ആകാശവാണി ഇന്ന് ശകവർഷം 1948 ആശ്വിനം 22, കൊല്ലവർഷം 1202 കന്നി 28, 2026 ഒക്ടോബർ 14 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:30. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161 576 കിലോഹെഡ്സിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ജയശ്രീ കുറിശ്ശേരി അവതരിപ്പിക്കുന്നു.
1: നാം എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് സമയമില്ല സമയമില്ല എന്ന്. ചെറിയ തലമുറ മുതൽ മുതിർന്നവർ വരെ ഈ പല്ലവി ആവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ ഈ

0: സമൂഹത്തിൽ തന്നെ ഒരു ദിവസം വളരെ കൂടുതൽ പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യരെയും നാം കാണുകയും അറിയുകയും ചെയ്യുന്നു. അവരിൽ നിന്നും ഈ സമയമില്ലായ്മയുടെ പരാതി ഉണ്ടാകുന്നില്ല. എല്ലാവർക്കും കിട്ടുന്നത് 24 മണിക്കൂറാണ് താനും. ഇതെങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ സാധനങ്ങൾ വളരെ ക്രമമായി ചിട്ടയോടെ അടുക്കി വെക്കുമ്പോൾ ഒരു ചെറിയ സ്ഥലത്ത് വളരെ കൂടുതൽ സാധനങ്ങൾ വെക്കാൻ സാധിക്കും. അതിനുദാഹരണമാണ് നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു നിശ്ചിത തൂക്കം മാത്രം കൊണ്ടുപോകാൻ കഴിയുന്ന പെട്ടിയിലോ കാർട്ടനിലോ ഒക്കെ അവർക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ളതും പ്രിയപ്പെട്ടതുമായ വസ്തുക്കൾ വളരെ സൂക്ഷ്മതയോടെ അടുക്കി വെക്കുമ്പോൾ എത്ര കൂടുതൽ സാധനങ്ങളാണ് അതിൽ കൊള്ളിക്കാൻ കഴിയുന്നത്. അതേസമയം അതേ സാധനങ്ങൾ ചിട്ടയില്ലാതെ വെറുതെ പെട്ടിയിലേക്ക് എടുത്തിടുകയാണെങ്കിൽ അതിൻ്റെ പകുതി സാധനങ്ങൾ പോലും അതിൽ കൊള്ളിക്കാൻ കഴിയില്ല. സമയത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് കിട്ടുന്ന സമയം വളരെ ചിട്ടയായി ഉപയോഗിക്കാൻ ശീലിക്കുന്ന പക്ഷം സമയമില്ല എന്ന പരാതി ഒരു പരിധിവരെ ഒഴിവാക്കാം. അവർക്കും ഉദ്ദേശകാര്യം മുഴുവനും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സമയം പാഴാക്കിയില്ലല്ലോ എന്ന കാര്യത്തിൽ സംതൃപ്തി തോന്നുകയും ചെയ്യും. ചെയ്യേണ്ട പല പ്രവർത്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പല്ലവി കൂടിയാണ് സമയമില്ലായ്മ. സമയക്രമം പാലിക്കുന്നതിന് ഏറ്റവും പ്രധാനം അലസതയെ അകറ്റുകയാണ്. മനസ്സിന് ആലസ്യം ബാധിച്ചാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കർമ്മങ്ങൾ പോലും ചെയ്യാൻ തോന്നില്ല. എന്നാൽ നിരർത്ഥകമായ, അനാവശ്യമായ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തികളിൽ മുഴുകുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൊബൈൽ ഫോൺ ഉപയോഗം. ശരിയായി നിയന്ത്രിച്ച് ഉപയോഗിച്ചാൽ ഏറ്റവും ഉപയോഗമുള്ള ഒരു വസ്തുവാണിത്. എന്നാൽ ഇതിൻ്റെ നിരന്തരമായ ഉപയോഗം മൂലം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ഇല്ലാതാക്കുന്നുവെന്ന് മാത്രമല്ല, നമ്മുടെ സമയം മുഴുവൻ അപഹരിക്കപ്പെടുകയും ചെയ്യും. മാത്രവുമല്ല, ഇത് കാണുന്ന കൊച്ചു കുട്ടികൾ പോലും വേഗത്തിൽ ഇതിൽ ആകൃഷ്ടരാകുകയും അടിമകളാകുകയും ചെയ്യുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും ആവശ്യമായത് മനസ്സിനെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ്. പണത്തിൻ്റെ കാര്യത്തിലെന്ന പോലെ സമയം ചിലവഴിക്കുമ്പോഴും അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്ന് വേർതിരിക്കാം. നമുക്ക് കിട്ടുന്ന 24 മണിക്കൂർ എത്രത്തോളം ഫലപ്രദമായി ചിലവഴിക്കണം എന്ന് നാം തീരുമാനിക്കണം. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ളവർക്ക് ഇത് ബാധകമാണ്. എന്നിട്ട് ആ പ്രവർത്തികൾ നല്ല ചിന്തകളോടുകൂടി വളരെ സൂക്ഷ്മമായും ക്രമമായും ചിട്ടയോടും കൂടി ചെയ്ത് ശീലിച്ചാൽ ധാരാളം പ്രവർത്തികൾ ചെയ്യാൻ കഴിയും. ചെയ്യുന്ന പ്രവർത്തികൾ എപ്പോഴും ധാർമ്മികമായിരിക്കാൻ ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ ആത്മസംതൃപ്തിയും ആത്മബലവും വർദ്ധിപ്പിക്കും. ജീവിതഘട്ടത്തിൻ്റെ ഏതവസ്ഥയിലും കർമ്മനിരതരായിരിക്കുക എന്നത് സമയം പാഴാകാതിരിക്കാൻ സഹായിക്കും. കായികമോ മാനസികമോ ആയ ഉന്മേഷം തരുന്ന ഏതെങ്കിലും വിനോദങ്ങൾ കൂടി ശീലിച്ചെടുത്താൽ നമ്മുടെ 24 മണിക്കൂർ കൂടുതൽ ഫലപ്രദവും ഉല്ലാസപ്രദവുമാക്കാം. തികച്ചും യാന്ത്രികമായി ചെയ്യേണ്ട ഗാർഹിക ജോലികൾ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ശീലിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ അലസത തീർത്തും മാറിക്കിട്ടും. അതിന് പണ്ടുമുതൽ കേട്ടുവരുന്നൊരു പ്രതിവിധിയുണ്ട്: നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യുക. ആ ഒരു മനോഭാവവും നിർബന്ധവും വളർത്തിയെടുത്താൽ തന്നെ സമയക്രമീകരണത്തിന് ഒരു നല്ല രൂപം കിട്ടും. ആ സമയത്ത് തന്നെ ഉപയോഗപ്രദവും വിജ്ഞാനപ്രദവുമായ റേഡിയോ പരിപാടികളോ പോഡ്കാസ്റ്റുകളോ കേൾക്കാൻ ശീലിച്ചാൽ നമുക്ക് സമയം കുറച്ചുകൂടി ലാഭിക്കാൻ കഴിയും. അത് മാനസികോല്ലാസത്തിനും വിശ്രമത്തിനുമുള്ള സമയം ലഭ്യമാക്കി തരികയും ചെയ്യുമെന്ന് മാത്രമല്ല, ഒരു കാര്യത്തിന് അവസാന നിമിഷം തിരക്കിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ള അബദ്ധങ്ങളും മറവികളും ഒഴിവാക്കാനുമാകും. ഏറ്റവും വില പിടിച്ചതും ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമാണ് സമയം. അതുകൊണ്ട് മനോനിയന്ത്രണത്തോടുകൂടി അലസത അകറ്റി സത്കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും അർത്ഥപൂർണമാക്കാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ജയശ്രീ കുറിശ്ശേരി.

ഉഷ മലരി. ഉഷമലരിയിൽ ഇന്ന് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ. ആലാപനം അനഘശ്രീ.

നിച്ചലും ചപ്പാത്തിയാൽ ചെകിടിച്ചല്ലോ ചിത്തം, കൊച്ചതിക്കിരാഴിച്ചോറുണ്ണുവാൻ കൊതിക്കുന്നു. അങ്ങു ചെല്ലുമ്പോൾ കൃഷിക്കാലമാണപ്പൻ ചേരാൽ മഞ്ഞ പൂശിയ

0: അതുകൊണ്ടപ്പൻ റബ്ബർ ഷീറ്റടിച്ചിടും യന്ത്രം ഒന്നുറപ്പിക്കും വേല നോക്കി കാണുകയാണാഹാ. നന്നു നന്നെൻ താതന്റെ മുഖമെത്ര സംതൃപ്തം.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ചെമ്മനും ചാക്കോയുടെ നെല്ല് എന്ന കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ്. ആലപിച്ചത് അനഘശ്രീ.

0: സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ദിസ് ഇസ് ആകാശ് വാണി, ദി ന്യൂസ് റെഡ് ബൈ ശകുൻ ചോപ്ര.

7 മണി മുതൽ 8 മണി വരെ പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 170-ാം ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡെലിറിലെ. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതത്തിൽ പി ആനന്ദ് ഭൈരവ് ശർമ്മ വയലിനിൽ വായിക്കുന്ന കൃതികൾ, ബാലാജി സുബ്രഹ്മണ്യൻ മൃദംഗം, അരുൺ കൃഷ്ണൻ മുഖശങ്ക. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളിലെ വയറുവേദനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ശ്രീഷ്മ ഹർഷൻ പാടി ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 2:15 തുടർ നാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 19-ാം ഭാഗം, രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3 മണിക്ക് സ്പോട്ട് ലൈറ്റ് മലയാളം, 3:15 ഗാനോപഹാരം, 4 മണിക്ക് വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസർ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 4:30 മഴവില്ല്, 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 പാട്ടുകളം, കലാപീഠം പ്രകാശൻ അവതരിപ്പിക്കുന്ന അഷ്ടപതി. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം, 5:45 കാട്ടാക്കട സ്കിന്നർ വാട്സും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM ജൻധൻ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും, യുവ സംരംഭകനായ ജോയ്സ് മാത്യുവുമായി അഭിമുഖം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡെലിറിലെ. 7:45 വാർത്തകൾ, 7:55 ചലച്ചിത്ര ഗാനം. 8 മണിക്ക് ചിത്രീകരണം, പ്രതീക്ഷകളുടെ തീരത്ത്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ നാൾവഴികൾ, രചന അഖിൽ വി മൂർത്തി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സുരക്ഷാ ഭീമാ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, ഗ്രീൻ ഹൈഡ്രജൻ ഭാവിയിലെ ഊർജ സ്രോതസ്, രാജം കെ സംസാരിക്കുന്നു. 9:30 നവരാത്രി സംഗീതോത്സവം 2026 മൂന്നാം ദിവസം, തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ അശ്വതി തിരുനാൾ രാമവർമ്മ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. ആവണീശ്വരം SR വിനു വയലിൻ, ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, തിരുനക്കര രതീഷ് മുഖശങ്കർ. മുഖ്യകൃതി ദേവി പാവനെ, രാഗം സാവേരി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡെല്ലിയിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4°C, കുറഞ്ഞ താപനില 25.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 26.5°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഇപ്പോൾ ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് എസ് പ്രേമ, കെ വി നാരായണസ്വാമി എന്നിവർ ആലപിക്കുന്ന കൃതികൾ കേൾക്കാം. ആദ്യമായി കമലാംബ ഭജരേ എന്ന് തുടങ്ങുന്ന നവാവരണ കൃതി ആലപിക്കുന്നത് എസ് പ്രേമയും സംഘവും.

0: എസ് പ്രേമ, കെ വി നാരായണസ്വാമി എന്നിവർ ആലപിച്ച കൃതികളാണ് ഉദയഗീതത്തിൽ കേട്ടത്.
1: വിശ്വമാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി.
2: സുഹൃത്തെ, ഇത് വില കുറവാണ്, നമുക്ക് ഇത് തന്നെ വാങ്ങാം.
3: വേണ്ട, വില കുറവുള്ളത് നോക്കി വാങ്ങരുത്. ശരിയായ ഗുണമേന്മയും സുരക്ഷയും നോക്കിയേ സാധനങ്ങൾ വാങ്ങാവൂ. അതിനായി ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ സ്വീകരിക്കൂ. BIS ഗുണമേന്മ മാർക്കുകൾ, ISI, CRS പിന്നെ ഹോൾമാർക്കും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തൂ. ഒരു സ്മാർട്ട് ഉപഭോക്താവാകൂ. BIS സ്വീകരിച്ച് നിങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൂ.
2: നിലവാരമുണ്ടെങ്കിൽ വിശ്വാസവും ഉണ്ടാകും.
0: ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. വയോജനങ്ങൾ ഒറ്റയ്ക്കാകില്ലെന്നും എല്ലാവരും ഒപ്പമുണ്ടെന്നും പ്രഖ്യാപിച്ച് മുതിർന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിനുള്ള ബിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. ഉത്സവകാല ഓൺലൈൻ ഷോപ്പിംഗ് സെയിലുകളുടെ പേരിൽ വ്യാജ ഓഫർ പ്രചരിപ്പിച്ച് സൈബർ തട്ടിപ്പെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് തുടങ്ങിയവയുടെ പേരിലാണ് തട്ടിപ്പ്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്രയിലേക്കുള്ള നിർണായക ചുവടുവയ്പായി കേരള മാരിടൈം ബോർഡിന്റെ ഘടനയിലും അധികാരത്തിലും മാറ്റം വരുത്തി സർക്കാർ. മാരിടൈം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം ഇനി മുഖ്യമന്ത്രി വഹിക്കും. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI വാണിജ്യ ഇടപാടുകൾക്ക് നാളെ മുതൽ വ്യാപാരി കമ്മീഷൻ ഈടാക്കാനുള്ള തീരുമാനം.

0: നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ നീട്ടിവച്ചു. ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തമിഴ്നാട്ടിൽ നിന്നുള്ള BJP ദളിത് നേതാവും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രിയുമായ എൽ മുരുകൻ കേന്ദ്രമന്ത്രി പദവിയും രാജ്യസഭാംഗത്വവും രാജിവച്ചു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടാം ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തിന് ഇന്ന് തുടക്കം. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എല്ലാ വിമാന സർവീസുകളും ഈ മാസം 17 വരെ റദ്ദാക്കിയതായി വിമാന കമ്പനികളായ ഇൻഡിഗോ, എയർ ഇന്ത്യ, എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ എന്നിവ അറിയിച്ചു. റിയാദ്, ജിദ്ദ, ദമാം, മദീന എന്നീ നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2025 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന്. ഹൈദരാബാദിൽ വൈകിട്ട് 7 മത്സരം.
1: ഒരു ഫയൽ ഒരു മേശയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങി ഒപ്പോ വിശദീകരണമോ നേടി ഒടുവിൽ അത് തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തി വീണ്ടും ഫയലിന്റെ മേശ സഞ്ചാരം തുടരുന്നു. എന്നാൽ അത് സമർപ്പിച്ച വ്യക്തിയുടെ നല്ല നാളുകൾ നശിപ്പിച്ച് സാമ്പത്തിക ഭാരം ചുമത്തി ന്യായമായ ഒരു അവകാശവാദം തീരുമാനമില്ലാതെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ജീവിത നിലവാരം മെച്ചപ്പെട്ടവരുടെ എണ്ണത്തിനപ്പുറം തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണം അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും ഭരണപരമായ കാര്യക്ഷമത അളക്കപ്പെടാറുള്ളത്. എന്നതിനാൽ കേരളത്തിലെ ജനസ്പർശം ഫയൽ അദാലത്ത് പ്രഖ്യാപനം ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. സാധാരണക്കാർക്ക് സർക്കാർ സേവനങ്ങൾ യഥാർത്ഥത്തിൽ ലഭ്യമാക്കാൻ ഇനിയും എത്ര പ്രത്യേക യജ്ഞങ്ങൾ ആവശ്യമായി വരും?
2: കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ടാണ്.
1: കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ 8 വാർഡ് മാലപ്രമ്പ വാർഡ് കൗൺസിലർ KC ശോഭിത.
2: കോഴിക്കോട് നമുക്ക് 39 വില്ലേജുകളുണ്ട്. ആ വില്ലേജുകളിൽ നിന്ന് വലിയ രീതിയിൽ അപേക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഓരോരുത്തരും ഏറെ പ്രയാസത്തിൽ വീടിനും മറ്റുമായാണ് തരം മാറ്റലിനെ ആശ്രയിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. നമ്മൾ പ്രയോറിറ്റി നിശ്ചയിച്ച് നൽകിയാൽ പോലും അതിന് സമയബന്ധിതമായിട്ടുള്ള പരിഹാര നടപടികളും തരം മാറ്റ നടപടികളും ആവുന്നില്ല. അപ്പൊ അത് ജനങ്ങളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട്. രണ്ടാമത്തേതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ദേശീയ കുടുംബ സഹായ പദ്ധതിയിൽ 60 മുൻപ് മരണപ്പെട്ട ഗ്രഹനാഥന്മാരുടെ അവരുടെ വിധവകൾക്കും അവരുടെ കുടുംബത്തിനുമുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഭർത്താവിന്റെ അല്ലെങ്കിൽ കുടുംബനാഥന്റെ മരണശേഷം കുടുംബങ്ങൾക്ക് സപ്പോർട്ടായി നൽകുന്ന ഈ പദ്ധതിയിൽ 1000 അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2014 അപേക്ഷകളാണ്. പിന്നെ മൂന്നാമത്തെ വിഷയമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് PMAY ഭവന നിർമ്മാണ പദ്ധതിയുടെ അപേക്ഷകൾ കോർപ്പറേഷൻ പരിധിയിൽ വിളിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 11 DPRന് ശേഷം തുടർന്ന് അപേക്ഷകളൊന്നും ജനങ്ങളുടേതായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല. 6000 അപേക്ഷകൾ PMAY ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്ലാനും പെർമിറ്റും ഒക്കെ വച്ച് അപേക്ഷിച്ച 100 ആളുകൾ ഈ രീതിയിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആനുകൂല്യം ലഭ്യമാവുന്നതിന് വേണ്ടി ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്.
1: നാളെ തുടങ്ങി December 31 വലിയൊരു വിഭാഗം പേപ്പർ ഫയലുകൾക്ക് പുറമെ തീർപ്പാക്കാതെ കിടക്കുന്ന 2.5 ലക്ഷത്തിലധികം ഇലക്ട്രോണിക് ഫയലുകളും തീർപ്പാക്കാൻ ജനസ്പർശം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുവെന്നാണ് പ്രഖ്യാപനം. ചിലപ്പോൾ ഭരണപരമായ സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുന്ന നടപടിക്രമ ജാഗ്രതയുടെ ഒരു സംസ്കാരവുമുണ്ട് ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിന് പിന്നിൽ. നിയുക്തമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനു പകരം ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഫയൽ ഉയർന്ന അധികാരിക്ക് അയച്ചേക്കാം. ഒരു വകുപ്പ് മറ്റൊന്നിൽ നിന്ന് റിപ്പോർട്ടിനായി കാത്തിരിക്കാം. രണ്ടാമത്തേത് ആദ്യത്തേതിൽ നിന്ന് വ്യക്തതയ്ക്കായി കാത്തിരിക്കാം. എല്ലാം കൂടി ചേർന്ന കാലതാമസത്തിന് ഉത്തരവാദി ആരാണെന്നറിയാതെ അപേക്ഷകൻ കുഴങ്ങുന്നു.
3: ജനകീയ അദാലത്തുകളെന്നും പറഞ്ഞ് നമ്മുടെ പണവും ദുർവ്യയോഗം ചെയ്ത് ഒരുപാട് പണിയെളുപ്പം നടക്കുന്നുണ്ട്.
1: ജസ്റ്റിസ് കെമാൽ പാഷ.
3: ഒരു ഫയല് മേശപ്പുറത്ത് വന്നാൽ ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ അതിന് അത്രയും സമയമെടുക്കും. ആ നാളെ ചെയ്യാൻ മറ്റന്നാൾ ചെയ്തോളാം എന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കുന്നുകൂടും. ഞാൻ എന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ രജിസ്ട്രാർ ജനറൽ ആയിട്ട് ഹൈക്കോടതി ഇരിക്കുമ്പോൾ ഒരുപാട് ഫയലുകൾ വരും. ഞാൻ ആദ്യം ചെന്നപ്പോൾ കാണുന്നത് എന്തെന്നറിയോ, ആ മേശപ്പുറത്ത് കുന്നുകൂടിയ ഫയൽ ഇങ്ങനെ ഇരിക്കുകയാണ് പൊക്കെ പൊക്കെ. ഞാൻ ചോദിച്ചു ഇതെന്തോ ഇത്രയും അല്ല, അത് തീർക്കാനുള്ള ഫയല്. ഞാന് അത് ഇരുന്ന് 2 കൊണ്ട് മുഴുവൻ തീർത്തിട്ട് പറഞ്ഞു മേലാൽ ഇതുപോലെ ഒരു സാധനം ഇവിടെ കുന്നുകൂടരുത്, ഓരോ ദിവസം ഉള്ളത് അന്ന് തന്നെ തീർത്തോണം. പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നത് വരെ ആ രീതി തന്നെ പിന്തുടർന്നിട്ടുണ്ട്. ഞാൻ എന്റെ അനുഭവം പറഞ്ഞു. ഇത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം.

0: ശരിയാണ്. അവരവർക്ക് ഏതൊക്കെ രീതിയിൽ അവര് ആ ഫയൽ തീർക്കണോ അവരെ നല്ല രീതിയിൽ ആ ജോലി ചെയ്താൽ മതി. പക്ഷെ ജോലി ചെയ്യണം, പൊതുജനങ്ങളുടെ പണമല്ലേ വാങ്ങുന്നത്. യഥാർത്ഥത്തിൽ ആ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണ്ടേ? അങ്ങനെ ഒരു പ്രതിബദ്ധത ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ഫയൽ തീർപ്പാക്കൽ അദാലത്തുകൾ വേണ്ടി വരുന്നത്.
1: ഒരു സർക്കാർ ഫയലിന് പിന്നിൽ സാമ്പത്തിക സഹായം കാത്തിരിക്കുന്ന ഒരു കുടുംബമോ, ലഭിക്കാൻ വൈകിയ ആനുകൂല്യം തേടുന്ന പെൻഷൻകാരനോ, ലൈസൻസിനായി കാത്തിരിക്കുന്ന ചെറുകിട സംരംഭകനോ, അനുമതി ആവശ്യമുള്ള കർഷകനോ, ഭൂമി സംബന്ധമായ രേഖകൾ സാധൂകരിക്കാൻ ശ്രമിക്കുന്ന പൗരനോ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഓരോ ഫയലും ഒരു മനുഷ്യ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ നിരീക്ഷണം കേവലം ഒരു മുദ്രാവാക്യം എന്നതിലുപരി ജനങ്ങളെ സ്പർശിക്കുന്നത്.
2: ഫയൽ തീർപ്പാക്കൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഫയൽ തീർന്നില്ല എന്നാരും തിരക്കാറില്ല.
1: കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റും റിട്ടയേർഡ് തഹസീൽദാരുമായ പി എസ് രാജീവ്,
2: പലപ്പോഴും അത് അതിന്റെ വ്യക്തമായ ഉത്തരവിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡറിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ കോടതി ഓർഡറിൽ തടസ്സമൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് പരിശോധിച്ചിട്ട് അതിന് പരിഹാരം കാണുക എന്നതാണ് എക്സിക്യൂട്ടീവ് എന്നല്ല ഗവൺമെന്റ് കടമ. കാലാകാലങ്ങൾ ഒരു സർക്കാരുകൾ അത് പരിഹരിക്കാത്തത് കൊണ്ട് ഫയലുകൾ നീണ്ടുപോകുന്നു. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഉദ്യോഗസ്ഥ മറവിച്ചുകൊണ്ടാകാറുണ്ട്, ഒക്കെ അംഗീകരിക്കുന്നു. ഞാൻ ഉദാഹരണം റവന്യൂ വകുപ്പിൽ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പട്ടയം കിട്ടാത്ത വിഷയങ്ങളാണ്. ആ പട്ടയം വേളയൊക്കെ സാധാരണ കിട്ടുന്ന പട്ടയങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കാലതാമസം കൊണ്ടോ അല്ലെങ്കിൽ ജന്മിയുടെ കത്തിന്റെ തടസ്സം കൊണ്ടോ കിട്ടുന്നതാണ് മാറുന്നത്. ഞാൻ മലയോര കർഷകരെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തിൽ പഞ്ചായത്തുകളിലുള്ള നിരവധി പേർക്ക് പഞ്ചായത്ത് വാങ്ങിക്കൊടുത്ത ഭൂമിയിൽ പട്ടയം കിട്ടാത്തവരെ എണ്ണി എടുത്ത് പറയാൻ സാധിക്കും. കേരളത്തിൽ എല്ലാ സ്ഥലത്തും കാണാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞു ഞാൻ എന്റെ ചേർത്തലയിൽ ക്രോസ് സെക്ഷൻ വെച്ചാൽ പറയും. ചേർത്തലയിൽ മുഹമ്മയിലും തുറവൂരൊക്കെ നിരവധി കേസുകൾ എനിക്ക് എന്റെ കാലത്ത് നടക്കാത്തതുകൊണ്ട് ആ പട്ടയം കൊടുക്കാൻ പറ്റാത്തത് ആ ഭൂമി വിലയ്ക്ക് വാങ്ങുമ്പോഴത്തേക്ക് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ തണ്ടപ്പേരവകാശം ഇല്ലാത്തതും അല്ലെങ്കിൽ ജന്മപതിച്ച് കിട്ടാത്തതും ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ ആ ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ തസ്സർക്ക് സാധിക്കില്ല. അപ്പൊ അത്തരം ഭൂമി വാങ്ങിച്ച് അഴിമതി കാണിച്ചു ഈ പാവപ്പെട്ട ആ ഭൂമിയിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് നാളെ വരെ പട്ടയം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഈ പലരും ഈ പട്ടയത്തിന് പല ഗവൺമെന്റും മാറി മാറി അപേക്ഷ കൊടുത്തിട്ട് ഇപ്പോഴും കിട്ടാത്ത നിരവധി കേസുകളും ചൂണ്ടിക്കാണിക്കാം. കാരണം അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല. അപ്പൊ ശരിക്കും അത് പരിഹരിക്കണമെങ്കിൽ ഗവൺമെന്റ് അതിൽ കൃത്യമായി ഉത്തരവിറക്കണം. ഇങ്ങനെയുള്ള കേസുകളിൽ ഇവർക്ക് ഭൂമി കൊടുക്കാനുള്ള സംവിധാനം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തോട് റോഡ് പുറമ്പോക്കൾ താമസിക്കുന്ന പട്ടയം കൊടുക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. ഇനി അത് അത് 10-30 വർഷം ചില ആൾക്കാരൊക്കെയാണ് ക്ലോസ് ചെയ്ത് മാറ്റും. ഇപ്പോഴും 30 വർഷമാണ് 40 വർഷമായിട്ട് പെരുകി കിടക്കുന്ന പല കേസുകളുണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? സുപ്രീം കോടതി ഉത്തരവാണ് തോട് റോഡ് പുറമ്പോക്കൾ ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ആ കേസുകൾ അങ്ങനെ വന്നാൽ അവർക്ക് എങ്ങനെ പട്ടയം കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി മറികടക്കാനുള്ള മാർഗം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കൈവശ രേഖയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പട്ടയം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഫയൽ അദാലത്തുകളിൽ എന്തുകൊണ്ട് ഫയൽ തീർപ്പാക്കാൻ പാടില്ല പറ്റി എന്ന അതിന് ഉത്തരവിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഉത്തരവ് കൊടുക്കാൻ കൂടെ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ഇതൊരു പാഴ്വേലയായി മാറും. അത്തരം നിരവധി പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങളിൽ കുറെ കൂടി എനിക്കും അദ്ദേഹത്തിന്റെ താഴെത്തട്ടിൽ കുറെ ബന്ധമുള്ളതുകൊണ്ട് റവന്യൂവുമായി ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ അദ്ദേഹം ഇടപെട്ട് ശീലമുള്ളതുകൊണ്ട് അറിയാം. ഇത്തരം ഉൾപ്പെടെയുള്ള നിരവധി പട്ടയം കൊടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനകത്തോട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഇതുപോലൊരു കരടി ചെയ്യാൻ മരഞ്ഞാണ്ടി സാർ ചെയ്തിരുന്നത്. അദ്ദേഹം ഈ പട്ടയത്തിന്റെ അഭാവത്തിൽ അവർക്ക് കൈവശ രേഖയുടെ അടിസ്ഥാനത്തിൽ പട്ടയത്തിൽ കിട്ടുന്ന ആനുകൂല്യം കൊടുക്കാൻ സംവിധാനം ചെയ്തു കൊടുത്ത് അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കായൽ പറമ്പുകൾ താമസിക്കുമ്പോൾ ഈ കായലറ്റിൽ കിട്ടിയ ആൾക്കാർ നേരത്തെ അപേക്ഷ കൊടുത്തുണ്ടെങ്കിൽ പട്ടയം കിട്ടും. തൊട്ടുപുറകിൽ കൊടുത്ത ആൾ യഥാസമയം അപേക്ഷ കൊടുക്കാത്തതുകൊണ്ടൊക്കെ പട്ടയം കിട്ടാൻ സംഭവമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതി ശ്രദ്ധയപ്പെടുത്തിക്കാണ് തിരുത്തിക്കാൻ വേണ്ടി കായലിന്റെ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് ഇനി കൈയേറ്റം കിട്ടാത്ത വിധത്തിൽ കൊടുക്കാൻ സംവിധാനം വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ പഞ്ചായത്ത് രേഖകൾ കിട്ടുന്ന ഭൂമിയുടെ രേഖ ഇല്ലാത്തതിന് സർക്കാർ ഉത്തരവ് കണ്ടുപിടിക്കുക, അത് പരിഹരിക്കാൻ പറ്റില്ല.
1: ഒരു നിശ്ചിത സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഇഴഞ്ഞു നീങ്ങുന്ന ഫയൽ നീക്കം ശീലിച്ച ഒരു ഭരണത്തിന് ഊർജം പകരാൻ കഴിഞ്ഞേക്കും. എന്നാൽ സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് അപകട സാധ്യതകൾ ഉണ്ടാക്കുമെന്ന് കരുതുന്നവരും കുറവല്ല.
3: ഒരു ഫയല് എത്ര ദിവസം ഒരു സീറ്റിൽ ഉണ്ടാവാന്നുള്ളത് സംബന്ധിച്ചൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട് എങ്കിൽ പോലും
1: ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എൻ സുകന്യ,
3: കൃത്യമായി പലപ്പോഴും അക്കാര്യങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു നില ഉണ്ടാകാറില്ല. പല സാങ്കേതിക കാരണങ്ങളും തടസ്സമായിട്ട് വരാറുണ്ട്. ഓവർലോഡ് ചിലപ്പോഴെങ്കിലും ചില സീറ്റുകളിൽ ഉണ്ടാവുന്നുണ്ടാവാം. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതും ട്രാൻസ്ഫർ അതിനെ തുടർന്ന് പകരം ആളെ പോസ്റ്റ് ചെയ്യാത്ത സ്ഥിതി, അത് വസ്തുതയാണ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം അദാലത്ത് നടത്തേണ്ടതായി വരുന്നത്. യഥാർത്ഥത്തിൽ അദാലത്തിലേക്ക് പോകാതെ പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ പരിഹരിക്കപ്പെടുക എന്നുള്ളതിലേക്ക് ബ്യൂറോക്രസിയെ വളർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്.
4: സംസ്ഥാനത്തെ നിലവിലുള്ള ഫയൽ നീക്ക സംവിധാനം സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലല്ല.
1: ചാത്തന്നൂർ MLA BB ഗോപകുമാർ,
4: നിസ്സാരമായ കാര്യം പരിഹരിക്കാൻ വേണ്ടിയും 6-ഉം 7-ഉം സെക്ഷൻ പോയിന്റാണ് ഒരു അവസാന തീരുമാനത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ പോലും സാധാരണക്കാരായ ആൾക്കാർക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇവിടെ വിവര സാങ്കേതിക വിദ്യയുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും സമയബന്ധിതമായി ഫയൽ നീക്കം നടക്കുന്നില്ല. കാലാകാലങ്ങളായി വരുന്ന ഗവൺമെന്റുകൾ ഒരുപാട് അദാലത്തുകളൊക്കെ നടക്കുന്നെങ്കിലും ആ അദാലത്തിന്റെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം ബന്ധപ്പെട്ട വകുപ്പോ ഭരണാധികാരികളോ വേണ്ട രീതിയിൽ പരിശോധിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്.
1: ഫയലുകൾ തീർപ്പാക്കിയതിന്റെ ആകർഷകമായ കണക്കുകൾ പ്രഖ്യാപിക്കുന്ന ഒരു പത്രസമ്മേളനത്തോടെ മാത്രം

0: ഈ ക്യാമ്പയിൻ അവസാനിക്കരുത്. എത്ര കേസുകൾ പരിഹരിച്ചു, എത്ര എണ്ണം തീർപ്പാക്കാതെ കിടക്കുന്നു, ഇത്തരം സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ എന്ത് സ്ഥിരമായ മാറ്റങ്ങളാണ് വരുത്തിയത് എന്നിവ വ്യക്തമാക്കുന്ന തുടർ നടപടികളും വിലയിരുത്തലുകളും പൊതുജനങ്ങളെ അറിയിക്കേണ്ടതല്ലേ?
1: ഇതിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാവട്ടെ മുന്നൊരുക്കങ്ങൾ ഒന്നും സ്വീകരിക്കാതെയും.
0: പൊതുപ്രവർത്തകനും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് സദാനന്ദൻ പാണാവള്ളി.
1: റേഷൻ കാർഡിലെ പേര് തിരുത്താനും കരമടച്ച രസീതിലെ സർവേ നമ്പർ തിരുത്താനും ജനന സർട്ടിഫിക്കറ്റിലെ ഇനിഷ്യൽ തിരുത്താനും യഥാർത്ഥത്തിൽ അദാലത്തുകൾ വയ്ക്കുന്നത് ഈച്ചയെ കൊല്ലാൻ ചുറ്റിക ഉപയോഗിക്കുന്നത് പോലെയാണ്. അദാലത്തുകൾക്കായി ഫയലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഫയലിലെ അടിസ്ഥാനപരമായ തടസ്സങ്ങൾ എന്തെന്ന് ബന്ധപ്പെട്ട സെക്ഷനിൽ പരിശോധിക്കുകയും പ്രതിവിധി എന്തെന്ന് നിശ്ചയിക്കുകയും വേണം. അദാലത്തിനായി ബന്ധപ്പെട്ട പൊതുജനത്തിനോട് ഹാജരാകുവാൻ അറിയിക്കുമ്പോൾ തന്നെ കയ്യിൽ കരുതേണ്ട രേഖകൾ എന്തെന്ന് അറിയിക്കുകയും വേണം. അദാലത്തിൽ ഉൾപ്പെട്ട ഫയലുകളുടെ അവസ്ഥ ബന്ധപ്പെട്ട ഗവൺമെന്റ് സെക്രട്ടറിക്ക് ഓരോ 10 ദിവസം കൂടുമ്പോഴും അറിയിക്കുവാനുള്ള നിർദ്ദേശവും തീർപ്പാക്കൽ നടത്താത്ത അവസ്ഥയ്ക്കും നടപടികളിലെ ഒച്ചുവേഗതയ്ക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തക്കതായ നടപടികൾ സ്വീകരിക്കുകയും വേണം.
0: കാലതാമസത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്തി ഉത്തരവാദിത്വം നിശ്ചയിച്ച് ന്യായമായ സമയത്തിനുള്ളിൽ നിയമപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഭരണകൂടത്തിന് സാധിച്ചാൽ ഭരണനിർവഹണത്തിൽ അർത്ഥവത്തായ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞേക്കും. പകരം ഫയലുകൾ ഒരു ഡെസ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേഗത്തിൽ നീക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ സർക്കാർ കണക്കുകളിൽ മാത്രമായിരിക്കും ഫയലുകൾ തീർപ്പാക്കപ്പെടുക. ഈ വർഷം അവസാനിക്കുമ്പോൾ എത്ര ഫയലുകൾ സർക്കാർ തീർപ്പാക്കി എന്നതിലല്ല, എത്ര പൗരന്മാർക്ക് അവരുടെ ജീവിതത്തിലെ അനിശ്ചിതത്വത്തിന്റെ ഒരു അധ്യായം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസവുമായി ജനസ്പർശത്തിന്റെ പുലരി പുതുവർഷത്തിലേക്ക് കടക്കുമെന്ന് പ്രത്യാശിക്കാം.
2: പ്രഭാതഭേരി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവേൽ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്.

0: അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാതരം ഭീകരവാദങ്ങളെയും അക്രമാസക്ത തീവ്രവാദത്തെയും ബിംസ്റ്റെക് രാജ്യങ്ങൾ പ്രഖ്യാപനത്തിൽ ശക്തമായി അപലപിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അനുസൃതമായി സമഗ്രവും സുസ്ഥിരവുമായ രീതിയിൽ ഭീകരവാദത്തെയും അക്രമാസക്ത തീവ്രവാദത്തെയും തടയുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനുമുള്ള ദൃഢനിശ്ചയം ബിംസ്റ്റെക് രാജ്യങ്ങൾ ആവർത്തിച്ചു. പരസ്പരബന്ധിതവും സുരക്ഷിതവും വികസിതവും സമൃദ്ധവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് സംഘടനയ്ക്കുള്ളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധതയും നേതാക്കൾ ആവർത്തിച്ചു. അംഗരാജ്യങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഇരകളായവരോടും അവരുടെ കുടുംബങ്ങളോടും യോഗം അനുശോചനവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് നിർമ്മാണം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ മേഖലകളിൽ അന്തിമരൂപം നൽകിയ കർമ്മപദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണമെന്നും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നേരിടുന്നതിലെ സഹകരണത്തിനായി ഉപസമിതിയുടെ കർമ്മപദ്ധതിക്ക് അന്തിമരൂപം നൽകണമെന്നും ഡൽഹി പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മയാണ് ബിംസ്റ്റെക്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളിലെ അനുകൂല മുന്നേറ്റം ശക്തിപ്പെടുത്താനും വ്യാപാരം, ഊർജം, സാങ്കേതികവിദ്യ, സുരക്ഷ, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങി തന്ത്രപ്രധാന പങ്കാളിത്ത മേഖലകളിൽ പ്രത്യക്ഷ ഫലങ്ങൾ കൈവരിക്കാൻ ഇന്ത്യയും കാനഡയും ഒന്നിച്ച് പ്രവർത്തിക്കാനും ചർച്ചയിൽ ധാരണയായി. കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും സുപ്രധാന പങ്കുവഹിക്കുന്നതായി മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രിയും വ്യവസായ വാണിജ്യ മന്ത്രിയുമായ കരേൽ ഹാവ്ലിചെക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിനും സംയുക്ത നിർമ്മാണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും 50 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും അംബാസഡർമാരും പണ്ഡിതന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്യും. 1926 ഒക്ടോബർ 14 കൊൽക്കത്തയിൽ ഒരു കൂട്ടം ഇന്ത്യൻ പണ്ഡിതന്മാർ ചേർന്ന് രൂപീകരിച്ച ഗ്രേറ്റർ ഇന്ത്യ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ധൊലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയനെ കുറിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യാവസായിക നഗരങ്ങൾ ആദ്യം വളരുകയും പിന്നീട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയുമാണ് പതിവ്. എന്നാൽ ഖമ്പ തുൾക്കടൽ തീരത്ത് ഒരു പ്ലോട്ട് പോലും വിൽക്കുന്നതിന് മുമ്പേ റോഡ്, ജലം, വൈദ്യുതി, ഇന്റർനെറ്റ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കി നിർമ്മിക്കുന്ന അത്യാധുനിക സ്മാർട്ട് സിറ്റിയായ ധൊലേര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ്. രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണശാലയും ഇവിടെയാണ് സ്ഥാപിക്കുന്നത്. ഒരു ആധുനിക ഉൽപ്പാദന കേന്ദ്രമെന്ന നിലയിൽ ധൊലേര കൈവരിക്കുന്ന ദ്രുതഗതിയിലെ വളർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനം പ്രകടിപ്പിച്ചു. ചരിത്രപരമായ സമുദ്ര വാണിജ്യ പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നുവന്ന് ഇന്ത്യയുടെ ഹൈടെക് ഉൽപ്പാദന മേഖലയിലെ ഭാവി വാഗ്ദാനമാകുന്ന ധൊലേര ദീർഘവീക്ഷണ ആസൂത്രണത്തിന്റെയും വികസിത് ഭാരതത്തിന്റെയും തിളക്കമാർന്ന സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു.
0: അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും മെഡലുകൾ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ കായിക താരങ്ങളെ ആദരിക്കാനും ജീവിരാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കാനുമായി യുവജനകാര്യ കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്പോർട്സ് നൈറ്റ് കേരളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പുരുഷ വിഭാഗത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജീവിരാജ പുരസ്കാരം ട്രിപ്പിൾ ജമ്പിൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച എൽദോസ് പോളിന് സമ്മാനിച്ചു. വനിതാ വിഭാഗത്തിൽ ബാഡ്മിന്റൺ താരം ട്രീസ ജോളിനു വേണ്ടി മാതാപിതാക്കൾ പുരസ്കാരം ഏറ്റുവാങ്ങി. കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ പി ടി ജോസഫിന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. മികച്ച കായിക പരിശീലകനായി അനൂപ് ജോസഫും മികച്ച കായിക അധ്യാപകനായി ഡോക്ടർ സദാനന്ദൻ സി എസ് സിയും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കോളേജ് പുരസ്കാരം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് നേടി. മന്ത്രി ഒ ജെ ജനീഷ് അധ്യക്ഷത വഹിച്ചു.
0: തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ പ്രവാസികൾക്ക് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് കേരള പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ

0: ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ സിറ്റിംഗിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. വൈശാലി ജില്ലയിലെ രാഘോപൂർ ദിയാറ മേഖലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 6 പേരെ രക്ഷപ്പെടുത്തിയതായി ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ തോണിയിൽ സഞ്ചരിച്ച കുട്ടികളാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. ദുരന്തത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൗധരി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി വീടുകളിലും സ്ഥാപനങ്ങളിലും സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി വർദ്ധിച്ചു. പുരപ്പുറ വൈദ്യുതി നിലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് KCB സേവാ സേതു ക്യാമ്പുകൾക്കും തുടക്കമായി. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് ഇതുവരെ 371,321 പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. സൗരോർജ്ജ പ്ലാന്റുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം 2,000 MW ഉയർത്തുകയാണ് ലക്ഷ്യം. PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി ഒക്ടോബർ മാസം വരെ സംസ്ഥാനത്ത് 2,395 കോടി രൂപ സബ്സിഡിയായി അനുവദിച്ചിട്ടുണ്ട്. 1 kW നിലയത്തിന് കേന്ദ്ര ഗവൺമെന്റ് 30,000 രൂപയും 2 kW 60,000 രൂപയും 3 kW 78,000 രൂപയുമാണ് സബ്സിഡി നൽകുന്നത്. വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവും ഇതിലൂടെ ലഭിക്കുന്നു. കണ്ണൂർ സർക്കിളിൽ മാത്രം 2 MW വൈദ്യുതി വീടുകളിലെ സൗരോർജ്ജ നിലയങ്ങളിൽ നിന്നും ഗ്രിഡിലേക്ക് ലഭിക്കുന്നുണ്ടെന്നും 100 മുതൽ 140 MW ഉൽപാദനമാണ് ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും കണ്ണൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PK ബഷീർ പറഞ്ഞു.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് വൈകിട്ട് 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ ശ്രാമ്പി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. നിരവധി ഭക്തരാണ് സരസ്വതി ദേവിയെ ദർശിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിക്കുതിര വാഹനത്തെ കാണാനും പ്രാർത്ഥിക്കാനും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന് അർഹിക്കുന്ന ആദരം ലഭിച്ചില്ലെന്ന് പ്രഭാഷകനും BJP സംസ്ഥാന വക്താവുമായ ശങ്കു ടി ദാസ് പറഞ്ഞു. കോഴിക്കോട്ട് നവരാത്രി സർഗോത്സവം 3ാം ദിനം സർഗസംവാദത്തിൽ മലയാള ഭാഷാ പൈതൃകവും തുഞ്ചത്തെഴുത്തച്ഛനും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ദസറ ആഘോഷ പരിപാടിയിൽ നിന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP ഒഴിവാക്കിയതായി BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആരോപിച്ചു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് കണ്ണൂർ ജില്ലക്കാരനായ സി സദാനന്ദൻ മാസ്റ്റർ എന്ന് കോർപ്പറേഷൻ ഭരണകർത്താക്കൾ ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത് ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ കനാഡാദേശസ്യ പ്രധാനമന്ത്രി മാർക്ക് കാർണി ച ദ്വയോഃ ദേശയോഃ ദ്വിപക്ഷീയ സംബന്ധേഷു പ്രാപ്താം സകാരാത്മക പ്രഗതിം അഗ്രെ നേതും തഥാ സാമരിക സഹയോഗസ്യ പ്രമുഖ ക്ഷേത്രേഷു സാർത്ഥക പരിണാമാനി പ്രാപ്തും സഹമതിം പ്രകടിതവന്തൗ. എതേഷു ക്ഷേത്രേഷു വാണിജ്യം, ഊർജാക്ഷേത്രം, പ്രൌദ്യോഗികി, സുരക്ഷാ തഥാ ഉഭയോഃ ദേശയോഃ ജനാനാം മധ്യേ പാരസ്പരിക സംബന്ധാഃ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ പുലർവെട്ടത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ.

0: സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജ് നടപ്പാക്കുന്ന കസ്റ്റോഡിയൻ കർഷക ശാക്തീകരണ പദ്ധതിയിലേക്ക് ജില്ലയിലെ കർഷകർക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത വിളകളും വിത്തുകളും നാടൻ പശു, ആട്, പന്നി, കോഴി, താറാവ്, തനത് മത്സ്യയിനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്ന കർഷകർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യ കാർഷിക കിറ്റ് നൽകും. കർഷക സംഗമം, ആദരിക്കൽ, വിത്ത് കൈമാറ്റം, പരമ്പരാഗത വിഭവങ്ങളുടെ പ്രദർശനം, വിപണനമേള എന്നിവയും സംഘടിപ്പിക്കും. കർഷക വിവരങ്ങളും കൃഷിയിടത്തിൽ നിന്നുള്ള രണ്ട് ചിത്രങ്ങളും 7239323325 8921 8260 എന്നീ നമ്പറുകളിലേക്ക് വാട്സ്ആപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരവികസന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 30-31 തീയതികളിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഈ മാസം 28 വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ നേരിട്ടോ ഫോൺ മുഖേനയോ രജിസ്റ്റർ ചെയ്യുക. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 0471 2440 91 9061 9061 4089 8 2 4. ഫാം ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 17 ശനിയാഴ്ച രാവിലെ 10 തൈക്കാട് ഗാന്ധിഭവനിൽ ലോക ഭക്ഷ്യ ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രശ്നോത്തരി, മയക്കുമരുന്നുകളുടെ വിവിധ വശങ്ങളെ പ്രതിപാദിക്കുന്ന ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥിന്റെ യെസ് ടു ലൈഫ് നോ ടു ഡ്രഗ് എന്ന പുസ്തക പ്രകാശനം എന്നിവ സംഘടിപ്പിക്കുന്നു. ബയോഡൈവേഴ്സിറ്റി ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം ശീതകാല പച്ചക്കറി കൃഷിയിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരിശീലനം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്ക് പ്രവേശനം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 7591 9858 8 4 3. നമ്പർ ഒരിക്കൽ കൂടി 7591 9858 8 4 3. കാർഷിക മേഖലയിൽ തൽപരരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളെയും യുവാക്കളെയും കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനുവേണ്ടിയും സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ നടത്തുന്ന BSc അഗ്രികൾച്ചർ കോഴ്സിന് കാർഷിക മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച് സംസ്ഥാനതലത്തിൽ അവാർഡുകൾ കരസ്ഥമാക്കിയ കാർഷിക പ്രതിഭയായ വിദ്യാർത്ഥിക്ക് ഒഴിവുള്ള ഒരു സീറ്റിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം നൽകുന്നു. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0487-2448-139. നമ്പർ ഒരിക്കൽ കൂടി 0487-2438-139. റബ്ബർ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് സംരംഭകരെ സഹായിക്കുന്നതിനും നൂതന റബ്ബർ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനുമായി ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന റബ്ബർ പ്രോഡക്ട്സ് ഇൻക്യുബേഷൻ സെന്റർ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് അറിയുവാനും സംശയങ്ങൾ ദൂരീകരിക്കാനും റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ KN മധുസൂദനൻ മറുപടി നൽകുന്നു. ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടാം. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കാടവളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 24 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം കണ്ണൂരിൽ വെച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0497-2763-473. നമ്പർ ഒരിക്കൽ കൂടി 0497-2763-473. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഇനി ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ ഇന്ന് മുണ്ടുനീര് അഥവാ മംസ്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു.
2: എന്താണ് മുണ്ടിനീര്? പാരാമിക്സോ വൈറസുകൾ എന്നറിയപ്പെടുന്ന വൈറസുകളുടെ ഒരു കൂട്ടത്തിൽപ്പെടുന്ന മംസ് വൈറസ്

0: മൂലമുണ്ടാകുന്ന ഒരു അണുബാധയാണ് മുണ്ടിനീര്. ഇത് ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും ബാധിച്ചേക്കാം. പക്ഷേ പരോട്ടിഡ് ഗ്രന്ഥികളുടെ വീക്കമുണ്ടാക്കുന്നതിന്റെ പേരിലാണ് ഇത് ഏറ്റവും അറിയപ്പെടുന്നത്. ഉമിനീർ സ്രവിക്കുന്ന പരോട്ടിഡ് ഗ്രന്ഥികൾ ചെവിക്കു മുന്നിൽ താടിയലിന് ചുറ്റും സ്ഥിതി ചെയ്യുന്നു. സാധാരണയായി കുട്ടിക്കാലത്താണ് മുണ്ടിനീര് കണ്ടുവരുന്നത്. എന്നാൽ ഏതു പ്രായത്തിലും വരാം. മുണ്ടിനീരിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം 30% കേസുകളിലും രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല, അല്ലെങ്കിൽ നേരിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാകൂ. മുതിർന്നവരിൽ ചിലപ്പോൾ ലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതരമായേക്കാം. ജലദോഷം മുതൽ പനി, തലവേദന, വിശപ്പ് കുറവ്, ക്ഷീണം, കവിൾ വേദന എന്നിവ ആദ്യ ദിവസങ്ങളിൽ കാണാം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പരോട്ടിഡ് ഗ്രന്ഥികൾ വീർക്കുകയും വേദനാജനകമാവുകയും ചെയ്യും. ഇത് കവിൾ വീർത്തതായി കാണപ്പെടും. ഒരു വശം അല്ലെങ്കിൽ രണ്ടു വശവും വീർത്തേക്കാം. ചിലപ്പോൾ ഒന്ന് മറ്റൊന്നിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീർക്കും. വിഴുങ്ങുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഓറഞ്ച് ജ്യൂസ് പോലെയുള്ള അസിഡിറ്റിയുള്ള ജ്യൂസുകൾ കുടിക്കുമ്പോഴോ വേദന വഷളാകുന്നു. എങ്ങനെയാണ് മുണ്ടുനീര് പകരുന്നത്? മുണ്ടുനീര് പകരുന്ന ഒരു രോഗമാണ്. വൈറസ് ബാധിച്ച ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ചെറിയ ദ്രാവകത്തുള്ളികളായി ഇത് പടരുന്നു. വായുവിലെ തുള്ളികൾ സമീപത്തുള്ളവർ ശ്വസിച്ചേക്കാം. വൃത്തികെട്ട ടിഷ്യൂകൾ, സ്ട്രോകൾ, കുടിവെള്ള ഗ്ലാസുകൾ എന്നിവ പോലുള്ള അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളുമായുള്ള സമ്പർക്കത്തിലൂടെയും വൈറസ് പകരാം. അവർ കൈ കഴുകുന്നില്ലെങ്കിൽ തൊടുന്ന ഏതു പ്രതലത്തിലൂടെയും മുണ്ടുനീര് പകരാം. ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് 5 മുതൽ 6 ദിവസം മുൻപ് മുതൽ അവ അവസാനിച്ചതിന് 5 മുതൽ 7 ദിവസം വരെയാണ് മുണ്ടുനീര് ബാധിച്ച ഒരാൾ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധി ഉണ്ടാക്കുന്നത്. രോഗലക്ഷണങ്ങളില്ലെങ്കിലും രോഗബാധിതനായ ആർക്കും രോഗം പടർത്താം. ആർക്കാണ് മുണ്ടുനീര് വരുന്നത്? വാക്സിനേഷൻ എടുക്കാത്ത ആർക്കും മുണ്ടുനീര് വരാം. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, പതിവായി യാത്ര ചെയ്യുന്നവർ, മംസ് കേസുകൾ നിലവിലുള്ള ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾ, അനുബന്ധ രോഗങ്ങളുള്ള ആളുകൾ എന്നിവരിൽ മുണ്ടുനീര് വരാനുള്ള സാധ്യത കൂടുതലാണ്. മുണ്ടുനീര് പിടിപെടുന്ന മിക്ക ആളുകൾക്കും അത് പിന്നീട് വരാൻ സാധ്യത തീരെയില്ല. എന്താണ് ഈ രോഗത്തിന്റെ സങ്കീർണതകൾ? ചില സന്ദർഭങ്ങളിൽ മുണ്ടുനീര് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. തലച്ചോറ്, പാൻക്രിയാസ്, വൃഷ്ണങ്ങൾ അല്ലെങ്കിൽ അണ്ഡാശയങ്ങൾ ഉൾപ്പെടെയുള്ള അവയവങ്ങളെ ഇത് ബാധിച്ചേക്കാം. മസ്തിഷ്ക ജ്വരം, അതായത് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ എൻകെഫലൈറ്റിസ്, വൃഷ്ണങ്ങളുടെ വീക്കം ഓർക്കൈറ്റിസ്, അണ്ഡാശയത്തിന്റെ വീക്കം ഊഫറൈറ്റിസ്, കണയത്തിന്റെ വീക്കം പാൻക്രിയറ്റൈറ്റിസ്, കേൾവിക്കുറവ് ഹിയറിംഗ് ലോസ് എന്നിവയാണ് കാണപ്പെടുന്നത്. ആയതിനാൽ കടുത്ത പനി, കഠിനമായ തലവേദന, ആശയക്കുഴപ്പം, വയറുവേദന, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. രോഗനിർണയം നടത്തുന്നത് എങ്ങനെ? രോഗനിർണയം പ്രധാനമായും രോഗലക്ഷണങ്ങളെയും ശാരീരിക പരിശോധനകളെയും ആശ്രയിച്ചിരിക്കുന്നു. മുണ്ടിനീരുള്ള ആരുടെയെങ്കിലും കൂടെയുള്ള സമ്പർക്കം ചോദിച്ചറിയുന്നത് രോഗനിർണയത്തെ സഹായിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ കവിളിന്റെയോ തൊണ്ടയുടെയോ ഉള്ളിൽ നിന്നുള്ള സാമ്പിളിന്റെ പരിശോധനയും രക്തപരിശോധനയും നടത്താറുണ്ട്. മുണ്ടുനീർ എങ്ങനെ ചികിത്സിക്കാം? മുണ്ടുനീരിന് പ്രത്യേക വൈദ്യചികിത്സയില്ല. പ്രധാനമായും ലക്ഷണങ്ങളെ നിയന്ത്രിക്കുവാനും ലഘൂകരിക്കുവാനുമുള്ള ചികിത്സകളാണ് നൽകാറുള്ളത്. ധാരാളം ദ്രാവകങ്ങൾ, ചവയ്ക്കാനെളുപ്പമുള്ള മൃദുവായ ഭക്ഷണങ്ങൾ എന്നിവ നൽകുക. വേദന വർദ്ധിപ്പിക്കുന്ന, വായിൽ വെള്ളമൂറുന്ന, പുളിയുള്ളതോ അസിഡിറ്റിയുള്ളതോ ആയ പഴച്ചാറുകൾ നൽകരുത്. ചെറു ചൂടുള്ള ഉപ്പുവെള്ളം കവിൾ കൊള്ളുക. പനി, വേദന എന്നിവയുണ്ടെങ്കിൽ പനി കുറയ്ക്കുന്നതിനോ വേദന കുറയ്ക്കുന്നതിനോ ഉള്ള മരുന്നുകൾ നൽകാം. ഉദാഹരണമായി പാരസിറ്റമോൾ, ഐബുപ്രോഫൻ. പരോട്ടിഡ് ഗ്രന്ഥി വീക്കമാരംഭിച്ച് 5 ദിവസം വരെ മുണ്ടുനീര് ബാധിച്ച രോഗികൾ വീട്ടിൽ തന്നെ തുടരണം. എപ്പോൾ സ്കൂളിലേക്കോ ഓഫീസിലേക്കോ മടങ്ങാൻ കഴിയുമെന്ന് ഡോക്ടറോട് ചോദിക്കുക. മുണ്ടുനീര് ബാധിച്ച മിക്ക രോഗികളും ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കും. 12 മുതൽ 15 മാസം പ്രായമാകുമ്പോൾ നൽകുന്ന MMR വാക്സിൻ വഴി മംസിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ചിലപ്പോൾ വാക്സിൻ എടുത്ത ആളുകൾക്കും മുണ്ടുനീര് വരാറുണ്ട്. വർഷങ്ങൾക്കു ശേഷം വാക്സിനുകളുടെ പ്രതിരോധ ശേഷി കുറയുന്നതിനാലാണിത് സംഭവിക്കുന്നത്. എന്നിരുന്നാലും മുണ്ടുനീർ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പൂർണ്ണമായും വാക്സിനേഷൻ എടുക്കുക എന്നതാണ്.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് മുണ്ടുനീര് അഥവാ മംസ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ റിനി മേരി തോമസ്.
2: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി ബ്രാഞ്ച്.
3: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: എല്ലാ വർഷവും ഒക്ടോബർ 14 ലോകവ്യാപകമായി ലോക നിലവാര ദിനം അഥവാ അന്താരാഷ്ട്ര നിലവാര ദിനമായി ആചരിക്കുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന്റെയും അവ പാലിക്കുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഉപഭോക്താക്കൾ, വ്യവസായങ്ങൾ, ഭരണാധികാരികൾ എന്നിവർക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിദഗ്ധരുടെ കഠിനാധ്വാനത്തെയും കൂട്ടായ പരിശ്രമങ്ങളെയും ഈ ദിവസം ആദരിക്കുന്നു. 1956 ഒക്ടോബർ 14 ഡോക്ടർ ബി ആർ അംബേദ്കർ ലക്ഷക്കണക്കിന് അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ചത്. തൊട്ടുകൂടായ്മയ്ക്കും ജാതീയമായ വിവേചനങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. നാഗ്പൂരിൽ ഈ ചരിത്രപരമായ മതപരിവർത്തനം നടന്ന സ്ഥലം ഇന്ന് ദീക്ഷാഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ഒരുമിച്ച് മതം മാറിയ ഈ സംഭവം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ട മതപരിവർത്തനങ്ങളിൽ ഒന്നാണ്. ഈ ചരിത്ര ദിനം എല്ലാ വർഷവും അംബേദ്കർ അനുയായി ൾ ധമ്മചക്ര പരിവർത്തന ദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കൻ സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്ന മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന് 1964 ഒക്ടോബർ 14 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടു. തന്റെ 35 വയസ്സിൽ സമാധാന നൊബേൽ നേടുമ്പോൾ ആ ബഹുമതി ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം യുഎസിൽ ആഫ്രിക്കൻ അമേരിക്കൻ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയത്. 1947 ഒക്ടോബർ 14 അമേരിക്കൻ വ്യോമസേനാ ഉദ്യോഗസ്ഥനായ ചാൾസ് എൽവുഡ് ചക്ക് യേഗർ ആദ്യമായി ശബ്ദവേഗത്തേക്കാൾ വേഗത്തിൽ വിമാനം പറത്തിയ വ്യക്തിയായി ചരിത്രത്തിൽ ഇടം നേടി. യുഎസ് എയർഫോഴ്സും NACAയും ചേർന്ന് നിർമ്മിച്ച റോക്കറ്റ് പവറുള്ള Bell X-1 എന്ന പരീക്ഷണ വിമാനമാണ് അദ്ദേഹം പറത്തിയത്. തന്റെ ഭാര്യയോടുള്ള സ്നേഹസൂചകമായി ചക്ക് യേഗർ ഈ വിമാനത്തിന് ഗ്ലാമറസ് ഗ്ലെനിസ് എന്നാണ് പേരിട്ടിരുന്നത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ അമർത്യ സെനിന് 1998 ഒക്ടോബർ 14 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടു. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജന പഠനങ്ങൾക്കും നൽകിയ സംഭാവനകൾക്കായിരുന്നു ഈ അംഗീകാരം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് അദ്ദേഹം. ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ പ്രമുഖ വിപ്ലവകാരിയും ഗദർ പാർട്ടിയുടെ സ്ഥാപകനുമായ ലാലാ ഹർദയാൽ 1884 ഒക്ടോബർ 14 ഡൽഹിയിലാണ് ജനിച്ചത്. വിദേശത്തുനിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ പ്രവാസി ഭാരതീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന അമരക്കാരനായിരുന്നു അദ്ദേഹം. അമേരിക്കയിൽ വെച്ച് വിപ്ലവ മാസികയായ ഗദർ ആരംഭിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വിദേശത്തുള്ള ഇന്ത്യക്കാരെ സംഘടിപ്പിക്കുകയും ചെയ്തു. 1939 മാർച്ച് 4 അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: തൊഴിൽ ദർശനം.
1: ഇന്ത്യൻ ആർമി ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. വിവിധ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലായി 30 ഒഴിവുണ്ട്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ലഫ്റ്റനന്റ് റാങ്കിൽ നിയമനം ലഭിക്കും. പെർമനന്റ് കമ്മീഷൻ പ്രകാരമുള്ള നിയമനമാണ്. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 2027 ജൂലൈയിൽ കോഴ്സ് ആരംഭിക്കും. വിഷയങ്ങളും ഒഴിവും സിവിൽ 8, കമ്പ്യൂട്ടർ സയൻസ് 6, ഇലക്ട്രിക്കൽ 2, ഇലക്ട്രോണിക്സ് 6, മെക്കാനിക്കൽ 6. കൂടാതെ മറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ 2 ഒഴിവുമുണ്ട്. യോഗ്യത BE, BTech, MSc, കമ്പ്യൂട്ടർ സയൻസ്. പ്രായം 20-നും 27 വയസ്സിനും ഇടയിൽ.

അസിസ്റ്റന്റ്, ജൂനിയർ ജുഡീഷ്യൽ അസിസ്റ്റന്റ്, പ്രോസസ് ആൻഡ് പ്യൂൺ, ഓർഡർലി, ഡാക് പ്യൂൺ തസ്തികകളിലാണ് നിയമനം. ആകെ 641 ഒഴിവുണ്ട്. സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവ് 27. യോഗ്യത ബിരുദം. മിനിറ്റിൽ 110 വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡും 40 വാക്ക് ടൈപ്പ് റൈറ്റിംഗ് സ്പീഡും. പ്രായപരിധി 18-27 വയസ്സിനും ഇടയിൽ. പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവ് 206. യോഗ്യത ബിരുദം. മിനിറ്റിൽ 100 വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡും 40 വാക്ക് ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം. പ്രായപരിധി 18-27 വയസ്സിനും ഇടയിൽ. ജൂനിയർ ജുഡീഷ്യൽ അസിസ്റ്റന്റ് ഒഴിവ് 174. യോഗ്യത ബിരുദവും മിനിറ്റിൽ 40 വാക്കിന്റെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും വേണം. പ്രായം 18-27 വയസ്സിനും ഇടയിൽ. പ്രോസസ് സെർവർ ഒഴിവ് 92. യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്ന് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ തത്തുല്യ വിജയം, LMV ഡ്രൈവിംഗ് ലൈസൻസ്, 2 വർഷ ഡ്രൈവിംഗ് പരിചയം. പ്രായം 18-27 വയസ്സിനും ഇടയിൽ. പ്യൂൺ ഓർഡർലി, ഡാക് പ്യൂൺ ഒഴിവ് 142. യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്ന് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ തത്തുല്യ വിജയം. പ്രായം 18-27 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 100 രൂപ SBI ഇ-പേ മുഖേന അടയ്ക്കണം. https://dssbonline.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://dssbonline.nic.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 4. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://dssb.delhi.gov.in/dssb-vacancies. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://dssb.delhi.gov.in/dssb-vacancies. തൊഴിൽ ദർശനം.

ഒക്ടോബർ 14 വിശ്വമാനക ദിനം, ഗുണമേന്മ, സുരക്ഷ, വിശ്വാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സ്റ്റാൻഡേർഡൈസിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്ന ആഗോള ദിനം. ഇന്ത്യയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ ദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ. നിങ്ങൾക്കറിയാമോ, പ്രഷർ കുക്കർ, ഇലക്ട്രിക്കൽ സ്വിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ISI അടയാളം അവ BIS-ന്റെ കർശന പരിശോധനകൾ വിജയിച്ചതിന്റെ തെളിവാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഗുണമേന്മയുടെ അടയാളമായ ISI മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടോയെന്ന് പരിശോധിക്കൂ. സ്റ്റാൻഡേർഡ്സിനെ അറിയൂ, വിശ്വാസ്യത ആസ്വദിക്കൂ.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബിന്ദു ഡി.
2: പരിണാമം പ്രപഞ്ച സ്വഭാവമാണ്. ഭാഷയും പരിണാമത്തിന് വിധേയമാണ്. എന്നാൽ ഭാഷയിലുണ്ടാകുന്ന എല്ലാ പരിണാമങ്ങളുടെയും സ്വഭാവവും ഗതിയും ഒന്നുപോലെ ആയിരിക്കില്ല. ഭാഷയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ സാമാന്യമായി മന്ദഗതിയിലാണ്. എന്നാൽ എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കണമെന്നുമില്ല. സാഹചര്യങ്ങളുടെ വ്യത്യാസങ്ങൾ ഭാഷാപരിണാമത്തിന്റെ വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മുടെ ഭാഷയിൽ പദപരമായി സംഭവിച്ചിട്ടുള്ള ചില പരിണാമങ്ങളെപ്പറ്റി ചിന്തിച്ചു നോക്കാം. ഒരു ഭാഷയിൽ പുതിയ പദങ്ങൾ ഉണ്ടാവുന്നത് പല രീതിയിലാണ്. ചിലപ്പോൾ ആ ഭാഷയുടെ സ്വാഭാവിക സാഹചര്യത്തിൽ നിന്നാകും, അല്ലെങ്കിൽ ചരിത്രപരമോ സാംസ്കാരികമോ ആയ കാരണങ്ങളാൽ അന്യഭാഷകളിൽ നിന്ന് പദങ്ങൾ സ്വീകരിക്കാം. ഏതെല്ലാം പുതിയ പദങ്ങൾ എപ്പോഴൊക്കെ മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് കൃത്യമായി പറയുക ബുദ്ധിമുട്ടാണ്. 19-20 നൂറ്റാണ്ടുകളിൽ മലയാള ഭാഷയുടെ പദസഞ്ചയത്തിന് കാര്യമായ വികാസം സംഭവിച്ചിട്ടുണ്ട്. അഞ്ചൽ, കുശുമ്പ്, ഗമ, മത്താപ്പ്, ഒപ്പ്, ചപ്പടാച്ചി, കളിപ്പീര്, പൂവാലൻ, കസറുക തുടങ്ങിയ പദങ്ങളും തീവണ്ടി, അച്ചടി, കൈക്കൂ

0: കൂലി, കണ്ണട, അടിപൊളി, പെണ്ണെഴുത്ത്, വയ്യാവേലി, പുകമറ തുടങ്ങിയ സമാസങ്ങളും കാലുവാരുക, ചെത്തി നടക്കുക, കോളടിക്കുക, കുളമാക്കുക തുടങ്ങിയ ശൈലികളും ഭാഷയിലേക്ക് കടന്നു വന്നിട്ട് അധിക കാലമായിട്ടില്ല. മലയാള ഭാഷയിലേക്ക് വന്നുചേർന്ന അന്യഭാഷാ പദങ്ങളിൽ ഒന്നാം സ്ഥാനം സംസ്കൃതത്തിനാണ്. മലയാളത്തിലെ പദസമ്പത്തും ആശയപ്രപഞ്ചവും വികസിച്ചത് സംസ്കൃതത്തിൻ്റെ സഹായത്താലാണെങ്കിലും നമ്മുടെ ഭാഷയുടെ സ്വാശ്രയശീലത്തെ പരിമിതപ്പെടുത്തിയതും സംസ്കൃതത്തോടുള്ള ഭ്രമമാണ്. സംസ്കൃതത്തിൻ്റെ ഇത്തരത്തിലുള്ള ആധിപത്യം കൊണ്ട് ശുദ്ധ ദ്രാവിഡ പദങ്ങൾ പലതും മലയാളിയുടെ നിത്യവ്യവഹാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. പട്ടാങ്ങ് സത്യം, അയർക്കുക മറക്കുക, ഈറ്റെഴുക പ്രസവിക്കുക, ഉവയ്ക്കുക സ്നേഹിക്കുക, പൊഴുത് സമയം, മൊഴി ഭാഷ, അൻപ് സ്നേഹം, അഴക് സൗന്ദര്യം ഭംഗി, ഉയിർ ജീവൻ, ഉകിര് നഖം, ആയി പശു, മീൻ നക്ഷത്രം, വാഴ്വ് ജീവിതം, വെറ്റി വിജയം, നേര് സത്യം എന്നിവ അക്കൂട്ടത്തിൽപ്പെടും. സംസ്കൃതത്തിൻ്റെ ഈ ആധിപത്യം പണ്ടും ഇപ്പോഴും ഉണ്ട്. പക്ഷേ വൈദേശികാധിപത്യത്തിൻ്റെ സ്വാധീനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ രീതികൾ മാറുകയും അതുവരെ സംസ്കൃതത്തിനുണ്ടായിരുന്ന മേൽക്കോയ്മ ഇംഗ്ലീഷിലേക്ക് പകരുകയും ചെയ്തു. അനൗപചാരിക സംഭാഷണത്തിൽ പോലും മലയാളികൾക്ക് ഇംഗ്ലീഷ് ഒഴിവാക്കാനാവാത്ത സ്ഥിതിയാണ്. ഭാഷയിൽ പുതിയ ആശയങ്ങൾ പലതും കടന്നുവരുന്നത് മുഖ്യമായും സംസ്കൃതത്തിലൂടെയും ഇംഗ്ലീഷിലൂടെയുമാണ്. വിജ്ഞാന ശാഖകളിലെ സാങ്കേതിക പദങ്ങളിൽ അധികവും ഇംഗ്ലീഷിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അല്ലാത്തവ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചുള്ള പരിഭാഷകളും.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ബിന്ദു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SCT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231, 9496593231. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ. വിഷയം കുട്ടികളിലെ വയറുവേദന.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പുലർവേട്ടം 7:35 മുതൽ തുടരും. ഇപ്പോൾ സമയം 7:24:55. ഇനി വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാനിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, സുരക്ഷ, ജനങ്ങൾക്കിടയിലെ ബന്ധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹി പ്രഖ്യാപനം ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ യോഗത്തിൽ അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഭീകരവാദത്തെ ചെറുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് അംഗരാജ്യങ്ങൾ ആവർത്തിച്ചു. കൂടുതൽ സുരക്ഷിതവും വികസിതവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് പ്രാദേശിക സഹകരണം ശക്തമാക്കാനും മനുഷ്യക്കടത്ത്, ലഹരിമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ എന്നീ മേഖലകളിലെ കർമ്മ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാനും യോഗത്തിൽ ധാരണയായി. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ ശരിയായ ദിശയിലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കണോമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളിലെയും വാണിജ്യമന്ത്രിമാർ കരാറിനായി പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും സാധിച്ചതായി ശ്രീ എസ് ജയശങ്കർ അറിയിച്ചു. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: The point we make to the Chinese is, look, if you want a normal relationship, if the rest of the relationship is to move, then it's common sense, it's a no-brainer that the boundary has to be stable, that we need peace and tranquility in the border areas. So as the border areas are settling down, and it has settled down to a great extent since 2024, the relationship commensurately is moving towards normalcy.
3: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യയുടെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്നതാണ് പ്രമേയം. പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് പങ്കെടുക്കും. മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ ചൈന, ജപ്പാൻ, മംഗോളിയ, നേപ്പാൾ, ഇറാൻ തുടങ്ങിയ 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിലെ വൈശാലി ജില്ലയിൽ രാഘുപൂർ ദിയാര മേഖലയിലുണ്ടായ ബോട്ട് അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു. 6 പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. 20 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് ഏകദിന ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, ഓഫീസ് സ്ഥലത്തിന്റെ വിനിയോഗം മെച്ചപ്പെടുത്തുക, കെട്ടിക്കിടക്കുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുക എന്നിവയാണ് ലക്ഷ്യം. ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുതിയ മാർഗരേഖകൾ പുറത്തിറക്കി. ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നീ 4 പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളോടൊപ്പം യോഗയെയും ഉൾപ്പെടുത്തിയാണ് സമഗ്ര രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ ആയുഷ് ചികിത്സാ രീതികളിൽ ഏകീകൃത സ്വഭാവം, ഗുണനിലവാരം, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സാ രീതികൾ എന്നിവ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ദേശീയ ആരോഗ്യ പരിപാലന സംവിധാനവുമായി ആയുഷ് ചികിത്സാ രീതികളെ കൂടുതൽ ആഴത്തിൽ സംയോജിപ്പിക്കാൻ ഈ മാർഗരേഖകൾ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവെച്ചു. രാജ്യത്തെ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സേവിക്കാൻ സാധിച്ചത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാനാണ് രാജിയെന്ന് ശ്രീ എൽ മുരുകൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം പുരോഗമിക്കുന്നു. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി

0: ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്തെത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2-നാണ് ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ജി വി രാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാലക്കാട് മൂലത്തറയിൽ മനോദൌർബല്യമുള്ള യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 പേർ അറസ്റ്റിലായി. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല, MSME മേഖല എന്നിവ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. സ്കൂളുകളിൽ സർഗാത്മകതയും നൂതനാശയ ചിന്താഗതിയും വളർത്തുന്ന അടൽ ടിങ്കറിംഗ് ലാബുകൾ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ, അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്ററുകൾ എന്നിവയാണ് ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന ആശയങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17-ന് നടക്കും. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലാണ് പൂജയ്ക്കിരുത്തിയിരിക്കുന്നത്. സരസ്വതി ദേവിയെ ദർശിക്കാൻ നിരവധി പേരാണെത്തുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലെ വിവിധ ദേവീക്ഷേത്രങ്ങളിലും നവരാത്രി പൂജയ്ക്ക് തുടക്കമായി. പൂജവെയ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ദ്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17-ന് ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
3: NV കൃഷ്ണവാര്യർ. ബഹുഭാഷാ പണ്ഡിതനും കവിയും സാഹിത്യചിന്തകനുമായിരുന്ന NV കൃഷ്ണവാര്യർ 1916 May 13 തൃശൂരിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം വ്യാകരണ ഭൂഷണം, സാഹിത്യ ശിരോമണി, രാഷ്ട്രഭാഷാ വിശാരദ് തുടങ്ങിയ ബിരുദങ്ങൾ കരസ്ഥമാക്കി. ഹൈസ്കൂൾ അധ്യാപകനായിരിക്കെ ജോലി രാജിവെച്ച് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഒളിവിലായിരുന്ന കാലത്താണ് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും തൃശൂർ കേരളവർമ്മ കോളേജിലും അധ്യാപകനായി ജോലി ചെയ്തു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടറായി പ്രവർത്തിച്ച അദ്ദേഹം മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ മുഖ്യ പത്രാധിപരായിരുന്നു. നീണ്ട കവിതകൾ, കുറെക്കൂടി നീണ്ട കവിതകൾ, ഗാന്ധിയും ഗോഡ്സെയും, ചാട്ടവാർ, കാളിദാസന്റെ സിംഹാസനം എന്നിവയാണ് NVയുടെ പ്രധാന കവിതാ സമാഹാരങ്ങൾ. അസതി, വാസ്കോഡഗാമ എന്നിങ്ങനെ നാടകങ്ങളും ശ്രീബുദ്ധ

0: ചിത്രാംഗത എന്നീ ആട്ടക്കഥകളും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. ഇവ കൂടാതെ നിരൂപണ ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾക്ക് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കവിത, നാടകം, സഞ്ചാര സാഹിത്യം, വിവർത്തനം, ബാലസാഹിത്യം, ലേഖനങ്ങൾ തുടങ്ങി എഴുത്തിന്റെ വിവിധ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എൻ വി കൃഷ്ണവാര്യർ 1989 ഒക്ടോബർ 12 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് എൻ വി കൃഷ്ണവാര്യരുടെ ശബ്ദം കേൾക്കാം.
1: കാലടി സംസ്കൃത ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്റർ സ്ഥാനം രാജിവെച്ച് 1942 ആഗസ്റ്റ് അവസാനത്തിൽ ഞാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു മുഴുസമയ പ്രവർത്തകനായി തീർന്നപ്പോൾ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് അത് എന്ന് ഒരിക്കലും തോന്നുകയുണ്ടായില്ല. മറിച്ച് അന്നേക്ക് 26 വർഷം നീണ്ടിരുന്ന എന്റെ ജീവിതം ഈ പ്രവർത്തനത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമായിരുന്നു എന്ന് തോന്നുകയും ചെയ്തു. കൊച്ചി സർക്കാർ നൽകിയ ഒരു സംസ്കൃത ബിരുദം കയ്യിലുള്ള എനിക്ക് അക്കാലത്ത് ഉദ്യോഗ സാധ്യത തുലവും വിരളമായിരുന്നു. ട്യൂഷൻ എടുത്തും ചില സംസ്കൃത സ്കൂളുകളിൽ ഏതാനും മാസത്തേക്ക് കിട്ടിയ പകരം ജോലികൾ നോക്കിയും കഴിച്ചുകൂട്ടിയ പിന്നീടുള്ള 2 വർഷങ്ങളിൽ ഞാൻ മദ്രാസ് സർവകലാശാല നൽകിയ മറ്റൊരു സംസ്കൃത ബിരുദം കൂടി കരസ്ഥമാക്കി. ഈ ബിരുദമാണ് കാലടിയിൽ അടുത്ത കാലത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന സംസ്കൃത വിദ്യാലയത്തിൽ ഒരു ജോലിക്ക് എന്നെ അർഹനാക്കിയത്. ശ്രീരാമകൃഷ്ണാശ്രമം വകയായ ഈ വിദ്യാലയത്തിൽ നാമം മാത്രമായിരുന്നു ശമ്പളം. എങ്കിലും ആശ്രമത്തിൽ പാർക്കാൻ സൗകര്യമുണ്ടായിരുന്നു. സ്കൂളിൽ പഠിപ്പിച്ചും സ്വയം പഠിച്ചും പെരിയാറിൽ കുളിച്ചും നീന്തിയും 3 വർഷം ഞാൻ ഇവിടെ കഴിച്ചുകൂട്ടി. 1942 ആഗസ്റ്റ് 7 ബോംബെയിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ബ്രിട്ടൻ ഇന്ത്യ വിടുക എന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കുകയും ഗാന്ധിജിയും നെഹ്റുവും ആസാദുമടക്കം കോൺഗ്രസിന്റെ ഉയർന്ന 20 നേതാക്കൾ പിറ്റേന്ന് രാത്രി 1 മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട് അജ്ഞാതമായ ഏതോ ഒരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ തിരുവിതാംകൂർ സർക്കാർ വക ശാസ്ത്രി പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നതിൽ ജീവിത സാഫല്യം കണ്ടെത്തുക അസാധ്യമാണ് എന്ന ബോധം എന്നിൽ ഉറച്ചു. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചനം നേടുന്നതിനായി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരതം നടത്തിവന്ന ഐതിഹാസിക സമരത്തിൽ സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥികളായിരിക്കെ തന്നെ ഞങ്ങളിൽ പലരും ആത്മാർത്ഥമായ താല്പര്യം പ്രദർശിപ്പിച്ചിരുന്നു. സംസ്കൃത കോളേജിലെ നിയതമായ പാഠ്യക്രമത്തിന് പുറമെ ഞങ്ങൾ സ്വന്തം നിലയിൽ ഹിന്ദിയും പഠിച്ചു. മഹാത്മാഗാന്ധി അതാത് അവസരങ്ങളിൽ എഴുതുന്നത് എന്തും ഒരു വരി പോലും വിടാതെ ഞങ്ങൾ പലവരു വായിച്ച് ഹൃദ്യസ്ഥമാക്കി വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയും ഇന്ത്യ എവിടേക്ക് മുതലായ കൃതികളും ലോക ചരിത്രവും ഹിന്ദിയിലൂടെയാണ് ഞാൻ വായിച്ചത്. വിവേകാനന്ദ സാഹിത്യത്തിൽ പ്രാഥമിക പരിചയം മുമ്പേ നേടിയിരുന്ന എനിക്ക് ആ സാഹിത്യത്തിൽ അവഗാഹം നേടുന്നതിനുള്ള അവസരം കാലടി ആശ്രമത്തിലെ താമസത്തിനിടയ്ക്ക് പ്രത്യേക പ്രയത്നമൊന്നും കൂടാതെ തന്നെ കൈവന്നു. കാലടിയിൽ ഞങ്ങളുടെ കയ്യിൽ അന്ന് റേഡിയോ ഉണ്ടായിരുന്നില്ല. ആഗസ്റ്റ് 10 പത്രം വായിച്ച് ബോംബെയിലും നാടിന്റെ മറ്റു ഭാഗങ്ങളിലും നടക്കുന്നത് എന്ത് എന്ന് സാധ്യമാവുന്നത്ര മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. ശക്തിയായ സെൻസർഷിപ്പ് ഉള്ളതിനാൽ പത്രങ്ങളിൽ നിന്ന് സത്യം മനസ്സിലാക്കുക പ്രയാസമായിരുന്നു. ആഗസ്റ്റ് 11 ഞാൻ എറണാകുളത്ത് പോയി കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുള്ള എന്റെ സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചു. ഇത് അവസാന സമരമാണ്, വിജയം വരെ അല്ലെങ്കിൽ മരണം വരെ ഉള്ള സമരം.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് എൻ വി കൃഷ്ണവാര്യരുടെ ശബ്ദം.

0: വിശ്വമാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി.
1: ഏവർക്കും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഹൃദയം നിറഞ്ഞ വിശ്വമാനക ദിനാശംസകൾ. BIS ഗുണനിലവാരവും സുരക്ഷയും ഉപഭോക്തൃ സംരക്ഷണവും ഉറപ്പാക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ രൂപപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഗുണമേന്മ നമുക്കെല്ലാവർക്കുമുള്ള സംയുക്ത ഉത്തരവാദിത്തമാണ്. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ BIS.gov.in.

0: സഹകരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഖി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: മനോയാനം.
2: ഞാൻ തലേ ദിവസം രാത്രി മുഴുവൻ പഠിച്ചു. പക്ഷെ പരീക്ഷാ ഹാളിൽ കയറിയപ്പോൾ എല്ലാം ബ്ലാങ്കായിപ്പോയി. ഈ അനുഭവം മിക്കവാറും എല്ലാം

0: ഒരു തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. ഈ മറവിയുടെ കാരണം നമ്മുടെ മടികൊണ്ട് സംഭവിക്കുന്നതൊന്നുമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിലെ ഹോർമോണുകൾ ഉണ്ടാക്കുന്ന ഒരു ജൈവപരമായ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിക്ക് പിന്നിലെ ശാസ്ത്രവും അതിനെ മറികടക്കാനുള്ള വഴികളും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് നമ്മൾ സമ്മർദ്ദത്തിലാകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ കോർട്ടിസോൾ എന്ന പ്രധാന സമ്മർദ്ദ ഹോർമോൺ നിറയും. HPA ആക്സിസ് അഥവാ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് എന്നറിയപ്പെടുന്ന തലച്ചോറിലൊരു സംവിധാനമാണ് ഈ ഹോർമോൺ പുറത്തുവിടുന്നത്. കുറഞ്ഞ അളവിൽ കോർട്ടിസോൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ നല്ലതാണ്. ഇത് നമ്മുടെ ശ്രദ്ധയും ജാഗ്രതയും വർദ്ധിപ്പിക്കും. എന്നാൽ പരീക്ഷയുടെ സമ്മർദ്ദം കാരണം ഈ കോർട്ടിസോളിന്റെ അളവ് വളരെ നേരം ഉയർന്ന നിലയിൽ തുടരുമ്പോൾ ഇത് നമ്മുടെ പഠനത്തിനും ഓർമ്മയ്ക്കും കാരണമായ തലച്ചോറിലെ ഘടനകളെ തകരാറിലാക്കാൻ തുടങ്ങും. നമ്മുടെ തലച്ചോറിലെ ഓർമ്മയുടെ പ്രധാന കേന്ദ്രമാണ് ഹിപ്പോകാമ്പസ്. ഈ ഭാഗമാണ് പുതിയ വിവരങ്ങൾ സംഭരിക്കാനും പഴയവ വീണ്ടെടുക്കാനും സഹായിക്കുന്നത്. ഈ ഹിപ്പോകാമ്പസിൽ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് റിസപ്റ്ററുകൾ ധാരാളമുണ്ട്. ഈ റിസപ്റ്ററുകൾ കോർട്ടിസോളുമായി ബന്ധിപ്പിക്കാൻ കഴിവുള്ളവയാണ്. വിട്ടുമാറാത്തതോ അമിതമായതോ ആയ സമ്മർദ്ദമുണ്ടാകുമ്പോൾ ഉയർന്ന കോർട്ടിസോൾ നില ഈ റിസപ്റ്ററുകളെ അമിതമായി ഉത്തേജിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ഒരു ദുരന്തം സംഭവിക്കുന്നു, ഡെൻഡ്രിറ്റിക് അട്രോഫി. ഡെൻഡ്രൈറ്റുകൾ എന്നാൽ ന്യൂറോണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന മരച്ചില്ലകൾ പോലുള്ള ചെറിയ ഭാഗങ്ങളാണ്. ഈ ഡെൻഡ്രൈറ്റുകളാണ് ഓർമ്മകൾ എൻകോഡ് ചെയ്യുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള പാതകൾ രൂപപ്പെടുത്തുന്നത്. കോർട്ടിസോൾ കൂടുമ്പോൾ ഈ ഡെൻഡ്രൈറ്റുകൾ ചുരുങ്ങുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നു. ഇതാണ് ഡെൻഡ്രിറ്റിക് അട്രോഫി എന്ന് പറയുന്നത്. ഉയർന്ന കോർട്ടിസോൾ ലെവലുകൾ കാരണം മൂന്ന് പ്രധാന കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി ദുർബലമാകുന്നു. അതായത് പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനുള്ള തലച്ചോറിന്റെ കഴിവ് കുറയുന്നു. രണ്ട്, ലോങ് ടൈം പൊട്ടൻഷ്യേഷൻ അഥവാ LTP തകരാറിലാകുന്നു. അതായത് ഓർമ്മകളെ സ്ഥിരപ്പെടുത്തുന്ന പ്രധാന സംവിധാനമാണ് LTP. ഇത് തകരാറിലായി പോകും. മൂന്ന്, ഓർമ്മയുടെ കേന്ദ്രമായ ഹിപ്പോകാമ്പസും ശ്രദ്ധയും ഓർമ്മിക്കാനുള്ള കഴിവും നൽകുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും തമ്മിലുള്ള ആശയവിനിമയം തടസ്സപ്പെടുന്നു. അതുകൊണ്ട് പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് സമ്മർദ്ദം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ തലച്ചോറിന്റെ മെമ്മറി സർക്യൂട്ടുകൾ അക്ഷരാർത്ഥത്തിൽ വിച്ഛേദിക്കപ്പെടുന്നു. പഠിച്ച വിവരങ്ങൾ എവിടെയോ സംഭരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഹിപ്പോകാമ്പൽ ശൃംഖലയ്ക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്തതിനാൽ അവയെ തിരിച്ചെടുക്കാൻ കഴിയാതെ വരുന്നു. ഇതൊരു സ്ഥിരമായ അവസ്ഥയല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പരീക്ഷ കഴിഞ്ഞ് വിശ്രമിക്കുകയും സമ്മർദ്ദം കുറയുകയും കോർട്ടിസോളിന്റെ അളവ് സാധാരണ നിലയിലാകുകയും ചെയ്യുമ്പോൾ ഈ ഡെൻഡ്രിറ്റിക് അട്രോഫി വീണ്ടെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് പരീക്ഷാ ഹാളിന് പുറത്തു വന്ന ഉടൻ തന്നെ ഉത്തരം ഓർമ്മ വരുന്നത്. ശാസ്ത്രീയമായ ഈ അറിവ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. പരീക്ഷയ്ക്ക് മുമ്പുള്ള ഏറ്റവും വലിയ ആയുധം കൂടുതൽ പഠിക്കുക എന്നതല്ല, മറിച്ച് സമ്മർദ്ദം നന്നായി നിയന്ത്രിക്കുക എന്നതാണ്. അതെ, പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതവുമായി ബന്ധപ്പെട്ട ഏതു പരീക്ഷയിലും ഇതൊരു വലിയ കാര്യമാണ്. സമ്മർദ്ദം ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ വിഭാവന ചെയ്യാനും പ്രായോഗികമാക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജിത്ത്.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഗ്രാമകേരളം.
3: ചെറുചക്കിച്ചോല എന്ന് കാനനസുന്ദരി.
2: തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ചിറ്റണ്ട എന്ന പ്രദേശത്താണ് ചെറുചക്കി ചോലയും അതിനോടനുബന്ധിച്ച് ഒരു ചെക്ക് ഡാമും നമുക്ക് കാണാനാവുക. തൃശൂർ ജില്ലയിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്.

പൂങ്ങോട് വനം വകുപ്പ് പരിധിയിലെ കണ്ടൻചിറ വനത്തിലൂടെയാണ് ഈ കാനനസുന്ദരി കളകളാരവത്തോടെ ഒഴുകുന്നത്. മഴക്കാലത്താണ് ചെറുചക്കിച്ചോലയുടെ പൂർണ്ണ സൗന്ദര്യം സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാവുക. കാനനത്തിന്റെ വശ്യത ഏത് സഞ്ചാരിയുടെയും മനം നിറയ്ക്കും. മഴക്കാലത്ത് ഇവിടത്തെ ചെക്ക് ഡാം നിറഞ്ഞൊഴുകി പാറക്കെട്ടുകളിലൂടെ അരുവി ചിതറിത്തെറിക്കുന്ന കാഴ്ച നമ്മുടെ മനസ്സും ശരീരവും തണുപ്പിക്കും. ഇവിടേക്കുള്ള വഴിനീളെ നിരവധി മരങ്ങളും കാട്ടുവള്ളികളും കാട്ടുതുളസിയുമൊക്കെ നമുക്ക് കാണാനാകും. കാടിനകത്തുകൂടി ഒഴുകി കല്ലുകളിലും പാറക്കൂട്ടങ്ങളിലും തട്ടി ശക്തിയായി താഴേക്കൊഴുകി പിന്നീട് വീണ്ടും ശാന്തമായി ഒഴുകി അങ്ങനെ ചെറുചക്കിയുടെ വിവിധ ഭാവങ്ങൾ ഏഴോളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. പ്രാന്തപ്രദേശങ്ങളെക്കാൾ ഇവിടം ഉയരം കൂടുതലായതിനാൽ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ കാടിനകത്തുള്ള വാച്ച് ടവറിൽ നിന്നാൽ സാധിക്കും. ചെക്ക് ഡാമിനടുത്ത് നിന്ന് 1.5 കിലോമീറ്റർ നടന്നാൽ വാച്ച് ടവറിനടുത്ത് എത്താനാകും. ഇതുകൂടാതെ തട്ടുമട, മല്ലൻതറ, പാർവതികല്ല് തുടങ്ങിയവയൊക്കെ സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കും. കാടിനുള്ളിലൂടെ ഓരോ ഇടങ്ങളിലും ചെന്നെത്തുമ്പോൾ ആനന്ദവും ആശ്ചര്യവും സഞ്ചാരികളിലുണ്ടാകും. ചെറുചക്കിച്ചോല എന്ന പേര് ലഭിച്ചതിനു പുറകിൽ രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് ഇവിടെ താമസിച്ചിരുന്ന കാട്ടുമൂപ്പന്റെ മകളുടെ പേരുമായി ബന്ധപ്പെടുത്തിയ കഥയാണ് അത്. വർഷങ്ങളോളം കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന കാട്ടുമൂപ്പനെ വനദേവത അനുഗ്രഹിച്ചു എന്നും അങ്ങനെ ചെറുചക്കി എന്ന മകൾ പിറന്നു എന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. വളർന്നു വലുതായിട്ടും ചെറുചക്കിയെ കാടിന് പുറത്തേക്ക് വിടാൻ മൂപ്പൻ സമ്മതിച്ചില്ല. ഇത് കാടിന് നാശം വരുത്തുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാട്ടുവള്ളികളാൽ അവളെ ബന്ധനസ്ഥയാക്കി. ഈ ചെറുചക്കിയുടെ കണ്ണീരാണത്രേ പിന്നീട് ചെറുചക്കി ചോലയായി മാറിയത് എന്നാണ് വിശ്വാസം. ഇതൊരു കഥയാണെങ്കിലും ചെറുചക്കിച്ചോലയിലെ ജലഗണങ്ങൾ പാറക്കൂട്ടങ്ങളിൽ തട്ടിച്ചിതറുന്നത് കണ്ടാൽ കണ്ണുനീർത്തുള്ളിയാണ്.

0: ചെറുചക്കിച്ചോല എന്ന് കാനനസുന്ദരി. രചന നിർവഹണം MR രഞ്ജിനി. നിർവഹണ സഹായം മിനി GS.
1: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മ വരികൾ എഴുതി, ബിജുപാൽ ഈണം നൽകി, ശ്രേയാ ഘോഷാൽ പാടിയത് ചിത്രം രാമന്റെ ഏദൻ തോട്ടം.

പുലർവേട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. മഷ്റൂം ഫാമേഴ്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൗജന്യ കൂൺ കൃഷി പരിശീലനം നടത്തും. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്ക് ആവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്ന് കൂണ് വിലയ്ക്ക് എടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9847328975 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരു നമ്പർ കൂടിയുണ്ട്, 9447002290. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിലെ NCVT ട്രേഡുകളിൽ ഏതാനും സീറ്റുകളിൽ ഒഴിവുകൾ നിലവിലുണ്ട്. ഈ ഒഴിവുകളിലേക്ക് പ്രവേശനം നേടാൻ താൽപ്പര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9946036340 എന്ന നമ്പറിലോ 0471241837 എന്നീ നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9946036340340. മറ്റൊരു നമ്പർ 0471241837. നവരാത്രി സംഗീതോത്സവം 3-ാം ദിവസമായ ഇന്ന് വൈകിട്ട് 6 മണിക്ക് കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിൽ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരി. ഭരണഘടനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് നിയമവകുപ്പ് സംഘടിപ്പിക്കുന്ന വാക്മി 2026 അഖില കേരള പ്രസംഗ മത്സരത്തിന്റെ ദക്ഷിണ മേഖലാ മത്സരം ഇന്ന് രാവിലെ 9:30 കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ നിയമവിഭാഗത്തിൽ നടക്കും. സർക്കാർ എയ്ഡഡ് കോളേജ് വിദ്യാർത്ഥികൾക്കാണ് മത്സരം. പൂജപ്പുര മുടവൻമുകൾ റോഡ്, കുഞ്ചാലമൂട് തമ്മലം, കേശവദേവ് പൂജപ്പുര ലൂപ്പ്, ചിലപ്പത്തെരുവ് എന്നീ റോഡുകളിൽ ടാറിംഗ് നടക്കുന്നതിനാൽ ഇന്നു മുതൽ 21-ാം തീയതി വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും.

0: പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ നവംബർ 28 മുതൽ ഡിസംബർ 13 വരെ നടക്കും. പരീക്ഷാ ഫീസ് ഇന്ന് മുതൽ 23-ാം തീയതി വരെ പിഴയില്ലാതെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ അടയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.xequivalency.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സർക്കാർ എയ്ഡഡ് സ്വാശ്രയ പോളിടെക്നിക്കുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. 2-3 വർഷക്കാരെയും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.mwdscholarship.kerala.gov.in സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04712300523. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04712300523. ജില്ലാ സ്കൂൾ കായികമേളയുടെ തീയതിയിൽ മാറ്റം. 16 മുതൽ 18 വരെ നടത്താനിരുന്ന മേള ഒരു ദിവസം നീട്ടി 17 മുതൽ 19 വരെ ആക്കി. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം? ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവേൽ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവെട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. പുലർവെട്ടം വീണ്ടും എത്തും നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: Srikanth progressed to the second round of the Denmark Open 2026 after securing hard-fought victories in their opening matches. Tanvi defeated Japan's Natsuki Nadiara 2-1 in a thrilling three-game contest. She will now face German player Yuen Li. On the other hand, Kidambi Srikanth defeated French badminton player Arnaud Mahla 2-0 and will now face Alex Lenier in the round of 16. PV Sindhu bowed out after a close battle against Yuen Li of Germany. Lakshya Sen also exited in the first round. India's doubles campaign will begin today with Sattvik Sairaj Ranki Reddy and Chirag Shetty and Tressa Jolly Gayatri Gopichand in action in the men's and women's draws. And now for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Pramod. India, a trusted partner in weaponized world, says PM Modi, headlines the Hindustan Times. Asian Age headlines, power to empower, key to India's rise, says Modi. Most papers report on the story of Amit Shah hitting out at the opposition, saying the NDA will return to power with a resounding victory in 2029. The Tribune says, nation is watching Rahul trying to save infiltrators and his vote bank, says Shah. Most papers also report on Nandan Nilekani speaking about question paper leaks at the Bloomberg New Economy Forum 2026 in Delhi. The Hindu says, generate questions at last minute to prevent paper leaks, says Nilekani. While the Times of India in a story says, last minute paper generation can kill incentive to leak, says Nilekani. And finally, a story in the Statesman says, 10 to 5 job, desk and a laptop, once a feared Maoist, now university official. The paper adds that 70-year-old M. Venugopal, carrying a bounty of 6 crores on his head, left the Maoist top ranks and walked out to surrender exactly a year ago. And with that, it's back to you, Pramod.
0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to address Brihattar Bharat International Conference in New Delhi today through video message. BIMSTEC nations strongly condemn terrorism and violent extremism in all its forms and manifestations, including cross-border terrorism. External Affairs Minister S. Jayashankar says India-US trade talks are heading in the right direction and a deal is being ironed out. U.S. Secretary of State Marco Rubio to visit India next week to strengthen energy cooperation and strategic partnership. 13 people killed in boat tragedy in Raghupur Diara area of Vaishali district in Bihar. And in cricket, 4th T20 International between India and the West Indies to be played in Hyderabad this evening. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി നോവൽ സഞ്ചാരം.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: വേലുനായർ വന്ന് സംബന്ധം ആലോചിച്ചപ്പോൾ അമ്മാളുക്കുട്ടി എതിർത്തതാണ്. വേണ്ട, അയാൾക്ക് പ്രായം വളരെയായി അമ്മേ. പുരുഷന് പ്രായമാവലുണ്ടോ മോളെ? അവര് വലുതാവുകയല്ലേ? എനിക്ക് ഈ മുതുക്കൻ വേണ്ട, അവൾ തീർത്തു പറഞ്ഞു. കുഞ്ഞിത്തായി അമ്മ പിന്മാറിയില്ല. അങ്ങനെ തട്ടി നീക്കാവുന്ന ഒരാളല്ല വേലുനായർ എന്ന് അവർക്കറിയാം. അവരുടെ ജീവിതം പന്നിയിറങ്ങിയ പാടം പോലെയാക്കിയേ വേലുനായർ മടങ്ങൂ. ആ മനുഷ്യനെ മുഷിപ്പിക്കുന്നത് രക്ഷയല്ല, കുത്തിയമുള്ള മുള്ളുകൊണ്ട് തന്നെ എടുക്കാം. അവർ നമ്പിടിയെ കാര്യം ധരിപ്പിച്ചു. അദ്ദേഹം അമ്മാളുക്കുട്ടിയെ ഉപദേശിച്ചു. നോക്കൂ, വേലുവാര് ആരാണെന്നറിയോ? ഒരു തല പിടിക്കാൻ പോകുന്നവനാ. അയാള് സംബന്ധം തുടങ്ങുന്നത് നന്മയായിട്ടേ കലാശിക്കൂ. പിന്നെ വേലുവാര് എൻ്റെ ആളാ. അപ്പോ വേവലാതിപ്പെടാൻ എന്താ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണ് ആ കല്യാണം നടന്നത്. അതെത്ര നന്നായി! ഇന്ന് കാണുന്ന സ്വത്തൊക്കെ ആ മനുഷ്യനാണ് വലിച്ചുകൂട്ടിയത്. എല്ലാം അമ്മാളുക്കുട്ടിയുടെ പേരിൽ തന്നെ. തൊഴുത്തിൽ കുത്തില്ലാതെ നിൽക്കുന്ന ആ കാള ഒരു സമ്പാദ്യം തന്നെയെന്ന് അമ്മാളുക്കുട്ടിയമ്മ ആശ്വസിച്ചു. പക്ഷേ വേലുനായരുടെ മടിശീലയല്ലാതെ വേലുനായർ ഒരിക്കലും അവരെ ആഹ്ലാദിപ്പിച്ചിട്ടില്ല. തേൻ കുടിക്കാൻ വരുന്ന കരടി മുൻകൂട്ടി സ്ഥലം പിടിച്ച പൂമെരുവിനെ കണ്ട് വിളറിയെടുത്താലോ എന്ന് ആ സ്ത്രീ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ വിളറി പിടിച്ചിരുന്നെങ്കിൽ അതവർക്ക് ഒരുതരം ആത്മസംതൃപ്തി ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കരടി കീഴടങ്ങി വാലാട്ടി നിന്നപ്പോൾ അമ്മാളുക്കുട്ടിയമ്മയുടെ ഹൃദയം ഒരു തുപ്പു തുപ്പി. ശവം!

0: എങ്കിലും ആ പണപ്പെട്ടിയുടെ താക്കോൽ അവർ അരയിൽ തന്നെ തിരുകി. മകളുടെ ആ ബുദ്ധി കുഞ്ഞിത്തായി അമ്മയെയും സന്തുഷ്ടയാക്കി. എന്റെ മകൾക്ക് ആലോചനയുണ്ട്, അയാളെക്കൊണ്ടു വേണം നമുക്കൊരു സ്ഥിതിയാവാൻ. അമ്മ മരിക്കുന്നതിനു മുൻപ് തന്നെ അമ്മാളുകുട്ടിയമ്മ സമ്പാദ്യക്കാരിയായി. അതുകണ്ട് മനം കുളിർത്തിട്ടാണ് അവർ കണ്ണടച്ചത്. കഴിഞ്ഞതോർത്ത് അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. നാട്ടുകാർക്കിടയിൽ തന്നെപ്പറ്റി രണ്ടഭിപ്രായമുണ്ടെന്ന് അമ്മാളുകുട്ടിയമ്മയ്ക്ക് തന്നെ അറിയാം. വലിയവരെല്ലാം ഹൃദയം നിറഞ്ഞ പരിഹാസത്തോടെയാണ് അവരെ നോക്കിക്കണ്ടത്. അമ്പലമൂലയ്ക്കിലും കുളക്കടവിലും വെച്ച് ചില സംഭാഷണ ശകലങ്ങൾ അവരുടെ ചെവിയിൽ വന്ന് വീഴാതെയും ഇരുന്നില്ല. ഭാഗ്യവതിയാണ് ട്ടോ, ഇങ്ങനെ ഭാഗ്യമുണ്ടാക്കാൻ തുടങ്ങിയാൽ ആർക്കാ ഉണ്ടാവാത്തത്? എനിക്കും തനിക്കും ഉണ്ടാകുന്നുണ്ടോ? വേണ്ടേ ഭഗവാനേ, വേണ്ട, തനിക്ക് തരാവാഞ്ഞിട്ട് പറയണതല്ലേ. പട്ടിണി ഉണ്ടെന്ന് വെച്ച് പട്ടിക്കുട്ടിയെ ചുട്ടു തിന്നാറില്ലല്ലോ. നായെ വിറ്റ പണം ഓളിയിട്ടോ? ഒരു പരിഹാസച്ചിരി. ആ ആളുകളെ ഇടം കണ്ണിട്ട് നോക്കി അമ്മാളുകുട്ടിയമ്മ നടന്നു. ആ വലിയ ആളുകളെപ്പറ്റി പിന്നീട് നമ്പിടിയിൽ നിന്ന് ചിലത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. അവർ ഒന്നിനൊന്നര പലിശയോടെ അതൊക്കെ മടക്കിക്കൊടുത്തു. കീരിത്തല കണ്ട പാമ്പുകളെപ്പോലെ അവർ പത്തി താഴ്ത്തുകയും ചെയ്തു. പക്ഷേ പാവപ്പെട്ടവർക്ക് എന്നും അമ്മാളുകുട്ടിയമ്മയെ ഇഷ്ടമായിരുന്നു. അവരുടെ വേദനയും വിമിട്ടവും അമ്മാളുകുട്ടിയമ്മയ്ക്ക് വേഗം മനസ്സിലാകും.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. ചലച്ചിത്രങ്ങളിൽ നാടക അവതരണവുമായി ബന്ധപ്പെട്ട് നർമ്മം കലർത്തി ചിത്രീകരിച്ചിട്ടുള്ള ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യം കേൾക്കാം ഗാന്ധർവം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി എസ് പി വെങ്കടേഷ് ഈണം നൽകി എം ജെ ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം.

0: പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി AIA, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
1: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
0: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
3: പറയൂ.
2: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
3: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
2: എങ്ങനെ ചെയ്യേണ്ടത്?
3: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
2: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
3: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
2: ഇത്രയുള്ളൂ?
3: ഇത്രയുള്ളൂ.
2: ഇപ്പോൾ മനസ്സിലായി.
3: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം എന്ന് നിന്റെ മൊയ്തീൻ. ഈ ചിത്രത്തിന് വേണ്ടി P ജയചന്ദ്രനും ശില്പാരാജും പാടിയ ഗാനം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണ്. ഈണം നൽകിയത് രമേശ് നാരായണൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സ്മൃതി മധുരം പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി സ്മൃതി മധുരം എത്തും നാളെ രാവിലെ ഇതേ സമയം.
1: ഒക്ടോബർ 14 വിശ്വമാനക ദിനം. ഇന്ത്യയുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാരത്തിന്റെ പാരമ്പര്യം ആഘോഷിക്കുന്നു. നിങ്ങളുടെ ഫാനാകട്ടെ, ഗീസറാകട്ടെ, അതിലെ ISI മുദ്രണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് BIS കരുതലാണ്. നിങ്ങൾ വാങ്ങുന്നത് സുരക്ഷിതവും വിശ്വസനീയവുമാകാൻ. ഇപ്പോൾ ഒരു പുതിയ മാറ്റം. സിമന്റ്, TMT ബാർ, പ്ലൈവുഡ് പോലുള്ള നിർമ്മാണ ഉൽപ്പന്നങ്ങൾക്ക് ISI മുദ്രണം നിർബന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ ഉൽപ്പന്നത്തിൽ ISI മുദ്രണം കണ്ടാൽ മനസ്സിലാക്കൂ, അത് വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മുദ്രയാണ്. സ്റ്റാൻഡേർഡ്സ് സുരക്ഷ ഉറപ്പാക്കുന്നു ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും.
0: ആകാശവാണി
2: യോഗസൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ സൂര്യ നമസ്കാരം. ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ നന്ദിനി VS.
4: ദൈനംദിന ജീവിതത്തിൽ എളുപ്പത്തിൽ ഉൾപ്പെടുത്താവുന്ന സമഗ്രമായ ഒരു യോഗാഭ്യാസമാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം എന്നത് ശരീരത്തിലെ വിവിധ പേശികളെയും സന്ധികളെയും സജീവമാക്കുന്ന 12 ചലനങ്ങളുടെ ഒരു ക്രമമാണ്. ഓരോ ചലനവും ശ്വാസവുമായി ഏകോപിപ്പിച്ചാണ് ചെയ്യുന്നത്. ഇതിലെ 12 ഘട്ടങ്ങൾ വളരെ ചുരുക്കത്തിൽ പരിചയപ്പെടാം. പ്രണാമാസനം ആണ് ആദ്യത്തേത്. നിവർന്നു നിന്ന് കൈകൾ നെഞ്ചിനു മുന്നിൽ നമസ്കാരമുദ്രയിൽ വയ്ക്കുക. രണ്ടാമത് ഹസ്ത ഉത്താനാസനം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ശരീരം സാവധാനം പിന്നിലേക്ക് നീട്ടുക. മൂന്നാമത് പാദഹസ്താസനം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് കൈകൾ കാലുകൾക്കരികിൽ വയ്ക്കുക. നാലാമത് അശ്വസഞ്ചലനാസനം. ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാൽ പിന്നിലേക്ക് നീട്ടി മറ്റേ കാൽ മുന്നിൽ വെച്ച് നെഞ്ച് ഉയർത്തുക. അഞ്ചാമത് ദണ്ഡാസനം. മറ്റേ കാലും പിന്നിലേക്ക് കൊണ്ടുവന്ന് തല മുതൽ കുതികാൽ വരെ ശരീരം ഒരു നേർരേഖയിൽ നിലനിർത്തുക. ആറാമത് അഷ്ടാംഗ നമസ്കാരം. കാൽമുട്ടുകൾ, നെഞ്ച്, താടി എന്നിവ നിലത്ത് സ്പർശിക്കുന്ന രീതിയിൽ ശരീരം താഴ്ത്തുക. ഏഴാമത് ഭുജംഗാസനം. ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ച് മുന്നോട്ടും മുകളിലേക്കും ഉയർത്തുക. എട്ടാമത് പർവ്വതാസനം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തി ശരീരം മറിച്ച വി പോലെ കൊണ്ടുവരിക. ഒൻപതാമത് അശ്വസഞ്ചലനാസനം. ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലുള്ള കാൽ മുന്നിലേക്ക് കൊണ്ടുവന്ന്

0: മറുകാൽ പിന്നിലേക്ക് നീട്ടുക. പത്താമത് പാദഹസ്താസനം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് രണ്ടു കാലുകളും ചേർത്ത് മുന്നോട്ട് കുനിയുക. പതിനൊന്നാമത് ഹസ്ത ഉത്താനാസനം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ശരീരം സാവധാനം പിന്നിലേക്ക് നീട്ടുക. പന്ത്രണ്ടാമത് പ്രണാമാസനം. ശരീരം നേരെയാക്കി കൈകൾ നെഞ്ചിനു മുന്നിൽ നമസ്കാരമുദ്രയിൽ കൊണ്ടുവരിക. ഇങ്ങനെ ഒരു ചക്രം പൂർത്തിയാകും. അടുത്ത ചക്രത്തിൽ കാലുകളുടെ ക്രമം മാറ്റി ചെയ്യുന്നതാണ് ഉചിതം. ശ്വാസവും ശരീരചലനവും ഏകോപിപ്പിക്കുന്നതിനാൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായകരമാണ്. തുടക്കക്കാർ കുറച്ച് റൊട്ടേഷൻസിൽ നിന്നും ആരംഭിച്ച് ശരീരത്തിന്റെ ശേഷിക്കനുസരിച്ച് ക്രമേണ എണ്ണം വർദ്ധിപ്പിക്കുന്നതാണ് നല്ലത്.
1: ഇന്നീ പരിപാടിയിൽ സൂര്യ നമസ്കാരം. ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ നന്ദിനി വി.എസ്.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വരന് ആവശ്യമുണ്ട്. ഈ ചിത്രത്തിന് വേണ്ടി സന്തോഷ് വർമ്മ വരികൾ എഴുതി അൽഫോൺസ് ജോസഫ് ഈണം നൽകി ശ്വേതയും ശ്വേതാമോഹനും ശ്വേതാ സോമസുന്ദരവും പാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9495653 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. പരിപാടിയുടെ സമയം ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കിളിച്ചുണ്ടൻ മാമ്പഴം. ഈ ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയ ഗാനം, BR പ്രസാദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം.

0: ഒക്ടോബർ 14 വിശ്വമാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 9:45 കേൾക്കാം.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: കിസാൻ വാണി.

അല്പസമയത്തിനകം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം ഡൽഹിയിലെ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569631. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
3: ഈ വിശ്വമാനക ദിനത്തിൽ ഒക്ടോബർ 14 നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സ്റ്റാൻഡേർഡിന്റെ ശക്തിയെ ഓർക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ഇന്ത്യയിലുടനീളം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒരോർമ്മപ്പെടുത്തൽ, ഗുണമേന്മ ഒരോപ്ഷനല്ല, അത് അനിവാര്യതയാണ്. ISI മുദ്രണം പോലുള്ള BIS സർട്ടിഫിക്കേഷനുകൾ സുരക്ഷയുടെയും വിശ്വാസ്യതയുടെയും അടയാളമാണ്. ഇപ്പോൾ ഒരു പ്രധാന വാർത്ത, സാനിറ്ററി നാപ്കിൻ, ബേബി ഡയപ്പർ പോലുള്ള വ്യക്തിഗത ഉപയോഗോൽപ്പന്നങ്ങൾക്ക് പുതിയ QCOകൾ അഥവാ ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഇനി ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ BIS ISI മുദ്രണം നിർബന്ധമായിരിക്കണം. സ്റ്റാൻഡേർഡ്സ് പ്രാധാന്യമർഹിക്കുന്നു, നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും.
0: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആരണ്യകം എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറിപ്പ് വരികളെഴുതി രഘുനാഥ് സേത്ത്.

0: വിശ്വ മാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി.
1: ഏവർക്കും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഹൃദയം നിറഞ്ഞ വിശ്വ മാനക ദിനാശംസകൾ. BIS ഗുണനിലവാരവും സുരക്ഷയും ഉപഭോക്തൃ സംരക്ഷണവും ഉറപ്പാക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ രൂപപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. ഗുണമേന്മ നമുക്കെല്ലാവർക്കുമുള്ള സംയുക്ത ഉത്തരവാദിത്തമാണ്. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ BIS.gov.in.
2: ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനുവേണ്ടി അനൂപ് മേനോൻ വരികളെഴുതി രതീഷ് വേഗ ഈണം നൽകി ഗായത്രി പാടിയ ഗാനം.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കേൾവിശക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കേൾവിശക്തി പരിഹരിക്കുവാനുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും സർക്കാർ സേവനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ മുൻ ജൂനിയർ കൺസൾട്ടന്റും ENT സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രേണുക. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ജന്മനാ ഉള്ള കേൾവി വൈകല്യങ്ങൾ എത്രയും വേഗം തിരിച്ചറിയാൻ എന്തൊക്കെ പരിശോധനകളാണ് നടത്തേണ്ടത്?
2: കുട്ടികളിൽ ഉള്ള ജനന വൈകല്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികളിലെ അവരുടെ സംസാര ഭാഷാ വികസനം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പം ജനനം മുതൽ 3 വയസ്സുവരെയാണ് നമ്മളുടെ സംസാര ഭാഷ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിലെ കേൾവിക്കുറവ് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ ഒരു നോർമൽ ലിവിങ്ങിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ് പ്രോഗ്രാം എല്ലാ ആശുപത്രികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടി ജനിച്ച ഉടനെ ജനിച്ച ആശുപത്രി ഡിസ്ചാർജ് ആകുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ 1 മാസത്തിനകത്തോ സ്ക്രീനിങ് ടെസ്റ്റായ OAE അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ബ്രെയിൻ സ്റ്റം റിഫ്ലെക്സ് ABR ടെസ്റ്റോ നടത്തി നമ്മൾ കുട്ടിയുടെ കേൾവിയുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പാസ്സെന്ന് വരുവാണെങ്കിൽ ആ കുട്ടികൾക്ക് കേൾവിക്കുറവിനുള്ള സാധ്യത കുറവാണ്. അല്ല, ആ കുട്ടികൾക്ക് റെഫർ എന്നാണ് വരണമെങ്കിൽ മറ്റു സ്ക്രീനിങ് ടെസ്റ്റുകളിലേക്കും മറ്റു ടെസ്റ്റുകളിലേക്കും അവർ പോകണം. അപ്പം നമ്മൾ നേരത്തെ അവരെ കണ്ടുപിടിച്ചുള്ള ഗോൾഡൻ പീരീഡ് 6 മാസത്തിനകത്ത് തന്നെ

0: പിന്നെ നമ്മൾ അവർക്ക് മറ്റു ടെസ്റ്റുകളെല്ലാം നടത്തി അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാമെങ്കിൽ അവരും സാധാരണ കുട്ടികളെ പോലുള്ള ഒരു ജീവിതം അവർക്ക് നയിക്കാൻ കഴിയും.
1: മാഡം, ഒരു വ്യക്തിക്ക് കേൾവിശക്തി കുറയുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തക്ക തരത്തിൽ പ്രകടമാകുന്ന ആദ്യകാല ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഇപ്പൊ ജനിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് വഴി അവരെ ഒന്ന് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികൾ സാധാരണ നമ്മൾ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും, അല്ലെങ്കിൽ തുടക്കത്തിൽ ഞെട്ടും, കണ്ണുകളൊക്കെ വികസിക്കും. പരിചിതമായ ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമ്മളെ നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടികൾ ശബ്ദങ്ങൾ കേട്ടിട്ട് ഞെട്ടുന്നില്ല, കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾക്ക് കേൾവി കുറവുണ്ടെന്ന് സംശയിക്കാം. അല്ല, മുതിർന്ന ആളുകൾ വളർന്ന പ്രായത്തിലൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കുക, വീണ്ടും വീണ്ടും ചോദിക്കുക, എന്താണെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക. പിന്നെ ടി വിയുടെയും മറ്റും വോളിയം എല്ലാം കൂട്ടി വയ്ക്കുക. പിന്നെ ഫോണിലൂടെയുള്ള സംസാരങ്ങൾ അവർ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുക, എന്താണ് എന്നുള്ളത്, ഒച്ചത്തിൽ സംസാരിക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് അവർക്ക് കേൾവിക്കുറവുണ്ടോ എന്നുള്ളത് ഒരു സംശയം തോന്നാനായിട്ട് ഇടവരുത്താം. പിന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റുകളുടെ ഹിസ്റ്ററി, അല്ലെങ്കിൽ എന്തെങ്കിലും മീസിൽസ്, മംസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിയുന്നതിന് ശേഷവും ചിലപ്പോൾ കേൾവിക്കുറവ് വരാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ അതിനുശേഷം അവർ കേൾക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്.
1: മാഡം, അതുപോലെ തന്നെ ഇന്നത്തെ യുവതലമുറയിൽ ഹെഡ്ഫോൺ ഉപയോഗം വളരെ കൂടുതലാണല്ലോ. തുടർച്ചയായ ഇത്തരം ശീലങ്ങൾ കേൾവി ശക്തിയെ ബാധിക്കുമോ?
0: തീർച്ചയായിട്ടും ഒരുപാട് ലൗഡ് നോയ്സ്, അതായത് ഒരുപാട് ഉച്ചത്തിലുള്ള ശബ്ദം കേൾവി ശക്തിക്ക് എപ്പോഴും അതിനെ കുറയ്ക്കാനായിട്ടുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് ഉപയോഗിക്കരുത് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. കാരണം പഠിത്തത്തിനായാലും യാത്രാവേളകളിലായാലും ആളുകൾക്ക് ഒരു പ്രൈവസിക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഹെഡ്ഫോൺസ് ആവശ്യമാണ്. പക്ഷേ തുടർച്ചയായ ഉപയോഗം, അപ്പം നമ്മൾ രണ്ട് ചെവിയിലും വെക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെവിയിൽ അത് മാറ്റി ഉപയോഗിക്കുക. പിന്നെ ഹൈ വോളിയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാതിരിക്കുക. ഇന്നത്തെ കാലത്ത് നോയിസ് ക്യാൻസലേഷൻ മോഡുള്ള ഹെഡ്ഫോൺസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഹെഡ്ഫോൺസ് ആകുമ്പോൾ നമ്മൾ ലോ വോളിയത്തിൽ കേൾക്കും. പുറമേയുള്ള ശബ്ദങ്ങൾ കട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ വോളിയം കുറച്ച് വെക്കുക. അപ്പം അങ്ങനെ നോയിസ് ക്യാൻസലേഷൻ മോഡുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, തുടർച്ചയായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പം ഇടവിട്ടൊക്കെ സമയങ്ങളിൽ അത് മാറ്റി വെക്കുക, ഓരോ ചെവിയിൽ അത് മാറ്റി വെക്കുക. പിന്നെ ഹൈ വോളിയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാതിരിക്കുക. പിന്നെ നമ്മളുടെ ജോലിയിടങ്ങളിൽ ഇത് ആവശ്യമാണെങ്കിൽ ഇയർലി നമ്മൾക്കതൊരു ഹിയറിങ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഡിയോമെട്രി ടെസ്റ്റുകൾ നടത്തിയിട്ട് നമ്മൾക്ക് കേൾവിക്ക് കുറവൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. അപ്പം തുടർച്ചയായ ഉച്ചത്തിലുള്ള ശബ്ദം എപ്പോഴും ചെവിയുടെ കേൾവിനെ ദോഷമായിട്ട് ബാധിക്കും.
1: മാഡം, ശ്രവണ സഹായികളുടെ ഉപയോഗത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ജാള്യതയും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഈ വസ്തുത നിലനിൽക്കെ തന്നെ ചോദിക്കട്ടെ, ഒരാൾക്ക് എപ്പോഴാണ് ശ്രവണ സഹായി ആവശ്യമായി വരിക?
0: കേൾവിക്കുറവ് രണ്ട് തരത്തിലുണ്ട്. അതായത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, അതായത് കേൾവിക്ക് സഹായിക്കുന്ന ആ പാത്ത് വേയിൽ വരുന്ന പ്രശ്നങ്ങൾ. മറ്റൊന്ന് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അപ്പോൾ ആ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് മരുന്ന് കൊണ്ടുള്ള ചികിത്സകൾ അധികം ലഭ്യമല്ല. അങ്ങനെയുള്ളവരാണ് കൂടുതലും ശ്രവണ സഹായികൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡിലേക്ക് പോകുന്നത്. പിന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉള്ള ആൾക്കാർക്കും ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാം. എന്നാലും കൂടുതലായിട്ടും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ളവരാണ് ഹിയറിംഗ് എയ്ഡിലേക്ക് പോകുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് കുറവുണ്ടെങ്കിൽ കണ്ണട ഉപയോഗിക്കാൻ ആളുകൾക്ക് മടിയില്ലെങ്കിലും കേൾവിക്കുറവിന് നമ്മൾ ശ്രവണ സഹായി സജസ്റ്റ് ചെയ്താൽ പലർക്കും അതിനൊരു സ്റ്റിഗ്മയാണ്. അത് ഉപയോഗിക്കാൻ പലർക്കും ഒരു മടിയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ചിലരിത് പുറത്തെങ്ങനെ കാണാതിരിക്കാം, ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ ഒരു വളരെ ഒരു കുറച്ചിൽ പോലെയാണ് പലർക്കും ഉള്ളത്. അതിന് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഇപ്പോഴും വളരെ കുറവാണ് ഈ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നവർക്ക്. അപ്പോൾ നമ്മൾക്ക് ഹിയറിംഗ് എയ്ഡ് നമ്മൾക്ക് മെഡിസിനിൽ മാറാൻ പറ്റുന്നില്ല. അപ്പോൾ രോഗിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ടെസ്റ്റ് ചെയ്തു നല്ല കേൾവിക്കുറവുണ്ട്, അതിന് ശസ്ത്രക്രിയയോ മരുന്നുകളോ ഒന്നും ലഭ്യമല്ല. ആ ആളുടെ വ്യക്തിയുടെ ഡേ ടു ഡേ ലൈഫിനെ ആ കേൾവിക്കുറവ് ബാധിക്കുന്നുണ്ട്. ജോലിയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം എപ്പോഴും ബധിരര് നേരിടുന്ന ഏറ്റവും പ്രയാസം എന്ന് വെച്ചാൽ ശബ്ദം വഴിയുള്ള ആശയവിനിമയം അവർക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ അത് അവരുടെ സോഷ്യൽ ലൈഫിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക്, അതായത് മരുന്ന് കൊണ്ടോ ശസ്ത്രക്രിയ കൊണ്ടോ നമ്മൾക്ക് ചികിത്സിച്ച് കേൾവി തിരിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്കുള്ള വളരെ ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ഈ ശ്രവണ സഹായി എന്ന് പറയുന്നത്. അത് പല മോഡൽസ് ലഭ്യമാണ്. വളരെ അധികം മോഡേൺ ഡിവൈസസ് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും റീചാർജബിൾ ബാറ്ററിയൊക്കെ ആയിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാണ്. നമ്മുടെ ഫോണുമായിട്ടും കണക്ട് ചെയ്ത് നമ്മൾക്കത് യൂസ് ചെയ്യാൻ പറ്റും.

0: പലപ്പോഴും ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിനോ സർവീസിങ്ങിനോ ഒക്കെ പോലും സെൻറ്ററിൽ പോവാതെ മൊബൈൽ വഴി ആ ഹിയറിങ് എയ്ഡ് പ്രൊവൈഡർക്ക് അവരുടെ ഇത് പ്രോഗ്രാം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വരെയുണ്ട്. അപ്പം ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട് ഈ ശ്രവണ സഹായികൾ. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കേൾവി കുറവുണ്ടെങ്കിൽ അതിലൊരു ജാള്യതയോ അല്ലെങ്കിൽ ഒരു മടിയോ വിചാരിക്കരുത്. കാരണം നമ്മൾക്കുള്ള റിമെയിനിങ് അതായത് ബാക്കിയുള്ള ഹിയറിങ്ങിനെ ആംപ്ലിഫൈ ചെയ്താണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം മടി വിചാരിച്ചത് ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ ഇത് ഉപയോഗിച്ചാലും നമ്മൾക്ക് കേൾവി കിട്ടാത്ത ഒരു നിലയിലേക്ക് പോകാം. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് വേറെ ശസ്ത്രക്രിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഹിയറിങ് എയ്ഡ് വെച്ച് കേൾവി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളും സോഷ്യൽ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്.
1: മാഡം, കോക്ലിയർ ഇംപ്ലാന്റ് പോലുള്ള അത്യാധുനിക ചികിത്സകൾ കുട്ടികളിലെ കേൾവി പ്രശ്നം പരിഹരിക്കുവാൻ എത്രത്തോളം ഫലപ്രദമാണ്? അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ കേൾവി പ്രശ്നമുള്ളവർക്ക് നൽകുന്ന സേവനങ്ങളെ കുറിച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ?
0: ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ യൂണിവേഴ്സൽ ഹിയറിങ് സ്ക്രീനിങ് പ്രോഗ്രാമാണ്, ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാമാണ്. അത് പ്രധാനമായിട്ടും നമ്മൾ മെയിൻലി എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളിലെ തുടക്കത്തിലേ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ഒരു ജീവിതം നയിക്കാൻ പറ്റും. അവരുടെ സംസാരവും ഡെവലപ്പ് ചെയ്യും. 3 വയസ്സിനുള്ളിലാണ് അവരുടെ സംസാരത്തിൻ്റെ ഏറ്റവും ഭാഷാപരമായ ഡെവലപ്മെൻ്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾവി കുറവുള്ള കുട്ടികളാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല. അതായത് പ്രൊഫൗണ്ട് ഹിയറിങ് ലോസ്, 2 ചെവിയിലും കേൾവി കുറവുള്ള കുട്ടികൾ, അവർക്ക് ഹിയറിങ് എയ്ഡ് വെച്ചിട്ടും വളരെ പ്രയോജനമൊന്നും കിട്ടുന്നില്ലാത്ത കുട്ടികൾക്ക് പറ്റിയ ഏറ്റവും മോഡേൺ ചികിത്സാ രീതിയാണ് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. കോക്ലിയർ ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് വളരെ എക്സ്പെൻസീവാണ്. കോക്ലിയർ ഇംപ്ലാന്റിന് മാത്രം തന്നെ 600,000 മുകളിൽ വില വരും. പിന്നെ ശസ്ത്രക്രിയ ചെലവുകളും, ശസ്ത്രക്രിയ കഴിഞ്ഞാലും 2-3 വർഷത്തോളം കുട്ടികൾക്ക് ഓഡിയോ വെർബൽ ട്രീറ്റ്മെൻറ്റ്, സ്പീച്ച് തെറാപ്പി കൊടുത്താൽ മാത്രമേ അവർ ആ സംസാരം കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതിനും കുറച്ച് ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ADIP സ്കീം, കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്, അസിസ്റ്റൻസ് ടു ഡിസേബിൾഡ് പേഴ്സൺസ് ഫോർ പെർച്ചേസ് ഓഫ് ഹിയറിങ് എയ്ഡ്. അപ്പോൾ ആ ADIP സ്കീം വഴി ഇവർക്ക് സൗജന്യമായിട്ട്, 100% സൗജന്യമായിട്ട് കുട്ടികൾക്ക്, ജനിച്ച നാൾ മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ADIP സ്കീം വഴി ഈ കോക്ലിയർ ഇംപ്ലാന്റ് സൗജന്യമാണ്. അതിൽ ശരിക്കും 600,000 വിലയുള്ള കോക്ലിയർ ഇംപ്ലാന്റ്, ശസ്ത്രക്രിയ ചെലവുകൾ, പിന്നെ അതിനുശേഷമുള്ള സ്പീച്ച് തെറാപ്പി, അതിൻ്റെ ബാറ്ററി, സ്പെയർ പാർട്സ്, അതിനൊക്കെയുള്ള സർവീസ് ഇതിൽ ഈ സ്കീം വഴി ലഭ്യമാണ്. അപ്പോൾ അതിനെല്ലാം ആദ്യം അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഒരു ID കാർഡ് വേണം. യുണീക്ക് ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ്, UDID കാർഡ് ആണ് എല്ലാ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനും ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ്, നമ്മുടെ ഒരു ആധാർ കാർഡ് പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ID കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് UDID.gov.in എന്ന ആപ്പിലോ സ്വാലംബൻ ഗാർഡ് .gov.in എന്ന സൈറ്റ് വഴിയിട്ടും നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ആക്കുളത്തുള്ള നിഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിങ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൻ്റെ അവരുടെ വഴിയും നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴിയും നമ്മൾക്ക് ഈ കാർഡിന്, UDID കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നോ മെഡിക്കൽ കോളേജിലോ അപേക്ഷിച്ചിട്ട് ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടാം. അപ്പോൾ ഈ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, അവർക്ക് ഹിയറിങ് എയ്ഡ് വെച്ചാലും കേൾക്കാൻ പറ്റാത്ത കുട്ടികളാണ്, 2 ചെവിയും കേൾവി ഇല്ലാത്തവരാണ്. അവർക്ക് മാസ വരുമാനം 22,500 താഴെയാണെങ്കിൽ ഹിയറിങ് എയ്ഡും ഈ കോക്ലിയർ ഇംപ്ലാന്റും എല്ലാം 100% സൗജന്യമായിട്ട് ലഭിക്കും. പിന്നെ ആ സ്കീം വഴി തന്നെ നമ്മൾക്ക് ഹിയറിങ് എയ്ഡ് കേടുവന്നാൽ അത് റീപ്ലേസ് ചെയ്ത് നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് കേരള സർക്കാരിൻ്റെ ശ്രുതി തരംഗം എന്ന് പറഞ്ഞ പദ്ധതി. 2012 കേരള സർക്കാർ സ്റ്റാർട്ട് ചെയ്തതാണ് ശ്രുതി തരംഗം. അതിലും ഇതുപോലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയും അതിനുശേഷമുള്ള സ്പീച്ച് തെറാപ്പി, പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നത് വരെ, 18 വയസ്സ് വരെ അത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നതും ഈ ശ്രുതി തരംഗം. അപ്പോൾ അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലെ ENT ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഓഡിയോമെട്രി ബേറ ടെസ്റ്റുകൾ നടത്തുക. എന്നിട്ട് ഡോക്ടർ അസസ് ചെയ്തതിന് ശേഷം

0: ഇവർ കോക്ലിയാർ ഇംപ്ലാന്റിന് യോഗ്യരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ADIP ഫോം ഫില്ല് ചെയ്ത് കേന്ദ്ര സർക്കാരിന് അപേക്ഷിക്കാം. എന്നിട്ട് അവിടെ നിന്ന് കൺഫർമേഷൻ വരുന്നതിനനുസരിച്ചിട്ട് ഇവർ ശസ്ത്രക്രിയ തീയതി നിശ്ചയിക്കും. അത് ശരിക്കും ഒരു 2-3 മാസം വരെയൊക്കെ കാലതാമസം വരാം. അപ്പം മാസ വരുമാനം 22,500 താഴെയും, ശ്രുതി തരംഗത്തിലാണെങ്കിൽ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയാണെങ്കിലാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾക്ക് എലിജിബിലിറ്റി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ഈ വിലയേറിയ ചികിത്സ പലർക്കും അഫോർഡ് ചെയ്യാൻ പാടാണ്. അപ്പം ആ ചികിത്സ അവർക്ക് സൗജന്യമായിട്ട് നടത്തി അവരെയും മറ്റു കുട്ടികൾക്കൊപ്പം മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ഒരു സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം പ്രയോജനപ്പെടുത്തണം. ഈ കേൾവി കുറവുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്കീമുകളെ പറ്റി എല്ലാം അന്വേഷിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആക്കുളത്തുള്ള നിഷിൽ ചെന്നാൽ എല്ലാ മാസവും ADIP ക്യാമ്പ് നിഷിൽ നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്ന് അവിടെ വിളിച്ച് അന്വേഷിച്ചാൽ ക്യാമ്പ് നടത്തുന്ന തീയതി അറിയാൻ പറ്റും. ആ ക്യാമ്പിൽ പങ്കെടുത്ത് കേൾവി ചെക്ക് ചെയ്തിട്ട് അവർ നിശ്ചയിക്കും ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ മതിയോ എന്ന്. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും പ്രയോജനപ്പെടാത്ത കുട്ടികളെ അവർ മെഡിക്കൽ കോളേജിലെ ഈ ഇംപ്ലാന്റിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ സ്കീം പ്രയോജനപ്പെടുത്തി കുട്ടികളെ നേരത്തെ തന്നെ താമസിക്കാതെ എപ്പോഴും ആ സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്ന ആ പിരീഡ് തന്നെ പ്രയോജനപ്പെടുത്തി ഈ സർജറി നടത്തിയാൽ വളരെ പ്രയോജനമായിരിക്കും കുട്ടികൾക്ക്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ പി ആനന്ദ് ഭൈരവ് ശർമ്മ വയലിനിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ബാലാജി സുബ്രഹ്മണ്യൻ മൃദംഗം, അരുൺ കൃഷ്ണൻ മുഖർശംഖ്, പ്രണമാമ്യഹം എന്ന് തുടങ്ങുന്നു രാഗം ഗൗള, ആദിതാളം, മൈസൂർ വാസുദേവാചാർ കൃതി.

ഇതുവരെ കേട്ടത് പി ആനന്ദ് ഭൈരവ് ശർമ്മ വയലിനിൽ വായിച്ച കൃതികൾ. ബാലാജി സുബ്രഹ്മണ്യൻ മൃദംഗം, അരുൺ കൃഷ്ണൻ മുഖർശംഖ്.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ARAI SIAM BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
2: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
1: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
3: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
4: പറയൂ.
3: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
4: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
3: എങ്ങനെ ചെയ്യേണ്ടത്?
4: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ, നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
3: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
4: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
3: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
4: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം? ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
6: പ്രിയ ശ്രോതാക്കളെ, അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളിലെ വയറുവേദന, ഇതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495565321, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വളർച്ച

0: ചേട്ടാ, ഓരോ ഘട്ടത്തിലും മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് അവരിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വയറുവേദന. മിക്കവാറും ഇത് സാധാരണ ഗ്യാസോ ദഹനക്കേടോ മലബന്ധമോ മൂലം ഉണ്ടാകുന്നതാണെങ്കിലും മറ്റു ചില സമയങ്ങളിൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന അപ്പെൻഡിസൈറ്റിസ്, കുടൽ ചുരുക്കം തുടങ്ങിയ ഗൗരവകരമായ രോഗങ്ങളുടെ തുടക്കവുമാകാം. കുട്ടികളിലെ ഇത്തരം വയറുവേദനകളെ എങ്ങനെ തിരിച്ചറിയാം? ഏതെല്ലാം ലക്ഷണങ്ങളാണ് അടിയന്തരമായി ഡോക്ടറെ കാണിക്കേണ്ട മുന്നറിയിപ്പുകൾ? കുട്ടികളിലെ ശസ്ത്രക്രിയകളെക്കുറിച്ചുള്ള ഭയവും സംശയങ്ങളും എങ്ങനെ മാറ്റിയെടുക്കാം? ഇവയെക്കുറിച്ചെല്ലാം കൃത്യമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി ആണ്. ഡോക്ടറോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. അതിനു മുന്നേ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9495563211. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇപ്പോൾ കുട്ടികളുടെ വയറുവേദനയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾ 12 മണിവരെ ഡോക്ടറുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടറെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സർ.
1: നമസ്കാരം.
0: അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടികളുടെ വയറുവേദന എന്നൊരു ടോപ്പിക് എടുത്തപ്പോൾ മിക്കവാറും ശ്രോതാക്കൾക്ക് സംശയമുണ്ടാകാം, ഈ കുട്ടികളുടെ വയറുവേദന ഇത്രയും ഒരു ലൈവ് ചെയ്യാനും മാത്രമുള്ള ഒരു ടോപ്പിക്കാണോ എന്നുള്ളത്. അപ്പോൾ കുട്ടികളിൽ വയറുവേദന ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളുടെ വയറുവേദന ഇത്രയും ശ്രദ്ധയോടെ സംസാരിക്കേണ്ട ഒരു വിഷയമായി മാറിയത് എന്നും കൂടി ഡോക്ടർ പറയാമോ?
1: തീർച്ചയായിട്ടും. കുട്ടികളുടെ വയറുവേദന എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച ശേഷം അത് വളർന്നു വരുന്ന വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വയറുവേദനയാണ്. അപ്പം നമുക്കറിയാൻ പറ്റും, തുടക്കത്തിൽ കുഞ്ഞ് ജനിച്ച് വളർന്നു വരുന്ന സമയങ്ങളിൽ അതിനെ പ്രകടിപ്പിക്കാൻ പോലും അറിയത്തില്ല വയറുവേദനയാണെന്ന്. പലപ്പോഴും കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ കരയുന്നതിൽ നിന്ന് കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ടായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് ഒരു കാര്യം വയറുവേദനയായിരിക്കും. പലപ്പോഴും ജലദോഷം വന്ന് ചെവിക്കകത്ത് പഴുപ്പ് തുടങ്ങുന്നതിൻ്റെതാവാം. പക്ഷേ വയറുവേദനയെ നിസ്സാര കാര്യങ്ങൾ തൊട്ട് വളരെ ഗൗരവമുള്ള, അതായത് അടിയന്തര ചികിത്സ, അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വയറുവേദനയിൽ ഉൾപ്പെടും. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ദഹനക്കേട്, അപ്പം ഒരു ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന്, ശിശുക്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. നവജാത ശിശുക്കളിൽ അമ്മമാർ മുലയൊട്ടുമ്പോൾ പാല് കുടിക്കുന്ന കുഞ്ഞ് രാത്രി പെട്ടെന്ന് വാവിട്ട് നിലവിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. നമുക്കറിയാൻ പറ്റും, ഇത്രയും പ്രായം കുറഞ്ഞ നവജാത ശിശുവിനെ പരിചരിക്കാനുള്ള സാഹചര്യങ്ങൾ പല ആശുപത്രിക്കും ഇല്ലാത്തതിനാൽ ഈ പാതിരാത്രിക്ക് അമ്മയും കുഞ്ഞും അതിൻ്റെ ബന്ധുക്കളൊക്കെ ആയിട്ട് വളരെ ആകാംക്ഷയായിട്ട് പല ആശുപത്രിയിൽ കയറിയിട്ടാണ് ഒടുവിൽ കുഞ്ഞുങ്ങളുടെ ചികിത്സാ സൗകര്യമുള്ള, കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തുന്നത്. നമ്മൾ പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണുന്നില്ല. എന്തായിരിക്കും അവസാനം? നമ്മൾ ചോദിച്ചു വരുമ്പോൾ അമ്മ പ്രസവ ശുശ്രൂഷകൾ എടുക്കുകയാണ്, അതായത് പല പല പച്ചമരുന്നുകളും പല പല കാര്യങ്ങളും എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള പല കെമിക്കൽ ടോക്സിക് പ്രിൻസിപ്പൽസിൽ ആൽക്കലോയിഡുകളും മറ്റു കാര്യങ്ങളും കുഞ്ഞിൻ്റെ, നവജാത ശിശുവിൻ്റെ കുടലിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അത് ക്വാളിറ്റി പെയിൻ ഉണ്ടാക്കും. കാരണം അമ്മ എന്ത് കഴിക്കുന്നു അതെല്ലാം അമ്മയുടെ പാലിൽ വരും. അമ്മിഞ്ഞപ്പാൽ മാത്രമാണ് ആദ്യത്തെ 6 മാസം നമ്മൾ കൊടുക്കാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഉദരത്തിൽ, കുടലിൽ, ദഹന വ്യവസ്ഥയിൽ അമ്മയുടെ പാൽ മാത്രമേ അതിന് സഹിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ക്വാളിറ്റി പെയിൻ, അപ്പോൾ ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു നിസ്സാരമായ കാര്യമാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവരെ ആശ്വസിപ്പിച്ച് നിങ്ങൾ അമ്മ ഇത്തരം കാര്യങ്ങളൊന്നും കഴിക്കരുത്, അമ്മയുടെ പാലിന് വരുന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് കിട്ടും എന്ന് പറഞ്ഞ് നമ്മളവരെ സമാധാനിപ്പിച്ച് വിടുന്നു. ഓക്കെ. പക്ഷേ കുഞ്ഞ് വളർന്നു വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആകുമ്പോൾ ഇതേ കണക്ക് വയറ്റ് വേദന വരുന്നു. അവിടെ രോഗലക്ഷണങ്ങൾ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ഛർദ്ദിൽ, പനിയൊക്കെ വരുന്നു, അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് സംശയം. അവിടെ വരുമ്പോൾ ഡോക്ടർമാർ സംശയിക്കുകയാണെങ്കിൽ റെഫർ ചെയ്യുന്നു. റെഫർ ചെയ്ത് നമ്മൾ ആശുപത്രി വരുമ്പോൾ കൂടുതൽ പരിശോധനകളൊക്കെ ചെയ്ത ശേഷം അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ ഉടനെ ഓപ്പറേഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന വയറുവേദനകളും നമുക്കുണ്ട്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ അടിയന്തരമായിട്ട് ചെയ്യണം, നമ്മൾ അസുഖം അത് കണ്ടെത്തണം. അതുപോലെ തന്നെയാണ് കുടലിനകത്ത് കയറുന്നത്. ഒരു 3 മാസം മുതൽ 3 വയസ്സുവരെ കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് വാവിട്ട് നിലവിളിക്കുന്നു, കൈകാലിട്ടടിക്കുന്നു, ഛർദ്ദിക്കുന്നു. ഛർദ്ദിൽ പിത്തരത്ത് മഞ്ഞ പച്ചയും മഞ്ഞയും നിറത്തിൽ ഛർദ്ദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കുന്ന ഈ കുട്ടിയെ അപ്പോഴും നമ്മൾ ആദ്യം കാണുന്ന ഡോക്ടറിന് ഈ കുടൽ കയറുന്നതായിട്ട് ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് നമുക്ക് റെഫർ ചെയ്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്,

0: വ്യാപകമായ അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്, കാരണം അതിന് വലിയ സൈഡ് എഫക്റ്റുകളില്ല, റേഡിയേഷൻ്റെ പ്രശ്നമില്ല, അതിൽ ഒരു പക്ഷേ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവിടെ സ്കാനിങ്ങിലോ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഇൻഡ്യൂസ് സസെപ്ഷൻ എന്നാണ് പറയുന്നത്, കുടലിനകത്തെ കയറിപ്പോയി ടെലിസ്കോപ്പ് ചെയ്ത് കയറിപ്പോവും. അപ്പോൾ കുടലിൻ്റെ തടസ്സം ഉണ്ടാവും. ആ കുടലിൻ്റെ തടസ്സം ഉണ്ടാകുന്നതിൻ്റെ പ്രാധാന്യം കുടലിനകത്തുള്ള രക്തഓട്ടം കുറയുകയാണ്. അപ്പോൾ അത് എത്രയും വേഗം നമ്മളതിനെ അതിൻ്റെ പൂർവ്വസ്ഥിതി പ്രാപിച്ചില്ലെങ്കിൽ കുടലിൻ്റെ രക്തഓട്ടം പോയിട്ട് കുടലിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട് ഗ്യാംഗ്രീനായി അത് പഴുത്ത് പൊട്ടി കുഞ്ഞിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കും. ഇൻഡ്യൂസ് സസെപ്ഷൻ ആണെന്ന് അതിന് പറയുന്നത്. അപ്പോൾ
1: അങ്ങനെ ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ വയറുവേദന വരുന്നതും നമ്മൾ ഗൗരവതരമായി അത് സമീപിക്കേണ്ടതും. അപ്പോൾ ആദ്യത്തെ കോള് ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? ആ, സംസാരിച്ചോളൂ.
2: നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം, പറഞ്ഞോളൂ.
2: എന്റെ പെണ്ണുള മോളെ കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് മലബന്ധ പ്രശ്നമുണ്ട്,
0: ഓക്കെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ രണ്ട് വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ വയറുവേദന, അതാണ് മൂന്ന് വയസ്സ്, അതെ, രണ്ട് വയസ്സിന് ശേഷമല്ലേ? ഓക്കെ. അപ്പം രണ്ട് വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ വയറുവേദനയുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധമാണ്. വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന ഈ പ്രശ്നം ഒരു നിരവധി നമ്മൾ കറക്റ്റ് സമയത്ത് അത് കണ്ടെത്തി പരിഹാരം കണ്ടില്ല എങ്കിൽ അത് കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നവും സ്കൂളിലുള്ള ക്ലാസ്സുകളും എല്ലാം നഷ്ടപ്പെടുത്തും. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മലബന്ധം വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മലമുണ്ടായ മലം പുറത്തു പോകുന്ന ഒരു സംവിധാനം നന്നായിട്ടുണ്ടെങ്കിൽ ഈ മലബന്ധം ഉണ്ടാവില്ല. അതിനെന്തൊക്കെയാണ് കാര്യങ്ങൾ? ഒന്ന്, ദഹിച്ചതിന് ശേഷമുള്ള ബാക്കി വരുന്ന ഭാഗമാണ്, അതായത് ദഹനം ഇല്ലാത്ത ഫൈബർ, നാരുകളടങ്ങിയ സാധനങ്ങളാണ് മലമായിട്ട് പുറന്തള്ളപ്പെടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളിൽ നാരുകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം അത്രത്തോളം ഇല്ലാത്തത് ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ച് ദഹനം വരുമ്പോഴുള്ള ബാക്കി വളരെ കുറച്ചുള്ള കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് വറുത്തതും പൊരിച്ചതുമുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്ക് കുടലിനകത്ത് ദഹനത്തിന് കൂടുതൽ സമയമെടുക്കും. കൊഴുപ്പുള്ള സാധനങ്ങൾ ചെല്ലുമ്പോൾ കുടലിൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനം കുറയും, ദഹിപ്പിക്കണ്ടേ, സമയമെടുക്കും. അപ്പോൾ ആ സമയമെടുക്കുന്നതനുസരിച്ച് വൻകുടലിൽ ഈ ദഹിച്ചു വരുന്ന ബാക്കി വരുന്ന മലത്തിൽ നിന്നുള്ള വെള്ളം അത് തിരിച്ചു പിടിക്കും. മലം ഉണങ്ങുന്നതോടുകൂടി കുഞ്ഞിന് കക്കൂസി പോകാനുള്ള ആ ഒരു സ്റ്റിമുലേഷൻ, ആ ഒരു പ്രചോദനം കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിൻ്റെ മലം അവിടെ ഇരുന്ന് ഉണങ്ങും. അങ്ങനെ വരുമ്പോൾ അതിന് ശീലം. പിന്നെ അത് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം ട്രെയിനിങ് ആണ്. നമ്മൾ കുഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ എല്ലാ ദിവസവും ട്രെയിനിങ് കൊടുക്കണം. ടോയ്ലറ്റ് ട്രെയിനിങ് ആണെന്ന് പറയുന്നത്. അത് കക്കൂസി പോകാനുള്ളൊരു ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ ആ മലം അവിടെ ഇരുന്ന് ഉണങ്ങിപ്പോവും. ഓക്കെ. അപ്പം പിന്നെ മരുന്നുകൾക്ക് ഉള്ള റോള് മൂന്നാമതേ ഉള്ളൂ. ആദ്യമേ ഭക്ഷണം, അതായത് മലം ശരിക്ക് വിസർജ്യം ഉണ്ടാവുന്ന രീതിയിലുള്ള നാരുകളുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണം, കൊടുക്കണം, വെള്ളം ധാരാളം കുടിപ്പിക്കണം. ടോയ്ലറ്റ് ട്രെയിനിങ്, അവരെ കൃത്യമായിട്ട് കക്കൂസി പോകുന്ന ഒരു ട്രെയിനിങ് നന്നായിട്ട് കൊടുത്ത് കുഞ്ഞിനെ രാവിലെ തന്നെ പോകാൻ അവസരം ഉണ്ടാക്കണം. മൂന്നാമത് ആണ് മരുന്നുകൾ. മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നത് മലം പോകാൻ മാത്രമേ സഹായിക്കൂ, അല്ലാതെ മലം ഉണ്ടാക്കാൻ സഹായിക്കത്തില്ല. അതിന് ബൾക്കുണ്ടാവുക, ആ ഒരു വിഷമില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഈ കുഞ്ഞിന്? ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ഇതിന്റെ അടുത്ത് പ്രശ്നം വെച്ചാൽ
2: ഓക്കെ.
0: അപ്പൊ ഷുഗർ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമുക്ക് അതിനുള്ള ചികിത്സ ഇപ്പൊ നന്നായിട്ടുണ്ട്, എല്ലാ വലിയ ആശുപത്രികളും. അതുകൊണ്ട് ഷുഗർ ഇപ്പോഴേ നമ്മൾ ശരിയാക്കണം. കാരണം എന്ന് പറഞ്ഞാല് നിയന്ത്രിക്കണം. കാരണം ഒരു ഒരു പ്രായം, ഇത് ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ, ആ അത് നിയന്ത്രണം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ വെച്ചാൽ ഇത് നമ്മളെ ഞരമ്പുകളെയും ചെറിയ രക്തക്കുഴലുകളെയും എല്ലാം ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക്. അപ്പം നമുക്ക് സാധാരണ അധികം ഒരു 30-35 വയസ്സാവുന്ന ഒരാൾക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കുഞ്ഞ് രക്തക്കുഴലുകളെയും ഞരമ്പുകളെയൊക്കെ പ്രശ്നം വരുമ്പോൾ കണ്ണിനെയും ഹൃദയത്തിനെയും വൃക്കുകളെയൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ കുടലിൻ്റെ ഞരമ്പുകളെയും ബാധിക്കാം. അപ്പോൾ ആ രീതിയിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം. മലബന്ധം ഒരു വലിയ പ്രശ്നമാണ് കുട്ടികളുടെ ഇടയ്ക്ക്. സ്കൂളിൽ നിന്ന് പല കുഞ്ഞുങ്ങളും വയറ്റുവേദനയായിട്ട് വരുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വയറ്റിൽ മലം കെട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ
1: ഓക്കെ, സംശയം മാറി എന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. അപ്പോൾ സാർ, നമ്മളിപ്പോൾ ടോയ്ലറ്റ്

0: ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 2 വയസ്സിന് ശേഷം ദിവസവും മലം പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ മുതിർന്നവരാണെങ്കിലും ഇപ്പോൾ ചില ആൾക്കാരെങ്കിലും വിശ്വസിക്കുന്നത് 2-3 ദിവസത്തിന് ഒരിക്കൽ പോയാൽ തന്നെ അത് നോർമലാണ് എന്നാണ്. ചില ആൾക്കാർ ഫുഡിന് മുന്നേ ടോയ്ലറ്റിൽ പോകും, ചില ആൾക്കാർ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ടോയ്ലറ്റിൽ പോകാനൊരു ടെൻഡൻസി അങ്ങനെ ഒരു ഇത് തോന്നിയിട്ട് അങ്ങനെ പോകും. കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങേണ്ടത്? എങ്ങനെയാണത് മുതിർന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്തുടരേണ്ടത്?
1: നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ടോയ്ലറ്റിൽ പോകുന്നത്. നമ്മൾ ഇന്ത്യൻ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ധാരാളം നാരുകളടങ്ങിയ ഭക്ഷണ രീതിയാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം നമ്മൾ നേരായ രീതിയിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ദിവസം 2 നേരം കക്കൂസിൽ പോകും. പക്ഷേ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ലോ റെസിക്യൂ ഡയറ്റാണ്. അതായത് ദഹിച്ചു വരുമ്പോൾ ഒന്നും കാണത്തില്ല. ബിസ്ക്കറ്റ്, ബേക്കറി, ഫ്രൈ ചെയ്ത സാധനങ്ങൾ, ബ്രെഡ് ഇതൊക്കെ ദഹിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നാരിൻ്റെ അംശം കുറവായത് കാരണം അവർക്ക് എല്ലാ ദിവസവും മലം പോവില്ല. അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പോയാൽ അവർ സംതൃപ്തരാണ്. പക്ഷെ അതിൻ്റെ ഒരു ദൂഷ്യവശം അത്രത്തോളം ക്യാൻസറിൻ്റെ അളവും കൂടുതലാണ് കുടലിൽ വിദേശ രാജ്യങ്ങളിൽ. പക്ഷേ ആ അഭിമാനിക്കാനുള്ള ആ ഒരു നേട്ടം പോലും നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ വിദേശ സംസ്കാരത്തിൻ്റെ ഭാഗമായ ലോ റെസിഡ്യൂ ഡയറ്റ് കഴിച്ചു തുടങ്ങുകയും അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കാണുകയും ചെയ്യുന്നു. മറ്റേത് ഫൈബർ അടങ്ങിയ ധാരാളം ഫൈബർ നാരുള്ള കഴിക്കഴിഞ്ഞാൽ അത് ആഹാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുടലിനെ മുമ്പോട്ട് തള്ളുകയാണ്. അവനവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, അവൻ ഓടിക്കക്കൂസി പോയിക്കൊള്ളും. ഒരു തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ഏത് സമയത്തായിരിക്കും അറ്റാക്ക് ചെയ്യാൻ എളുപ്പം? ഒന്നുകിൽ രാവിലെ അല്ലേ വൈകിട്ട്, കാരണം എല്ലാ പട്ടാളക്കാരും കക്കൂസിലായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ട്രഡീഷനാണ് ഇന്ത്യൻ ട്രഡീഷൻ. അപ്പോൾ ആ ഇന്ത്യൻ ട്രഡീഷൻ ഇപ്പോൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ കക്കൂസി പോകണം എന്ന് തോന്നുന്നു. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതിന് ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു റിഫ്ലക്സാണ്. അപ്പോൾ മലം പോകാനൊരു തോന്നലുണ്ടാവും. പക്ഷേ നമുക്ക് പൊതുവെ നല്ല നിയന്ത്രണം ഉള്ളതാണ്, അങ്ങനെ പോയില്ല, ഒരു തോന്നലേ ഉണ്ടാവും.
0: നമുക്ക് അടുത്ത ശ്രോതാവ് ലൈനിൽ ചേരുകയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. ഡോക്ടർ ഉജ്വൽ സിംഗ് ത്രിവേദിയാണ് നമ്മോടൊപ്പം ഉള്ളത്, സംസാരിച്ചോളൂ.
2: ഹലോ, നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം, നമസ്കാരം, പറഞ്ഞോളൂ.
2: എന്റെ കൊച്ചുമോൾക്ക് വേണ്ടിയാണ്. ഒരു 3 പേരുണ്ട്, രണ്ട് ട്വിൻസും ഒരു അല്ലാതെ ഒരാളും ഉണ്ട്. ഒരു ട്വിൻസിലുള്ള പെൺകുട്ടി ജന്തലി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അവള്
1: ശരീരത്തിൽ
2: അത് കഴിക്കുന്ന ആരും കഷ്ടപ്പെട്ടിരിക്കുന്നില്ല. ഒരു മോനാണെങ്കിൽ ആഹാരം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ വയറുവേദന, 2 ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് മലം പോകുന്നത്. അങ്ങനെ നല്ല വയറുവേദന മൊത്തത്തിലാണ്, വയറ് സൈഡിലായിട്ടല്ല, മൊത്തത്തിൽ വയറുവേദന വരുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന്?
1: ഓക്കെ ഓക്കെ, ഇപ്പൊ രണ്ടുപേർക്ക് 2 രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ആദ്യത്തെ ഒരാളിന് ആഹാരം കഴിച്ചാൽ ഉടനെ കക്കൂസി പോകണം അല്ലേ ഒരാളിന്? അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ ആഹാരങ്ങളാണ് കൊടുക്കുന്നതെന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പൊതുവെ കുടലിൻ്റെ അനക്കമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയും ദഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന വിസർജ്യമായി തള്ളുകയും ചെയ്യുന്ന മലത്തിൻ്റെ രൂപത്തിൽ. ഇവിടെ നമ്മൾക്ക് എത്ര വയസ്സുണ്ടോ കുട്ടിക്ക്?
2: 3 പേർക്ക് 6 വയസ്സ്.
1: അപ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ച് വളർന്നു കഴിഞ്ഞു. ഇത് നമുക്ക് മോട്ടിലിറ്റിയുടെ പ്രശ്നം, അതായത് കുടലിൻ്റെ അനക്കത്തിൻ്റെ പ്രശ്നമാണോ, അതോ കുഞ്ഞിൻ്റെ ഒരു ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകേണ്ട ഒരു തോന്നലാണോ, ഒരു ശീലത്തിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് ഇപ്പോൾ ആദ്യമേ നമുക്ക് ആഹാരം നമ്മൾ കഴിക്കുന്ന നാരുകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയാണോ കൊടുക്കുന്നത്, അതോ ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണ കൊഴുപ്പൊക്കെ ഉള്ള ഭക്ഷണ പദാർത്ഥമാണോ കൊടുക്കുന്നത്, എന്ത്
2: ഭക്ഷണങ്ങളാണ്?
1: ആ ആ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുടലിന് ഒരു ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം എന്ന് തന്നെ പറയും. ഇറിട്ടബിലിറ്റി അവന് ഒരു അവന് പിടിക്കത്തില്ലെങ്കിൽ അവൻ ചെയ്യാൻ പോകുന്നത് ഉടനെ കക്കൂസിൽ പോകുന്നു. അപ്പം നമ്മൾ നോക്കണം എന്തൊക്കെ സാധനങ്ങളാണ് കൊടുക്കുന്നത്, ആ സാധനങ്ങൾ കൊടുക്കുമ്പോഴാണോ ഇവൻ പോകുന്നത് എന്നൊക്കെ നോക്കിയ ശേഷം നമ്മളൊരു കുഞ്ഞുങ്ങളെ ഡോക്ടറെ ചിലപ്പോൾ കാണിക്കേണ്ടി വരും. കാര്യം ഒരു മോട്ടിലിറ്റി കുടലിൻ്റെ അനക്കത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവന് വെയിറ്റ് ഉണ്ടോ, കുട്ടിക്ക് ആവശ്യമുള്ള പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയും തൂക്കമുണ്ടോ? ആ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം.

0: വേദന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അവൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ബിസ്ക്കറ്റ്, ബേക്കറി, എണ്ണമയുള്ള സാധനങ്ങൾ വറുത്തത് പൊരിച്ചതൊക്കെ ഉണ്ടോ?
1: അതൊക്കെ കഴിക്കുന്നുണ്ട്.
0: ആ അതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് തേച്ച് വന്നു കഴിഞ്ഞാൽ താഴെ എത്തത്തില്ല, മനസ്സിലായില്ലേ? ബേക്കറി സാധനങ്ങൾ എണ്ണമയുള്ളതായത് കുടലിൻ്റെ അനക്കം കുറയ്ക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന ഏറ്റവും നല്ലത് നാരങ്ങ, ഉദാഹരണം ഞാൻ ഉദാഹരണത്തിന് പറയാം, ഇഡ്ഡലി സാമ്പാറും, കഷണങ്ങളുള്ള ഇഡ്ഡലി സാമ്പാറും ഇഡ്ഡലിയും കൂടെ നല്ല ഞവടി കഴിച്ചു കഴിഞ്ഞാൽ അത് കുടലിൽ ചെന്നിട്ട് അവന് ആവശ്യമുള്ള ഗ്ലൂക്കോസും കിട്ടും, ഫൈബറും കിട്ടും. അതോടൊപ്പം തന്നെ അവനോട് പറയാമല്ലോ, വലിയ കുട്ടിയല്ലേ, രാവിലെ നിന്ന് കക്കൂസിൽ പോയിട്ട് ക്ലാസ്സിൽ പോയാൽ മതി. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഏറ്റവും എളുപ്പം അതാണ്. അത് ഇല്ലെങ്കിൽ അവൻ ഭാവിയിൽ അവൻ്റെ ക്ലാസ്സിലിരുന്ന് വയറ്റേനൊക്കെ വന്നിട്ട് തിരിച്ച് ക്ലാസ് വരും. അപ്പോൾ അവൻ ഇപ്പോഴേ നമ്മൾ പറഞ്ഞ ഭക്ഷണ ക്രിയകൾ ഉണ്ടാക്കുക. ഓക്കെ
2: ഓക്കെ, സംശയം മാറിയെന്ന് വിചാരിക്കുന്നു, വിളിച്ചതിനെ നന്ദി. സർ, ഇപ്പോൾ ഈ സാധാരണ ഗ്യാസോ ദഹനക്കേടോ മൂലമുള്ള വയറുവേദനയും ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന വയറുവേദനയും തമ്മിൽ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുക? കുട്ടി കോമൺ ആയിട്ട് വയറുവേദന എന്ന് മാത്രമല്ലേ പറയുള്ളൂ, ഇതൊരു പാരന്റിനാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനും ഒക്കെ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാം?
0: അതെ അതെ, ശരി. നമുക്ക് വയറുവേദന രണ്ട് രീതിയിൽ, ഒന്ന് പെട്ടെന്നുണ്ടാവുന്ന വയറുവേദന, അത് അക്യൂട്ട് അബ്ഡമിനൽ കണ്ടീഷൻസാണ്, പെട്ടെന്ന്. ആ പെട്ടെന്നുണ്ടാവുന്ന വയറുവേദന നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അല്ലാത്ത ക്രോണിക്കായിട്ടുള്ള, ഇപ്പം മലബന്ധം തന്നെ നമ്മൾ പറഞ്ഞു, മലബന്ധം കുഞ്ഞിന് വയറുവേദന ഉണ്ടാക്കും, ഛർദ്ദിക്കും, ഉടനെ നമ്മൾ ആശുപത്രിയിൽ വരും. സ്ഥിരം ശീലമാകുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അവരമ്മ നേരത്തെ വിളിച്ച് അമ്മ പറഞ്ഞില്ലേ അവന് മലബന്ധമെന്ന്, അത് അവർക്ക് തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഇതൊന്നും അല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന രോഗലക്ഷണങ്ങളുമായിട്ട് തുടങ്ങുന്നതിനാണ് നമ്മൾ അത്യാവശ്യമായിട്ട് വരുന്നത്. അതിനകത്ത് ഒരെണ്ണം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയ അപ്പെൻഡിസൈറ്റിസ് തന്നെയാണ്. അത് അതിൻ്റെ അത് ഇന്നത്തെ കാലത്ത് പോലും അപ്പെൻഡിസൈറ്റിസ് നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പരിശോധന സംവിധാനങ്ങളൊന്നും വേണ്ട. അതായത് നന്നായിട്ട് കുഞ്ഞിൻ്റെ രോഗലക്ഷണങ്ങൾ കേൾക്കുക, നന്നായിട്ട് അവനെ ഒന്ന് പരിശോധിക്കുക, ഒരു രക്തപരിശോധന നടത്തുക, ഇത്രയും മാത്രം മതി നമുക്ക് അപ്പെൻഡിസൈറ്റിസ് കണ്ടുപിടിക്കാം. അപ്പെൻഡിസൈറ്റിസ് കുഞ്ഞുങ്ങളിൽ എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ ആൾക്കാരിലെ അപ്പെൻഡിസ് പഴുത്തു പൊട്ടുന്നതും കുഞ്ഞുങ്ങളുടെ പഴുത്തു പൊട്ടുന്നതും വ്യത്യാസമുണ്ട്. കാരണം അബ്ഡമിനൽ പോലീസ്മാൻ എന്ന് പറഞ്ഞൊരു മിസ്സൻട്രി, ഒരു ഗ്രേറ്റ് റൊമൻറ്റം കിടപ്പുണ്ട് കട്ടൻ പോലെ, ഇത് കുടലിന് താഴെ കിടക്കുക, എവിടെ പഴുത്തു പൊട്ടിയാൽ ഇവൻ അവിടെ പോയി ചുറ്റി അതിനെ ഒരു കട്ടിയായിട്ട് മാറ്റും. പക്ഷേ കുഞ്ഞുങ്ങളിൽ ഗ്രേറ്റ് റൊമൻറ്റം ഈ അബ്ഡമിനൽ പോലീസുകാരൻ ചെറുതാണ്, വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ അവിടെ പൊട്ടുന്ന അപ്പൻഡിക്സിൻ്റെ അവിടെ പോയി ചുറ്റി വരിഞ്ഞ് അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല. പഴുപ്പ് പെട്ടെന്ന് അവൻ്റെ ഉദരത്തിലേക്ക് മറ്റവയവങ്ങളിലും വ്യാപിച്ച് രക്തത്തിലോട്ട് പോയി സെപ്റ്റിസീമിയ എന്ന് പറയുന്ന കണ്ടിഷൻ, അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന കണ്ടീഷനാകും. ഇതുപോലെ തന്നെയാണ് കുടൽ കയറുന്ന ഇൻഡ്യൂസ് സെപ്ഷനും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കണ്ടീഷനിൽ അടിയന്തര ശസ്ത്രക്രിയകൾ നമുക്ക് വേണ്ടി വരും. പിന്നെ പരിശോധനകൾ എന്തുകൊണ്ട്, അത് സ്കാനിങ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ, ഇപ്പോൾ അപ്പൻഡിസൈറ്റിസിന് സ്കാനിങ് ചെയ്തുകൂടെ ചില സ്കാൻ റിപ്പോർട്ടുകൾ നമ്മൾ കാണുമ്പോൾ അവർ അപ്പൻഡിക്സിൻ്റെ സൈസ് വെച്ചാണ് പറയുന്നത്. അപ്പോൾ പോസിബിലിറ്റി, ഒരു സാധ്യത ഉണ്ട് പഴുപ്പ് വെട്ടി കിടക്കും, ഇങ്ങനെയൊക്കെ അവർ പറയും. പിന്നെ ചില ഗുണങ്ങൾ ഉണ്ട്, അത് നമുക്ക് പറയാതിരിക്കാം. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ അപ്പൻഡിക്സ് വലതുവശത്താണല്ലോ ഇരിക്കുന്നത്, ഉദരത്തിൻ്റെ വലതുവശം, അവിടെ തന്നെ പെൺകുട്ടിയുടെ സ്ത്രീകളുടെ ഉൽപാദന വ്യൂഹത്തിൻ്റെ അവയവങ്ങളും അവിടെ ഉണ്ട്, വലതുവശത്ത്, വലതുവശത്ത് അണ്ടാശയം, വലതുവശത്ത് അണ്ടവാഹിനിക്കുഴൽ, ഇതിനൊക്കെ വരുന്ന അസുഖങ്ങളും അപ്പൻഡിസൈറ്റിസുമായിട്ട് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായാൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാൽ തന്നെയും ഒരു അക്യൂട്ട് അബ്ഡമൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടി തന്നെ വരും. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിന് അവിടെ ഒരു പ്രയോജനമുണ്ട്, ഒരു പ്രയോജനം, നമുക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടിയെന്ന് വരും.
2: നമുക്ക് അടുത്ത ശ്രോതാവ് ലൈനിൽ ചേരുകയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ചോദിച്ചോളൂ.
0: മോൾക്ക് ഇപ്പൊ എത്ര വയസ്സായി?
3: മോക്ക് ഇപ്പൊ 12 വയസ്സ്. ഇന്ന് തികയുവാ.
0: ഓ, ഇന്ന് മോളുടെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആണ് അല്ലേ? ആ, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞങ്ങളുടെ
3: അവള് ആഹാരം കഴിപ്പ് കുറവാണ്.
0: കഴിപ്പ് കുറവാണ്. ഓക്കെ.
3: കുറവാണ്. രാവിലെ ആയാലും ഒരു ഇഡ്ഡലി, രണ്ട് ഇഡ്ഡലി, രണ്ട് ഇഡ്ഡലി അല്ലെങ്കിൽ രണ്ട് ദോശ.
0: വീട്ടിൽ എത്ര മക്കളുണ്ട്? വീട്ടിൽ എത്ര മക്കളുണ്ട്?
3: ഒരാണ്, ഒരു പെണ്ണ്, എന്റെ മോന്റെ മക്കളാ.
0: ശരി ശരി. ഓക്കെ ഓക്കെ. ആ ശരി. ഓക്കെ.
3: ഞങ്ങള് അച്ഛനും അമ്മയും. പിന്നെ ഈ കൂട്ടാൻ കൂട്ടാനൊക്കെ ഭയങ്കര മടിയാ. സാമ്പാറും ഇഡലി ഒക്കെ കൊടുത്ത ആ കഷ്ണമൊക്കെ മാറ്റി വെച്ചു. അത് പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഇന്നും മോന്റെ ഇത് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല. കൊറേ അച്ചാറ് ഇത് ഇഷ്ടമാ, മാങ്ങ അച്ചാറ്, അത് കൂട്ടിയാണ് ചോറൊക്കെ വന്നു. അതുപോലെ വലിയ ഉള്ളി അരിഞ്ഞില്ല. പിന്നെ ആഹാരം കഴിച്ചില്ല. ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ തിന്നു. എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാ. ആപ്പിള്, ഓറഞ്ച്.

0: അല്ല, അതിന് കുഞ്ഞിന് വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് അതിന്റെ വളർച്ചയും തൂക്കവും ഉണ്ട്. വളർച്ചയും തൂക്കം ഉണ്ടോ? തൂക്കം തൂക്കം വളർച്ചയും ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ നമുക്ക് ഈ ഭക്ഷണത്തിൽ ഒന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നും കഴിക്കത്തില്ല
1: രാത്രി പിന്നെ ഭയങ്കര രാത്രി പിന്നെ.
0: അപ്പൊ നമുക്കുള്ള പ്രശ്നം വെച്ചാലേ, കുഞ്ഞുങ്ങൾ ഒന്നും കഴിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവരെന്തുകൊണ്ട് കഴിക്കത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിന് ഒരു ആഹാരവും അതിനറിയത്തില്ല. നമ്മളാണ് അതിന് ഓരോ ആഹാരങ്ങൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൊടുത്തിട്ട് അവരെ ശീലിപ്പിക്കുകയാണ്, അവരെ ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അവർ നമ്മൾ നമ്മളെ നാട്ടു രീതിയിലുള്ള നല്ല നല്ല ഭക്ഷണങ്ങളെല്ലാം, നല്ല ഭക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദഹിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ബാക്കി വേണം, അതാണ് നല്ല ഭക്ഷണം. അല്ല മറ്റേ ഒന്നും കഴിക്കാതെ ഒന്നും ബാക്കി കഴിച്ചു തീരുമ്പോൾ ബാക്കിയില്ലെങ്കിൽ അത് നല്ല ഭക്ഷണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് പൊതുവെ നമ്മളടുത്ത് ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും പറയും, കുഞ്ഞ് ഈ കുഞ്ഞൊന്നും കഴിക്കില്ല, ഈ കുഞ്ഞൊന്നും കഴിക്കില്ല. കഴിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? വിശപ്പ് വേണം അല്ലേ? ഒന്നാമത്തെ കാര്യം വിശപ്പ് വേണം. അപ്പം ചാട്ടോട്ടം കാണും. അപ്പം വിശപ്പ് വേണമെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കണം. പെട്ടെന്ന് ദഹിക്കണം. പെട്ടെന്ന് ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം അരി ആഹാരമാണ്. അരിയിലുണ്ടാക്കുന്ന ആഹാരങ്ങളെല്ലാം പെട്ടെന്ന് ദഹിക്കും. എണ്ണയും കൊഴുപ്പും ഒക്കെ ഉള്ള സാധനങ്ങളാണെങ്കിൽ. ഈ കുഞ്ഞിന് ബിസ്ക്കറ്റും ബേക്കറിയും കൊടുക്കുന്നുണ്ടോ? ആ അതാണ്, ആറ് വയസ്സുള്ള. ആ 50-50 എന്ന് പറഞ്ഞു
1: കഴിഞ്ഞാൽ.
0: അപ്പൊ ഇപ്പൊ ഇത് ഇതെല്ലാം നമ്മള് കുഞ്ഞിന് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ബിസ്ക്കറ്റിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ട്. പെട്ടെന്ന് ദഹിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസ് അങ്ങ് പോവും. അപ്പൊ അവന്റെ വിശപ്പിനുള്ള സ്വിച്ചുകളെല്ലാം ഓഫ് ആവും. വിശക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് താരണം. ഗ്ലൂക്കോസിന്റെ അളവ് താഴ്ന്നാലേ വിശപ്പ് വരുത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമുക്കിവിടെ അവന്റെ ആഹാര രീതിയിൽ ഒരു മാറ്റം വരുത്തിയാൽ മതി. ബിസ്ക്കറ്റ് സോറി ഓക്കെ. അപ്പൊ മോളുടെ ആഹാര രീതിയിൽ, പക്ഷെ ഒറ്റയടിക്കുമ്പോൾ മാറ്റാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ബിസ്ക്കറ്റെല്ലാം കൊടുത്ത് ശീലിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പൊ മെല്ലെ മെല്ലെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം, വിശപ്പുണ്ടാവണേ ബിസ്ക്കറ്റ് മൊത്തം പഞ്ചസാരയല്ലേ, ബിസ്ക്കറ്റ് ബേക്കറി.
1: അപ്പൊ
0: നാല് ബിസ്ക്കറ്റ് ആയപ്പോഴത്തെ കുഞ്ഞിന്റെ ഗ്ലൂക്കോസ് പെട്ടെന്ന് ടക്കെന്ന് പറയാൻ കയറി പോവും. അപ്പോഴും അവന്റെ വിശപ്പ് പോയി. മനസ്സിലായി? പിന്നെ എങ്ങനെ കുഞ്ഞ് കഴിക്കും? കുഞ്ഞ് വിശപ്പുണ്ടാവണം. കുഞ്ഞിന് വിശപ്പുണ്ടാവണേ കുടലിന് നല്ല അനക്കം ഉണ്ടാവണം. ഓക്കെ. അപ്പൊ ശീലമൊക്കെ ഒന്ന് മാറ്റിയാ മതി. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറുവേദനയാണെന്ന് പറയുമ്പോൾ പാരൻസ് നമ്മൾ ആദ്യം ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായൊരു കാര്യം പറയാമോ?
0: കുഞ്ഞുങ്ങളുടെ വയറുവേദനയാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കുഞ്ഞപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കിടന്ന് കാലിട്ടടിച്ച് കരയത്തേ ഉള്ളൂ. പക്ഷേ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് അവൻ്റെ ലക്ഷണങ്ങൾ വെച്ച് അപ്പോൾ പേരൻസിനെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ പറയുമല്ലോ, എനിക്ക് വയറുവേദനിക്കുന്നു, വയറുവേദനിക്കുന്നു എന്ന് പറയും. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ പറയാൻ പറ്റത്തില്ല. പിന്നെ വയറുവേദനയുടെ കൂടെ മറ്റ് ലക്ഷണങ്ങൾ വരുമ്പോഴാണ് വയറുവേദനയ്ക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അവന് ഛർദ്ദിൽ വരുന്നു. ഛർദ്ദിൽ വരുന്നു എന്ന് തന്നെ പച്ച നിറത്തിൽ, പച്ച നിറത്തിൽ ഛർദ്ദിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കുടൽ തടസ്സമാണ്, കുടലിന് ബ്ലോക്കാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കഴിച്ച ഭക്ഷണമേ ഛർദ്ദിക്കത്തുള്ളൂ. അപ്പോൾ കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ച ശേഷം മഞ്ഞ നിറത്തിൽ ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഗൗരവമായ പ്രശ്നമുണ്ട്. മിക്കവാറും അത് കുടൽ തടസ്സമായിരിക്കും. ഈ കുടൽ തടസ്സം നേരത്തെ പറഞ്ഞാണ് കുടൽ കുടലിനകത്ത് കയറുന്നതാവും. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജന്മനമുള്ള വൈകല്യങ്ങൾ, മെക്കേഴ്സ് ഡയബറ്റിക്കലും ബാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ ബാൻഡ് കാണും. പക്ഷേ ചില സമയങ്ങളിൽ ആ ഒബ്സ്ട്രക്ഷൻ തടസ്സം ഉണ്ടാവുന്നതിന് ചിലപ്പോൾ സമയം പ്രായമെടുക്കും.
2: പക്ഷേ സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾ മഞ്ഞ നിറത്തിലാണല്ലോ ഛർദ്ദിക്കുന്നത്. അത് എങ്ങനെയാണ്?
0: അല്ലല്ല, സാധാരണ മഞ്ഞ നിറമല്ല. മഞ്ഞ എന്ന് വെച്ചാൽ മഞ്ഞേക്കാൾ പച്ചയെന്ന് പറയുന്നതാണല്ലോ. ബൈലാണത്, പിത്തരസം.
2: അതല്ല സാർ, ഈ പറഞ്ഞ പ്രശ്നം അല്ലാതെ തന്നെ സാധാരണ കുട്ടികളുടെ ഛർദ്ദിക്ക് ഒരു മഞ്ഞ കളർ ആയിരിക്കുമല്ലോ.
0: ഇളം മഞ്ഞ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഈ പറയുന്ന പച്ച കളറാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ മറ്റു കാര്യങ്ങളൂടെ നമ്മൾ നോക്കണം. ഛർദ്ദിലിന്റെ നിറം പച്ചയാണെന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം സ്മാൾ ഇന്റസ്റ്റൈനൽ കണ്ടക്ട്, ചെറുകുടൽ, ചെറുകുടലിൽ പിത്തരസമാണ്, പിത്തരസമാണ് തള്ളുന്നത്. അപ്പൊ പിത്തരസം ഛർദ്ദിക്കുക എന്റെ അർത്ഥം ആ പിത്തരസത്തിന് താഴോട്ട് പോകാൻ പറ്റുന്നില്ല, അവിടെ തടസ്സപ്പെട്ടു. അത് വളരെ അടിയന്തര സാഹചര്യമാണ്. ശസ്ത്രക്രിയ മിക്കവാറും ആവശ്യമായിട്ട് വരുന്നൊരു സാഹചര്യമാണ്. എല്ലായ്പ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ മറ്റു കാര്യങ്ങളുണ്ട്. കുറണ്ട ചെടി ഒട്ടലൊക്കെയാണെങ്കിൽ ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വന്നേക്കില്ല. പക്ഷേ എങ്കിലും ആശുപത്രി

0: കണിശമായിട്ടും കൊണ്ടുവരേണ്ട ഒരു
1: ഛർദിക്കുകയാണെങ്കിൽ
0: തീർച്ചയായിട്ടും.
1: അതുപോലെ തന്നെ മറ്റ് വേറെ എന്ത് ലക്ഷണമാണ്?
0: വേറെ നമുക്കിപ്പോൾ ഒരു മൂത്രത്തിക്കല്ല് എടുക്കാം, കുഞ്ഞു പെട്ടെന്ന് കിടന്ന് കരയുന്നു, മൂത്രത്തിൽ രക്തനിറം വരുന്നു, മൂത്രത്തിക്കല്ല് കയറി ബ്ലോക്ക് ആവുന്നു. പക്ഷെ അത് വളരെ അടിയന്തിരമായ സാഹചര്യമാണ്, അതിപ്പം നമ്മൾ അവരോട് പറയേണ്ട, അല്ലാതെ ഒരു ആശുപത്രി ഓടിക്കൊണ്ടുവരും. മൂത്രത്തിക്കല്ല് വരുമ്പോഴത്തേക്ക് മൂത്രത്തിനകത്ത് രക്തമയം വരും, കഠിനമായ വേദന ആയിരിക്കും, കുഞ്ഞു വേദന കൊണ്ട് കിടന്ന് ഉരുളും.
1: ഇത്തരം സാഹചര്യങ്ങളാണ്,
0: ഇത്തരം സാഹചര്യങ്ങളിൽ ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അവർ അടിയന്തരമായിട്ട് ആശുപത്രിയിൽ വരും. ചിലതൊക്കെ ശസ്ത്രക്രിയ ആവശ്യമായി വരും, എല്ലാത്തിനും ആവശ്യമായി വരണമെന്നില്ല.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഒരിടവേളയ്ക്ക് ശേഷം തുടരും.
3: ഒക്ടോബർ 14 വിശ്വമാനക ദിനം, ഗുണമേന്മ, സുരക്ഷ, വിശ്വാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സ്റ്റാൻഡേർഡൈസിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്ന ആഗോള ദിനം. ഇന്ത്യയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ ദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ. നിങ്ങൾക്കറിയാമോ, പ്രഷർ കുക്കർ, ഇലക്ട്രിക്കൽ സ്വിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ISI അടയാളം അവ BIS കർശന പരിശോധനകൾ വിജയിച്ചതിന്റെ തെളിവാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഗുണമേന്മയുടെ അടയാളമായ ISI മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. സ്റ്റാൻഡേർഡ്സിനെ അറിയൂ, വിശ്വാസ്യത ആസ്വദിക്കൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി തുടരുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി B. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, 9495565631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. 12 മണിവരെയാണ് പരിപാടിയുടെ സമയം.
1: ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്, ശ്രോതാവിനോട് സംസാരിച്ചിട്ട് പരിപാടിയിലേക്ക് വരും. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
6: ഞാൻ ആലപ്പുഴ പുന്നമട തോമസ് എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നത്.
1: ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ.
6: ഡോക്ടറെ, എന്റെ മോള് മിഡിൽ ഈസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. മോടെ കുഞ്ഞിന് 6 വയസ്സ് പ്രായം കഴിഞ്ഞ ആൺകുട്ടിയാണ്. അവന് സാധാരണ നമ്മുടെ കേരളീയ ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. ചോറും തൈരും മറ്റു സാധനം ബേക്കറി പലഹാരമൊന്നും കൊടുക്കാറില്ല. അവൻ കൃത്യമായിട്ട് വയറ്റിന്ന് പോയിക്കൊണ്ടിരുന്നതാണ്. സ്കൂളിലാക്കി കഴിഞ്ഞപ്പോൾ പാമ്പേഴ്സ് ഇട്ട് വിട്ട് കഴിയുമ്പോൾ സ്കൂളിൽ പോയിട്ട് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പാമ്പേഴ്സ് ഇടണമെന്ന് പറയും. ടോയ്ലറ്റിൽ പാമ്പേഴ്സ് മാറ്റിക്കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ വയറ്റിന് പോകത്തില്ല. 2-3 ദിവസം കഴിഞ്ഞ് മാത്രമേ വയറ്റിലുള്ള അംശം പോകുന്നുള്ളൂ. പിന്നെ തീരെ നിവൃത്തിയില്ല വരുമ്പോൾ എന്തെങ്കിലും ലാക്സേറ്റ് കൊടുക്കും. ആ ഒരു ശീലം മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുന്നത്?
0: അപ്പൊ ഈ പാമ്പേഴ്സ് എത്ര വയസ്സുള്ള കുട്ടിയാണ്?
6: 6 വയസ്സ്
0: കഴിഞ്ഞപ്പോ.
6: ചെറുപ്പത്തിൽ അവന് സ്കൂളിൽ പോകാൻ നേരത്ത് LKG ചേർത്തപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തതാണ്.
0: അത് നമുക്ക് തുടരാൻ പാടില്ല. അത് നമ്മൾ നമ്മള് നേരത്തെ തന്നെ, കാരണം പാമ്പേഴ്സ് അപകടകാരിയാണ്. നമ്മളിപ്പം പാമ്പേഴ്സിനുള്ള അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവനേക്കാൾ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അതൊരു മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൂത്രത്തിൽ നിന്ന് അണുക്കൾ കയറി മൂത്രത്തിൽ പഴുപ്പും കിഡ്നിക്കിലെ പ്രവർത്തനം വരെ തടസ്സപ്പെടുന്ന കിഡ്നിയിലെ പഴുപ്പുണ്ടാവും. പാമ്പേഴ്സ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പൊ ഇവനെ വലിയ കുട്ടിയാണ്ടവനെ പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് അവന് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മലം പോകാതിരിക്കുന്നത്. ഈ പാമ്പേഴ്സുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഏതാണ്, പാമ്പേഴ്സുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മൂത്രം പോലും ഒഴിക്കില്ല. നമ്മളെ തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ജെറ്റ് പോലെ മൂത്രം, കാരണം പേടിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ മൂത്രത്തിനകത്ത് എല്ലാവിധ വേസ്റ്റ് സാധനങ്ങളും ലവണങ്ങളും ഇറിറ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുമാണ്. അത് നനഞ്ഞു കിടക്കുമ്പോൾ ആ കുഞ്ഞ് അത്രത്തോളം അസ്വസ്ഥതയുള്ളത് കാരണം അവൻ മൂത്രം പിടിച്ചു വെച്ചിരിക്കും. അപ്പോൾ അത് കുഞ്ഞിന് എല്ലാ രീതിയിലും ദോഷം ചെയ്യും. അപ്പോൾ ഇതിപ്പടെ മലസഞ്ചി, മൂത്രസഞ്ചിക്ക് മലസഞ്ചിയാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അവനെ പറഞ്ഞു, അവനിപ്പോൾ ആൾറെഡി ട്രെയിൻഡ് ആണ്. നമ്മളിപ്പോൾ ഒരു ഈ ആന ചങ്ങല കിടക്കുന്ന കണക്കാണ്, ആന ചങ്ങല പൊട്ടിച്ചോടുന്ന മതം ഉളമ്പോൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അവന് ട്രെയിൻഡ് ആയതുകൊണ്ടാണ്. ആനയ്ക്ക് ശക്തി മനസ്സിലാവുന്നില്ല, അവനെ

0: കുഞ്ഞുനാളിലെ അവനെ ചെയിലിട്ടിരിക്കുന്ന കാരണം അവനറിയത്തില്ല അവൻ ഭയങ്കര ശക്തനാണെന്ന്. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിനെയും, അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ചോറും തൈരുമേ പറഞ്ഞുള്ളൂ, പച്ചക്കറികളുടെ കാര്യം പറഞ്ഞില്ല. പച്ചക്കറികളും കൂടെ കൊടുക്കണം,
1: പച്ചക്കറികൾ.
0: അപ്പൊ നമ്മളെ ശീലത്തിന്റെ പ്രശ്നമുള്ളതായിട്ട് നമുക്ക് വിചാരിക്കാം. കാരണം അതിന് മുന്നോടിയായിട്ട് മലബന്ധവും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ശീലം തന്നെ ആവാം. അപ്പൊ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡോക്ടറെ കണ്ടാൽ മതി. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിനെ നന്ദി. സാറേ, ഹെർണിയ മൂലം കുട്ടികളിൽ വയറുവേദന ഉണ്ടാകാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വരാറുണ്ടോ?
0: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്, ഹെർണിയ. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളിൽ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത് ഹെർണിയയുടെ ഓപ്പറേഷനാണ്. പക്ഷേ അത് അടിയന്തര ശസ്ത്രക്രിയ അപൂർവമായിട്ടേ ചെയ്യാറുള്ളൂ. കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവിടെ അടിവയറിൽ മുഴയും ആയിട്ട് വരുമ്പോഴേ തന്നെ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരുവിധം ധാരണയുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ അവർ വരുന്നു. ഒടുവിലത് കുട്ടികളുടെ സർജറി വിഭാഗത്തിൽ തന്നെ സർജനെ കാണിക്കാൻ വരുന്നു. ഹെർണിയ കുഞ്ഞുങ്ങളിൽ എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ ആൾക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും ഹെർണിയ തമ്മിൽ വ്യത്യാസമുണ്ട്. കുഞ്ഞുങ്ങളിൽ ഇത് ജന്മനുള്ളൊരു വൈകല്യമാണ്. അവൻ്റെ വൃഷണങ്ങൾ വയറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വൃഷണങ്ങൾ അത് ജനിക്കുന്ന സമയമാകുമ്പോൾ താഴെ എത്തും. അപ്പോൾ അണ്ടാശയം വയറിൻ്റെ ഉള്ളിലാണ്, പക്ഷേ വൃഷണങ്ങൾ താഴെ എത്തും. എന്താണെന്ന് വെച്ചാൽ, വൃഷണങ്ങൾക്ക് പ്രവർത്തനം വേണമെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ താപനിലയേക്കാൾ 2 ഡിഗ്രിയോളം താഴെയാണെങ്കിൽ മാത്രമേ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ വയറിനകത്തിരിക്കുന്നത് അത് ഒരു താഴെ കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ താഴോട്ട് വരുന്നതിനകത്ത് വയറിൻ്റെ ആവരണങ്ങളും കൂടെ വരും, അതിൻ്റെ കവറിങ്. ആ കവറിങ് ഒട്ടി അങ്ങ് പോവും ജനിച്ചതിന് ശേഷം. ജനിക്കുന്ന സമയമാകുമ്പോഴത്തെ ഒട്ടിപ്പോവും. പക്ഷേ അത് ചിലതിൽ തുറന്നിരിക്കും. സ്ത്രീകളിലും കുഞ്ഞുങ്ങളിലും ഇതിൻ്റെ രീതിയിലുണ്ട്. അപ്പോൾ പെൺകുട്ടികളിലും ഹെർണിയ വരാം. എന്താണ് ഇവിടുത്തെ അപകട സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളിലെ ഹെർണിയ അതോടൊപ്പം തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടലുകളാണ് ഇതിനകത്ത്, കുടൽ അല്ലെങ്കിൽ അണ്ട കുഞ്ഞിന് പെൺകുട്ടിയാണെ കുടലിന് പുറമെ അണ്ടാശയൊക്കെ ഇതിലിറങ്ങി വരും. അതിന് തടസ്സം ഉണ്ടായാൽ, അതിൻ്റെ രക്തോട്ടം നിലച്ചു പോയാൽ, അതിൻ്റെ പ്രവർത്തനം പോയി ഗാംഗ്രനായിട്ട് അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. അത് കാരണം നമ്മൾ ഹെർണിയ കുഞ്ഞുങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് 2 മാസം 3 മാസമൊക്കെ ഉള്ള ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. കാരണം അതിൻ്റെ തടസ്സം എന്ന് പറഞ്ഞാൽ ഇറഡ്യൂസിബിലിറ്റി, തിരിച്ചു പോകില്ല. ആദ്യമൊക്കെ കുടലിറങ്ങുന്നു, തിരിച്ചു പോകും. ചില സമയങ്ങളിൽ കാണാതെയും പോകും, പക്ഷേ പിന്നെ അത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരോട് പറയും, എത്രയും വേഗം നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യണം. കാരണം വലിയ ആൾക്കാരുടെ കണക്കല്ല, കുട്ടികളിൽ ഇത് തടസ്സം ഉണ്ടാക്കുന്നതിനാൽ നമ്മളവരോട് പറയും. പിന്നെ ഇതിനകത്ത് ഒന്നെങ്കിൽ ഡോക്ടറെ കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ഡേറ്റുകളൊക്കെ താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തടസ്സം വരികയാണെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ തുറക്കും. അത് തുറന്ന് കുടലിനെയൊക്കെ തിരിച്ച് പഴയണക്കാക്കിയിട്ട് റിപ്പയർ ചെയ്യും.
2: അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ജന്മവൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പം മലദ്വാരമില്ലായ്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് സർജറി ചെയ്യുകയാണോ ചെയ്യുന്നത്, അല്ല വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ അത് ചില ഇൻറ്റേണലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അറിയണമെന്നില്ലല്ലോ. അപ്പം അതെങ്ങനെയാണ്?
0: ഓക്കെ ഓക്കെ ഓക്കെ. ജന്മവൈകല്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പലതും നമ്മൾ ആശുപത്രിയിൽ നിന്ന് പോകുന്നതിനുമ്പോൾ അത് കണ്ടെത്തും. അതായത് ഗൗരവമുള്ള വിഷയങ്ങൾ, ചെറിയ വിഷയങ്ങൾ നമ്മൾ അറിയപ്പെടാതെ പോകും. ഇപ്പം നമ്മൾ പറയപ്പെട്ട പന്തിരികുലത്തിൽ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് വായുണ്ടോ, കുഞ്ഞിന് വായുണ്ടോ എന്ന്. നമ്മൾ പീഡിയാട്രിക് സർജറിയിൽ നമ്മൾ വായക്കഴി നമ്മൾ നോക്കുന്നവന് മലദ്വാരം ഉണ്ടോ എന്നാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലദ്വാരം അല്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ആ കുഞ്ഞ് ഒരിക്കലും വീട്ടിൽ അന്നേരം പോവില്ലല്ലോ, കാരണം വയറുടനെ പെരുകയാണ്. നേരത്തെ പറഞ്ഞാണെങ്കിൽ കുടൽ തടസ്സം വന്നിട്ട് താഴ്ത്തു പോകാനില്ലല്ലോ, ഛർദ്ദിക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളവൻ്റെ എക്സ്റേയും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് അടിയന്തരമായിട്ട് അവനെ ശസ്ത്രക്രിയ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു വൈകല്യമാണ് അന്നനാളം. അന്നനാളം ചുരുങ്ങി അന്നനാളം ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അപ്പോൾ അന്നനാളില്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയാണ്. അപ്പോൾ ജനിക്കുന്ന കുഞ്ഞിന് ജന്മവൈകല്യങ്ങൾ, കുഴൽ സംബന്ധമായ പ്രശ്നങ്ങൾ, ആന്ത്രമൂലം, ഡ്യുവോഡിനം, ടിഷ്യൂ അടിച്ചിരിക്കും, അതൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കണ്ടുപിടിക്കാത്ത ചില ജന്മവൈകല്യങ്ങൾ പറയാം. ഉദാഹരണം, ടെസ്റ്റിസ്, വൃഷണം താഴെ എത്തി. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ വൃഷണം താഴെ എത്തിയൊന്നും നോക്കാതെ ഒക്കെ ചിലപ്പോൾ പോകാറുണ്ട്. അത് ഞാൻ പറയുന്നത് അപൂർവമായിട്ട് അപൂർവമാണ്. പണ്ടൊക്കെ ഉള്ള കാലഘട്ടങ്ങളിലാണ്. ഇപ്പോഴേ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരു പീഡിയാട്രിഷ്യൻ ഇതെല്ലാം നോക്കും. അപ്പം വൃഷണമില്ലെന്ന്, പക്ഷേ ഉടനെ നമുക്ക് സർജറി ഉണ്ട്, 1 വയസ്സാകുമ്പോഴത്തേക്ക് മതി, 1 വയസ്സാകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ 1 വയസ്സിനുള്ളിൽ താഴെ എത്തിയെന്നും ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താമസം വരും. പക്ഷേ ഈ കുടൽ സംബന്ധമായ ജന്മവൈകല്യങ്ങൾ ആശുപത്രിയിൽ വെച്ച് തന്നെ കണ്ടുപിടിക്കപ്പെടുകയും ഓപ്പറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും.
2: ഓക്കെ, നമുക്ക് അടുത്ത ശ്രോതാവ് ചേരുകയാണ്. ഹലോ.
3: ഹലോ മാഡം, ഞാൻ തിരുവനന്തപുരത്ത് പച്ചല്ലൂരിന്ന് സ്ഥലത്തു നിന്നാണ്. പേര് അപ്സര.
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ.

0: ഹലോ സർ, നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം, പറഞ്ഞോളൂ.
0: എന്റെ മോൾക്ക് 4 വയസ്സുണ്ട് സാറേ.
1: ആ
0: ആ
1: ശരി.
0: കുഞ്ഞ് എന്ത് ആഹാരം കഴിച്ചിരുന്നാലും ഉടനെ വൊമിറ്റ് ചെയ്യും.
1: ഉടനെ
0: വൊമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് അവൾ എന്തിനെങ്കിലും, അവള് കൃത്യതയുള്ള കൂട്ടത്തിലുള്ളതാണ്, എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് അവള് സ്വല്പം ഒന്ന് കരയുകയോ ചെയ്യണമെങ്കിൽ ഉടനെ അത് വൊമിറ്റ് ചെയ്യും.
1: ഓക്കെ.
0: അത് സ്ഥിരം കിട്ടുന്ന, അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണോ? നമ്മൾ വേറെ എത്തല്ലേ കൊണ്ട് കാണിച്ചപ്പോ ചെറുതിലെ ഇതുണ്ട്, അത് കരഞ്ഞ ഉടനെ ചുമക്കി, ചെറുതായിട്ട് ചുമച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് അത്രയും പുറത്തു
1: പോകും. ഓക്കെ. അപ്പൊ ഇതിന് ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇത് മേളിലോട്ട് തള്ളി വിടാത്തതിന് നമ്മൾ അന്നനാളത്തിന്റെ താഴെ ഒരു അടപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്, ഗ്യാസ്ട്രോ ഇസോഫേഗൽ സ്ഫിങ്ക്ടർ എന്ന് പറയുക. അത് വളരെ മുറുകി ഇരിക്കുന്ന കാരണമാണ് ഇത് മുകളിലോട്ട് വരാത്തത്. നമ്മൾ കാര്യം ആമാശയത്തിന് വളരെ കപ്പാസിറ്റി ഉള്ളത് കാരണം അവിടെ നിറഞ്ഞു വരുന്ന സാധനം മേളിലോട്ട് തെക്കട്ടി വരാം. അത് പ്രായങ്ങളൊക്കെ ചെല്ലുന്ന ആൾക്കാരിൽ അതിൻ്റെ സ്ഫിങ്ക്ടറിൻ്റെ സ്റ്റോൺ കുറയുന്നു, വണ്ണം കൂടിയ ആൾക്കാരിൽ അത് വലുതാകുമ്പോൾ അവിടുത്തെ പിടുത്തം കുറയുന്നു, അങ്ങനെയുള്ള ആൾക്കാരിൽ പുളിച്ചിത് കെട്ടി വായിലേക്ക് വരും കുനിയുമ്പോഴും മറ്റു കാര്യം. കുഞ്ഞുങ്ങളിൽ ഇത് കണക്ക് ഈസോഫാഗിയൽ റിഫ്ലക്സ് എന്ന് പറയും, അതായത് താഴെ ഈ പിടുത്തത്തിൻ്റെ ശക്തി കുറവുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ റിഫ്ലക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞിനെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് വെയിറ്റൊക്കെ എങ്ങനെയുണ്ട്, തൂക്കം വളർച്ചയൊക്കെ കറക്റ്റാണോ?
0: വെയിറ്റ് 13.4.
1: എത്ര വയസ്സുള്ള കുട്ടിയാണ്? അതിനനുസരിച്ച് ഈ പറയുന്ന കണക്കുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഛർദ്ദിയിൽ കാണുന്നില്ല. പക്ഷേ കഴിച്ച് പിന്നെ ഛർദ്ദിന്റെ വേറൊരു അവസ്ഥയുണ്ട്, ഞാനിപ്പോൾ ഛർദ്ദിക്കും എന്നും പറഞ്ഞൊരു മാനസികാവസ്ഥയുള്ള ആൾക്കാർക്ക് ഛർദ്ദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കുഞ്ഞിനോട് ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഒരു ടെൻഡൻസിയിലോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഛർദ്ദിൽ ഞാൻ പറഞ്ഞ ഒരുപാട് തലങ്ങളുണ്ട്. അതിനകത്ത് റിഫ്ലക്സ് ആണ് ഇപ്പം നമ്മൾ ഈ കുഞ്ഞിന് കുഞ്ഞ് എസ് ഐ ടിയിൽ വന്നപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു, റിഫ്ലക്സിന്റെ വല്ലതും പറഞ്ഞോ? അതാണ് അപ്പം മനസ്സിലായല്ലോ. അപ്പം അതിനകത്ത് അപ്പം കുഞ്ഞിനുള്ള ഒരു ചെറിയൊരു ആകാംക്ഷയും നമ്മുടെ ഒരു ആകാംക്ഷയും പിന്നെ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഈ പുളി എരിയൊക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ടോ? എരിവുള്ള സാധനങ്ങളും അങ്ങനെയാണ്
0: ആഹാരങ്ങൾ തന്നെ വീട്ടിലാഹാരം മാത്രമേ
1: കഴിച്ച ഉടനെ കിടക്കുന്ന സ്വഭാവമുണ്ടോ?
0: കിടന്ന് കളിക്കും, ഒരുപാട് കളിക്കും കിടന്നിട്ട്.
1: കഴിച്ച ഉടനെ പരമാവധി കുഞ്ഞുങ്ങളല്ല വലിയ ആൾക്കാർ ആരാണെങ്കിലും കഴിച്ച ഉടനെ നമ്മൾ കിടക്കാതിരിക്കണം. കാരണം കിടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ മേളിലോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സ്പിൻഡർ റിലാക്സ് ചെയ്ത് മേളിലോട്ട് പൊളിച്ചു കെട്ടി വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഒരിക്കലും കിടക്കരുത്, ഭക്ഷണത്തിന് ശേഷം നമ്മൾ ചെറുതായിട്ട് നടക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ കുഞ്ഞുങ്ങളെ കിടന്ന് കളിക്കാനുള്ള ഇത് കൊടുക്കരുത്. അപ്പോൾ ആശുപത്രിയിൽ പരിശോധിച്ച സ്ഥിതിക്ക് ഇത് നമുക്ക് ആകാംക്ഷപ്പെടാനുള്ള കാര്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് നിൽക്കാം.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി സർ. അതുപോലെ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ അല്ലെങ്കിൽ നവജാത ശിശുക്കൾക്ക് നമ്മൾ മുലയൂട്ടി കഴിഞ്ഞ നമ്മുടെ തോളത്ത് കിടത്തിയിട്ട് ഇങ്ങനെ മുതുകത്ത് തട്ടിക്കൊടുക്കണമെന്നും ഈ ഗ്യാസ് പോകണമെന്നും അല്ലെങ്കിൽ കോളി അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നു. കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ നവജാത ശിശുക്കളെ പരിചരിക്കുന്ന എല്ലാ അമ്മമാർക്കും വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ കുഞ്ഞുങ്ങൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന കരച്ചിലും പ്രശ്നങ്ങളും. അപ്പോൾ ഇങ്ങനെ ഈ തട്ടി ഗ്യാസ് അത് പോകണം എന്നുള്ള ആ ഒരു പ്രൊസീജിയർ അത് നമ്മൾ നാട്ടുനടപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണോ അത് മെഡിക്കൽ അഡ്വൈസ്ഡ് ആണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് പ്രോപ്പർലി ചെയ്യേണ്ടത് എന്നും കൂടെ ഒന്ന് പറയാം.
1: വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഓരോ വർഷവും നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ് അമ്മയുടെ പാല് ശ്വാസനാളത്തിൽ കുടിഞ്ഞ് കുഞ്ഞ് മരിച്ചു ചരിഞ്ഞ് കിടന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ദാരുണവും. ഒരു പാല് കുടുങ്ങി, മറ്റു കാര്യങ്ങൾ കുടുങ്ങി മരിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് അത്, പക്ഷെ അമ്മയുടെ പാല് കുടുങ്ങി ഓരോ വർഷവും നമ്മൾ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ വാർത്തകളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇപ്പം ഈ പറഞ്ഞാണ് പല ആൾക്കാരും തെറ്റായ രീതിയിൽ പാല് കൊടുക്കുക. അപ്പോൾ പാല് കൊടുക്കുന്ന പഴയ ഒരു നാട്ടുരീതി എന്ന് പറയുന്നത് അതിനൊരു ശാസ്ത്രീയ വശവും കൂടെ ഉണ്ട്. കാരണം കുഞ്ഞിൻ്റെ ആമാശയം എന്നുള്ളത് വളരെ കപ്പാസിറ്റി കുറവാണ്, 30 ml ജനിക്കും, 30 ml. അപ്പോൾ അതിനകത്ത് നമ്മൾ പാലങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് ശരീരത്തിലെ നാഡീ വികസനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതായത് വേഗസ് നെർവ് എന്നുള്ള നെർവ് വെച്ച് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്യാസ്ട്രോ ഇസോഫേഗൽ സ്ഫിങ്ക്ടർ റിലാക്സ്ഡ് ആവും. കാരണം അവിടുത്തെ പിടുത്തം കുറയും, അവിടുത്തെ പിടുത്തം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് കിടത്തുമ്പോഴത്തേക്ക് മേളിലോട്ട് വരികയാണ്. പിന്നെ ഒരു കുറച്ച് പാല് ചെല്ലുന്നതനുസരിച്ചാണ് എയർ പുറത്തോട്ട് പോകുന്നത്. സി എം ടി ആയിട്ടുള്ള നമുക്കറിയാൻ പറ്റും, ഒരു കുപ്പി നമ്മൾ നിറയ്ക്കുമ്പോൾ അതിനകത്ത് ബാക്കി എയറാണ്. അപ്പോൾ പാല് അല്ലെങ്കിൽ എന്തൊരു ഫ്ലൂയിഡ് നിറയ്ക്കുന്നതനുസരിച്ച് പൊങ്ങി വരുന്ന എയർ വെളിയിലോട്ട് പോവാണ്. അപ്പോൾ ഈ എയർ അവിടെ കിടക്കുന്ന എയർ ഈ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ട്രാപ്ഡായി വരികയും ചെയ്യും. ട്രാപ്ഡാകുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ചേമ്പലേ വെള്ളം വീഴുന്നതാണ്, എയറും പാലും എല്ലാം

0: കൂടെ മിക്സായി അതിന് കിടക്കും. അപ്പോഴേ നമ്മൾ തോളിൽ വെച്ചിട്ട് ബർപ്പ് ചെയ്യുമ്പോൾ, ബർപ്പ് ചില ആൾക്കാർ ബർപ്പ് ചെയ്യുമെന്ന് പറയും, പക്ഷേ ബർപ്പ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ തട്ട് തട്ടി അവരും കിടത്തും എന്ന് വെച്ചാൽ ഒരു ചടങ്ങ് പോലെ. പക്ഷേ ഏറെ നല്ല കളയണമെന്നുള്ള പ്രാധാന്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഏറെ നല്ല കളയുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ബർപ്പ് ചെയ്ത് ആ ഏറെ കളഞ്ഞില്ലെങ്കിൽ കുഞ്ഞ് കവിട്ടുകയാണ്. കുഞ്ഞ് കവിട്ടുമ്പോൾ പെട്ടെന്ന് അമ്മമാരെന്ത് ചെയ്യും, എടുത്ത് നൂത്ത് വെക്കും. അത് എടുത്ത് നേരെ വെക്കുമ്പോൾ അടുത്ത അപകടമാണ്, കുഞ്ഞ് കരയുകയും ആ പാലകത്ത് പോവുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പാല് കൊടുക്കുമ്പോഴത്തേക്ക്, കുഞ്ഞുങ്ങളെ പാല് കൊടുക്കുമ്പോൾ ബർപ്പ് ചെയ്യുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഏറെ നന്നായിട്ട് പോയ ശേഷമേ കുഞ്ഞിനെ കിടത്താവും, അല്ലാതെ തോളി രണ്ടും തട്ടും തട്ടി ശരി ആ ബർപ്പ് ചെയ്തെന്ന് പറഞ്ഞ് കിടത്തരുത്. ഏറെ പോകുന്നത് നമ്മൾ ഉറപ്പാക്കിയ ശേഷമേ കുഞ്ഞിനെ കിടത്താവും.
1: അതുപോലെ തന്നെ കുഞ്ഞിനെ തോളത്ത് ഇതുപോലെ കിടത്തുമ്പോൾ വയറ് അമരുന്ന തരത്തിൽ തന്നെ കിടത്തണമെന്നുണ്ടോ?
0: വയറല്ല, തോളിൽ നമ്മൾ ചേർത്ത് കിടത്തുന്നത്. ഇപ്പൊ ജനിച്ച കുഞ്ഞിനെ തന്നെ അതിന്റെ അമ്മയോട് കമഴ്ത്തി കിടത്തുക കങ്കാരു എന്ന് പറഞ്ഞാണ്. കാരണം അമ്മയുടെ ചൂടും മറ്റു സാധനം ഒരു പ്രശ്നമേ അല്ല, അത് നന്നായിട്ട് തട്ടിക്കൊടുക്കാം.
1: അത് തട്ടുന്നതിന്റെ ക്രമത്തിന് വ്യത്യാസമുണ്ട്, മുകളിൽ നിന്ന് അങ്ങനെ
0: നമ്മുടെ കൈ വരുമ്പോഴത്തേക്ക് ശരീരം മൊത്തം ആൾമോസ്റ്റ് ആവും, എത്ര കല്ലുള്ളൂ കുഞ്ഞ്.
1: അതെ അതെ. നമുക്ക് അടുത്ത ശ്രോതാവിലോട്ട് പോകാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ ലത, കമല.
1: സംസാരിച്ചോളൂ.
2: ആ
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ, ലത കമലം പറഞ്ഞോളൂ.
2: ആ സാറേ, എന്റെ മോളെ കുഞ്ഞിന് വേണ്ടിയാണേ, അവന് 4 വയസ്സായി.
0: ആ പറഞ്ഞോളൂ.
2: അവ ഈ ഇടയ്ക്ക് ഇങ്ങനെ മലം പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: ഓക്കെ.
2: അങ്ങനെ ഞങ്ങള് ഒരു ഗവൺമെന്റ് ആശുപത്രി തന്നെ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പൊ ഒരു സറപ്പിനൊക്കെ എഴുതി കൊടുത്തു എങ്കിലും അവനെ പിന്നെ ചിലപ്പോഴൊക്കെ 3-4 ദിവസം കൂടുമ്പോഴാണ് ഇങ്ങനെ പോണത് മരം. ഇപ്പൊ 4 വയസ്സായി. ഇപ്പൊ ശരിക്കും ഇങ്ങനെ പോണുണ്ടെങ്കിലും ഈ മലദ്വാരത്തിന്റെ അവിടെ ഒരു അല്പം ഇങ്ങനെ ഒരു ചത ഇങ്ങനെ തള്ളിയിരിക്കുന്നു.
0: അപ്പൊ അത് ഗൗരവമുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചത തള്ളിയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു പൊട്ടലുണ്ട്, ഫിഷർ. മലം ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് താഴോട്ട് വരുമ്പോൾ കുഞ്ഞ് മുക്കി പോകുമ്പോൾ നമ്മളെ ഗ്ലാസിന്റെ പീസ് പോലെ ഇരിക്കും ഉണങ്ങിയ മലം. അവന്റെ മലദ്വാരം കീറിക്കൊണ്ടാണ് വരുന്നത്. ബ്ലഡ് വന്നിട്ടുണ്ടോ? രക്തം?
2: ബ്ലഡ് അങ്ങനെ
0: കണ്ടിട്ടില്ല. അപ്പൊ ഇത് കേട്ടിട്ട് ഒരു ഫിഷർ ഉണ്ടായിട്ട്, ഫിഷർ എന്ന് വെച്ചാൽ വളരെ അവന് വേദന പറയുന്നുണ്ടോ മലം പോകുമ്പോൾ?
2: ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, വിഷമം കരയുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല, എങ്കിലും ഈ സാധനം ഇങ്ങനെ പുറത്തിരിക്കുകയാണ് മലം പോകുമ്പോ.
0: ആ അത് അത് അത് തള്ളി വരുന്ന സാധനം അതിന്റെ മുകളില് മിക്കവാറും ഒരു ഫിഷർ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഡോക്ടർ കാണിക്കണം. അതുപോലെ ഒരു കാര്യം പറഞ്ഞില്ലേ, മരുന്ന് കൊടുക്കുന്നു. പല ആൾക്കാരും മരുന്ന് കൊടുക്കുമ്പോ മലം പോകുന്നു. പക്ഷേ നമ്മളത് 3-ാമത്തെ കാര്യമാണ്. ആദ്യത്തെ കാര്യം മലം നല്ല രീതി ഉണ്ടാവാനുള്ള ഒരു ഭക്ഷണ ക്രമീകരണം വേണം.
2: ഞാൻ
0: ആ ബിസ്ക്കറ്റ് ബേക്കറി കൊടുക്കുന്നുണ്ടോ?
2: ബിസ്ക്കറ്റ് അങ്ങനെ അങ്ങനെ ഒരു ശീലമൊന്നുമില്ല, എല്ലാ ഭക്ഷണവും കഴിക്കും.
0: വറുത്തത് പൊരിച്ചത് എണ്ണമയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുടലിനുള്ള അനക്കം കുറയും, കക്കൂസി പോകുന്ന ശീലം കുറയും. ശീലം കുറയുന്നതനുസരിച്ച് മലം മുറും ഉണങ്ങും. അപ്പൊ അങ്ങനെ കുട്ടി ഇരിക്കാണ്, അവനെ എല്ലാ ദിവസവും കക്കൂസി പറഞ്ഞ് വിടുവോ? പോയി നോക്കുവോ? നമ്മൾ പോയി നോക്കുവോ? അവന്റെ മലമൊക്കെ പോകുമ്പോ അവൻ പോയി അല്ല,
2: അമ്മ തന്നെ കൊണ്ടുപോകുന്നത്.
0: ആ അമ്മ മലം കാണുന്നുണ്ടോ? കക്കൂസില് അവൻ ഫ്ലഷ് ചെയ്യുന്നതിന് മുമ്പ് പോയി നോക്കുന്നുണ്ടോ? അല്ല, അത് നോക്കണം. കാരണം പല കുഞ്ഞുങ്ങളും മലം പോയി ഒരു അല്പം കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ എഴുന്നേറ്റ് തിരിച്ചു വരും. ഓരോ ദിവസവും അങ്ങനെ ഇരുന്നിട്ട് വയറിനകത്ത് മലം കെട്ടുന്ന ഒരു ശീലമാവും. ഇപ്പൊ ഇവന്
2: പോകുമ്പോ നല്ല ശരിക്കും പോകണുണ്ട്.
0: ഓ,
2: പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു ചില ദിവസങ്ങളൊക്കെ 2 ദിവസം കൂടുമ്പോഴേക്കേ
0: പോകുന്നുള്ളൂ. ഓക്കെ. അപ്പൊ അത് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ട്, അത് ശീലമായിട്ട് ബന്ധപ്പെട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ആഹാരത്തിൽ ബിസ്ക്കറ്റ് ബേക്കറിയും മറ്റു സാധനങ്ങളും വറുത്തും പൊരിച്ചൊക്കെ തൽക്കാലം ഒന്ന് നിർത്തുക. എന്നിട്ട് എല്ലാ ദിവസവും മലം പോകാനായിട്ട് അവനോട് പറയും, ധാരാളം വെള്ളം കുടിക്കണം. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ കൊടുക്കാൻ, വലിയ കുട്ടിയായല്ലോ, ഒരു ഗ്ലാസ് ചൂടുവെള്ളവും ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ
2: ഇങ്ങനെ ചത പോലെ ഇരിക്കുന്നത് നമ്മൾ കാണിക്കണ്ടേ?
0: തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ എന്തായാലും കാണിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിഷറിനൊക്കെ വേറെ ചികിത്സകളുണ്ട്, മനസ്സിലായില്ലേ? ഡോക്ടറെ നമ്മൾ എന്തായാലും കാണിക്കണം. ഡോക്ടറെ കാണിക്കണമെന്ന് തുടങ്ങിയാൽ കുറെ അസുഖങ്ങൾ വന്നിട്ട് അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ അമ്മ പറയുന്നത്. അവിടെ നമുക്ക് അടുത്ത ആശുപത്രി ഒക്കെ ഇല്ലയോ? എവിടെ സ്ഥലം?
2: ഞങ്ങൾ തമലോ.
0: ഓക്കെ. അപ്പൊ നമുക്ക് തിരുവനന്തപുരം ആണെങ്കിൽ SITയിലോട്ട് വരൂ, കുട്ടികളുടെ സർജറി വായി തന്നെ വന്നോളൂ. ഓക്കെ,
1: നന്ദി. സാർ, ഇപ്പം നമുക്ക് കുട്ടികളുടെ ശസ്ത്രക്രിയ വേണ്ടി വരുന്ന പല സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ അനസ്തീഷ്യയൊക്കെ കൊടുക്കുമല്ലോ. ഇപ്പോൾ പല പാരൻസിനും ഒരു ചെറിയ പേടിയാണല്ലോ. മുതിർന്നവർക്കാണെങ്കിലും അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ ചെറിയ ഭയമൊക്കെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അനസ്തീഷ്യയായിട്ട് ബന്ധപ്പെട്ട്

0: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ആ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ചോദ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളും അതിൻ്റെ വിഭാഗങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ, അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കുഞ്ഞുങ്ങളിലാണ്. ഒരു വിഭാഗം കുട്ടികളാണ്. കാരണം വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, നവജാത ശിശുക്കൾക്ക് അനസ്തീഷ്യ വളരെ പരിമിതമായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ നമ്മൾ പല മേജർ സർജറികളും ലോക്കൽ അനസ്തീഷ്യ. ലോക്കൽ അനസ്തീഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ അവിടെ മാത്രം മരവിപ്പിച്ച്, കാരണം വെച്ചാൽ കുഞ്ഞിൻ്റെ ശ്വാസം നിന്നു പോകും, ഹൃദയടിപ്പ് നിന്നു പോകും, നമുക്ക് നിന്ന് നോക്കാനുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ വളരെ പ്രിമച്ചറായിട്ടുള്ള, വളരെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ, അപ്പം നവജാത ശിശുക്കളിൽ ശസ്ത്രക്രിയ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു കണക്ക് മരുദ്വാരമില്ലാതെ ജനിക്കുന്ന കുഞ്ഞ്, അതിനെ നമ്മൾ രണ്ടാം ദിവസം വരെ നോക്കിയിട്ട് ശസ്ത്രക്രിയ ചെയ്യണം. അതുപോലെ അന്നനാളത്തിൽ എമർജൻസി ശസ്ത്രക്രിയകളെല്ലാം നവജാത ശിശുക്കൾ ഇന്നിപ്പോൾ ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. അപ്പം ജനറൽ അനസ്തീഷ്യ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളിനെ മൊത്തത്തിൽ നമ്മൾ മയക്കുകയാണ്. അപ്പോൾ അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസും റിസ്ക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എങ്കിൽ തന്നെയും സാധാരണ നിലയിൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ അതിൻ്റെ ഒരു ആകാംക്ഷ നമ്മൾക്ക് പണ്ടത്തെ അത്രയും ഇല്ല. നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കി, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻസും എല്ലാ വിവര സാങ്കേതിക വിദ്യകളും എല്ലാം ഇത്രയും വ്യാപകമായി എല്ലാവർക്കും അറിയാം. അപ്പോൾ കൺസെൻ്റ് ഉണ്ട്, കൺസെൻ്റ് ഈസ് ദയർ. കാരണം വെച്ചാൽ അനസ്തീഷ്യയിലെ റിസ്ക് ഉണ്ട്, അനസ്തീഷ്യ റിസ്ക് അപൂർവമായിട്ടൊക്കെ ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ അവരറിഞ്ഞുകൊണ്ട് അത് ഇൻഫോംഡ് റിട്ടേൺ കൺസെൻ്റ് എന്ന് പറയും. നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അവരുടെ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അവരവരുടെ ഭാഷയിൽ എഴുതി ഒപ്പിടുമ്പോഴാണ് ഇൻഫോംഡ് റിട്ടേൺ കൺസെൻ്റ് ആവുന്നത്. അതായത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി. പക്ഷേ അത് നമുക്കൊരു എന്ത് പറയുന്ന ഒരു അവരെ അറിയിക്കുക എന്നുള്ളൊരു നിയമപരമായ ഒരു കാര്യമാണ് നമ്മളിതിവിടെ ചെയ്യുന്നത്. പക്ഷേ എത്രയോ സർജറികൾ നമ്മൾ നടക്കുന്നു, നവജാത ശിശുക്കൾ ഉൾപ്പെടെ എല്ലാവരും നന്നായിട്ട് പോകുന്നു.
0: അപ്പോൾ അടുത്ത ശ്രോതാവ് കൂടെ ഉണ്ട്. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക്.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
0: നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണം.
2: എനിക്കൊരു സംശയം മാത്രമേ ഉള്ളൂ. സാർ ഇതിന്റെ ഇടയ്ക്കായിട്ട് ഒരു അപ്പൻഡിക്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഉള്ള സംശയമാണ് എന്റെ. സാറേ, ഇപ്പൊ അപ്പൻഡിക്സ് ഓപ്പറേഷന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അത് കേട്ടപ്പോൾ ഉള്ള സംശയമാണ്.
1: അതെ, പറഞ്ഞോളൂ.
2: എന്റെ മോൾക്ക് 7 വയസ്സിലെ അപ്പൻഡിക്സിന്റെ സർജറി ഉണ്ടായിരുന്നു. ഇപ്പൊ അവൾക്ക് 12 വയസ്സായി. ഇപ്പൊ വയറുവേദനയായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല.
1: എനിക്കിപ്പോ
2: ഈ പ്രോഗ്രാം കേട്ടപ്പോ എനിക്കൊരു സംശയം വന്നത്, ഇവരുടെ ഇങ്ങനെ അണ്ടാശയം അങ്ങനെയുള്ള അവയവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് വേറെ വല്ല പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാവുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ.
1: നമുക്ക് ശരി, അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞത് കൊണ്ടും ഒരു അമ്മയുടെ സംശയം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൻഡിക്സിന്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അപ്പൻഡിക്സ് പഴുത്തു വരുമ്പോഴേ നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യണം. പക്ഷെ അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടി വയറിനകത്തൊക്കെ വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അണ്ടാശയത്തിലും ഈ അണ്ടവാഹിനിക്കുള്ളിലൊക്കെ വരാം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഒരു ട്യൂബിനൊക്കെ തടസ്സങ്ങൾ വളരെ അപൂർവമായിട്ട് വരാം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇപ്പോഴേ അതിന് വേണ്ടി പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? വളരെ അപൂർവമായിട്ട് വരാം. കാരണം വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാത്ത ദമ്പതികളെ പരിചയിച്ചുകൊണ്ട് വരുമ്പം ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ ട്യൂബൽ അഡിഷൻസ് എന്നൊക്കെ പറഞ്ഞ് അപൂർവമായിട്ട് വന്നേക്കാം. അതിനായിട്ട് നമ്മൾ ആകാംക്ഷപ്പെടുക വേണ്ട. കാരണം അപ്പൻഡിസെക്ടമി ചെയ്യുന്ന പെൺകുട്ടികളിൽ ഒരു സാധാരണ നിലയിൽ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് നമ്മളൊന്ന് വ്യക്തമാക്കുന്നു എന്നേ ഉള്ളൂ. അപൂർവമായിട്ട് വേണേൽ ട്യൂബൽ അഡിഷൻസ്, അത് കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളുള്ള അപ്പൻഡിക്സിൽ വേണ്ടി വന്നാൽ അപൂർവമായിട്ട് വന്നേക്കാം. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമ്മളിപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സമാധാനം.
2: സർജറി ചെയ്തു കഴിഞ്ഞതാണ്, അപ്പൊ അതുകൊണ്ട് ഇപ്പം വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിരീഡ് അതും ആദ്യത്തെ പിരീഡും ആയി കഴിഞ്ഞു.
1: ഓക്കെ ഓക്കെ.
2: അപ്പൊ എനിക്കൊരു ഇത് കേട്ട് ഞാൻ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുവായിരുന്നു.
1: ഓക്കെ,
2: അപ്പോ എനിക്കൊന്ന് സംശയം. താങ്ക് യു സാർ.
1: ഓക്കെ ഓക്കെ, നമ്മൾ സമാധാനം.
0: സമാധാനം. സാർ, അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണല്ലോ, പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുന്നേ അമ്മയുടെ വയറ്റിൽ കിടന്ന് തന്നെ മലം പോകുന്ന ഒരവസ്ഥ. അത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം എത്ര സമയത്തിനകം മലം പോകണം എന്നുണ്ടോ, അഥവാ ഈ വയറ്റിൽ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മലം പോകുന്നത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ്?
1: ഇത് രണ്ട് വിഷയമാണ്. കുഞ്ഞ് മലം പോകുന്ന ഫീറ്റൽ ഡിസ്ട്രസ് ആണ്, അത് ഗൈനക്കോളജി വിഷയമാണ്. അതിൻ്റെ കുഞ്ഞിന് അസ്വസ്ഥതകളാണ് ലക്ഷണമാണ്, അത് ഉടൻ തന്നെ അവർ കൊണ്ടുപോയി സിസേറിയൻ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, കുഞ്ഞിന് എപ്പോഴും മലം പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആശുപത്രിയിൽ റെഫർ ചെയ്ത് വരും കുഞ്ഞിന് മലം പോയില്ല എന്ന്. അപ്പോൾ കുഞ്ഞിന് മലം പോയില്ല എന്നുണ്ടെങ്കിൽ മഷി, കറുത്ത മഷി എന്നാണ് പറയുന്നത്, മെക്കോണിയം. അപ്പോൾ അത് പോയില്ല എന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോഴേ

0: നമ്മൾ എല്ലാം അടിച്ചു തുടങ്ങും. 48 മണിക്കൂറായിട്ടും പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത് ഹെഡ് സ്പ്രിംഗ്സ് ഡിസീസ് എന്ന് പറഞ്ഞ് കുടലിൻ്റെ താഴെ ഞരമ്പില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കുടലിൻ്റെ അനക്കമാണ് മലത്തിൻ്റെ പുറന്തുള്ളത്. ഹെഡ് സ്പ്രിംഗ് ഡിസീസിൽ ഈ കുടലിൻ്റെ ഞരമ്പുകൾ ജന്മന അവിടെ എത്തിയിട്ടില്ല, മോളിയും താഴോട്ട് വരുന്ന ഞരമ്പുകൾ വഴിക്ക് വെച്ച് നിന്നുപോയി. അപ്പോൾ അത് 48 മണിക്കൂർ മലം പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എക്സ്റേ ഒക്കെ എടുത്ത് പരിശോധിച്ച് എനിമ വെക്കും, ബേരിയം, ഒരു റേഡിയോ ബേരിയം എനിമ വെച്ച് ആ എനിമയുടെ ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് എക്സ്റേ എടുക്കുമ്പോൾ കുടലിൻ്റെ ചുരുങ്ങിയ ഭാഗങ്ങൾ താഴെ മരുദ്വാരത്തിൽ നിന്ന് മുകളിലോട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും ഭാഗങ്ങൾ ഞരമ്പില്ല. അപ്പോൾ കുഞ്ഞിനെ 48 മണിക്കൂർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യും, അതിന് ശേഷം ഓപ്പറേറ്റ് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ
1: ഞരമ്പില്ലാത്ത അവസ്ഥയിൽ നമ്മൾ
0: ഞരമ്പില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ആ ഞരമ്പുള്ള കുടലിൻ്റെ ഭാഗം കുടലിൻ്റെ വയറിന് പുറത്ത് കൊണ്ടുവച്ചിരിക്കും, അതിന് കൊളോസ്റ്റമി എന്ന് പറയും. അതിനുശേഷം ബയോപ്സിക്ക് നമ്മൾ വിടും. ആ ബയോപ്സി എടുത്തിട്ട് ഞരമ്പുള്ള ഭാഗമാണോ ഇല്ലയോ നമുക്കറിയണമല്ലോ. ഞരമ്പുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ പുറത്ത് വച്ചിരിക്കുന്ന ആ കൊളോസ്റ്റമിയെ വയറിൻ്റെ പുറവശത്ത്, അതായത് നട്ടലിൻ്റെ മുമ്പിൽ കൂടെ നേരത്തെ ഉള്ള കുടലിൻ്റെ പുറകെ കൂടെ താഴോട്ട് വലിച്ചുകൊണ്ട് വന്ന് പഴയ രീതിയിലാക്കും. ആ ഓപ്പറേറ്റ് ചെയ്യുന്ന കുഞ്ഞ് പഴയ സാധാരണ ഒരു കുഞ്ഞ് എങ്ങനെയാണ് വലം പോകുന്നു അതുപോലെ ആയി വരും.
1: അതുപോലെ തന്നെ ആദ്യത്തെ കുഞ്ഞിൻ്റെ ആദ്യത്തെ മലത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത് കളറ് ബ്ലാക്ക് തന്നെയാണോ, അത് അതിൽ കളറിന് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം.
0: സാധാരണഗതിയിൽ മെക്കോണിയം തന്നെ ആയിരിക്കും. അതല്ലാതെ അപൂർവമായിട്ട് ബ്ലീഡിങ്ങോ മറ്റു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രക്തസംബന്ധമായ പ്രശ്നങ്ങളോ ജന്മനുള്ള പ്രശ്നങ്ങളോ ആണ്. സാധാരണ നില ബ്ലാക്ക് തന്നെ ആയിരിക്കും, ബ്ലീഡിങ് ആണ്, വേറെ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ട്.
1: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന വയറുവേദനകളെ എപ്പോൾ നിസ്സാരമായി കാണണം, എപ്പോൾ ഒരു പീഡിയാട്രിക് സർജൻ്റെ സേവനം അടിയന്തരമായി തേടണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ ലളിതമായും വ്യക്തമായും സംസാരിച്ച് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടിയിലോട്ട് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികൾ വയറുവേദന എന്ന് പറയുമ്പോൾ കൃത്യമായ വൈദ്യസഹായം തേടാനും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വേദന സംഹാരികൾ നൽകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആരോഗ്യ വിഷയമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
2: ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി. പരിപാടിയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം വർഗീസ് പൊടിയാടി, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ അരുണ BV, നന്ദിത രമേശ്.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി MS. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321 ഒരു നമ്പർ കൂടി 9495569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന യൂസഫ് അലിക്കേച്ചേരി, സംഗീതം ബോംബെ രവി.

0: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുശീലയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. മനു മഞ്ജിത് വരികളെഴുതി, രാഹുൽ രാജ് സംഗീതം പകർന്ന്, ഹരിചരൺ പാടിയത്. ചിത്രം മുദ്ദുഗാവ്.

0: സുഹൃത്തേ, ഇത് വില കുറവാണ്, നമുക്ക് ഇത് തന്നെ വാങ്ങാം.
1: വേണ്ട, വില കുറവുള്ളത് നോക്കി വാങ്ങരുത്. ശരിയായ ഗുണമേന്മയും സുരക്ഷയും നോക്കിയേ സാധനങ്ങൾ വാങ്ങാവൂ. അതിനായി ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ സ്വീകരിക്കൂ. BIS ഗുണമേന്മ മാർക്കുകൾ, ISI, CRS പിന്നെ ഹോൾമാർക്കും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തൂ. ഒരു സ്മാർട്ട് ഉപഭോക്താവാകൂ. BIS സ്വീകരിച്ച് നിങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൂ.
0: നിലവാരമുണ്ടെങ്കിൽ വിശ്വാസവും ഉണ്ടാകും.
2: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ശ്രീഷ്മ ഹർഷൻ പാടിയത്. സംഗീതം കൊല്ലം ജയചന്ദ്രൻ. ആദ്യഗാനം കടവത്ത് സന്ധ്യയ്ക്ക് തിരിവച്ച് പിരിയുമ്പോൾ എന്നാരംഭിക്കുന്നു. രചന മധു ചെങ്ങന്നൂർ.

0: ശ്രീഷ്മ ഹർഷൻ പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. സംഗീതം നൽകിയത് കൊല്ലം ജയചന്ദ്രൻ. ലളിത ഗാനങ്ങൾ സമാപിച്ചു.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിൽ എത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണ അനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ഉപയോഗപ്പെടുത്തിയും ബ്ലൂ എക്കണോമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തരവേളയിൽ വി മുരളീധരൻ MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാകുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും ശ്രീ അബ്ദുൾ ഗഫൂർ വ്യക്തമാക്കി.
4: മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, പുതിയ പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. കേന്ദ്ര പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഈ ബ്ലൂ എക്കോണമിയിൽ പെടുത്തി തന്നെ നമ്മളിപ്പോൾ സബ്പ്ലാനിൽ 20 കോടി രൂപ അതിനുവേണ്ടി മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുകയാണ് സാർ. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മത്സ്യ പ്രൊഡക്ഷൻ അടുത്ത 5 വർഷത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് സാർ.
3: സംസ്ഥാനത്തെ ജലാശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നും മണൽ വാരൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ്. പമ്പ നദിയിലെ മണൽ നീക്കം സംബന്ധിച്ച നടപടികൾ കേന്ദ്ര പദ്ധതികളുമായി ചേർന്ന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. അതേസമയം വേമ്പനാട് കായലിൽ നിന്ന് കൃത്യമായ നീരൊഴുക്ക് കടലിലേക്ക് ഉണ്ടാകുന്നില്ലെന്നും ഇത് പരിഹരിക്കാൻ സമയബന്ധിതമായി ശാസ്ത്രീയമായ പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു.

0: മലയാളം ഐക്യവേദി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എറണാകുളം മാർക്കറ്റിലെ ചരിത്രപ്രസിദ്ധമായ കടവുഭാഗം സിനഗോഗിന് സമീപം തീയിട്ട സംഭവത്തിൽ പ്രതിപിടിയിൽ. പുത്തൻകുരിശ് സ്വദേശി എബിൻ പോളാണ് പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 12 പുലർച്ചെ സിനഗോഗിന് സമീപമെത്തിയ ഇയാൾ പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കൊച്ചി സിറ്റി DCP അരുൺ കെ പവിത്രൻ അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2 ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 അറസ്റ്റിൽ. ഞായറാഴ്ചയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മലപ്പുറം വണ്ടൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനു പിന്നാലെ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. പെവുന്തര സ്വദേശി അച്ചിപ്ര സത്താറാണ് മരിച്ചത്. വണ്ടൂർ മഞ്ചേരി റോഡിൽ അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കിടയിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടൂർ ബ്ലോക്കിലെ 6 പഞ്ചായത്തുകളിലായി രോഗബാധിതരുടെ എണ്ണം 100 കടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ നൂതനാശയ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതിക വിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. TB മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ജനങ്ങളെ പരിശോധനയ്ക്കും വിധേയരാക്കി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4°C വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസിൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇടുക്കിയിൽ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും പാഴ്വസ്തുക്കളിൽ നിന്ന് വരുമാനം നേടാനും ലക്ഷ്യമിട്ട് കട്ടപ്പന നഗരസഭാ ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും പുതിയ പദ്ധതിക്ക് രൂപം നൽകി. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ബിന്നുകൾ മുഴുവൻ വീടുകളിലും ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: നഗരസഭാ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നിലവിൽ സ്വകാര്യ ഏജൻസികൾക്ക് പണം നൽകുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥിതി മാറ്റി പാഴ്വസ്തുക്കളുടെ വിതരണം ലാഭകരമാക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചെമ്പ്, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ പാഴ്വസ്തുക്കളുടെ ഏകദേശ കണക്കെടുത്ത മൂല്യം തിട്ടപ്പെടുത്തും. കൂടാതെ പുളിയൻമല സ്ലോട്ടർ ഹൌസിന് സമീപം 90 ലക്ഷം രൂപ ചെലവിൽ ജില്ലയിലെ ആദ്യത്തെ ഡബിൾ ചേംബർ സാനിറ്ററി പാഡ് ഇൻസിനറേറ്ററും ഉടൻ പ്രവർത്തന സജ്ജമാകും.
0: തിരുവനന്തപുരം നഗരത്തിലെ ഓവർഹെഡ് കേബിളുകൾ നീക്കം ചെയ്യുന്ന നഗരസഭയുടെ പദ്ധതിക്ക് തുടക്കമായി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായുള്ള എല്ലാ കേബിളുകളും നീക്കം ചെയ്യുമെന്ന് മേയർ പറഞ്ഞു. നവരാത്രി മഹോത്സവത്തിന്റെ 4 ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4 ഭാവമായ കൂഷ്മാണ്ഡ ദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലുമാണ് കൂടിയിരുത്തിയിരിക്കുന്നത്.

0: പൂജവയ്പ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ത്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു കണ്ടോൺമെന്റിനും തിരുവനന്തപുരം നോർത്തിനുമിടയിൽ ഈ മാസം 16 പ്രത്യേക സർവീസ് ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് ഹൈദരാബാദ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം? ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവേൽ സംസാരിക്കുന്നു.
1: സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഒരു ദിവസം സങ്കല്പിക്കാൻ കഴിയുമോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നോക്കുന്നത് വാട്സപ്പ് ആയിരിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനം കാണുന്നത് ഇൻസ്റ്റഗ്രാം റീലുകളായിരിക്കും. ഇതിനിടയിൽ ശരാശരി 6 മുതൽ 8 മണിക്കൂർ നമ്മൾ സ്ക്രീനിലെ തടവിലാണ്. ഇതാണ് ഡിജിറ്റൽ അടിമത്തം, 21-ാം നൂറ്റാണ്ടിന്റെ നിശബ്ദ മഹാമാരി. ലോകാരോഗ്യ സംഘടന 2018 ഗെയിമിംഗ് ഡിസോർഡറിനെ ഒരു മാനസിക രോഗമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. 2026 കേരളത്തിലെ കണക്കുകൾ വളരെ ഞെട്ടിക്കുന്നതാണ്. 15 മുതൽ 35 വയസ്സുള്ളവരിൽ 68% പേരും ദിവസം 6 മണിക്കൂറിലധികം ഫോൺ ഉപയോഗിക്കുന്നു. 40% കോളേജ് വിദ്യാർത്ഥികൾക്കും നോമോഫോബിയ അഥവാ ഫോൺ ഇല്ലാതെ വരുന്ന ഭയം ഉണ്ട്. അമിതമായിട്ടുള്ള ഇതുപോലെയുള്ള ഫോൺ ഉപയോഗം വഴി മാനസികാരോഗ്യം മാത്രമല്ല ശാരീരികമായും വളരെയധികം അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാകാനിടയുണ്ട്. ശാരീരികമായി വരുന്നവയിലാണ് ടെക്സ്റ്റ് തമ്പ് അഥവാ ഡിക്യൂറൻസ് ടീനോസൈനോവൈറ്റിസ് എന്ന രോഗാവസ്ഥയുള്ളത്. ഫോണിൽ ഒരു കൈകൊണ്ട് തള്ളവിരൽ മാത്രം ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുമ്പോൾ തള്ളവിരലുകളെ ടെൻഡനുകൾക്ക് നീർവീക്കമുണ്ടാകുന്നു. തള്ളവിരലിന്റെ അടിഭാഗത്തും കൈക്കുഴയിലും ഉണ്ടാകുന്ന കടുത്ത വേദനയാണ് ഇതിന്റെ പ്രധാന ഒരു ലക്ഷണം. മറ്റ് ഒരു രോഗലക്ഷണമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ലാപ്ടോപ്പും കമ്പ്യൂട്ടർ മൗസും ഒക്കെ തെറ്റായ രീതിയിൽ ദീർഘനേരം ഉപയോഗിക്കുമ്പോൾ കൈക്കുഴയിലെ പ്രധാന ഞരമ്പായ മീഡിയൻ നെർവിൽ അമിത സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇതിന്റെ ലക്ഷണങ്ങളാണ് കൈപ്പത്തിയിലും വിരലുകളിലും പ്രത്യേകിച്ച് തള്ളവിരൽ, ചൂണ്ടുവിരൽ എന്നിവയിൽ ഉണ്ടാകുന്ന തരിപ്പ്, പെരിപ്പ്, ബലക്കുറവ് എന്നിവയൊക്കെ. നടുവേദനയും മോശമായിട്ടുള്ള ഇരിപ്പും കാരണം കുനിഞ്ഞിരുന്ന് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് വഴിയും നട്ടലിന്റെ സ്വാഭാവിക വളവിനെ ബാധിക്കാറുണ്ട്. അതിനായി പ്രധാന ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് വിട്ടുമാറാത്ത നടുവേദനയും തോളലുകൾ മുന്നോട്ട് വളയുന്നതും പേശി വലിവും ശരീരം മുഴുവനുമുള്ള വേദനയുമാണ്. ഇത്രയുമാണ് എല്ല് സംബന്ധമായിട്ട് കണ്ടുവരുന്ന ഫോൺ ഉപയോഗം മൂലമുള്ള രോഗലക്ഷണങ്ങൾ. മറ്റ് ഒന്നാണ് കണ്ണിന് വരുന്ന പ്രധാന പാർശ്വഫലങ്ങൾ. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രൈ ഐസ് അഥവാ കണ്ണുകളിലെ വരൾച്ച. സാധാരണയായി നമ്മൾ മിനിറ്റിൽ 15 തൊട്ട് 20 തവണ വരെ കണ്ണുകൾ ചിമ്മാറുണ്ട്. എന്നാൽ ഫോൺ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇത് 5 മുതൽ 7 തവണയായിട്ട് കുറയുന്നു. ഇത് കണ്ണുകൾ വരളുന്നതിനും ചൊറിച്ചിലിനും കാരണമാകുന്നു. മറ്റൊന്നാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അഥവാ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. തുടർച്ചയായി സ്ക്രീനിൽ നോക്കുന്നത് കണ്ണിന്റെ പേശികൾക്ക് വലിയ ആയാസം ഉണ്ടാക്കുന്നു. ഇത് കണ്ണുവേദന, കണ്ണിൽ നിന്നുമുള്ള വെള്ളരിപ്പ്, തലവേദന എന്നിവയ്ക്ക് വഴിവെക്കുന്നു. മങ്ങിയ കാഴ്ചയാണ് ഫോൺ ഉപയോഗം മൂലം വരുന്ന മറ്റു നേത്ര സംബന്ധമായിട്ടുള്ള ഒരു രോഗലക്ഷണം. ഫോൺ അടുത്ത് പിടിച്ച് ഏറെ നേരം ഉപയോഗിക്കുമ്പോൾ ദൂരെയുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതായത് മണിക്കൂറുകളോളം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിൽ ഫോൺ ഉപയോഗിക്കുകയും ആ സമയത്ത് എന്തെങ്കിലും കുറയ്ക്കാനായിട്ടുള്ള സ്നാക്സ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ശാരീരിക അധ്വാനം കുറയുകയും അമിത വെണ്ണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. തലച്ചോറിനെ ഹൈജാക്ക് ചെയ്യുന്ന ഡോപ്പമിൻ കെണിയാണ് സത്യത്തിൽ ഫോൺ ഉപയോഗം.

എല്ലാം കണ്ടുവരുന്നത്. ഓരോ നോട്ടിഫിക്കേഷൻ, ഓരോ ലൈക്കുകൾ, ഷെയറുകൾ എന്നിവയും തലച്ചോറിൽ ഡോപ്പമിൻ എന്ന സന്തോഷ ഹോർമോൺ പൊട്ടിത്തെറിപ്പിക്കുന്നു. ഇൻഫിനിറ്റ് സ്ക്രോളുകൾ മൂലം അടുത്ത റീല് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ നമ്മളെ അടിമയാക്കുന്നു. ക്രമേണ യഥാർത്ഥ ജീവിതത്തിലെ സന്തോഷങ്ങളായ ഒരു പുസ്തകം, ഒരു യാത്രപോക്ക്, ഒരു സംഭാഷണം ഒക്കെ നമുക്ക് ബോറടിയായി തോന്നി തുടങ്ങാം. മാനസിക ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ ഇത് വളരെ വലുതാണ്. രാത്രി ഫോണിലെ ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ ഹോർമോണിനെ തടയുന്നു. കേരളത്തിലെ 55% IT ജീവനക്കാരും പകൽ മുഴുവൻ ജോലി ചെയ്തതിന്റെ പ്രതികാരം രാത്രി ഫോൺ ചെയ്ത് നോക്കി തീർക്കാറാണ് ഉള്ളത്. ഇതിന് റിവെഞ്ച് ബെഡ് ടൈം പ്രൊക്രാസ്റ്റിനേഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഏകാന്തതയുടെ ഒരു വിരോധാഭാസം തന്നെയാണ് ഫോൺ ഉപയോഗത്തിൽ നമ്മളെ നോക്കിയിരിക്കുന്നത്. 5000-ന് മേളിൽ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും രാത്രി ഒറ്റയ്ക്ക് കരയുന്ന യുവത്വമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ ഫോമോ ആണ് നമ്മളെ എപ്പോഴും മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ലൈഫായി താരതമ്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇതുമൂലം ഉത്കണ്ഠവും വിഷാദവും നമുക്കുണ്ടാകാം. 2000-ൽ 12 സെക്കൻഡ് ആയിരുന്ന മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ അഥവാ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയം 2026 ആയപ്പോഴേക്കും 8 സെക്കൻഡായി കുറഞ്ഞു. അതായത് ഒരു സ്വർണ മത്സ്യത്തേക്കാൾ കുറവ്. 15 മിനിറ്റ് തുടർച്ചയായി പഠിക്കാൻ കഴിയാതെ കുട്ടികൾ PSC പോലെയുള്ള പരീക്ഷകൾ ജയിക്കാനായി പാടുപെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഫോൺ നമ്പർ ഓർമ്മയില്ല, വഴി ഗൂഗിൾ മാപ്പ് ഇല്ലാതെ അറിയാതെ വരുന്നു എന്നിവയെല്ലാം നമ്മുടെ ഓർമ്മശക്തിയെയും ചിന്താശേഷിയുമൊക്കെ നശിപ്പിക്കുന്നു. എല്ലാം ഗൂഗിളിനെയും ChatGPT ഒക്കെ ഏൽപ്പിക്കുന്ന ശീലം വഴി നമുക്ക് ഡിജിറ്റൽ ഡിമെൻഷ്യ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രായമായുള്ളവർ വീട്ടിലുണ്ടായിട്ടും ഫോണിൽ തലപുഴുത്തിയിരിക്കുന്ന മക്കളുള്ള വീടുകളിൽ വയോജനങ്ങൾ അനാഥരായി മാറുന്നു. ഇത് കേരളത്തിൽ വളരെയധികം പ്രതിസന്ധിയാണ് രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ കണ്ട് സ്വന്തം ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് അപകർഷാബോധത്തിനും വിഷാദത്തിനും വഴിതെളിക്കുന്നു. ഓൺലൈൻ വഴിയുള്ള സൈബർ ബുള്ളിയിങ്ങും മറ്റ് അധിക്ഷേപങ്ങളും ബോഡി ഷെയിമിങ്ങും ഒക്കെ കുട്ടികളിലും കൗമാരക്കാരിലും ഗുരുതരമായ മാനസിക ആഘാതം ഉണ്ടാക്കുന്നു. ഇതിന് പരിഹാരമായി വേണ്ടത് ഡിജിറ്റൽ ഡയറ്റാണ്. മദ്യം എന്നത് ആദ്യമൊക്കെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പാടുപെടുന്നതുപോലെയാണിത്. ടെക്നോളജി എന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. അതിന് ആവശ്യമായി വേണ്ടത് ബോധപൂർവമായ ഉപയോഗമാണ്. ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നിശ്ചിത സമയം ഫോണിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുന്ന ഡിജിറ്റൽ ഡീറ്റോക്സ് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അനാവശ്യ ആപ്പുകളുടെ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്ത് വെക്കുന്നത് ഫോണിനോടുള്ള ആസക്തി കുറയ്ക്കും. രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് കിടപ്പറയിൽ ഫോൺ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ദിവസവും വ്യായാമം ചെയ്യാനും സുഹൃത്തുക്കളുമായി നേരിട്ട് സമയം ചെലവഴിക്കാനും അവരോട് സംസാരിക്കാനും കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തണം. രാത്രി 9 മണിക്ക് ശേഷം ഫോണിൽ ഗ്രേ സ്കെയിൽ മോഡിട്ട് കഴിഞ്ഞാൽ റീൽസിന്റെ ആകർഷണം പോകും. ഇത് ഫോൺ ഉപയോഗം കുറയ്ക്കാനും സഹായിക്കും. നോ ഫോൺ സോൺ എന്നിവ നമ്മൾ ഒരു വീട്ടിൽ പാലിക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും കിടപ്പുമുറയിലും ഫോൺ ഉപയോഗം തീർത്തും ഇല്ലാതെയാക്കുക. വ്യക്തികൾക്കായി 20-20-20 നിയമം പാലിക്കാവുന്നതാണ്. 20 മിനിറ്റ് കൂടുമ്പോൾ 20 അടി ദൂരേക്ക് നോക്കുക എന്നിവയാണ് ഇത്. രാത്രി 8 മണിക്ക് ശേഷം എല്ലാവരും ഫോൺ ഒരു കൂടയിൽ വയ്ക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ഉറപ്പാക്കാൻ സഹായിക്കും. ആ സമയത്ത് പരസ്പരം മുഖം നോക്കി സംസാരിക്കാനുള്ള സമയം കുട്ടികളും മുതിർന്നവരും കണ്ടെത്തേണ്ടതാണ്. സ്കൂളുകളിൽ ഡിജിറ്റൽ വെൽനസ് ക്ലാസുകൾ വേണം. കോളേജ് വിദ്യാർത്ഥികൾ മുതിർന്നവരെ ടെക്നോളജി പഠിപ്പിക്കാനും മുതിർന്നവർ പകരം തങ്ങളുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കാനും ഈ സമയം ഉപയോഗിക്കാം. അങ്ങനെ സമൂഹപരമായും നമുക്ക് അമിത ഫോൺ ഉപയോഗത്തിന് ഒരു അറുതി വരുത്താൻ സഹായിക്കും. ഫോൺ ഒരു സേവകനാണ്, അത് യജമാനനാകുമ്പോഴാണ് പ്രശ്നം. കേരളത്തിൽ നമ്മൾ വയോജനങ്ങൾ പ്രായമാകുന്നത് സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡിഗ്നിറ്റിയും ഇതിൻ്റെ ലക്ഷ്യമായി നമ്മൾ കണ്ടെത്തണം. മനുഷ്യന് വേണ്ടത് വൈഫൈ കണക്ഷനല്ല, മാനുഷികമായിട്ടുള്ള കണക്ഷനാണ്. സ്ക്രീനിലെ തിളക്കത്തേക്കാൾ വലുതാണ് ഒരു അമ്മയുടെ ചിരി, ഒരു കൂട്ടുകാരനോടുള്ള സമയം ചെലവഴിക്കൽ, ഒരുമിച്ചുള്ളൊരു കാപ്പ് കുടിക്കൽ, പ്രായമായവർ നമ്മളുടെ ശിരസിൽ അനുഗ്രഹിക്കുന്നത് ഒക്കെ. വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളാണ് എന്നത് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. നിവർന്നിരുന്ന് വലത് കൈ തലയ്ക്ക് മുകളിലൂടെ വെച്ച് തല പതുക്കെ വലത്തു തോളിലേക്ക് ചായ്ക്കുന്ന വ്യായാമം വഴി കഴുത്തിന്റെ ഇരുവശങ്ങളിലെയും പേശികളുടെ മുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. തോളുകൾ മേലോട്ടുയർത്തി പതുക്കെ പുറകിലേക്ക് വട്ടത്തിൽ കറക്കുമ്പോൾ തോളിലെയും കഴുത്തിലെയും രക്തയോട്ടം കൂടാൻ സഹായിക്കുകയും ഫോൺ ഉപയോഗം മൂലം വരുന്ന തോളുവേദനയും കൈവേദനയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഫോണിലേക്ക് തല കുനിക്കുന്നതിനു പകരം ഫോൺ കണ്ണിന്റെ നേരെ ഉയർത്തിപ്പിടിക്കുക. ഓരോ 30 മിനിറ്റിലും ഫോണിൽ നിന്ന് ശ്രദ്ധ മാറ്റി കഴുത്ത് പതുക്കെ വശങ്ങളിലേക്ക് തിരിക്കുകയും ചെയ്യുന്നത് കഴുത്തുവേദന വരാതെ

0: ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. ഡിജിറ്റൽ ലോകത്ത് നമുക്ക് തുടർന്നും ജീവിക്കാം, പക്ഷേ ഒരിക്കലും ഡിജിറ്റൽ അടിമകളാകാതിരിക്കാം. തിരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിലാണ്.
1: അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം? ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിലെ കനകദുർഗ ക്ഷേത്രത്തിൽ വൈകുന്നേരം രാഷ്ട്രപതി ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന ദേശീയ സരസ്മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 1500 സ്വയം സഹായ സംഘങ്ങളിലെ വനിതാ അംഗങ്ങൾ മേളയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഇരു നേതാക്കളും ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. സമാധാനവും സുസ്ഥിരവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖല എന്ന വിഷയത്തിൽ ഇന്ത്യയ്ക്കും ആസിയാനും ഒരേ താൽപര്യമാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ആസിയാൻ ഇന്ത്യ ഡിഫൻസ് തിങ്ക് ടാങ്ക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെക്കുകിഴക്കൻ ഏഷ്യയുമായി സഹകരിക്കാനുള്ള ദീർഘകാല പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയമെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: For India, ASEAN is central to our Indo-Pacific vision. India's act policy Sagar and Mahasagar vision advocate open multipolar cooperation and we align these approaches through ASEAN-led mechanism. Our act policy is a long-term commitment to working with Southeast Asia as an equal partner.
1: ആഗോള സെമികണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ ഉൽപാദന ചെലവിനൊപ്പം വിശ്വാസ്യതയ്ക്കും സൈബർ സുരക്ഷയ്ക്കും പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സെമി കണ്ടക്ടർ രൂപകൽപ്പന, നിർമ്മാണം, പരിശോധന എന്നിവയിൽ വിശ്വസ്ത പങ്കാളിയാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി സാധ്യതകൾ ആഗോളതലത്തിൽ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതിക വിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ടിബി മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്കും വിധേയരാക്കി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി

0: മാർക്കോ റൂബിയോ അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ സഹകരണവും തന്ത്രപ്രധാനമായ പങ്കാളിത്തവും സന്ദർശനവേളയിൽ ചർച്ചയാകും. പര്യടനത്തിനിടെ റൂബിയോ മുംബൈ ജാംനഗറും സന്ദർശിക്കും. യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതാണ് ഇക്കാര്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജി എസ് ടി കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. ജി എസ് ടി ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും ജി എസ് ടി കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. ജി എസ് ടിയിലൂടെ സങ്കീർണമായ നികുതി ശൃംഖലയെ ഒരു ഏകീകൃത ദേശീയ വിപണിയാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചതായി ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധിയുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു.
3: എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം എല്ലാവർക്കും അറിയാം. ആവശ്യകതയിലെ വർധനവാണ് പ്രധാനമന്ത്രി. കഴിഞ്ഞ സെപ്റ്റംബറിനേക്കാൾ ഈ വർഷം സെപ്റ്റംബറിൽ 1200 മെഗാവാട്ടിന്റെ അധിക വർധനവുണ്ടായി. 25 26% വർധനവുണ്ടായി. ഈ ആവശ്യകത നമുക്കറിയാം, മഴ കുറഞ്ഞു. മഴ കുറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വെള്ള ലഭ്യത കുറയുക മാത്രമല്ല, മഴ കുറയുമ്പോൾ ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കും, കൂടുതൽ ഫാൻ ഉപയോഗിക്കും, പുതിയ AC വാങ്ങിയിട്ടുണ്ട്, കൺസംപ്ഷൻ കൂടി.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഇ.വി. അബ്ദുൽ ഗഫൂർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയും ബ്ലൂ ഇക്കോണമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് വി.മുരളീധരൻ MLA ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനത്തിന്റെ 3 ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും 2 റൌണ്ടിൽ പ്രവേശിച്ചു. തൻവി ജപ്പാൻ താരത്തെയും ശ്രീകാന്ത് ഫ്രഞ്ച് താരത്തെയുമാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും പുറത്തായി. പുരുഷ ഡബിൾസിൽ സ്വാത്തിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും ഇന്ന് ക്വാർട്ടറിലിറങ്ങും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് വൈകുന്നേരം 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. CJP നേതാക്കളായ സൌരവ് ദാസിനെയും അശുതഘോഷ് റാങ്കെയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അജിങ്ക്യ ഷിൻഡെയെ ഉപാധികളോടെയാണ് വിട്ടയച്ചത്. നിയമവിരുദ്ധ സംഘം ചേരൽ, ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 3 പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേരളത്തിൽ 4 മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ 4 മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നവരാത്രി മഹോത്സവത്തിന്റെ 4 ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4 ഭാവമായ കൂഷ്മാണ്ഡദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും

0: വും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 1:00. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വൈശാലി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്, രചന ONV കുറുപ്പ്, സംഗീതം ബോംബെ രവി.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത് പഞ്ചലോഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കൈതപ്രം വരികൾ എഴുതി ശരത് സംഗീതം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ക്ഷണക്കത്ത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനം കേൾക്കാം. ഗിരീഷ് പതഞ്ചേരി വരികൾ എഴുതി, ജോൺസൺ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയത്. ചിത്രം ഈ പുഴയും കടന്ന്.

0: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
0: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം വരികൾ എഴുതി മോഹൻ സിതാര സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഴവില്ല്.

0: വിശ്വ മാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി.
1: ഏവർക്കും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഹൃദയം നിറഞ്ഞ വിശ്വ മാനക ദിനാശംസകൾ. BIS ഗുണനിലവാരവും സുരക്ഷയും ഉപഭോക്തൃ സംരക്ഷണവും ഉറപ്പാക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ രൂപപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. ഗുണമേന്മ നമുക്ക് എല്ലാവർക്കുമുള്ള സംയുക്ത ഉത്തരവാദിത്തമാണ്. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ BIS.gov.in.
2: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000-കണക്കിന് മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ARAI, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
3: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
2: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്.

0: ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത് ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സമൂഹം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: അതെ, ഈ E20 യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
1: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 യെ ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒപ്റ്റൈൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
0: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
1: ഭാരത സർക്കാർ സംരംഭമായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ദേവദൂതൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി വി പ്രീതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ബിജു തിരുമല വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന്, കെ ജി മാർക്കോസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാബൂളിവാല.

0: ഒക്ടോബർ 14 വിശ്വമാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: എന്റെ ബൈക്കിൽ നോക്കിംഗ് കുറവാണ്.
2: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
3: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
4: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു. കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
5: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
6: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം MG രാധാകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത് ചിത്രം മാന്ത്രികം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മിഡ് ഡേ ന്യൂസ് കേൾക്കാം. ഡൽഹിയിലെ
1: Good afternoon. This is Akashvani and I'm Saira Mujtaba with the Midday News.

0: പത്തൊൻപതാം ഭാഗം. രചന സലീം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, ശ്രീലേഖ കുമാരി വി എസ്, തമലം ശ്രീകുമാർ, നരിയാപുരം വേണുഗോപാൽ. അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, നാടകം പത്തൊൻപതാം ഭാഗം.
1: ഡോക്ടർ, ഡോക്ടർ!
2: അല്ല, സുധാകരനോ? എന്താ ചേട്ടൻ ഈ രാത്രിയില്?
3: അവിടെ കിടന്നിട്ടേ ഇന്നെന്തോ ഉറക്കം വരുന്നില്ല ഡോക്ടർ, അതാ ഇങ്ങോട്ട് വന്നത്.
4: അല്ല, ഞാൻ വന്നത് ഡോക്ടർക്ക് ബുദ്ധിമുട്ടായെങ്കിലേ ഈ സുധാകരേട്ടൻ അങ്ങ് പോയേക്കാം.
2: എന്ത് ബുദ്ധിമുട്ട്? സുധാകരേട്ടൻ പടിക്ക് പുറത്ത് തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറ്. ദാ ആ മുറിയിൽ ചേട്ടൻ കിടക്കാം, എനിക്കൊരു കൂട്ടുമാകുമല്ലോ.
3: എനിക്ക് മാത്രം കൂട്ടില്ല ഡോക്ടർ, ആകെ ഉണ്ടായിരുന്നത് എന്റെ ഭാര്യ മാലതിയായിരുന്നു.
2: അവളായിരുന്നു
3: എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ട്. ഇന്നിപ്പോ മാലതി
2: ഇരുമ്പുവാതിൽ അവൾക്ക് മുന്നിൽ കൊളുത്തിട്ടിട്ട്
3: വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്റെ നേരെ നിസ്സംഗയായി നിന്ന് നോക്കും.
2: ഇടയ്ക്ക് ആ വിളർച്ച ബാധിച്ച കണ്ണുകളിൽ ചൂട് കണ്ണീര് പൊടി. അത് കാണുമ്പോ ഈ സുധാകരന്റെ ചങ്ക് പിടയും ഡോക്ടർ, ചങ്ക് പിടയും.
1: ചേട്ടാ സമാധാനപ്പെട്, നമുക്കവരെ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം. ഞാനല്ലേ പറയുന്നത് സുധാകരേട്ടന്റെ മാലതി സുഖപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വാക്ക് തരുന്നു.
3: ഈ സുധാകരൻ വന്ന് ഡോക്ടറുടെ ഉറക്കം കെടുത്തി അല്ലേ?
1: ഏയ് അതൊന്നും സാരമില്ല, ചേട്ടൻ പോയി കിടക്ക്. ഓ ആനന്ദ്, ഹലോ ആനന്ദ്, എന്തായി?
5: എല്ലാം ഞാൻ കണക്ക് കൂട്ടിയതുപോലെ ഡോക്ടർ. ആ ഡെവിൾ ധന്യാമേരി അല്ല, സാക്ഷാൽ വസുന്ധര ജെയിൻ. നമ്മൾ വിജയിച്ചു ഡോക്ടർ.
1: ആനന്ദ്, നിങ്ങൾ പറയുന്നത് സത്യമോ?
5: സത്യം, നൂറല്ല 101% സത്യം. ഡി എൻ എ ടെസ്റ്റില് അത് തെളിഞ്ഞു ഡോക്ടർ, അത് വസുന്ധര ജെയിൻ തന്നെ.
1: ഓ ഗോഡ്. ഇനി എന്താണ് പ്ലാൻ ആനന്ദ്?
5: നാളെ രാവിലെ ക്രൈംബ്രാഞ്ച് ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ ധന്യ ക്ലിനിക്ക് പോലീസ് സംഘം വളയും ഡോക്ടർ. അത് മാത്രമല്ല, ഇന്ന് രാത്രി തന്നെ അവിടെ ഷാഡോ പോലീസിന്റെ നിരീക്ഷണവും ഉണ്ടാവും. അവള് തന്ത്രശാലിയും ബുദ്ധിമതിയുമാണല്ലോ. സംശയത്തിന്റെ ഒരു നിഴൽ അവൾക്ക് മുന്നിൽ വീണാ പിന്നെ വസുന്ധരയെ നമുക്ക് കിട്ടത്തില്ല ഡോക്ടർ, ഒരിക്കലും കിട്ടത്തില്ല.
1: എനിക്കതറിയാം ആനന്ദ്, എന്നിൽ നിന്ന് ആരും ഒന്നും അറിയാനേ പോകുന്നില്ല. അല്ലെങ്കിലും ഇങ്ങനെയുള്ള കൊടും കുറ്റവാളിയെ ഞാൻ എന്തിനു സംരക്ഷിക്കണം?
5: ഞാൻ ഡോക്ടറെ ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞത്, ഒരു സത്യം പറഞ്ഞതേ ഉള്ളൂ. സോറി ഡോക്ടർ.
1: ഏയ് അതൊന്നും സാരമില്ല,
5: നാളത്തെ പ്രഭാതം നമ്മുടേതായിരിക്കും ഡോക്ടർ.
1: യെസ് അങ്ങനെ തന്നെ ആയിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം ആനന്ദ്. എന്നാ ശരി, ഗുഡ് നൈറ്റ്.
5: ഗുഡ് നൈറ്റ്.
1: എന്റെ ദൈവമേ, പാപി ചെല്ലുന്നിടം പാതാളമെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. അതെത്ര ശരിയാണ്! ഈ നിർഭാഗ്യവാന്റെ കാര്യത്തിൽ അതെത്ര ശരിയാണ്!

0: ഡിവൈഎസ്പി സാർ, ഞാൻ ആദ്യം മുംബൈ പോകാം സാർ. അവൾ അപകടകാരിയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ പതുങ്ങി നിന്നാൽ മതി. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ എല്ലാം പാളും. അതുണ്ടാവാൻ പാടില്ല സാർ, പ്ലീസ്.
1: ശരി.
0: ആ, ഞാൻ ക്ലിനിക്കിലേക്ക് പോകാൻ പോവുകയാ. ആ കാണുന്ന കെട്ടിടങ്ങളുടെ പിന്നിലായി നിങ്ങൾ നിന്നാൽ മതി സാർ. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ സാറ് തന്നെ ഈ വീസിലൂതി ഞാൻ. അപ്പോഴേക്കും സാറും മറ്റുള്ള ഉദ്യോഗസ്ഥരും വന്നാൽ മതി.
1: ശരി ആനന്ദ്.
0: സാർ, ഒരുപക്ഷേ ഈ ആനന്ദ് കൊല്ലപ്പെട്ടേക്കാം. എന്നാലും എനിക്ക് ദുഃഖമുണ്ടാകില്ല സാർ. ബട്ട് ആ വസുന്ധര ജയിൻ രക്ഷപ്പെട്ടാൽ അതിൻ്റെ ആത്മാവിനെ ഏറെ ദുഃഖിപ്പിക്കും സാർ. അതുകൊണ്ട് അവർ രക്ഷപ്പെടരുത് സാർ, രക്ഷപ്പെടരുത്. ഇതെന്റെ അപേക്ഷയാണ്. ഞാൻ വസുന്ധര ജയനെ കാണാൻ പോകുക. ആ ഡിവൈസ് പി സാർ, അന്നിതാ ഇവിടെ യു പി നിന്നാൽ മതി. ഓക്കെ
1: ഓക്കെ.

0: തെറ്റിയത് ഈ ആനന്ദ് പത്മനാഭനല്ല, സാക്ഷാൽ വസുന്ധര ജയിൻ എന്ന നിഷ്ഠൂരയായ നിങ്ങൾക്കാണ്.
1: എടോ, രാവിലെ വീട്ടിൽ കയറി വന്ന അസഭ്യം പുലപ്പുന്നോ? ഞാൻ പോലീസിനെ വിളിക്കും. മര്യാദയ്ക്ക് പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. പോകാൻ
0: അലറിക്കൂ, അലറിക്കൂ. പക്ഷെ ഈ ആനന്ദ് പത്മനാഭൻ നിന്നെയും കൊണ്ടേ പോകൂ.
1: ഞാൻ പോലീസിനെ വിളിക്കും.
0: വേണ്ട, നിങ്ങളത് ചെയ്യണമെന്നില്ല. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ. കഴിഞ്ഞ 2-3 കൊല്ലമായി ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ അലയാത്ത സ്ഥലങ്ങളില്ല. അതിനായി സഹിച്ച കഷ്ടപ്പാടുകൾ, ജയിലറയ്ക്കുള്ളിൽ കിടന്ന് ഏറ്റുവാങ്ങിയ മർദ്ദന മുറകളെക്കാൾ കഠിനമായിരുന്നടി ദുഷ്ട.
1: എടാ, നീ എന്നെ എടി എന്ന് വിളിക്കുന്നു? റാസ്കൽ, സുധാകര, സുധാകര.
0: ഇല്ല, ആരും വരില്ലടി ഇവിടോട്ട്. നീ ഇവിടെ കിടന്ന് അലറി വിളിച്ചാലോ അലമുറയിട്ട് കരഞ്ഞാലോ ആരും വരില്ല. ഇത്രയും കാലം നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് കബളിപ്പിച്ച നീ ഈ എന്നെ നിയമത്തിന് ഒറ്റിക്കൊടുത്തു. അതിലെനിക്ക് ദുഃഖമില്ല. പക്ഷെ പാവം ജെയിൻ ഡോക്ടറെ കഷ്ണങ്ങളാക്കി പെട്ടിയിലടച്ച നീ, നീ രക്ഷപ്പെട്ട ആ വാർത്ത കേട്ടപ്പോ ഈ ആനന്ദ് വേദനിച്ചു. നെഞ്ചു പൊട്ടിയ വേദന ഉണ്ടായടി. ഇല്ല, ഇനി നിനക്ക് രക്ഷയില്ല. രക്ഷപ്പെടാൻ ഈ ആനന്ദ് പത്മനാഭൻ സമ്മതിക്കില്ല.
1: ഹേ വിട്ടി ആനന്ദ്, നിനക്കോ നിങ്ങളുടെ നിയമത്തിനോ ഈ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ രക്ഷയും സുഖവുമാണ് എനിക്ക് പ്രാധാന്യം. അതിനു വേണ്ടി ഈ വസുന്ധര എന്തും ചെയ്യൂടാ ചെയ്യും. നിനക്കെന്നെ ശരിക്കും അറിയാലോ?
0: അറിയാം, എനിക്കറിയാമടി നിന്നെ. കാട്ടാള സ്ത്രീയെക്കാളും നീചയല്ലേ നീ.
1: അതേടാ, ഞാൻ കാട്ടാള സ്ത്രീയെക്കാളും നീചയാ. ഈ വസുന്ധരയുടെ നിലനിൽപ്പിന് ആധാരം ആ നീചത്വമാടാ.
0: വസുന്ധര ജെയിൻ?
1: നോ, വസുന്ധര ജെയിൻ അല്ല. വസുന്ധര ജെയിന്റെ തല വെട്ടിമാറ്റിയെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വസുന്ധര, വസുന്ധര മാത്രമാണ് ഞാൻ. നീ ഇത്രയും കാലം അന്വേഷിച്ച സാക്ഷാൽ വസുന്ധര. ആനന്ദ്, നിങ്ങളുടെ പോലീസ് അന്വേഷിക്കുന്ന വസുന്ധരയടായി ഞാൻ. ധന്യമേരി എന്ന എന്റെ പുറംതോല് ഈ നിമിഷം ഇവിടെ നിന്റെ മുന്നിൽ വച്ച് അഴിച്ചു ദൂരേക്കെറിയുന്നു.
0: ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഈ നിമിഷത്തിലും നീ മനസ്സു തുറന്നു ചിരിക്കുന്നു ദുഷ്ട.
1: യെസ്, അതാണ് വസുന്ധര. ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു ആനന്ദ് പത്മനാഭ, അഭിനന്ദിക്കുന്നു. ഇത്രയും കാലം നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച പോലീസ് സംവിധാനങ്ങളെ കബളിപ്പിച്ച ഈ വസുന്ധരയെ കണ്ടുപിടിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ നീ താൽക്കാലികമായെങ്കിൽ പോലും അതിൽ വിജയിച്ചിരിക്കുന്നു. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ ആദ്യമായുണ്ടായ വിജയത്തിൽ നിനക്ക് അഭിമാനിക്കാം. നിന്റെ ഈ അഭിമാനത്തിൽ ഈ വസുന്ധരയുടെ ആശംസകൾ.
0: ആശംസയും ആർക്ക് വേണമടി നിന്റെ ആശംസയും അഭിനന്ദനവും?
1: നിനക്കൊന്നും വേണ്ടെങ്കിൽ എല്ലാം ഈ വസുന്ധര തിരിച്ചെടുക്കുന്നു. സോറി ഡിയർ.
0: എന്നെ ആ ദുഷ്ട ചവിട്ടി പുറത്തേക്ക് തള്ളി. അവൾ രക്ഷപ്പെടരുത്, രക്ഷപ്പെടരുത്. ഡിവിഎസ്പി സാർ, ആ ദുഷ്ട എന്നെ ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ട ശേഷം വാതിലടച്ച് കുറ്റിയിട്ടു. സാർ, ആ ദുഷ്ട ഒരിക്കലും രക്ഷപ്പെടരുത്, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പ്ലീസ്, പ്ലീസ് സാർ. സാർ, ഞാൻ ചവിട്ടി തുറക്കാം സാർ. ആ വാതിൽ ഞാൻ ചവിട്ടി തുറക്കാം. അയ്യോ സാർ, അവളത് ചെയ്തു. വെടിയൊച്ച. ഓ ദൈവമേ സാർ, കണ്ടില്ലേ, തലക്കാണ് വെടിയേറ്റിരിക്കുന്നത്.
2: ഓ മൈ ഗോഡ്,
0: ചോര ഒലിച്ചിറങ്ങുന്നു. വസുന്ധരാജയൻ നമ്മളെ തോൽപ്പിച്ചിരിക്കുന്നു. അവളുടെ കയ്യിൽ നിന്ന് ആ റിവോൾവർ ഇപ്പോഴും പോയിട്ടില്ല. താ കണ്ടില്ലേ സാർ, കണ്ടില്ലേ ആ ചലനമറ്റ കയ്യെ, തോക്ക് അമർത്തി പിടിച്ചിരിക്കുന്നത്, കണ്ടില്ലേ സാർ. അതാ ഡോക്ടർ വരുന്നു. ഡോക്ടർ, അത് സംഭവിച്ചു. വസുന്ധര ജെയിൻ ആത്മഹത്യ ചെയ്തു.
3: ഏ, ആത്മഹത്യ ചെയ്തതോ?
0: അതെ,

0: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. രചന സലീം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, വസുന്ധരാജയൻ, ശ്രീലേഖാകുമാരി വി എസ്, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
2: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
1: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടവായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, ആയിരക്കണക്കിന് മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ARAI, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
2: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
1: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത് ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി MS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946321, 9496551, 9496551. ഒരു നമ്പർ കൂടി 9496559631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി, സമയം 2:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ CIET സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഉമാങ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി.
1: ആകാശവാണി, നമസ്കാരം. രാജ്യത്തെ ITIകളുടെ സമഗ്ര നവീകരണം ലക്ഷ്യം വച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന PM SETU പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന പങ്കാളിത്തമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. മൊത്തം ജനസംഖ്യയുടെ 65% പേർ 35 വയസ്സിന് താഴെയുള്ളവരാണ്. ഈ ജനസംഖ്യാപരമായ അനുകൂലാവസ്ഥ വേണ്ട വിധം വിനിയോഗിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമായി. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ വാർഷിക റിപ്പോർട്ട് പ്രകാരം

0: തൊഴിൽ സേനാ പങ്കാളിത്ത നിരക്ക്, തൊഴിലില്ലായ്മ നിരക്കിലെ കുറവ്, വിദ്യാസമ്പന്നരുടെ തൊഴിലവസരങ്ങൾ, മേഖലാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വ്യതിയാനം തുടങ്ങിയവയാണ് തൊഴിൽ വിപണിയുടെ പ്രധാന സൂചികകൾ. യുവജനങ്ങൾക്ക് വ്യവസായ ലോകത്തിന് അനുയോജ്യമായ പരിശീലനം നൽകുന്നതിനായി കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. PMKVY, ആധുനിക കോഴ്സുകൾ, PM SETU തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. തൊഴിലധിഷ്ഠിത പരിശീലന സംവിധാനത്തിന് ആധുനിക മുഖം നൽകാനും തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് യുവജനങ്ങളുടെ നൈപുണ്യം ഉയർത്താനും കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് PM SETU അഥവാ പ്രധാൻമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ITIs. രാജ്യത്തെ വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ മാസം 4 പദ്ധതി ഒരു വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ യുവാക്കളെ ആഗോളതലത്തിലെ നൈപുണ്യ ആവശ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് PM SETU പദ്ധതി സഹായകമാകുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിലവിലെ വ്യവസായ മേഖലയുടെ നൈപുണ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അടുത്ത 10 വർഷത്തേക്കുള്ള ആവശ്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുമായി ITIകളുടെ ശൃംഖല സജ്ജമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു.
1: ഇൻഡസ്ട്രിക്കോ ആജ് കൈസി സ്കിൽ ചായേ 10 സാൽ ബാദ് കിസ് പ്രകാർ കി സ്കിൽ ലഗേഗി ഇസ്കേ ലിയേ ITI നെറ്റ്വർക്ക് കോ തയ്യാർ കിയാ ജാ റഹാ ഹൈ ഇസ്ലിയേ ഇൻഡസ്ട്രി ഓർ ITI കെ ബീച്ച് താൽമേൽ കോ ബഢായാ ജാ റഹാ ഹൈ. ആജ് ഹംനേ ഇസ് ദിശാ മേ ഏക് ഓർ ബഡാ കദം ഉഠായാ ഹൈ. ആജ് PM SETU യോജന കി ശുരുവാത് കി ഗൈ ഹൈ. ദേശ് ഭർ മേ ഹമാരേ 1000 സേ ജ്യാദാ ITI ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോ ഇസ്കാ ഫായദാ ഹോ. PM SETU യോജന കെ മാധ്യമ ഇൻ ITIs കോ അപ്ഗ്രേഡ് കിയാ ജായേഗാ. യഹ നയി മശീനേ ആയേഗി, ആധുനിക മശീനേ ആയേഗി. ഇൻഡസ്ട്രി കെ ട്രേനിംഗ് എക്സ്പർട്സ് യഹ ആയേഗേ. കരുക്കലം ഭീ ആജ് കി ഓർ ഫ്യൂച്ചർ കി ഡിമാൻഡ് കെ ഹിസാബ് സേ അപ്ഗ്രേഡ് ഹോഗാ. ഏക് തരഹ സേ PM SETU യോജന ദുനിയാ കി സ്കിൽ ഡിമാൻഡ് സേ ഭീ ഭാരത് കെ യുവാവോ കോ ജോഡേഗി.
0: ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിൽ ITIകൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഫിറ്റർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, മോട്ടോർ മെക്കാനിക് തുടങ്ങിയ പരമ്പരാഗത ട്രേഡുകളിൽ പ്രായോഗിക പരിശീലനം നൽകി തൊഴിൽ ലോകത്തേക്ക് യുവാക്കളെ എത്തിക്കുന്നതിൽ ITIകൾ നിർണായക പങ്കുവഹിച്ചു. 2014 രാജ്യത്തുണ്ടായിരുന്നത് 9642 ITIകളായിരുന്നു. 2026 ഇത് 13856 ഉയർന്നു. അതോടൊപ്പം ITIകളിലെ പ്രവേശനവും വർദ്ധിച്ചു. 2014-15 അധ്യയന വർഷത്തിൽ 9.51 ലക്ഷം പേരായിരുന്നു ITIകളിൽ ചേർന്നിരുന്നത്. 2025-26 ഇത് 14.70 ലക്ഷമായി ഉയർന്നു. സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പരിശീലനത്തിന്റെ നിലവാരവും വ്യവസായത്തിന്റെ ആവശ്യകതയുമായി പൊരുത്തപ്പെടേണ്ടതും അനിവാര്യമാണ്. രാജ്യത്തെ തൊഴിലധിഷ്ഠിത പരിശീലനത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരവും പ്രസക്തിയും വർദ്ധിപ്പിക്കുക എന്നതാണ് PM SETU പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. 60,000 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ആകെ തുക. കേന്ദ്രവിഹിതം 30,000 കോടി രൂപയും സംസ്ഥാനവിഹിതം 20,000 കോടി രൂപയുമാണ്. വ്യവസായ മേഖലയുടെ വിഹിതം 10,000 കോടി രൂപയാണ്. പദ്ധതിക്ക് 5 വർഷത്തെ നടപ്പാക്കൽ കാലയളവാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടം 10,000 ITIകളുടെ നവീകരണമാണ്. ഇവയിൽ 200 എണ്ണം ഹബ് ITIകളായും 800 എണ്ണം സ്പോക്ക് ITIകളായും വികസിപ്പിക്കും. വളർന്നുവരുന്ന നൈപുണ്യ ആവശ്യങ്ങൾക്കും പ്രാദേശിക വ്യാവസായിക സാധ്യതകൾക്കും അനുസൃതമായി ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകൾ അഥവാ വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടും വ്യവസായ സഹകരണത്തിനുള്ള അവസരങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്നാണ് ITIകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത്. ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ ITIകളെ നവീകരിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കാൻ ഈ പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നു. ഹബ് ആൻഡ് സ്പോക്ക് ക്ലസ്റ്ററുകളുടെ നടത്തിപ്പ്, നിശ്ചിത ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരിശീലനം, തൊഴിൽ ലഭ്യമാക്കുക,

0: എന്നിവ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു ആങ്കർ ഇൻഡസ്ട്രി പാർട്ണറിനെയും ആവശ്യമെങ്കിൽ മറ്റ് വ്യവസായ പങ്കാളികളെയും നിയോഗിക്കും. വ്യവസായ പങ്കാളികൾ സമർപ്പിക്കുന്ന തന്ത്രപര നിക്ഷേപ പദ്ധതി പ്രകാരമായിരിക്കും പ്രവർത്തനം. ആഗോളതലത്തിലും ആഭ്യന്തരതലത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന നൈപുണ്യ ആവശ്യങ്ങൾക്കനുസൃതമായി പാഠ്യപദ്ധതികൾ ക്രമീകരിക്കുന്നതിനും പരിശീലനം നേടുന്നവരുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വിവിധ സംവിധാനങ്ങൾ ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. വ്യവസായ മേഖല രൂപകൽപ്പന ചെയ്ത പാഠ്യപദ്ധതികൾ അവതരിപ്പിക്കുക, ആധുനികവും വ്യവസായത്തിന് അനുയോജ്യവുമായ ലാബുകളിലൂടെ മികച്ച പരിശീലനം നൽകുക, ഡിജിറ്റൽ പഠന സാമഗ്രികൾ ഉപയോഗിക്കുക, പ്രശസ്തരായ വ്യവസായ പങ്കാളികളുമായി സഹകരിച്ച് പരിശീലകരുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ക്ലസ്റ്ററുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും ബന്ധപ്പെട്ട വ്യവസായങ്ങളിൽ തൊഴിൽ നേടുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനും വേണ്ടി ഈ ഘടകങ്ങളെ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ധനസഹായം അഥവാ ഔട്ട്കം ബേസ്ഡ് ഫണ്ടിംഗ് സംവിധാനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. PM സേതുവിന് കീഴിൽ ITIകളിൽ നിരവധി മാറ്റങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ആധുനിക സ്മാർട്ട് ക്ലാസ് മുറികൾ, വ്യവസായ നിലവാരത്തിലുള്ള ആധുനിക ലബോറട്ടറികൾ, പുതിയ യന്ത്രങ്ങളും ഉപകരണങ്ങളും, ഡിജിറ്റൽ പഠന സാമഗ്രികൾ, വ്യവസായാധിഷ്ഠിത പാഠ്യപദ്ധതി, പുതിയ തലമുറ കോഴ്സുകൾ, പരിശീലകരുടെ നൈപുണ്യ വികസനം, പ്ലേസ്മെന്റ് സംവിധാനങ്ങളുടെ ശക്തിപ്പെടുത്തൽ, വ്യവസായവുമായി കൂടുതൽ നേരിട്ടുള്ള ബന്ധം, പരിശീലനവും തൊഴിലും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിങ്ങനെ നിരവധി മേഖലകളിലാണ് നവീകരണം നടത്തുന്നത്. പദ്ധതിയുടെ ഭാഗമായി 32 പുതിയ കാലാനുസൃത കോഴ്സുകൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിംഗ് അവതരിപ്പിച്ചിട്ടുണ്ട്. വ്യവസായ പങ്കാളികളെ തിരഞ്ഞെടുത്ത ശേഷം ഈ കോഴ്സുകൾ തിരഞ്ഞെടുത്ത ITIകളിൽ നടപ്പാക്കും. വ്യവസായത്തിന് അനുയോജ്യമായ പരിശീലനം നൽകുന്നതിനായി നിലവിലുള്ള സിലബസുകൾ പുതുക്കുകയും വ്യാവസായിക മേഖലയ്ക്ക് ആവശ്യമുള്ള സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുകയും ചെയ്യുക എന്നതിൽ പദ്ധതി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തോടൊപ്പം അപ്രന്റീസ്ഷിപ്പും മെച്ചപ്പെട്ട ജോലി സാധ്യതകളും PM സേതു വഴി ഉറപ്പാക്കുന്നു. ഇന്ത്യയുടെ ജനസംഖ്യാപരമായ കരുത്തിനെ ഒരു സാമ്പത്തിക നേട്ടമാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PM സേതു എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. തദ്ദേശീയമായ രൂപകൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുക, ആഭ്യന്തര ഉൽപ്പാദനം ശക്തിപ്പെടുത്തുക, പ്രതിരോധ മേഖലയിൽ സ്വകാര്യ മേഖലയുടെയും MSME കളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കായി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. PM സേതുവിലൂടെ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: PM സേതു സഫലത ക മാപദണ്ഡ് യഹ് നഹീ ഹോഗാ കി കിത്നി മശീൻസ് ബാട്ടി ഗയി, കിത്നി സർട്ടിഫിക്കറ്റ് ദിയേ ഗയേ, ഇസ്കി സഫലത ഇസ് ബാത് സേ ആകി ജായേഗി കിത്നെ ലോഗോ കെ കരിയർ ബദലേ, കിത്നെ സപ്നോ കോ ഉഡാൻ ദി, കിത്നെ ലോഗോ കി ഇൻകം ബഡീ. യഹി ഔട്ട്കംസ് ഹൈ ജിനെ ഹം സഭീ കോ മിൽജുൽ കർ അചീവ് കർണ. ഓർ ആജ് ഹം ജിസ് ട്രാൻസ്ഫോർമേഷൻ കി ബാത് കർ റഹേ ഹൈ വോ കേവൽ വ്യവസ്ഥ ബദൽനേ കി ബാത് നഹീ ഹൈ. യഹ് ഭാരത് മേ ഒക്കേഷണൽ എഡ്യൂക്കേഷൻ കി ഏക് നയീ കൾച്ചർ ബനാനേ കി ബാത് ഹൈ. ഓർ യഹ് ഉസ് യുവാ കോ ഡിഗ്നിറ്റി, ആസ്പിറേഷൻ ഓർ അപ്പോർച്യൂണിറ്റി ദേനേ കി ബാത് ഹൈ. ഉസ് യുവാ കോ ജോ ടെക്നിക്കൽ കരിയർ ചുൻതാ ഹൈ. ഓർ യഹ് ഏക് ഐസാ വർക്ക് ഫോഴ്സ് തയ്യാർ കർനേ കി ബാത് ഹൈ ജോ പൂരി ദുനിയാ മേ കമ്പീറ്റ് കർ സകേ. സർക്കാർ കാ ജഹാ തക് പ്രശ്ന ഹൈ, സർക്കാർ ഇൻഡസ്ട്രീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേ ബീച്ച് പാർട്ണർഷിപ് കേ മാധ്യമ സേ ഹി ഹം യഹ് സബ് സാരി ചീസേ അചീവ് കർ പായേംഗേ, നഹീ തോ ബിൽകുൽ സംഭവ് നഹീ ഹൈ. യദി ഹം ഇസ്മേ സഫൽ ഹുവേ തോ PM സേതു കേവൽ സ്കില്ലിംഗ് പ്രോഗ്രാം നഹീ രഹേഗാ. യദി ഹം ഇസ്മേ സഫൽ ഹുവേ തോ PM സേതു കേവൽ സ്കില്ലിംഗ് പ്രോഗ്രാം നഹീ ഹോഗാ, യഹ് റോജ്ഗാർ യാനി എംപ്ലോയ്മെന്റ്, ഔദ്യോഗികരണ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ആത്മനിർഭർതാ എവം വികസിത ഭാരത് കേ സങ്കൽപ് കേ ബീച്ച് ഏക് സശക്ത ബ്രിജ് ബനേഗാ, ഐസാ മേരാ വിശ്വാസ് ഹൈ.
0: PM സേതുവിന്റെ പ്രാധാന്യം ITIകളുടെ നവീകരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, രാജ്യത്തിന്റെ തൊഴിൽ വിപണിയുടെ ഭാവിയുമായി അത് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയ്ക്ക് വലിയ യുവജനശക്തിയുണ്ട്. ഈ യുവജനശക്തിയെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ അവർക്ക് ശരിയായ വിദ്യാഭ്യാസവും പ്രായോഗിക നൈപുണ്യവും തൊഴിലവസരങ്ങളും ലഭിക്കണം. 2026-27 ഔട്ട്കം ബജറ്റിൽ നവീകരിച്ച ITIകളിലെ പ്ലേസ്മെന്റിൽ 5% വർധന രേഖപ്പെടുത്താൻ ലക്ഷ്യം വയ്ക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 5% വർധന, വനിതാ പ്രവേശനത്തിൽ 20% വർധന, പാസായ വിദ്യാർത്ഥികളുടെ തുടക്ക ശമ്പള നിലവാരത്തിൽ 5% വർധന തുടങ്ങിയ ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. വ്യവസായം, ITI, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, നിർമ്മാണം, ടൂറിസം, ആരോഗ്യ പരിചരണം

ലോജിസ്റ്റിക്സ്, തുറമുഖ അധിഷ്ഠിത മേഖലകൾ തുടങ്ങി വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകളാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ടുതന്നെ പിഎം സേതു പോലുള്ള പദ്ധതികൾ കേരളത്തിന് പുതിയ സാധ്യതകൾ തുറക്കുന്നു. കേരളത്തിലെ ഐടിഐകളെ പ്രാദേശിക വ്യവസായ ആവശ്യങ്ങളുമായി കൂടുതൽ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ പരിശീലനം നേടിയ യുവാക്കൾക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കും. പദ്ധതിയുടെ ഭാഗമായി ഏതൊക്കെ കേരള ഐടിഐകൾ തെരഞ്ഞെടുക്കപ്പെടും, ഏത് ക്ലസ്റ്ററുകൾ രൂപീകരിക്കും, ഏത് വ്യവസായ പങ്കാളികൾ എത്തും തുടങ്ങിയ കാര്യങ്ങൾ ബന്ധപ്പെട്ട സംസ്ഥാനതല നടപടിക്രമങ്ങൾക്കും അംഗീകാരങ്ങൾക്കും വിധേയമാണ്. ദേശീയതലത്തിൽ പദ്ധതി നടപ്പാക്കൽ പുരോഗമിക്കുകയാണ്. 2026 ജൂലൈയിലെ കണക്കുപ്രകാരം വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഐടിഐ ക്ലസ്റ്ററുകൾ തിരിച്ചറിഞ്ഞ് വ്യവസായ പങ്കാളികളെ കണ്ടെത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ട്. 2026 ഒക്ടോബർ 3 പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ അവലോകന റിപ്പോർട്ടനുസരിച്ച് പദ്ധതിയുടെ ആദ്യ വർഷത്തിൽ 850 ഐടിഐകൾ തിരിച്ചറിഞ്ഞതും 14 ഐടിഐ ക്ലസ്റ്ററുകൾക്ക് അംഗീകാരം ലഭിച്ചതുമുൾപ്പെടെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. പിഎം സേതു ഒരു സാധാരണ നൈപുണ്യ വികസന പദ്ധതി മാത്രമല്ല, ഇന്ത്യയിലെ യുവതലമുറയെ പുറത്തുള്ള തൊഴിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന നിർണായക ഘടകമാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾക്കും വ്യവസായത്തിന്റെ മാറുന്ന ആവശ്യങ്ങൾക്കുമനുസരിച്ച് ഐടിഐകളെ നവീകരിക്കുകയും വ്യവസായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും യുവാക്കളുടെ തൊഴിൽ ശേഷി ഉയർത്തുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ നൈപുണ്യ വികസന രംഗത്ത് പുതിയ അധ്യായത്തിനാണ് പദ്ധതി തുടക്കമിടുന്നത്. വിദ്യാഭ്യാസം, നൈപുണ്യം, തൊഴിൽ, സംരംഭകത്വം എന്നിവയെ ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കുന്നതിലൂടെ ആത്മനിർഭർ ഭാരതിനും വികസന ഭാരതത്തിനും ആവശ്യമായ കഴിവുള്ള മനുഷ്യവിഭവശേഷിയെ വളർത്തിയെടുക്കുക എന്നതാണ് പിഎം സേതു ലക്ഷ്യം വയ്ക്കുന്നത്. അറിവിൽ നിന്ന് നൈപുണ്യത്തിലേക്ക്, നൈപുണ്യത്തിൽ നിന്ന് തൊഴിലിലേക്ക്, തൊഴിലിൽ നിന്ന് ശാക്തീകരണത്തിലേക്ക് എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ യുവശക്തിക്ക് പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കാൻ പിഎം സേതു വലിയ പങ്കുവഹിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്തെ ഐടിഐകളുടെ സമഗ്ര നവീകരണം ലക്ഷ്യം വച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പിഎം സേതു പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

0: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: അതെ, ഈ E20 കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
2: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 ഓട്ടോമോട്ടീവും ഫ്യൂൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യൂൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒപ്റ്റൈൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
1: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
2: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
3: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15. ജനപഥം സ്പോൺസേർഡ് പ്രോഗ്രാം ശനിയാഴ്ച വൈകുന്നേരം 4:45.
4: നാളെ ശാസ്ത്രലോകത്തിൽ പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൗതിക ശാസ്ത്രം. ഹരികൃഷ്ണൻ RS സംസാരിക്കുന്നു.
5: കാഴ്ച എന്ന അനുഭവം സാധ്യമാകണമെങ്കിൽ തന്നെ നമുക്ക് പ്രകാശം എന്ന ഊർജ രൂപം വേണം. സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ പുറന്തള്ളുന്ന ഈ പ്രകാശരശ്മികൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത് തന്നെ.
4: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
6: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യ ഗാനം പ്രണയനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന S.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കൈതപ്രം വരികൾ എഴുതി രവീന്ദ്രൻ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് ആരംഭിച്ചത്. ചിത്രം അഭിമന്യു.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന, യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി ഗാനോപഹാരത്തിൽ കേൾക്കാം. ചിത്രം രഥോത്സവം.

0: ഈ വിശ്വമാനക ദിനത്തിൽ ഒക്ടോബർ 14 നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സ്റ്റാൻഡേർഡിന്റെ ശക്തിയെ ഓർക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ഇന്ത്യയിലുടനീളം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒരോർമ്മപ്പെടുത്തൽ, ഗുണമേന്മ ഒരു ഓപ്ഷനല്ല, അത് അനിവാര്യതയാണ്. ISI മുദ്രണം പോലുള്ള BIS സർട്ടിഫിക്കേഷനുകൾ സുരക്ഷയുടെയും വിശ്വാസ്യതയുടെയും അടയാളമാണ്. ഇപ്പോൾ ഒരു പ്രധാന വാർത്ത. സാനിറ്ററി നാപ്കിൻ, ബേബി ഡയപ്പർ പോലുള്ള വ്യക്തിഗത ഉപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ QCOകൾ അഥവാ ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഇനി ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ BIS ISI മുദ്രണം നിർബന്ധമായിരിക്കണം. സ്റ്റാൻഡേർഡ്സ് പ്രാധാന്യമർഹിക്കുന്നു, നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും.
1: ഗാനോപഹാരം തുടരുന്നു. ബെൻ ജോൺസൺ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്, പാടിയത് കലാഭവൻ മണി.

ഗാനഭാരതിൽ അടുത്ത ഗാനം ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിനു വേണ്ടി ജാസി ഗിഫ്റ്റും ജോത്സ്നയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: കൈതപ്രം വരികൾ എഴുതി മോഹൻ സിതാര സംഗീതം പകർന്ന് മധു ബാലകൃഷ്ണനും കലാഭവൻ മണിയും പാടിയ ഗുരുഗാനം കേൾക്കാം. ചിത്രം കാഴ്ച.
1: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടി

വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന് ഉദിത് നാരായണും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാപ്പി അപ്പച്ച.

0: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം. ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി ബ്രാഞ്ച്.
1: ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം CID മൂസ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഗാനപഹാരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി ദീപക് ദേവ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്ര അയ്യരും പാടിയത്. ചിത്രം ക്രോണിക് ബാച്ചുലർ.

0: ഗാനോപഹാരം സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി.
1: ആകാശവാണി. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിഭാഷകനും തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
2: ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മുടെ ലൈനിലുണ്ട്. ഹലോ, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ, പറഞ്ഞോളൂ, ആരാണ്? അഡ്വക്കേറ്റിനോട് സംസാരിക്കാം.
3: മായ പറഞ്ഞോളൂ.
4: അറുപത് കഴിഞ്ഞവർക്ക്, 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പല ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കേട്ടില്ല, അതിനെ പറ്റി ഒന്ന് വിശദമാക്കാവോ സാർ?
3: അല്ല, ആനുകൂല്യങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, പക്ഷെ അത് വിശദമാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഈ വയോജന വകുപ്പ് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പം മറ്റേ സാമൂഹ്യ നീതി വകുപ്പായിരുന്നു ഇത് നേരത്തെ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് വയോജന വകുപ്പിലേക്ക് വന്നിട്ടുണ്ട്.

0: ഉണ്ട്. അപ്പോൾ അതിൻ്റെ നയ രൂപീകരണവും മറ്റുള്ള വിശദാംശങ്ങളെല്ലാം അതിനി വരാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ വയോജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു വകുപ്പായിട്ടായിരിക്കും ഇത് വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വയോജന വകുപ്പ് കൊണ്ടുവരുന്നത് ഈ സർക്കാരാണ്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരുന്നാൽ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ പുറത്തു വരും.
1: ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം നമ്മൾ ഈ നിയമപ്രകാരം ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഇപ്പം മക്കളൊക്കെ ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ അവർക്ക് ഒരു ബൈൻഡിങ് ആയിട്ടുള്ളത് ആവത്തില്ലേ ഇത്?
0: സാർ, അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്, അതായത് മെയിൻ്റനൻസ് പറയുന്ന സെക്ഷൻ 9 പറയുന്നത്. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള, ഇപ്പം നേരത്തെ നമ്മൾ ഇത് സംസാരിച്ചു, വരുമാനമില്ലാത്തവരെന്ത് ചെയ്യും, അങ്ങ് ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്. പക്ഷെ ആ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കെയർ ഹോമുകളിലേക്ക് സർക്കാരിൻ്റെ കെയർ ഹോംസ് ഉണ്ട്, അതായത് ഓൾഡ് ഏജ് ഹോം എന്ന് പറയും, അതിനെ ഇപ്പോൾ കെയർ ഹോംസ് എന്നായിട്ട് സർക്കാർ ഇവിടെ തിരുവനന്തപുരത്ത് പുലയനാർക്കോട്ടയിൽ വളരെ ഭംഗിയായി, അതായത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്, ചികിത്സ സൗകര്യമുണ്ട്, വളരെ ഭംഗിയായി നടക്കുന്ന ഒരു പുലയനാർക്കോട്ടയിൽ ഉണ്ട്.
1: എത്ര പേരെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും?
0: അവിടെ ഏതാണ്ട് 100 ആളുകളുണ്ട്,
1: അന്തേവാസികളുണ്ട്.
0: വളരെ നന്നായി, ഞാൻ ഒരു കൺസീലേഷൻ ഓഫീസർ
1: എന്നുള്ള
0: എല്ലാ സൗകര്യങ്ങളുമാണ്. കൺസീലേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ RDO OV ആൽഫ്രഡ് IAS അദ്ദേഹവുമായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് നേരിട്ട് അനുഭവങ്ങളാണ്. അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാനൊരു റിപ്പോർട്ടും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് ഒരു റിപ്പോർട്ടും RDO സബ്മിറ്റ് ചെയ്യാനുണ്ടായി. അപ്പം ഇത്തരത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സാർ ഇപ്പം അങ്ങ് ചോദിച്ച വിഷയം, സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള മക്കൾ സംരക്ഷിക്കാത്ത മക്കൾക്ക് സെക്ഷൻ 9 അനുസരിച്ച് നമുക്കിപ്പോൾ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതിയിൽ 10,000 വരെ മാസം മാക്സിമം 10,000 വരെ മെയിൻ്റനൻസ് ഓർഡർ ചെയ്യാനുള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസർക്കുണ്ട്. ഇപ്പോൾ കൺസീലേഷൻ ഓഫീസർമാർക്ക് അടുത്ത് വരുന്ന പരാതികളിൽ, ഇപ്പോൾ അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യുന്ന ഈ കൺസീലിയേഷൻ നടത്തി അനുരഞ്ജനം നടത്തുന്നതിൽ മാക്സിമം അവർക്ക് കൊടുക്കാൻ, ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പം മാക്സിമം അവർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ 10,000 വരെ. പക്ഷെ അതുപോലും കൊടുക്കാത്ത ആളുകളുണ്ട്, അത് പിടിവാശി കാണിക്കുന്ന ആളുകളെ ഞാൻ
1: പലപ്പോഴും ഉണ്ടാകുന്നത് മക്കൾ തമ്മിലുള്ള ഒരു വാശിയുടെ പുറത്തായിരിക്കും.
0: മക്കൾ തമ്മിലുള്ള വാശിയുണ്ട്, മക്കൾ തമ്മിലുള്ള വാശിയോട് ഈ കൊച്ചുനാളിൽ ഈ അച്ഛനും അമ്മയും ഞങ്ങളോട് സ്നേഹം കാണിച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആ ഒരു വാശി വൈരാഗ്യത്തോടുകൂടെ കൊടുക്കാത്ത. അപ്പോൾ പലപ്പോഴും ഞാൻ RDO പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നമ്മുടെ കയ്യിൽ കൺസീലിയേഷൻ നടക്കാത്ത സാഹചര്യത്തിൽ ഈ പരാതി അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കക്ഷികളുമായിട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങളൊരു ചാരിറ്റി എന്നുള്ള നിലയിൽ കൊടുക്ക്, അങ്ങനെ പറഞ്ഞാൽ പോലും കൊടുക്കാത്ത മക്കള് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളും ഉണ്ട്. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം ആക്ഷേപിച്ച് പറയുന്നതല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സാർ നമസ്കാരം, ഞാൻ ഒരു രവീന്ദ്രൻ നായരാണ്, ട്രിവാൻഡ്രത്താണ് സാർ.
1: ആ പറഞ്ഞോളൂ, എന്താണ് അഡ്വക്കേറ്റ് കൊണ്ട് സംസാരിക്കാം?
0: രവീന്ദ്രൻ നായർ പറഞ്ഞോളൂ.
2: ആ സാർ, ഞങ്ങള് കുറച്ച് പേര് ഭൂട്ടാനിൽ വർക്ക് ചെയ്തിരുന്നവരാണ് സാർ, ടീച്ചേഴ്സ് ആയിട്ടും ടെക്നിക്കൽ സ്റ്റാഫും മറ്റു പല വിഭാഗങ്ങളിലായിട്ട് വർക്ക് ചെയ്ത കുറെ പേരുണ്ട്. എല്ലാവരും 60-70 കഴിഞ്ഞവരാണ്. അപ്പൊ ഞങ്ങൾക്ക് പ്രവാസിയായിട്ട് ബന്ധപ്പെട്ട് ഏതൊന്നും മുമ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പ്രവാസിയുടെ ഒന്ന് കേരള പ്രവാസി ക്ഷേമ ബോർഡില് ഞങ്ങൾ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ നേരത്തെ 5 മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ അതിൽ അവർ പെൻഷനൊക്കെ കൊടുക്കൊള്ളുന്നുള്ളു. എല്ലാവരും അസുഖക്കാരെ അവർക്ക് ഒരു വരുമാനം, ഒരു പെൻഷനും ഇല്ല സാറേ. ഭൂട്ടാനിലെ പെൻഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. തരുമ്പോഴും അവർ ഒന്നും തന്നിട്ടൊന്നും ഇല്ലായിരുന്നു.
0: രവീന്ദ്രൻ നായർ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പം വയോജന വകുപ്പ് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് അത് പ്രാബല്യത്തിൽ വരികയാണ്. ഇന്ന് അതിൻ്റെ ഡിക്ലറേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറ് ഇവിടെ VJT ഹാളിൽ അത് സംബന്ധിച്ച് അതിൻ്റെ ഡിക്ലറേഷൻ നടത്തുകയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഈ പുതിയ വകുപ്പാണ്, പുതിയ വകുപ്പായതുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം

0: ഇതിന് റെപ്രസെൻറ്റേഷൻ കൊടുത്തുകൊണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ബലമായി വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാം. പക്ഷേ ഈ നിയമത്തിനകത്ത് ഇപ്പം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് അതിനകത്ത് പ്രത്യേകമായിട്ട് പരാമർശങ്ങളൊന്നും ഇത്തരം കേസുകളിലില്ല. ഇത് മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ അല്ലെങ്കിൽ വളർത്തു കുട്ടികളോ സംരക്ഷിക്കാത്ത സാഹചര്യത്തിൽ എന്തൊക്കെയാണ് എന്നാണ് നിയമം പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിച്ച് തീർച്ചയായിട്ടും പരിഹാരം തേടാവുന്നത്.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മൾ ഈ നിയമപരമായിട്ടിപ്പം ഇത് ഇതുപോലൊരു കൺസിലിയേഷൻ്റെ അടുത്ത് വന്നു, അത് നടക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ആവശ്യം അത്യാവശ്യക്കാരായിരിക്കുമല്ലോ ഈ ഒരു ഇതിലുള്ള ആൾക്കാർ. അപ്പോൾ അവർ ഇങ്ങനെ അപ്പീലൊക്കെ പോകുമ്പോൾ അതിൻ്റെ കാലതാമസം ഒരുപാടുണ്ടാവും. അപ്പോൾ അതുവരെ അവരുടെ
0: അതായത് മെയിൻ്റനൻസ് പ്രിസൈഡിങ് ഓഫീസർമാർ, ഇപ്പം ആർ ഡി ഒക്ക് കിട്ടുന്ന പരാതി ഇപ്പം കൺസിലിയേഷൻ ഓഫീസർക്ക് കൈമാറിക്കൊട്ട് നിരഞ്ജനം നടത്തി ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് വന്നില്ലെങ്കിൽ ആർ ഡി ഒ തന്നെ നേരിട്ട് ഇത് കേട്ട് ഒരു പരാതി ഈ പരാതി പരിഹരിക്കും. പക്ഷെ അതിന് ടൈം ബൗണ്ടഡ് ആണ് സാർ, ഒരു മാസത്തിനകത്ത് അതിൽ ഉത്തരവ് കൊടുക്കണം. ഒരു അടിയന്തര സാഹചര്യങ്ങൾ ഇൻ്ററിം ഓർഡർ കൊടുക്കും. ഇപ്പം ചില മക്കൾ ഈ അമ്മയെ അല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യത്തിൽ അത് റദ്ദാക്കിക്കൊണ്ട് അത് പൂർണ്ണമായിട്ടും വില്ലേജ് ഓഫീസറെ കൊണ്ട് അത് പരിശോധിപ്പിച്ചിട്ട് അത് ഇൻ്ററിം ഓർഡർ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻ്ററിം ഓർഡർ ഇഷ്യൂ ചെയ്യും. ഒന്നുകിൽ എസ് ആർ ഒക്ക് സബ് രജിസ്റ്റർ ഓഫീസർക്ക് ഇദ്ദേഹം അത് റദ്ദാക്കിക്കൊണ്ട് ഓർഡർ കൊടുക്കും, ഇദ്ദേഹം അവിടെ പ്രവേശിക്കരുത് എന്നുള്ള ആ നിലയിൽ കൊടുക്കും. പക് ഷേ എവിക്ഷന് പ്രിസൈഡിങ് ഓഫീസർമാർക്ക് ഇപ്പോൾ അധികാരമില്ല. പക്ഷേ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ അത് ഇൻ്ററിം ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരവും പ്രിസൈഡിങ് ഓഫീസർക്കുണ്ട്.
1: ഒരുപക്ഷെ ഈ ഇൻ്ററിം ഓർഡർ നിലനിൽക്കെ തന്നെ ഇവർ അപ്പീൽ പോവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക?
0: സാർ, ഇൻ്റർലോക്യൂട്ടറി ആപ്ലിക്കേഷന് അപ്പീലില്ലല്ലോ, ഫൈനൽ ഓർഡർ വരുമ്പോഴാണ്
1: ഫൈനൽ ഓർഡർ വന്നു. ഇപ്പം 10,000 രൂപ വീതം കൊടുക്കാനായിട്ടൊരു ഫൈനൽ ഓർഡർ വന്ന് അവരതിന് അപ്പീൽ പോകുന്നു, ഹൈക്കോർട്ടിൽ പോകുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരിക്കും?
0: അപ്പീൽ പോകുമ്പോൾ ഇത് എന്തായാലും സ്റ്റേ കിട്ടാത്ത, സ്വാഭാവികമായിട്ടും സ്റ്റേ കിട്ടിയില്ല എങ്കിൽ സ്റ്റേ ചെയ്യുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കളക്ടർ സ്റ്റേ കൊടുക്കാറുള്ളൂ. കാരണം ഇത് സീനിയർ സിറ്റിസൺസ് ആണ്, കാരണം അവർക്ക് മറ്റൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും അവർ പ്രിസൈഡിങ് ഓഫീസറെ സമീപിച്ച് ഇങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിക്കുന്നത്. അപ്പം അപ്പീൽ 60 ദിവസത്തിനകത്ത് അപ്പീൽ അപ്പലേറ്റ് അതോറിറ്റിക്ക്, കളക്ടർക്ക്, ഡിസ്ട്രിക്ട് കളക്ടർ കൊടുക്കണം. സമയോചിതമായിട്ടുള്ള ഒരു ഉത്തരവ് അവിടെ നിന്നും ടൈം ബൗണ്ടറായിട്ട്
1: ഒരു വലിയ കാലതാമസം, സാധാരണ സിവിൽ കേസുകളിൽ ഉണ്ടാകുന്ന പോലുള്ള ഒരു കാലതാമസം. ഓക്കെ, ഈ ഇപ്പം നമ്മൾ ഇപ്പം നിരവധി ഈ വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു എന്താണ് പറയുന്നത്, ഒരു ഗ്രോത്ത് ഉള്ള ഒരു സ്ഥാപനമാണ് ഈ വൃദ്ധസദനങ്ങൾ. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ ഉള്ള എന്തെങ്കിലും വകുപ്പുകൾ ഇതിനകത്തുണ്ടോ? അവരുടെ അവിടെ എങ്ങനെയായിരിക്കണം അവരുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിശ്ചിതമായിട്ടുള്ള ഒരു മാർഗരേഖ എന്തെങ്കിലും നമുക്ക് നിലവിലുണ്ടോ?
0: ഇപ്പം മാർഗരേഖ എന്ന് പറയാനാവില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പം സർക്കാർ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പുലയനാർ കോട്ടയിൽ നമ്മൾ സർക്കാരിൻ്റെ തന്നെ കെയർ ഹോംസ് ഉണ്ട്. ആ കെയർ ഹോമുണ്ട്. ആ കെയർ ഹോമിൽ എന്തെങ്കിലും മിക്കവാറും കൺസിലിയേഷൻ ഓഫീസർമാരെ വിട്ട് ആർ ഡി ഒ അത് പരിശോധിപ്പിക്കാറുണ്ട്. അവിടെ പോയി ഓരോ
1: പരാതികൾ ലഭിക്കുമ്പോഴാണോ അതോ
0: റുട്ടീനായിട്ട് അത് പോയി, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, റുട്ടീനായിട്ട് അത് പോയി പരിശോധിക്കുകയും അവരെ കണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ്, ഞാനങ്ങനെ ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ പറയുകയാണ്, നമ്മൾ അവരെ കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ
1: ജീവിതം,
0: തീർച്ചയായിട്ടും അവരോട് സംസാരിക്കണം. കാരണം നമുക്കവരെ നേരിട്ട് പോയി കാണാം, നമുക്ക് അവിടെ പ്രവേശനമുണ്ട്, ആർ ഡി ഒയുടെ നിയന്ത്രണത്തിൽ വരുന്നതായതുകൊണ്ട് അവിടെ പോയി പരിശോധനയല്ല, ഒരു അവരോട് പോയി വളരെ സൗഹാർദ്ദപരമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. റിപ്പോർട്ട് ചെയ്ത് അവിടെ സൂപ്രണ്ടുണ്ട്, കറക്റ്റീവ് മെഷേഴ്സ്

0: ആർഡിഒ നമ്മുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കറക്റ്റീവ് മെഷേഴ്സ്.
1: ഈ സാധനം ഇത് എവിടെ, ആരുടെ കൺട്രോളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റാണ്? അതായത്
0: ഇപ്പം ഇത്
1: നേരത്തെ സോഷ്യൽ വകുപ്പാണോ?
0: സോഷ്യൽ ജസ്റ്റിസ് ആയിരുന്നു, സോഷ്യൽ ജസ്റ്റിസ്
1: സാമൂഹ്യനീതി വകുപ്പ്,
0: സാമൂഹ്യനീതി വകുപ്പ്. ഇപ്പം ഇനിയിപ്പം പുതിയ വയോജന വകുപ്പിലേക്ക്.
1: ഇത് എല്ലാ ജില്ലകളിലും ഉണ്ടോ അതോ എങ്ങനെയാണ്?
0: എല്ലാ ജില്ലകളിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്ററുള്ള എൻ ജി ഒസ് ഇത് നടത്തുന്നുണ്ട്. നടത്തുന്നുണ്ടെങ്കിൽ അവിടെയും മോശം പെരുമാറ്റം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ നടത്താം. ഇൻസ്പെക്ഷൻ നടത്തി അത് സംബന്ധിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയും.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: അതെ സാറേ, ഞാൻ കല്ലമ്പലത്തിൽ നിന്ന് വിളിക്കുന്നത്, മൂസ കുഞ്ഞ്. ഞാൻ വിളിച്ച ഒരു കാരണമെന്ന് പറഞ്ഞത് സാറേ, പിന്നെ എനിക്ക് ഒരു വസ്തു സംബന്ധമായ ഒരു വിഷയം സാറിന്റെ ചോദിക്കാൻ. ഞാൻ കാഴ്ചയില്ലാത്ത ആളാണ്, 70 വയസ്സുണ്ട്.
0: പറഞ്ഞോളൂ.
2: എനിക്കൊരു 3 സെന്റ് വസ്തു, വാപ്പ നമ്മൾ 5 സഹോദരങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരുന്നത്. ഞാൻ കാഴ്ചയില്ലാത്ത കാരണം എന്നെ 89 ഈ എന്റെ ഒരു മൂത്ത ജേഷൻ കൊണ്ടുചെന്ന് ഇത് അദ്ദേഹം നാബായിക രജിസ്റ്റർ ഓഫീസ് മുഖേന ഈ പ്രമാണം എഴുതി മേടിച്ചു. അപ്പൊ എന്റെ ഒരു അനിയൻ 6 മാസം മുമ്പ് മരിച്ചു. അപ്പൊ മരിക്കുന്നു എന്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ ഞാനും കാക്കായും കൂടെ ചെയ്ത് നിന്നെ കൊണ്ടുപോയി ഇതുപോലെ 3 സെന്റ് കാക്കാനെ വഴി എഴുതിച്ചിട്ടുണ്ട്. ഈ എഴുതില്ല പ്രമാണം പോയി കിട്ടിയ ചോദിച്ചാൽ എടുത്തു. അങ്ങനെ നാവായകത്തിൽ ചെന്ന് പ്രമാണം നോക്കിയപ്പോ പ്രമാണം കിട്ടിയാൽ 3 സെന്റ് ഞാൻ എഴുതി, ഞാൻ യഥാർത്ഥം ഞാൻ എഴുതി കൊടുക്കാതിരിക്കുകയാണ്. അപ്പൊ ഇതിനി ഏത് എന്തെങ്കിലും നിയമം വെച്ചിട്ട് ഞാൻ പോയാൽ എനിക്ക് എന്തെങ്കിലും തിരിച്ചുകിട്ടാൻ മാർഗമുണ്ടോ സാർ?
0: അതായത് പേര് മൂസ എന്നല്ലേ?
2: അതെ
0: മൂസ, ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നിയമം നിലവിൽ വന്നത് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് നിലവിൽ വന്നത് 2007. നിങ്ങളിപ്പോൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആ ഭൂമി എഴുതിയിരിക്കുന്നത് 89. അപ്പം ഈ നിയമത്തിൻ്റെ 23rd അനുസരിച്ച് ഇത്തരത്തിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് പരിശോധിച്ച് റദ്ദാക്കണം എങ്കിൽ ഈ നിയമം അനുസരിച്ച് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വിഷയത്തിൽ അത് പറ്റത്തില്ല. കാരണം 2000 വരുന്നതിന് മുമ്പാണ് നിങ്ങൾ ഭൂമി എഴുതി കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളത് സിവിൽ കോടതിയെ സമീപിക്കുക, അല്ലെങ്കിൽ ആദ്യമായിട്ട് RDO ഒരു പരാതി, അതായത് ഈ നിയമം അനുസരിച്ചല്ലാതെ തന്നെ ഒരു പരാതി RDO കൊടുക്കാം. അല്ലാത്ത സാഹചര്യത്തിൽ RDO പരിഗണിക്കാത്ത സാഹചര്യത്തിൽ പരിഗണിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കാരണം അതിൻ്റെ നിയമവശങ്ങളൊക്കെ പരിശോധിച്ച് അല്ലെങ്കിൽ ഒരു സിവിൽ കോടതിയെ സമീപിക്കുന്നതായിരിക്കും ഉചിതം.
1: ഓക്കെ,
0: അത് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റി നിങ്ങൾക്ക് സൗജന്യമായിട്ട് അഭിഭാഷകരെ വെച്ച് തരും.
1: കല്ലമ്പലത്താണല്ലോ മൂസ കുഞ്ഞല്ലേ? അപ്പൊ
0: തിരുവനന്തപുരത്ത് വരണ്ട. ആറ്റിങ്ങൽ കോടതിയുടെ അവിടെ ആറ്റിങ്ങൽ കോടതിയിൽ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റി, താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അവിടെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഭിഭാഷകനെ, നിങ്ങളുടെ വരുമാന പരിധി, ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും. അത് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സൗജന്യമായിട്ട് ഒരു അഭിഭാഷകനെ ഏർപ്പെടുത്തി തരും. കേട്ടോ? അല്ല, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ കേസിന്റെ ആ സ്വഭാവം പരിഗണിച്ചതിന് ശേഷം കോടതി അതിനകത്തൊരു ഉത്തരവ് തരും.
2: അതായത് ഞാൻ ഈ പ്രമാണത്തിൽ കാണുന്നത് ഞാൻ കറക്റ്റ് എഴുതി കൊടുത്തു, അതാണ് യഥാർത്ഥത്തിൽ. വേറെ ആരും അതിന് സർട്ടിഫിക്കറ്റ് വേറെ തെളിവൊന്നും കൊടുത്തിട്ടില്ല.
0: നിങ്ങൾക്ക് ഈ നിങ്ങള് ഒരു ഇതിനകത്ത് നിങ്ങൾ വക്കീലിനോട് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചാൽ മതി. വക്കീൽ അതെല്ലാം പരിശോധിച്ചിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വക്കീൽ കോടതിയിൽ ഒരു ഒറിജിനൽ OP ഫയൽ ചെയ്യും. കേട്ടോ?
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ ഈ പലപ്പോഴും കാണുന്നത് ചില മക്കൾ ഇതുപോലെ വയസ്സായ അമ്മമാരും പേരൻസിനെയൊക്കെ നോക്കാൻ പറ്റാത്ത അവരുടെ എന്താ കാരണങ്ങൾ പലതാകാം. അപ്പോൾ എന്തായാലും ചിലരെ എവിടെയെങ്കിലും വൃദ്ധസ്ഥാനത്തിൽ ഏൽപ്പിക്കുക, പൈസ കൊടുത്ത് അതിൻ്റെ സംരക്ഷണമൊക്കെ കാര്യമായിട്ട് നടത്തിക്കൊണ്ട് പോവുക. പിന്നെ ചിലർ ചെയ്യുന്നത് ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കാനുള്ള ഒരു ശ്രമമൊക്കെ പലപ്പോഴും നടത്താത്ത, ഒരുപക്ഷെ താങ്കൾക്ക് തന്നെ അറിവിൽ വന്നിട്ടുണ്ടാവും അല്ലേ?
0: ആ തീർച്ചയായിട്ടും, അത് വളരെ വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് സാറ് റേസ് ചെയ്തത്. അതായത് ഈ കാശി, രാമേശ്വരം ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് ഈ പാവപ്പെട്ട അച്ഛനെയും അമ്മയൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ഉപേക്ഷിക്കും, അങ്ങനെയുള്ള സംഗതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം
1: താങ്കൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ?

0: ഉണ്ടോ ഇവിടെ തിരുവനന്തപുരത്ത് കൺസിലിയേഷൻ
1: എനിക്ക്
0: സെൻ്റർ?
1: നേരിട്ട് അനുഭവപ്പെട്ടിട്ടില്ല, പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ
0: വന്നിട്ടുണ്ട്.
1: ഇങ്ങനെ കൊണ്ട് ഉപേക്ഷിക്കുന്ന അച്ഛനും അമ്മയൊക്കെ അല്ലെങ്കിൽ വയസ്സായവരെ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇന്ന് ഈ പോലീസ് ഒരു മിസ്സിങ്ങിൽ കേസെടുക്കും.
0: അതെങ്ങനെയാണ് ഇത് ഈ പോലീസിൻ്റെ അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽ വരുന്നത്? വേറെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവാസികളോ?
1: ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നേരിട്ട് സീനിയർ സിറ്റിസൻസിനെ സംബന്ധിക്കുന്ന വിഷയത്തിൽ സെക്ഷൻ 5 അനുസരിച്ച് നേരിട്ട് ഇവർക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുപ്രവർത്തകനോ ആർക്കെങ്കിലും
0: ആർക്ക് വേണമെങ്കിലും ചെയ്യാം,
1: എനി പേഴ്സൺ കൊടുക്കാൻ കഴിയും. പിന്നെ സോമോട്ടോ. അപ്പം ഇങ്ങനെ വരുമ്പോൾ, ഇത്തരത്തിൽ പരാതി വരുമ്പോൾ, ഈ ഇങ്ങനെ മിസ്സിംഗ് ആയിട്ട് ഒരാളെ കാണാനില്ല എന്ന് പറയുമ്പോൾ മിസ്സിംഗ് കേസ് KP Act അനുസരിച്ച് ഒരു കേസെടുക്കും. കേസെടുത്തതിന് ശേഷം പോലീസ് അത് പരിശോധിച്ച് എവിടെന്നെങ്കിലും അത് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, ഈ സെക്ഷൻ്റെ 24-ാം വകുപ്പ് അനുസരിച്ച് ആരാണോ ഈ സീനിയർ സിറ്റിസനെ അബാൻഡൻ ചെയ്യുന്നത്, അതായത് ഉപേക്ഷിച്ച് കളയുന്നത്, അവർക്കെതിരെ കേസെടുത്തിട്ട് അവരെ 3 മാസത്തേക്ക് ശിക്ഷിക്കാനുള്ള വകുപ്പ് ഈ ആക്ട് അനുസരിച്ച്, ഈ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് 2007 അനുസരിച്ച് 24-ാമത്തെ വകുപ്പിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരം ഈ ഇതിൽ ഈ ആകാശവാണിയിലൂടെ ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഉപേക്ഷിക്കുന്നവർ വളരെ സൂക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിച്ച് നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് 3 മാസം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും.
0: നമുക്ക് ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്?
2: സുഗന്ധിയാണ് വിളിക്കുന്നത്.
1: ഓക്കെ സുഗന്ധി, പറഞ്ഞോളൂ.
2: എന്റെ മകൻ 2021 വർഷത്തില് എന്റെ മോ ആക്സിഡന്റില് മരിച്ചു. മോ ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. എറണാകുളത്ത് ആലുവയില് ബാങ്കില് മണപ്പുറം ഫൈനാൻസില് മേഖല ഹെഡ് ആയിരുന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് ആക്സിഡന്റ് മരിക്കുന്നത്. അപ്പൊ ഞാന് അവന് ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അപ്പോ ഞാൻ ഇവിടെ ഇരുന്ന എല്ലാ പേപ്പറുകളും ശരിയാക്കി മോന്റെ സർട്ടിഫിക്കറ്റ് എല്ലാ പേപ്പറും എറണാകുളത്തേക്ക് ഞാൻ പോസ്റ്റ് വഴി അയച്ചു കൊടുത്തു. അപ്പൊ ഈ പേപ്പറെല്ലാം വക്കീല് ജോസ് വക്കീൽ എന്ന് പറയുന്ന ഒരു വക്കീലാണ് ഈ കേസ് പറഞ്ഞുകൊണ്ടിരുന്നത്, കേസ് എടുത്തത്. അപ്പൊ ഈ കേസ് എല്ലാം ശരിയാക്കിയപ്പോ ഞാൻ എന്റെ മരുമകൾ എടുത്ത് പറഞ്ഞു, ഇവിടെ തിരുവനന്തപുരത്ത് കേസ് കൊടുക്കാൻ എനിക്ക് എറണാകുളത്ത് വരാൻ പറ്റൂല, എനിക്ക് ഞാൻ അസുഖമില്ലാത്ത ഒരാളും കൂടെയാണ്, ഇത്രയും വയസ്സും പ്രായമൊക്കെ ഉള്ള ഒരാളും കൂടെയാണ്, അപ്പൊ അവിടെ വരാൻ പറ്റൂല. തിരുവനന്തപുരത്ത് കേസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ മരുമകള് സമ്മതിക്കാതെ എറണാകുളത്ത് കോടതി കേസ് കൊടുത്തു. കേസ് 6 വർഷം കൊണ്ട് പറഞ്ഞ് ഞാൻ വിളിച്ചു വിളിച്ചു വിളിച്ചെല്ലാം സംസാരിക്കുമ്പോഴും ഒന്നും ശരിയായി എന്ന് പറഞ്ഞ് എല്ലാം വക്കീല് പറഞ്ഞുകൊണ്ടിരുന്നു. കൊടുക്കം കഴിഞ്ഞ 2025 കേസായി 75 ലക്ഷം രൂപ കോടതി എന്റെ മകന് നഷ്ടപരിഹാരം കൊടുത്തു. ഈ നഷ്ടപരിഹാരം കൊടുത്തു അതിനു മുൻപ് അവൻ വർക്ക് ചെയ്തിരുന്ന ബാങ്കിൽ നിന്ന് പൈസ കൊടുത്ത് മരുമകൾക്ക് പൈസ കൊടുത്ത് എനിക്ക് ഇത്രയും വയസ്സും പ്രായമുള്ള എനിക്ക് 1 രൂപ പോലും അവരാരും തന്നിട്ടില്ല. എന്റെ എല്ലാ സ്വത്തും ഈ മോന് വേണ്ടി ഞാൻ കൊടുത്തു. ബാങ്കിലിട്ടുള്ള പൈസയെല്ലാം അവന് വേണ്ടി ചെലവാക്കി. പക്ഷെ അവൻ എന്നെ അന്വേഷിക്കുമായിരുന്നു, അവൻ ഇല്ല, അവൻ മരിച്ചു പോയി, പൈസ എനിക്ക് തിരികെ കിട്ടിയതുമില്ല.
1: ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ സുഗന്ധിക്ക് എത്ര വയസ്സായി?
2: 70 വയസ്സ്.
1: സുഗന്ധിക്ക് ഈ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥലം എവിടെയായിട്ട് വരും? അപ്പൊ തിരുവനന്തപുരം RDO ആണ്, നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന RDO എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പൊ ഇവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നിങ്ങൾക്കൊരു പരാതി, ഈ വിഷയങ്ങളെല്ലാം വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരു പരാതി തിരുവനന്തപുരം കൊടപ്പനക്കുന്നിൽ പ്രവർത്തിക്കുന്ന മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പരാതി എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്നൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
0: പറഞ്ഞോളൂ, നമ്മൾ
1: സമയം അവസാനിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞോളൂ.

0: ിച്ചുകൊണ്ട് ഒരു അപ്പലേറ്റ് കോടതിയെ സമീപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഇത് അതേ അതേ കോടതി തന്നെ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം.
1: റിവ്യൂ പെറ്റീഷൻ അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട നിയമസഹായ
0: ലീഗൽ സർവീസ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിയമ ഉപദേശവും നിയമസഹായവും കിട്ടും. അപ്പം സുഗന്ധി ആ വഴിക്ക് ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, തിരുവനന്തപുരത്ത് ഇവിടെ കൺസീലിയേഷൻ മീഡിയേഷൻ സെൻ്റർ ഉണ്ട്. ആ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തായിട്ട് മീഡിയേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ പോയി ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിയമസഹായം കിട്ടുന്നതായിരിക്കും. കേട്ടോ, ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്.
1: അപ്പോൾ നമ്മുടെ സമയം ഏകദേശം തീരുകയാണ്. ഈ സാധാരണയായിട്ട് താങ്കളുടെ ഈ ഒരു അനുഭവത്തിൽ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ വയോജനങ്ങൾ എത്താതിരിക്കാൻ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്?
0: സാറേ, പ്രധാനമായിട്ട് അതിനകത്ത് സംരക്ഷിക്കുക നമ്മൾ നോക്കേണ്ട വിഷയമെന്ന് പറയുന്നത്, ഈ നമ്മൾ എത്ര തന്നെ സ്നേഹത്തോടുകൂടെ മക്കളെ വളർത്തി ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഈ മരക്കഷണത്തിൻ്റെ കഞ്ഞിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് വളരെ സൂക്ഷ്മത, ഇപ്പം നമ്മളുണ്ടാക്കുന്ന വസ്തു കുട്ടികൾക്ക് എഴുതി കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ച് തന്നെ എഴുതി കൊടുക്കണം, കണ്ടീഷൻ വെച്ച് എഴുതി കൊടുക്കണം. പിന്നെ ഇത്തരം നിയമപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ച് പലരോടും മനസ്സിലാക്കാനുള്ള, ഇപ്പം മെയിൻ്റനൻസ് ട്രൈബ്യൂണലുകൾ പോലുള്ള ഇത്തരം വേദികളെക്കുറിച്ച് ആളുകളോട് ചോദിച്ച് മനസ്സ്, ഈ പൊതുപ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് വളരെ നല്ല ഗ്രാഹ്യമുണ്ട്, അത് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പ്രമാണങ്ങൾ എഴുതുമ്പോൾ വളരെ കണ്ടീഷൻ വെച്ച്, നിബന്ധന വെച്ചുകൊണ്ട് എഴുതുക. പൂർണ്ണമായിട്ടും ഈ മക്കളെ വിശ്വസിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെയും കൂടെ ഒരു സേഫ്റ്റി നോക്കിക്കൊണ്ട് മാത്രം കാര്യങ്ങൾ ഏർപ്പെടുക. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടത് ബോധവൽക്കരണമാണ്. ഈ നിയമത്തെക്കുറിച്ച് ഈ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അറിയാവൂ എന്നാണ്. കാരണം നമുക്ക് വരുന്ന പരാതികൾ നോക്കുമ്പോൾ വളരെ കുറച്ച് കൂടുന്നുണ്ടെങ്കിലും കുറച്ച് കൂടെ ബോധവൽക്കരണം ആവശ്യമാണ്. അപ്പം മിക്കവാറും ഇപ്പം വയോജന വകുപ്പ് വന്നിട്ടുണ്ടല്ലോ, വളരെ താല്പര്യപൂർവ്വം ഇതൊക്കെ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും.
1: അപ്പം നമ്മുടെ വയോജനങ്ങൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കും നമ്മുടെ ശ്രോതാക്കൾ. ഒരു പക്ഷേ ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെ നമുക്കൊരു പ്രതീക്ഷ വെക്കാം. അവരിതൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ മക്കളെന്ന് പറയുന്ന ആൾക്കാർ, അവർ ഇങ്ങനൊരു നിയമം ഇല്ലെങ്കിൽ കൂടി നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഒരു
0: കടമയാണ്,
1: ഉത്തരവാദിത്വമാണെന്നുള്ള ഒരു ബോധവും അവർക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ വളരെ വിശദമായ മറുപടി നൽകിയ അഡ്വക്കേറ്റ് സുരേഷ് പണ്ടന്നൂറിന് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു.
2: വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിഭാഷകനും തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
3: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്,
4: എന്റെ കാറിൽ നിന്ന് നേരത്തെ അതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്,
5: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
6: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു, കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
7: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
8: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00 വരെ. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി MS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി

പറയുന്നു 9 4 9 5 9 6 4 3 2 1 9 4 9 6 5 5 6 3 2 1 ഒരു നമ്പർ കൂടി 9 4 9 6 5 9 6 3 2 1 ഓർക്കുക, ഹലോ ആകാശവാണിയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് കവി മുരുകൻ കാട്ടാക്കട. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9 4 9 5 9 6 4 3 2 1 9 4 9 6 5 9 6 3 2 1 നമ്പറുകൾ ഒരിക്കൽ കൂടി 9 4 9 5 9 6 4 3 2 1 9 4 9 6 5 9 6 3 2 1 ഹലോ പ്രിയഗീതം പരിപാടി ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. അതിഥി കവി മുരുകൻ കാട്ടാക്കട. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: വിശ്വ മാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി.
1: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം. ഗുണമേന്മ, സുരക്ഷ, വിശ്വാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സ്റ്റാൻഡേർഡൈസിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്ന ആഗോള ദിനം. ഇന്ത്യയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ ദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ. നിങ്ങൾക്കറിയാമോ, പ്രഷർ കുക്കർ, ഇലക്ട്രിക്കൽ സ്വിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ISI അടയാളം അവ BIS-ന്റെ കർശന പരിശോധനകൾ വിജയിച്ചതിന്റെ തെളിവാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഗുണമേന്മയുടെ അടയാളമായ ISI മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടോയെന്ന് പരിശോധിക്കൂ. സ്റ്റാൻഡേർഡ്സിനെ അറിയൂ, വിശ്വാസ്യത ആസ്വദിക്കൂ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. മഴവില്ല്. വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് മഴവില്ലിൽ ആദ്യ ഗാനം ബോംബെ എന്ന തമിഴ് ചിത്രത്തിൽ നിന്നാണ്. വരികൾ എഴുതിയത് വൈരമുത്തു, സംഗീതം AR റഹ്മാൻ, പാടിയത് ചിത്ര.

ബോംബെ എന്ന ഹിന്ദി, ക്ഷമിക്കണം, ബോംബെ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. മഴവില്ലിൽ അടുത്ത ഗാനം ആഷിക്കി 2 എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നും അങ്കിത് തിവാരി പാടിയത്.

ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം, സിറൈ എന്ന ചിത്രത്തിൽ നിന്നും. വരികൾ എഴുതിയത് സാരഥി, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ, പാടിയത് സൂരജ്, സന്തോഷ്, ചിന്മയി എന്നിവർ.

0: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം. ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി ബ്രാഞ്ച്.
1: മഴവിലിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. വൈരമുത്തു വരികളെഴുതി, ഹാരിസ് ജയരാജ് സംഗീതം പകർന്ന, ശങ്കർ മഹാദേവൻ, സുനിധി ചൗഹാൻ, ചിന്മയി എന്നിവർ പാടിയത്. ചിത്രം അനേകൻ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്രി ഹേ ആയേ ആപ് സുൻതെ ഹേ ഹിന്ദി പാട്ട്. അധ്യാപിക ഹേ സ്മിത എസ് വി, ഛാത്രായം ഹേ അർപ്പിത ഓർ ചാന്ദിനി മോഹൻ.
2: നമസ്തേ ബിച്ചു.
3: നമസ്തേ ദീപിക ജി.
2: ആപ് സബ് കൈസേ ഹോ?
3: ഹം ടീക് ഹൂ.
2: ടീക് ഹേ ബിച്ചു, ഹം പിച്ചലേ കക്ഷാ മേ ക്യാ ക്യാ പഠാ, യാദ് ഹേ?
3: ഹാ ജി യാദ് ഹേ
2: ജി. ചാന്ദിനി ആപ് ബതായേ.
3: ഹാ ജി. അന്നു കോ ലേക്കർ ബായി സാഹബ് ചലേ ജാനേ കാ തയ്യാർ കിയാ, അന്നു കാ സാരാ സാമാൻ ബാഗ് പർ രഹ് ദിയാ, സയാനി ബുവാ നേ സാരേ നിർദേശ് ദിയാ, മഗർ ഉൻ ദോനോ ചലേ ജാനേ കേ ബാദ് സയാനി ബുവാ കേ മൻ മേ ബഡി ചിന്ത ജാഗ് ഉടി. ഹോനെ ദുസ്വപ്ന ദേക്കാ കി ബായി സാഹബ് അകലെ ആഗയാ, ഇസ്കേ ബാദ് വോ ചില്ലാക്കർ രോ പടി. കരീബ് ഏക് മഹീനേ കേ ബാദ് ഏക് ദിൻ ബായി സാഹബ് കാ പത്ര നഹീ മായാ, ഫിർ ജബ് ബായി സാഹബ് കാ പത്ര ആയാദാ, ഉസ് പത്ര മേ ബുവാജി കെ 50 രൂപയേ കെ വാലേ സെറ്റ് കെ ദോ പ്യാലേ ടൂട്ടനേ കെ ബാരേ മേ സൂചിത് കിയാ.
2: ടീക് ഹേ ബച്ചോ, ഇസ് അനുച്ഛേദ മേ ഏക് പ്രശ്ന ഭീ ഹേ. യേ സവാൽ ഏ ഹേ, യേ സൻസാർ നശ്വർ ഹേ ബുവാ കെ പതിനേ പത്ര കി ശുരുവാത് മേ ക്യോ ഐസാ ഉല്ലേഖ കിയാ ഹോഗാ. ബുവാ കെ പതി കെ ഹാത്ത് സേ 50 രൂപയെ വാലേ സെറ്റ് കെ ദോനോ പ്യാലേ ഗിർക്കർ ടൂട്ടുകയേ, യഹ് ബതാനെ കേ ലിയേ ശുരുവാത് മേ ഐസാ ലിഖാ ഹോഗാ. സമജ് മേ ആ ഗയാ?
3: ഹാ ജി.
2: ജി അർപ്പിത, ഇസ് പ്രശ്ന കാ ഉത്തര ആപ് ബതായേ.
3: ഹാ ജി. ബുവാ കേ പതി കേ ഹാത്ത് സേ 50 രൂപയെ വാലി സേട്ട് കെ ദോനോ പ്യാലേ ഗിർക്കർ ടൂട്ട് ഗയി, യഹ് ബതാനെ കേ ലിയേ ശുരുവാത് മേ ഐസാ ലിഖാ ഹോഗാ.
2: ടീക് ഹേ. സബാഷ് അർപ്പിത, ബച്ചോ ആഗെ ദേഖ് ലീജിയേ പട ഭാഗ്യ ഓർ. ഏക് മിനട് തക് മേം ഹദ ബുദ്ധി സി ഖടി രഹി സമച്ച് ഹി നഹീം ബായി, യഹ് ക്യാ

0: से क्या हो गया? जोम ही कुछ समझी, मैं जोर से हंस पड़ी। किस प्रकार मैंने बुआ जी को सत्य से अवगत कराया? वह सब मैं कोशिश करके भी नहीं लिख सकूंगी। पर वास्तविकता जानकर बुआ जी भी रोते रोते हंस पड़ी। पांच आने की सुराही तोड़ देने पर नौकर को पूरी तरह पीटने वाली बुआ जी 50 रुपए वाले सेट के प्याले टूट जाने पर भी हंस रही थी, मानो उन्हें स्वर्ग की निधि मिल गई हो। देखो बच्चो, അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭർത്താവ് എഴുത്തേതാ ലേറ്റ് ആവേണ്ട കാരണം അത് തന്നെയാണ്. അപ്പൊ ബുവാജി ഇവിടെ വെച്ചാൽ അന്നൂന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, അന്നൂന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നായിരുന്നു. പക്ഷേ അവര് കൊടുത്തുവിട്ട 50 രൂപ സെറ്റിന്റെ 2 കപ്പ് അവിടെ പൊട്ടിപ്പോയതിനാണ് അദ്ദേഹം കത്തെഴുതാൻ ഇത്രയും വൈകിയത്. അപ്പൊ അതിനുശേഷം അദ്ദേഹം എഴുതിയ കത്തിലെ സംഭവത്തിനെ കുറിച്ച് വളരെ ആമുഖത്തോടു കൂടിയാണ്, അതായത് വളരെ വ്യസനസമേതമാണ് അത് അറിയിക്കുന്നത്. അപ്പൊ ഇത്രമാത്രം ഒരു മോശപ്പെട്ട കാര്യമാണ് അല്ലെ, ഇതൊക്കെ മനുഷ്യ സഹജമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനെ ബുവാജിയുടെ ആ ഒരു ഭയത്താലാണ് അദ്ദേഹം ഇത്രയും കത്തെഴുതാൻ വൈകിയതും അതിനുശേഷം കത്തെഴുതിയപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് സൂചിപ്പിച്ചതും. ഏക് മിനിറ്റ് ഒരു മിനിറ്റ് തക് മെയും ഹദ് ബുദ്ധി സി ഖടി ഹോയി, ഞാനിങ്ങനെ ഹദ ബുദ്ധിയിൽ ഞാനിങ്ങനെ ചിന്തിച്ചു നിന്നുപോയി. സമച്ച് ഹി നെയ്യും വായി, എനിക്ക് മനസ്സിലാവുന്നില്ല. ഏക ക്യാ സേ ക്യാ ഹോഗയ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ജോം ഹി കുച്ച് സമച്ചി മെയും ജോർ സേ ഹസ്പടി, ഞാൻ ഉറച്ചു ചിരിച്ചു. കിസി പ്രകാർ മേനെ ബുവാജി കോ സത്യ സേ അവഗത് കരായ വഹ സബ് മെയും കോശിഷ് കർണേ ഭി നെഹി ലിഖ് സകൂങ്കി. പർ വാസ്തവികത ജാൻകർ ബുവാജി ഭി രോത്തെ രോത്തെ ഹസ്പടി. വാസ്തവികം അറിഞ്ഞിട്ട്, അതായത് 3 ദിവസം എഴുത്തു വരാൻ വൈകിയപ്പോ അവരനുഭവിച്ച ടെൻഷൻ, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ടെൻഷൻ അനുഭവിച്ചിരുന്ന ബുവാജിക്ക് ഇത്രയും ഒരു നിസ്സാര കാര്യമായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞു. വാസ്തവികത ജാൻകർ ബുവാജിനെ രോത്തെ രോത്തെ കരഞ്ഞു കരഞ്ഞു ചിരിച്ചുപോയി. ഷോ ഭർത്താവ് എഴുത്തെഴുതാൻ ഇത്രയും വൈകിയത്, 2 കപ്പ് പൊട്ടി എന്നെ പേടിച്ചിട്ടായിരുന്നു. പാഞ്ചണയ്ക്ക് സുരാഹി തോട് ദേനേപ്പർ, 5 അണയുടെ ഒരു കൂജ പൊട്ടിച്ചതിന് നൌക്കർക്കോ ഭൂരി തരസെ പീട്ടിനെ വാലി ബുവാജി 50 രൂപയെ വാലി സെറ്റ് കെ പ്യാലെ ടൂട് ജാനേപ്പർ ഫി ഹസ്രഹീതി. 5 അണയുടെ കൂജ പൊട്ടിച്ചപ്പോ നൌക്കറെ തല്ലിയ നമ്മുടെ ബുവാജി 50 രൂപയുടെ ഗ്ലാസ് 2 എണ്ണം പൊട്ടിച്ചപ്പോൾ, ആ സെറ്റിൽ നിന്നുള്ള 2 ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ ചിരിക്കുന്നു എങ്കിൽ, മാനോ ഓ പീപ്പിൾ ഉൻഹിയ സ്വർഗ്ഗകി നിധി മിൽഗി, സ്വർഗത്തിൽ നിന്നുള്ള നിധി കിട്ടിയതുപോലെ ആയിപ്പോയി എന്നാണ് ഇവിടെ പറയുന്നത്. അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കി നടത്തിരുന്ന ബുവാജിക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നു. അതിന് അനു ഭർത്താവും എല്ലാം കുറച്ച് സമയം മാറി നിന്നപ്പോ അവരുടെ എഴുത്തൊന്നും വരാതിരുന്നപ്പോൾ ബുവാജി അനുഭവിച്ച ടെൻഷനും അതിനുശേഷം കത്ത് കിട്ടിയപ്പോൾ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന 50 രൂപയുടെ സെറ്റിൽ നിന്നുള്ള 2 ഗ്ലാസുകൾ പൊട്ടിയതിനെ കുറിച്ചുമാണ് അവിടെ പ്രതിപാദിച്ചിരുന്നത്. അപ്പൊ ഇത് വായിച്ചപ്പോൾ ബുവാജി സ്വയം തന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുകയും ചെയ്തു. ठीक है बच्चों, समझ में आ गया?
1: हाँ जी.
0: अर्पिता पढ़िए ये सनिचित.
1: हाँ जी. एक मिनट तक मैं अधबुद्धि से कड़ी रही, समझ ही नहीं पाई यह क्या से क्या हो गया. जो ही कुछ समझी, मैं जोर से हंस पड़ी. किस प्रकार मैंने बुआ जी को सत्य से अवगत कराया, वह सब मैं कोशिश करके भी नहीं लिख सकूंगी. पर वास्तविकता जानकर बुवाजी भी रोते रोते हंस पड़ी. पांच आने की सुराई तोड़ देने पर नौकर को बुरी तरह पीटने वाली बुवाजी 50 रुपए वाली सेठ के प्याले टूट जाने पर भी हंस रही थी, मानो उन्हें स्वर्ग की निधि मिल गई हो.
0: ठीक है बच्चों, इसमें एक प्रश्न और उत्तर है. इस कहानी समझ में आ गया बच्चों?
1: हाँ जी.
0: इस कहानी का संदेश ये है कि मनु भंडारी जी ने इस कहानी में कहती है, सयानी बुआ का मुख्य संदेश ये है कि आदि अनुशासन कठोर नियम और निर्जीव चीजों से अधिक मोह मनुष्य के इंसानी रिश्ते और भावनाओं को मार देता है. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അധികമായിട്ട് സ്ട്രിക്റ്റ് ആവാൻ പാടില്ല. അപ്പൊ ആവശ്യത്തിലുപരി ഒരു കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്, അതിലുപരി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് മനു ഭണ്ഡാരി ഈ സയാനി ബുവ എന്ന് പറയുന്ന കഹാനിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. സമജ്മേ ആഗയ ബച്ചോ?
1: ഹാജി.
0: ചാന്ദിനി, ആ ബത്തായിയെ ഈ കഹാനി കാ സന്ദേശ്.
2: ഹാജി. മനു ഭണ്ഡാരി കി കഹാനി സയാനി ബുവ കാ മുഖ്യ സന്ദേശ് യഹ് ഹേ കി ആദി അനുഷാൻ കഠോർ നിയം ഓർ നിർജീവ് ചീസോം കേ അധിക് മോഹ് മനുഷ്യ കേ ഇൻസാനി രിഷ്ടോം ഓർ ഭാവനാവും കോ മാർ ദേതാ ഹേ.
0: ഇസ് പാഠഭാഗമേ ആനേ വാലേ ശബ്ദാർത്ഥ പഹല അർപ്പിത ആ പടിയെ.
3: ഛഗിത് അത്ഭുതം, അസ്തവ്യസ്ത് ശരിയായിട്ടല്ലാത്ത, ഇൻകാർ നിഷേധിച്ചു, സതർക് കർത്തവ്യനിഷ്ഠത, പ്യാർ ദുലാർ സ്നേഹവും വാത്സല്യവും.
0: ठीक है,

0: അഭി ആഗേ ചാന്ദിനി ആ പഠിയെ.
1: ഹാ ജി. സ്വാഗത് സ്വാഗതം. പ്രൗഡ് മുതിർന്നവർ കിരീരഹിത്തി ചുറ്റപ്പെട്ടിരിക്കുക. ഹസി ഖുഷി ചിരിയും സന്തോഷവും. സുരാഹി തോടുതി പാത്രം പൊട്ടിച്ചു. പീട്ട അടിയേൽക്കുക. തോട്ട് കോട്ട് നശീകരണം. സഖ്യത് കഠിനമായ. വികട് സമസ്യ ഗുരുതരമായ പ്രശ്നം. ആനാകാരി പരിഗണനയില്ലാത്ത.
2: ചീക്കുകർ അലറുന്നു. ഹിദായത് നിർദ്ദേശങ്ങൾ. ആക്കിർ എല്ലാത്തിനും ഉപരി. കഠോരത കാഠിന്യം. മൗഖിക് വാക്കാലുള്ള.
0: ടീക്ക് അർപ്പിത ആ പടിയേ ആകെ ശബ്ദാർത്ഥ.
2: ധൈര്യപൂർവിക് ധൈര്യത്തോടെ. സതർക്കത കർത്തവ്യനിഷ്ഠത. ഹിസ്സേ ഭാഗങ്ങൾ. ഹതബുദ്ധി ആശയക്കുഴപ്പത്തിലായ. വാസ്തവികത യാഥാർത്ഥ്യം. പ്യാലെ കപ്പുകൾ.
0: ടീക്കെ ഇസ്മേ ഓർ കുച്ച് പ്രശ്ന ഉത്തര ഹേ. സയാനി ബുവാ കോ ലോഗ് ക്യോ ഐസാ നാം ദിയ. അർപ്പിത ബതായിയേ.
2: ഹാ ജി. സയാനി ബുവാ കാ നാം വാസ്തവ മേം ഹീ സയാനി താ യാ ഉൻകെ സയാനേപ്പൻ കോ ദേഖ് കർ ലോഗ് ഉൻഹേം സയാനി കഹനേ ലഗേ ദേ.
0: ടീക്ക് പഹാഡ് ജാനേ പർ സയാനി ബുവാനേ കിൻ കിൻ ചീസോം കി ലിസ്റ്റ് ബനി. ചാന്ദിനി ആപ് ബതായിയേ.
1: ഹാ ജി. ജൂത്തോം കി മോസോം കി ഗരം കപ്പടോം കി ഔട്ട്നേ ബിച്ചാനേ കെ സാമാൻ കി ബർത്തനോം കി.
0: ടീക്ക് സബാഷ് ചാന്ദിനി. സയാനി ബുവാ കെ ഹാം സബ് ലോഗ് കിത്നേ ബജേ ഉഠത്തെ ഥേ. അർപ്പിത ബതായിയേ.
2: പാഞ്ച് ബജേ.
0: ഹർ ചീസ് രഖത്തേ സമയ ഭായ് സാഹബിനെ സയാനി ബുവാ കി സഖ്യത് ഹിദായത് ക്യോം തി. അർപ്പിത ബതായിയേ.
2: ഹാ ജി. ഏക് ബി ചീസ് കോനി നഹിം ചായേ.
0: ടീക്ക് സയാനി ബുവാ കെ ഹാം സബ് ലോഗ് കിത്നേ ബജേ ഉഠത്തെ ഥേ. അർപ്പിത ബതായിയേ.
2: ഹാ ജി. സുബ ടീക് പാഞ്ച് ബജേ.
0: ടീക്ക് സബാഷ് അർപ്പിത. മനു ഭണ്ഡാരി കാ ജന്മ ഓർ മൃത്യു കബ് ഹുവാ. ചാന്ദിനി ആ ബതായിയേ.
1: തീൻ ഏപ്രിൽ ഉന്നീസ് സൌ ഇക്കീസ് മേം ജന്മ ഹുവാ. പന്ത്ര നവംബർ ദോ ഹസാർ ഇക്കീസ് മേം മൃത്യു ഹുവാ.
0: ടീക്ക് സബാഷ് ചാന്ദിനി. കഹാ ജന്മ ഹുവാ മനു ഭണ്ഡാരി. അർപ്പിത ബതായിയേ.
2: മധ്യപ്രദേശ് മേം മൻസൂർ ജില്ലേ മേം ബാൻപുര ഗാവ മേം ജന്മ ഹുവാ.
0: ടീക്ക് സബാഷ് അർപ്പിത. ഉൻകെ പ്രസിദ്ധ കഹാനിയോം കാ നാം ബതായിയേ ചാന്ദിനി ആപ്.
1: ആപ്കാ ബണ്ടി മഹാബോച് ആദി ഉൻകെ ബഹുചർച്ചിത് ഉപന്യാസ് ഹേ.
0: ടീക്ക് ഉൻകോ കോൺസി വർഷമേ ഈ വ്യാസ സമ്മാൻ പ്രാപ്ത ഹുവാ.
2: ദോ ഹസാർ സാത് മേം വ്യാസ് സമ്മാൻ പ്രാപ്ത ഹുവാ.
0: ടീക്ക് ഉൻകി കിൻ കിൻ കഹാനി സംഗ്രഹ് പ്രകാശിത കിയ.
1: യഹി സച് ഹേ മേം ഹാർ ഗയി ഏക് പ്ലേറ്റ് സൈലാബ് ജൈസെ ആട്ട് കഹാനി സംഗ്രഹ് പ്രകാശിത ഹേ.
0: ടീക്ക് ബച്ചോ. ठीक है बच्चों, आपको कोई संदेह है?
2: नहीं जी, जी।
0: हमारा कक्षा इधर समाप्त हो गया.
2: धन्यवाद अध्यापिका जी.
0: धन्यवाद बच्चों.
3: अभी तक आप सुन रहे थे हिंदी पाठ. अध्यापिका थे स्मिता एसवी. छात्राएं थे अर्पिता और चांदनी मोहन. इसी के साथ आज का हिंदी पाठ यही समाप्त होता है. नमस्कार.
4: പ്രിയ ശ്രോതാക്കളെ, ഇനി ഒരു ഹിന്ദി ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം കഭി അൽവിദാ നാ കഹ്നാ. ആലപിച്ചിരിക്കുന്നത് ശങ്കർ മഹാദേവനും സംഘവും.

0: ഹിന്ദി ചലച്ചിത്രഗാനം പൂർണ്ണമാകുന്നു. ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് അഷ്ടപദി അവതരിപ്പിക്കുന്നത് കലാപീഠം പ്രകാശൻ.

0: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി വഗു മെസൻ ആലപിച്ചത്. രചന സുഹൈൽ കോയ, സംഗീതം വിഷ്ണു വിജയ്.

0: ആകാശവാണി.
1: സ്കിന്നർ വാട്സും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം വിശ്വാസത്തിൻ നായകനെ എന്നു കാണുമോ.

ആകാശവാണി അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. ആദ്യം ഇന്നത്തെ പരിപാടി. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ജൻധൻ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. യുവസംരംഭകനായ ജോയിസ് മാത്യുവുമായി അഭിമുഖം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ. 7:45 വാർത്തകൾ. 7:55 ചലച്ചിത്രഗാനം. 8:00 പ്രതീക്ഷകളുടെ തീരത്ത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ നാൾവഴികൾ ചിത്രീകരണം. രചന അഖിൽ വി മൂർത്തി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM സുരക്ഷാ ബീമാ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഗ്രീൻ ഹൈഡ്രജൻ, ഭാവിയിലെ ഊർജ്ജസ്രോതസ്, രാജം കെ സംസാരിക്കുന്നു. രാത്രി 9:30 നവരാത്രി സംഗീതോത്സവം 2026 മൂന്നാം ദിവസം തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ നടക്കുന്ന അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം കേൾക്കാം. ആവണീശ്വരം SR വിനു വയലിൻ, B ഹരികുമാർ മൃദംഗം, ഡോ S കാർത്തിക് ഖടം, തിരുനക്കര രതീഷ് മുഖർശങ്ക്. മുഖ്യകൃതി ദേവി പാവനെ, രാഗം സാവേരി. 11:00 സുഭാഷിതം ജയശ്രീ കുറിശ്ശേരി അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയ നിത്യമേഘം എന്ന കവിത ആലാപനം ഹരിശങ്കർ. 6:15 ഉദയഗീതം S സീത, KV നാരായണസ്വാമി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂപെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 171. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 9:45 ചലച്ചിത്രഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം. മൈസൂർ നാഗമണി ശ്രീനാഥ് പാടിയ കൃതികൾ. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻഅംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി MS മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം. പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൌതികശാസ്ത്രം, ഹരികൃഷ്ണൻ RS സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ, ലക്ഷ്മി KS പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. സർജറിക്കായി അനസ്തീഷ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ

0: നൽകുന്ന അനസ്തീഷ്യ തുടങ്ങിയ അനസ്തീഷ്യയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ലൈസ് ജോയിസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു വട്ടം കൂടി, 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ അവസാന ഭാഗം, രചന സലിംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CAT സ്പോൺസർ പരിപാടി, 3 മണിക്ക് ഗാനോപഹാരം, 4 മണിക്ക് മായാമുദ്രകൾ, 4:30 മഴവില്ല്, വൈകിട്ട് 5 മണിക്ക് ഹിന്ദിപ്പാടം, 5:15 തുടിതാളം, 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:45 ഭക്തിഗാനങ്ങൾ, ഉണ്ണിമേനോൻ പാടിയത്, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഇ ബസ് സേവ, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:40 നിയമസഭയിൽ നിന്ന്, 6:50 കിസാൻ വാണി, ഗ്രാമത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് വനിതാ കരുത്ത്, പ്രമോദ് മാധവനുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുറന്ന കമ്പോള വില നിലവാരം, 7:35 യുവവാണി, നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം, അമൽ കൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം, 8:00 നേർമൊഴി, നാടകകൃത്തും തിരക്കഥാകൃത്തുമായ മുഹാദ് വെമ്പായവുമായി അഭിമുഖം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, സ്വപ്നങ്ങൾക്ക് ചിറകേകിയ കലാം, കോളിൻ ജോസ് നടത്തുന്ന പ്രഭാഷണം, 9:30 നവരാത്രി സംഗീതോത്സവം, 2026 നാലാം ദിവസം തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ അമൃത വെങ്കടേഷ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം, എൽ രാമകൃഷ്ണൻ വയലിൻ, SJ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മോർസിംഗ്, മുഖ്യകൃതി ഭാരതി മാമവ, രാഗം തോടി. രാത്രി 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ 11:35 മുതൽ FM Gold. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4°C, കുറഞ്ഞ താപനില 25.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4°C, കുറഞ്ഞ താപനില 26°C. ഇതോടെ കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 August 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 August 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട്

0: എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
1: PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇപ്പോൾ സമയം 6:04:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Valsa Williams. The Union Cabinet has approved a productivity-linked bonus PLB of 78 days for more than 11,40,000 eligible railway employees in recognition of their performance. Information and Broadcasting Minister Ashwini Vaishnav made the announcement while briefing the media after the Union Cabinet meeting chaired by Prime Minister Narendra Modi in New Delhi today.
4: The Cabinet today approved a productivity-linked bonus equivalent to 78 days' wages for around 11,40,770 railway employees. The bonus is a Diwali gift for all railway employees who work tirelessly day and night to ensure the smooth functioning of the Indian Railways. The total financial outlay for the bonus is approximately 2,009 crore rupees.
3: Mr. Vaishnav also said large-scale recruitment is underway in the railways, with recruitment being carried out for around 1,65,000 posts. The union minister said the government has also approved the continuation of the National Social Assistance Program for 5 years from 2026-27 to 2030-31 with an outlay of 53,428 crore rupees. He said the cabinet has approved the strategic restructuring of the IDBI bank. Prime Minister Narendra Modi has said India's civilizational journey has been shaped by centuries of cultural exchange and the sharing of knowledge across borders. The Prime Minister made the remarks during a message delivered at the inaugural session of the 3-day international conference on Bharat's cultural connections across the globe in New Delhi today. The Prime Minister highlighted the role of ancient centres of learning, such as Nalanda, in promoting the exchange of knowledge between India and other parts of Asia. The Prime Minister's message was read out by Culture Secretary Vivek Agarwal at the conference. External Affairs Minister Dr. S. Jaishankar and Canadian Foreign Minister Anita Anand today reviewed progress in India-Canada relations, covering trade and investment, education, energy, defence and people-to-people exchanges. The two ministers held a meeting in New Delhi, during which they also exchanged views on key regional and global developments. In a social media post, Dr. Jaishankar said India and Canada are advancing their strategic partnership through leadership-level engagement and sustained cooperation between their governments and industries. India today expressed solidarity with

0: Saudi Arabia and condemned the string of attacks in the West Asian nation. Briefing media in New Delhi this afternoon, External Affairs Ministry spokesperson Randhir Jaiswal condemned the attack on the Aramco headquarters, which took place yesterday, saying India condemns all such attacks on civil infrastructure in the country. He said India hopes that peace and normalcy returns in the region. Giving an update on the diaspora in Saudi Arabia, Mr. Jaiswal said Indian Embassy in Riyadh is in regular touch with the Indian community members for their welfare. At the same time, advisories have been issued. Maharashtra has declared 305 of the state's 358 talukas drought hit, covering more than 85% of the state's talukas, following the addition of 40 more talukas to the list. Chief Minister Devendra Fadnavis has announced that farmers in the affected areas will receive initial financial assistance of 5,000 rupees directly into their bank accounts before Diwali. Prime Minister Narendra Modi will inaugurate and dedicate to the nation five major development projects worth around 3,350 crore rupees in Ladakh tomorrow through video conferencing. The projects aim to strengthen connectivity, improve energy infrastructure, conserve cultural heritage and enhance water security in the region. India's Anand Kumar Velkumar won a silver medal in the men's 1,000-meter sprint category at the World Skating Games being held at Asuncion in Paraguay. Notably, the time difference between the gold medalist and Anand Kumar was just 4 milliseconds. In men's cricket, India will face the West Indies in the fourth T20 International in Hyderabad today. The match will begin at 7 p.m. IST. Benchmark domestic equity indices ended in the negative zone today. The Sensex dropped 252 points to close at 72,782. And with that, we end this news bulletin.
1: Agashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനും തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ 31 വരെ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേര് ചേർക്കുന്നതിനും അവസരമുണ്ടാകും. ജില്ലയിലെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. മുൻപുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഫോം ഒഴിവാക്കിയിട്ടുണ്ട്. അതിനാൽ അപേക്ഷകർക്ക് ഫോം 6 മാത്രം പൂർത്തിയാക്കി സമർപ്പിക്കാം. തിരുവനന്തപുരം ജില്ലയുടെ പുതിയ ജില്ലാ കളക്ടറായി അഞ്ജു KS ചുമതലയേറ്റു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. വിഴിഞ്ഞം തുറമുഖം പ്രോജക്ട് പുനരധിവാസ ചുമതല കൂടി പുതിയ കളക്ടർ വഹിക്കും. പെരിന്തൽമണ്ണ സബ് കളക്ടർ, ആലപ്പുഴ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ, ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അവർ KSBCDC MD, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ, കൃഷി കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഹമാരി അംഗൻവാടി, ഹമാരി ജിമ്മേദാരി അഥവാ നമ്മുടെ അംഗൻവാടി നമ്മുടെ ഉത്തരവാദിത്വം എന്ന സന്ദേശമുയർത്തി ICDS തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം ഓഫീസിന്റെ നേതൃത്വത്തിൽ പോഷൺ അഭിയാൻ രാഷ്ട്രീയ പോഷൺ മാ പരിപാടി സംഘടിപ്പിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 9 മുതൽ ഒക്ടോബർ 8 വരെയാണ് രാഷ്ട്രീയ പോഷൺ മാ 2026 ആചരിച്ചത്. മാനവീയം വീഥിയിൽ നടന്ന പരിപാടിയിൽ മുൻ ജില്ലാ കളക്ടർ അനുകുമാരി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തമിഴ്നാട്ടിലെ പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെയാണ് തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറിയത്. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വിഗ്രഹ ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ എത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപ്രകാരം വരവേറ്റു. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജക്കിരുത്തി. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ

0: മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ മരുതംകുഴി ചിറ്റാറ്റിൻകര പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമത്തിന് ശാശ്വത പരിഹാരം. പ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്വാസമായി പുതിയ ട്രാൻസ്ഫോമർ പ്രവർത്തനം ആരംഭിച്ചു. മരുതംകുഴി കേരള വാട്ടർ അതോറിറ്റി ക്വാർട്ടേഴ്സിന് മുൻവശത്ത് സ്ഥാപിച്ച 160 kV ട്രാൻസ്ഫോമറിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിന്റെ ഭാഗമായി മുളപൂജ, ശ്രീഭൂതബലി, ഉത്സവ ശ്രീബലി തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ഈ മാസം 18 വലിയ കാണിക്ക. 9 ദിവസമായ ഈ മാസം 19 രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. പള്ളിവേട്ടയ്ക്ക് ശേഷം ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ ആര്യനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എ പി അനിൽകുമാർ നിർവഹിച്ചു. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആര്യനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടമൊരുക്കിയത്. വട്ടിയൂർക്കാവിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. മന്ത്രി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ നടക്കുന്ന അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം കേൾക്കാം. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, തിരുനക്കര രതീഷ് മുഖർശങ്ക്. മുഖ്യകൃതി ദേവി പാവനെ, രാഗം സാവേരി. ഇന്ന് രാത്രി 9:30.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. കേന്ദ്രീയ മന്ത്രിമണ്ഡലസ്യ മഹതീ സ്വീകൃതിഃ. 11.40 ലക്ഷ പരിമിതേഭ്യഃ റെയിൽ കർമ്മചാരിഭ്യഃ 78 ദിനാനാം പാരിതോഷികം അനുമോദിതം. രാഷ്ട്രീയ സാമാജിക സഹായതാ കാര്യക്രമഃ ച 31 ഉത്തര 2000 തമ വർഷ പര്യന്തം വിസ്താരിതഃ. വിത്തീയക്ഷേത്രേ മന്ത്രിമണ്ഡലസ്യ ഐതിഹാസികഃ നിർണയഃ. സൂക്ഷ്മ ലഘു മധ്യമ ഉദ്യമാനാം നൂതന ഉദ്യമാനാം ച സംവർദ്ധനായ IDBI ബാങ്ക് സംസ്ഥായാഃ രണനീതിക പുനർ സംരചനായൈ മന്ത്രിമണ്ഡലസ്യ സ്വീകൃതിഃ. ജാഗതിക ജ്ഞാന സാംസ്കൃതിക ആദാന പ്രദാനേഷു ഭാരതസ്യ ഐതിഹാസികം അവദാനം അദ്യ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സപ്രശ്രയം സമുദ്ഘോഷിതം. ഭാരത് കാനഡാ ദേശയോഃ രണനീതിക സഹഭാഗിതായാഃ നൂതനഃ അഭ്യുദയഃ. വാണിജ്യ ഊർജാ രക്ഷാ ശിക്ഷാ ക്ഷേത്രേഷു പരസ്പര സഹയോഗസ്യ ദൃഢീകരണായ സങ്കല്പഃ. അപി ച ഹൈദരാബാദ് നഗരെ അദ്യ ഭാരത് വെസ്റ്റ് ഇൻഡീസ് ദലയോഃ ചതുർത്ഥ T20 അന്താരാഷ്ട്രീയ സമ്മുഖീകരണം ഭവിഷ്യതി. അഥ വാർത്താഃ വിശദീകൃത്യ. ഉത്കൃഷ്ട പ്രദർശനായ 44,00,011 റെയിൽ കർമ്മചാരിണഃ 78 ദിനാനാം വേതനാതുല്യം ഉത്പാദകതാ സംബദ്ധ പാരിതോഷികം ലപ്സ്യന്തേ. മന്ത്രിമണ്ഡലസ്യ നിർണയം ശ്രാവയതാ അശ്വിനി വൈഷ്ണവേന പ്രോദീരിതം യത് പർവണഃ പ്രാഗ് ദീയമാനം ഏതത് പാരിതോഷികം കർമ്മചാരിണാം കാര്യപ്രേരണാം ഉത്കർഷയിഷ്യന്തി.
2: रेलवे के करीब 11,40,770 कर्मचारियों के लिए परफॉर्मेंस लिंक्ड बोनस 78 दिनों का बोनस आज कैबिनेट ने अप्रूव किया. ये दीपावली का उपहार है रेलवे के सभी कर्मठ कर्मचारियों के लिए जो दिन रात मेहनत करते हैं. करीब 2,009 करोड़ रुपए का टोटल बोनस है.
1: केंद्रीय മന്ത്രിമണ്ഡലിന രാഷ്ട്രീയ സാമാജിക സഹായതാ കാര്യക്രമസ്യ ആഗാമി 5 വർഷാണാം കൃതെ 28,00,000 ഉത്തര 350 കോടി രൂപ്യകാണാം വ്യയേന വിസ്താരഃ സ്വീകൃതഃ.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി 53,428 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് നൽകാനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഭിന്നശേഷി പെൻഷൻ ജനനം മുതൽ ബാധകമാക്കിയതിനു പുറമെ PM സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തിയതിനു വേണ്ട അംഗപരിമിതിയുടെ പരിധി 80-ൽ നിന്ന് 40% കുറച്ചു. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ബില്ലിലുണ്ടെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ചർച്ചകൾക്കുശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് ഉൾപ്പെടുത്തിയുള്ള 2026 കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നിയമസഭയിൽ തുടർച്ചയായ 3-ാം ദിവസവും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂളിയക്കോട്.
2: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരി

0: വാഹനാപകടത്തിൽ മൂന്നുപേർ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല സബ്മിഷന് മറുപടിയായി പറഞ്ഞു. ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വേമ്പനാട് കായലിൽ നിന്ന് നീരൊഴുക്ക് കുറയുന്ന വിഷയം പരിഹരിക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
1: സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി നിലവിലെ ഭവന പദ്ധതികൾ ഏകോപിപ്പിച്ച് സമഗ്രമായ പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകൻ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. ഇന്ന് രാത്രിയോടെ ഭൌതിക ശരീരം വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മുതൽ 12 വരെ കമ്മന നവോദയ എൽ പി സ്കൂളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ വിൽത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാർഷിക രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങളെ മാനിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിലും അർഹനായിട്ടുണ്ട്. ചെറുവയൽ രാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ വൈകുന്നേരം ഗതാഗത നിയന്ത്രണത്തിന്റെ റിഹേഴ്സൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും വളർത്തിയെടുക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നവേഷൻ മിഷൻ. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. വൈദ്യുതി കണക്ഷന്റെ നിരക്കുകളിൽ 90% വരെ കുറവ് വരുത്തിക്കൊണ്ട് പെർ കെ വി എ നിരക്കുകൾ പ്രകാരമുള്ള പുതിയ കോസ്റ്റ് ഡേറ്റ നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സെപ്റ്റംബറിലെ ഉത്തരവ് പ്രകാരമാണ് കെ എസ് ഇ ബി ഉപഭോക്താക്കളുടെ വൈദ്യുതി കണക്ഷൻ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചത്. ഈ മാസം 12 മുതൽ പണമടയ്ക്കുന്നവർക്ക് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശബരിമല പൂങ്കാവനത്തിലെ നിർദ്ധരനായ 20 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തകയും കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവുമായ സുനിൽ ടീച്ചർ. പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റാന്നി ളാഹ നിലയ്ക്കൽ റോഡിന് സമീപമുള്ള വനമേഖലയിൽ മഞ്ഞത്തോടൂരിലെ ആദിവാസി വിഭാഗമായ 20 കുടുംബങ്ങൾക്കായുള്ള വീടുകളുടെ നിർമ്മാണമാണ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഒരു വർഷത്തിനിടെ 3 വീടുകളുടെ പണി പൂർത്തിയാക്കി താക്കോൽ നൽകി. വനത്തിനുള്ളിൽ പട്ടയഭൂമിയിൽ 2 നിലകളിലായി 3 മുറികളും ശുചിമുറിയും വരാന്തയും അടങ്ങിയ പരിസ്ഥിതി സൌഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു വരുന്നത്. വനപ്രദേശത്തെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്.
1: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസീൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഒരു മാസം നീണ്ടുനിന്ന ഹിന്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നടന്നു. NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റിട്ടയർഡ് ഡയറക്ടർ കേണൽ PT രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ AG ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർത്താ വിഭാഗം മേധാവി ലെമിജി നായർ, പ്രോഗ്രാം മേധാവി PA ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ കൊല്ലപ്പെട്ട കേസിലെ പ്രതി സുഹൈൽ സജീവ്, കാറിൽ കൂടെയുണ്ടായിരുന്ന നിനവ്, ജോയൽ അമീൻ എന്നിവരെ നെടുമ്പാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ എറണാകുളം റൂറൽ SPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. തിരുവനന്തപുരം പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ അരവണ നിർമ്മാണം ആരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരികയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് അരവണ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടത്തിയ വാക്കൌട്ട് ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധക്ഷണിക്കൽ, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണവേളയും ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. 2 ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും 12 സബ്മിഷനുകളും ഇന്ന് സഭയുടെ മുന്നിലെത്തി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, മോട്ടോർ വാഹന നികുതി ചുമത്തൽ ബിൽ എന്നിവ സഭ പരിഗണിച്ചു. കേരള ഒഴിവാക്കൽ ബില്ലിന്റെ അവതരണവും സഭയിൽ നടന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചെയർപേഴ്സണായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച കമ്മിറ്റിയുടെ 1 മുതൽ 7 വരെയുള്ള റിപ്പോർട്ടുകളും ഇന്ന് സഭയിൽ സമർപ്പിക്കപ്പെട്ടു. വൈദ്യുതി പ്രതിസന്ധിയും പവർകട്ടും വിഷയമാക്കിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് ഇപ്പോഴും അപ്രഖ്യാപിത പവർകെട്ട് തുടരുകയാണെന്ന് നോട്ടീസ് നൽകിയ CPI അംഗം GR അനിൽ ആരോപിച്ചു. 10 വർഷം പവർകെട്ട് എന്തെന്നറിയാത്തവരെ UDF സർക്കാർ അത് പഠിപ്പിച്ചു. വൈദ്യുതി പ്രതിസന്ധി തീർക്കാനായി കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും KCB സ്വകാര്യവൽക്കരിക്കാനുള്ള വ്യക്തമായ അജണ്ടയുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സർക്കാർ വിജയിച്ചെന്നും ഒക്ടോബറിൽ നിയന്ത്രണം ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ മറുപടി. പവർകട്ടുണ്ടായ ദിവസങ്ങളിലെ കണക്കുകൾ സണ്ണി ജോസഫ് സഭയിൽ അവതരിപ്പിച്ചു. 10 വർഷം ഭരിച്ചിട്ടും ആകെ 150 മെഗാവാട്ടിന്റെ വൈദ്യുതി ഉൽപാദനത്തിനെ കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ. വൈദ്യുതി ഉപഭോഗം കൂടിയതും മഴക്കുറവും എൽനിനോ പ്രതിഭാസവും ദേശീയതലത്തിലുണ്ടായ വൈദ്യുതി ക്ഷാമവുമാണ് ഇത്രയേറെ പ്രതിസന്ധിയുണ്ടാക്കിയത്. 4.29 രൂപയ്ക്ക് 25 വർഷത്തേക്ക് വൈദ്യുതി ലഭിക്കുമായിരുന്ന കരാർ കഴിഞ്ഞ സർക്കാർ റദ്ദാക്കിയത് സംസ്ഥാനത്തിന് തിരിച്ചടിയായി. ഇതിലൂടെ 465 മെഗാവാട്ട് വൈദ്യുതി നഷ്ടപ്പെടുത്തിയതിനു പുറമെ 500 മെഗാവാട്ട് വൈദ്യുതി കടം വാങ്ങി ആ കടഭാരം UDF സർക്കാരിന്റെ തലയിലിട്ടുവെന്നും വൈദ്യുതി മന്ത്രി വിശദീകരിച്ചു. വിഷയത്തിലിടപെട്ട മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്ത് കൃത്യമായ വൈദ്യുതി നയം ഉണ്ടാക്കുമെന്ന് സഭയെ അറിയിച്ചു. 2030 ആകുമ്പോഴേക്കും 11,000 മെഗാവാട്ടായി കേരളത്തിന്റെ ഉപഭോഗം വർദ്ധിക്കും. അത് മുന്നിൽ കണ്ട് 5,000 മെഗാവാട്ട് വൈദ്യുതിയെങ്കിലും സംസ്ഥാനം ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. KCB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മികച്ച സ്ഥാപനമാക്കി മുന്നോട്ടു കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇരുവരുടെയും മറുപടിയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ദീർഘകാല വൈദ്യുതി കരാർ ഇടത് സർക്കാർ റദ്ദാക്കിയെന്നത് ശുദ്ധനുണയാണ്. കരാർ അംഗീകരിക്കാതിരുന്നത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും വൈദ്യുതി മന്ത്രിയുടേത് കുറ്റസമ്മതമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ റെഗുലേറ്റർ

0: ഹിസ്റ്ററി കമ്മീഷനിലേക്ക് ഇടത് സർക്കാർ നിയോഗിച്ച പാർട്ടിക്കാരാണ് കരാർ റദ്ദാക്കിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരിച്ചടിച്ചു. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനസംഖ്യയും രോഗികളുടെ അനുപാതവും കണക്കിലെടുത്ത് തിരൂർ ആസ്ഥാനമായി പുതിയ മെഡിക്കൽ കോളേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലീം ലീഗ് അംഗം കുറുക്കോളി മൊയ്തീൻ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. പക്ഷേ ഈ ആവശ്യം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തള്ളി. നിലവിൽ മഞ്ചേരി ആസ്ഥാനമായി ഒരു മെഡിക്കൽ കോളേജ് ഉള്ളതിനാൽ രണ്ടാമതൊരെണ്ണത്തിന് സ്കോപ്പില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് കേന്ദ്ര അനുമതിയോടെയാണ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. അന്ന് 100 മെഡിക്കൽ സീറ്റ് കൂടുതലായി കേന്ദ്രം അനുവദിച്ചിരുന്നു. ഇതാണ് തിരുവനന്തപുരത്ത് രണ്ടാമത് മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ കാരണമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ജി സ്റ്റീഫനും സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചു. ഇതിനു മറുപടി നൽകിയ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ബജറ്റിൽ നിന്ന് അനുവദിച്ച പണവും കെ എസ് ഐ ഡി സിയുടെ ഫണ്ടും ഉപയോഗപ്പെടുത്തുമെന്ന് സഭയെ അറിയിച്ചു. ഫാർമസ്യൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലെ ചില ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും 30 കോടി രൂപ സമാഹരിച്ച് ടൈറ്റാനിയത്തിന്റെ പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ തേടുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. നെടുമ്പാശ്ശേരിയിൽ ലഹരി ഉപയോഗിച്ച് 19-കാരൻ ഓടിച്ച മിനി കൂപ്പർ കാറിടിച്ച് 3 പേർ മരിച്ച ദാരുണമായ സംഭവത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ആദ്യ സബ്മിഷൻ അവതരിപ്പിച്ചത്. അപകടം നടന്നയുടൻ തന്നെ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടും കേസെടുക്കാൻ കാലതാമസമുണ്ടായതായി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് വ്യക്തമായിട്ടും മോട്ടോർ വാഹന നിയമം ഉൾപ്പെടുത്തിയില്ല. എഫ്ഐആറിൽ പ്രതിയുടെ പേര് ചേർക്കാൻ വൈകിയത് പ്രതിയെ സംരക്ഷിക്കാനാണെന്ന ആരോപണം ശക്തമാണെന്നും പിണറായി വിജയൻ സഭയിൽ ഉന്നയിച്ചു. നടന്നത് കേവലം അപകടമല്ലെന്നും ക്രൂരമായ കൊലപാതകമായി കണക്കാക്കണമെന്നും സ്ഥലം എം എൽ എ അൻവർ സാദത്തും ആവശ്യപ്പെട്ടു. പ്രതി സുഹൈലിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കണം. വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുത്തത് സമൂഹത്തിന് നൽകുന്ന നല്ലൊരു സന്ദേശമാണ്. മദ്യപിച്ച ആളുടെ കൂടെ യാത്ര ചെയ്യാൻ മറ്റുള്ളവർ മടിക്കുന്ന സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുമെന്നും പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും കേസ് നടത്താൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറാണെന്നും സഭയെ അറിയിച്ചു. മരിച്ചവരുടെ സുഹൃത്ത് പ്രിയാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ പ്രതിയുടെ പേര് അറിയാതിരുന്നതിനാലാണ് അത് ചേർക്കാതിരുന്നത്. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ പ്രതി സുഹൈൽ മദ്യപിച്ചതായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെയുള്ള നിയമം കൂടുതൽ കർശനമാകും. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രത്യേക പരിശോധനയിൽ മാത്രം മദ്യപിച്ച് വാഹനമോടിച്ചതിന് 959 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം നെടുമ്പാശ്ശേരി അപകടത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും അത് മനുഷ്യത്വരഹിതമാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയെ പ്രതിപക്ഷ നേതാവും പിന്തുണച്ചു. ഇത്തരം വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി തന്നെ മുൻകൈയെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഒരു അപകടത്തെ വർഗീയാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്നത് ദൌർഭാഗ്യകരമാണെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വ്യക്തമാക്കി. കോന്നി മെഡിക്കൽ കോളേജിനെ മികച്ച ആരോഗ്യ സ്ഥാപനമാക്കി മാറ്റുമെന്ന് മന്ത്രി കെ മുരളീധരൻ കെ യു ജനീഷ് കുമാറിന്റെ സബ്മിഷന് മറുപടി നൽകി. സഭാസമ്മേളനം അവസാനിച്ച ശേഷം താൻ നേരിട്ടെത്തി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ സഭയിൽ പ്രഖ്യാപനം നടത്തി. നേരത്തെ 14 ലക്ഷം രൂപയായിരുന്നു നഷ്ടപരിഹാരം. ഇതിന്റെ 25% വർദ്ധനവ് നൽകുന്നത്. വന്യജീവി ആക്രമണത്തിലൂടെയുണ്ടാകുന്ന കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം ഇരട്ടിയാക്കുമെന്നും മന്ത്രിസഭായോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ജ്യോതികുമാർ ചാമക്കാലിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്തെ തുറമുഖങ്ങളുടെയും അനുബന്ധ മേഖലകളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. പുതിയ നിയമ ഭേദഗതിയിലൂടെ മാരിടൈം ബോർഡിന് കീഴിൽ പ്രത്യേക തുറമുഖ വികസന അതോറിറ്റി രൂപീകരിക്കും. ഇതിനു പുറമെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമി കൃത്യമായി വിനിയോഗിക്കുന്നതിനായി ഭൂബാങ്കും സജ്ജമാക്കും. ഇതോടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി വികസന ആവശ്യങ്ങൾക്കായി മാറ്റാൻ സർക്കാരിന് എളുപ്പത്തിൽ സാധിക്കും. കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ ഗതാഗതമന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. പോലീസും മോട്ടോർ വാഹന വകുപ്പും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് യാർഡ് സജ്ജീകരിക്കുന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ. വാഹനങ്ങൾ ഇനി സ്റ്റേഷൻ വളപ്പിലോ റോഡ് വക്കിലോ തള്ളില്ല. ഇത്തരം വാഹനങ്ങൾ നിർത്തിയിടാൻ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ പാർക്കിംഗ് യാർഡുകൾ സ്ഥാപിക്കും. പരമാവധി 6 മാസം വരെ ദിവസാടിസ്ഥാനത്തിൽ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തും. വാഹനം തിരിച്ചെടുക്കുന്ന സമയം വാഹന ഉടമ ഈ തുക പാർക്കിംഗ് യാർഡിന് നൽകണം. ഈ തുകയുടെ നേർപ്പകുതി സംസ്ഥാന സർക്കാരിന് ലഭിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. സ്വകാര്യ വ്യക്തിയുടെ നിശ്ചിത ഭൂമിയാണ് ഇത്തരത്തിൽ പാർക്കിംഗ് യാർഡുകളാക്കുക. വാഹനത്തിന്റെ സ്വഭാവമനുസരിച്ച് 25 രൂപ മുതൽ 250 രൂപ വരെയാണ് പ്രതിദിന പാർക്കിംഗ് ഫീസ്. കീഴ്വഴക്കങ്ങൾ മാറ്റി നിർത്തി ചോദ്യോത്തരവേളയിൽ സ്പീക്കർ ചോദ്യവുമായി രംഗത്തുവന്നത് ഇന്ന് സഭാതലത്തിൽ കൌതുകമുണർത്തി. അണക്കെട്ടുകളിലെയും നദികളിലെയും മണലും ചെളിയും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ മറുപടി പറയുന്നതിനിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യമുന്നയിച്ചത്. നേരത്തെ യാതൊരു തടസ്സമില്ലാതെ കടലിലേക്ക് വെള്ളമൊഴുകിയിരുന്ന വേമ്പനാട് കായലിലെ ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ കുട്ടനാട് വെള്ളക്കെട്ടിലാണെന്നും പരിഹാരം കാണാൻ ഇടപെടുമോ എന്നായിരുന്നു സ്പീക്കറുടെ ചോദ്യം. ഇതിനു മറുപടി നൽകിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്പീക്കർ ഉന്നയിച്ചത് മധ്യകേരളത്തെ ആകെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടി. മധ്യകേരളത്തിലെ പ്രളയ സാഹചര്യങ്ങൾക്കും കുട്ടനാട്ടിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്കും ശാശ്വത പരിഹാരമായി വേമ്പനാട്ടുകായൽ നവീകരണത്തിനായി സമയബന്ധിതമായി സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ.
1: വിശ്വമാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി.
2: ഒക്ടോബർ 14 വിശ്വമാനക ദിനം ഇന്ത്യയുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാരത്തിന്റെ പാരമ്പര്യം ആഘോഷിക്കുന്നു. നിങ്ങളുടെ ഫാനാകട്ടെ ഗീസറാകട്ടെ അതിലെ ISI മുദ്രണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് BIS കരുതലാണ്. നിങ്ങൾ വാങ്ങുന്നത് സുരക്ഷിതവും വിശ്വസനീയവുമാകാൻ. ഇപ്പോൾ ഒരു പുതിയ മാറ്റം. സിമന്റ്, TMT ബാർ, പ്ലൈവുഡ് പോലുള്ള നിർമ്മാണ ഉൽപ്പന്നങ്ങൾക്ക് ISI മുദ്രണം നിർബന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ ഉൽപ്പന്നത്തിൽ ISI മുദ്രണം കണ്ടാൽ മനസ്സിലാക്കൂ, അത് വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മുദ്രയാണ്. സ്റ്റാൻഡേർഡ്സ് സുരക്ഷ ഉറപ്പാക്കുന്നു ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും.
3: ആകാശവാണി.
4: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ബന്ധങ്ങളുടെ ആഴമറിയേണ്ടത് കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ടാകണം. പരസ്പരം മനസ്സിലാക്കിയുള്ള ബന്ധങ്ങൾ എന്നും തിളക്കത്തോടെ നിലനിൽക്കും. അത് സൗഹൃദത്തിലായാലും ജീവിതത്തിലായാലും. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ അതിഥി യുവ സംരംഭകനായ ശ്രീ ജോയ്സ് പി മാത്യു ആണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. പൂമ്പൊടി ശേഖരിക്കാൻ ചെറുതേനീച്ചകൾ എത്ര ദൂരം വരെ സഞ്ചരിക്കും? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. ഒരു പ്രശ്നത്തിൽ നിന്നും അവസരം കണ്ടെത്തുകയും ആ അവസരത്തെ മൂല്യമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് സംരംഭകത്വത്തിന്റെ കാതൽ. ഉപഭോക്താക്കളുടെ പ്രശ്നം തിരിച്ചറിഞ്ഞ് അതിന് ഫലപ്രദമായ പരിഹാരം നൽകാനുള്ള കഴിവാണ് ഒരു വിജയകരമായ സംരംഭകന്റെ ഏറ്റവും വലിയ ശക്തി. സാധനങ്ങൾ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കൂട്ടിയിണക്കി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തുകയാണ് ശ്രീ ജോയ്സ് പി മാത്യു. ഇന്നത്തെ പരിപാടിയിൽ യുവ സംരംഭകനായ ശ്രീ ജോയ്സ് പി മാത്യു അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ശ്രദ്ധിക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് ഷിബു ജോർജ്.
1: ജോയ്സ്, പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിൽ താങ്കൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ.
2: അതെ,
1: സ്റ്റാർട്ടപ്പിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് എന്തുവാണ്? ഇത് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ?
2: അതെ, തീർച്ചയായിട്ടും. അഗ്രികൾച്ചർ സെക്ടർ വർഷങ്ങളായിട്ട് നമുക്കുള്ളതാണ്. നമുക്കറിയാവുന്നതിന്റെ കൂടെ തന്നെ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിട്ടോട്ട് നമ്മുടെ കൃഷിനാട്ടിലുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപജീവനം കഴിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. അതിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ, സ്റ്റാർട്ടപ്പ് ഇന്ത്യയും കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഒക്കെ റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു എന്റിറ്റി എന്ന് പറയുമ്പോൾ, ഒരു ടെക്നോളജി അധിഷ്ഠിതമായിട്ട് കാർഷിക മേഖലയിൽ ഒരു ഇന്റർവെൻഷൻ കൊണ്ടുവരുന്ന കമ്പനികളെയാണ് സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പിനായിട്ട് അല്ലാത്ത കമ്പനികളൊക്കെ MSME ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു വാല്യൂ അഡീഷൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ടല്ല വരുന്നത്, അത് MSME രജിസ്ട്രേഷൻ ഉള്ള ഒരു കമ്പനി ആയിട്ടാണ്.
1: ചെറുകിട കമ്പനി.
2: അപ്പോൾ നമ്മൾ ഒരു ടെക്നോളജി അധിഷ്ഠിതമായിട്ട് കാർഷിക മേഖലയിൽ ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ടാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും ഗ്രാന്റും സപ്പോർട്ടൊക്കെ
1: കിട്ടിയിട്ടുള്ളത്. അപ്പം ജോയ്സ്, താങ്കളുടെ സ്റ്റാർട്ടപ്പ് എന്തോത്തിലാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്?
2: കേരളത്തിലെ അഗ്രികൾച്ചർ സെക്ടർ നമ്മുടെ വളരെ ടിപ്പിക്കൽ ഒരു ട്രഡീഷണൽ മോഡലിൽ വർക്ക് ചെയ്യുന്ന ഒരു കാർഷിക മേഖലയാണ്. അതിലേക്ക് ടെക്നോളജിയും ഇന്നൊവേഷൻസും ക്ലബ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് റാറ്റാർ എന്ന് പറഞ്ഞ ഈ ഓർഗനൈസേഷൻ ആരംഭിച്ചിരിക്കുന്നത്. റാറ്റാറിന്റെ ഫുൾ നെയിം തന്നെ റൂറൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ടെക്നോളജി ആൻഡ് റിസർച്ച് എന്നാണ്. അപ്പോൾ ടെക്നോളജിയും റിസർച്ചും റൂറൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം.
1: താങ്കൾക്ക് ഈ അഗ്രികൾച്ചർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ?
2: ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷി കൊമേഴ്ഷ്യലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ അതിനുശേഷം ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. അതിനുശേഷം ഞാൻ ഇന്ത്യൻ എയർലൈൻസിൽ ഐ ടി സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്തു. ശേഷം ഞാൻ മിഡിൽ ഈസ്റ്റിൽ ഐ ടി കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാറ്. ഏതാണ്ട് ഒരു 10-20 വർഷത്തിലധികമായിട്ട് ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്ത ആളാണ്. ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു പ്രൊജക്ടിനകത്ത് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. അവിടെയാണ് ഞാൻ ശരിക്കും ഡെസേർട്ടിൽ അവർ അഗ്രികൾച്ചർ പ്രൊജക്ട് ചെയ്യുന്നത് കാണാനായിട്ട് സാധിച്ചത്. അത്രയും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഡെസ്റ്റീൽ സോയിലിനകത്ത് ഈ പ്രിസിഷൻ അഗ്രികൾച്ചർ മൂലം നല്ല ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് അങ്ങനെ കൃഷി ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കേരളത്തിൽ നമുക്ക് നല്ല സോയിലുണ്ട്, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട്, നമുക്ക് ഒത്തിരി ആനുകൂലമായിട്ടുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ചെയ്യുന്നതുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ കൃഷി ചെയ്യുന്നതുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അനുകൂലമായിട്ടുള്ള കാണും. 95% ആൾക്കാർ കൃഷി നഷ്ടവും ഒരു 5-ലധികം% ആൾക്കാർ കേരളത്തിൽ ലാഭകരമായിട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് കൃഷി. അപ്പോൾ എന്താണ് ഇവർക്ക് ഉള്ള വ്യത്യാസം, ഈ 95% പേർക്ക് കിട്ടാത്തത്? ഇതിൽ നിന്നുള്ള ഒരു സ്റ്റഡിയാണ് കൃഷിയിലേക്ക് ഞങ്ങളെ പിന്നെയും തിരിച്ചു കൊണ്ടുവന്നത്. അതിനകത്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റി കാണാനായിട്ട് സാധിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ ഇനിയും കേരളത്തിൽ നടക്കാനായിട്ട് പോകും. നമ്മുടെ നാട്ടിൽ കാർഷിക മേഖലയിലേക്ക് ഇന്ന് കടന്നു വരുന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനവും വേറെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൊഫഷണൽ ജോലി ചെയ്തിട്ട് അവരുടെ റിട്ടയർമെന്റിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്കാർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ കുടുംബപരമായിട്ട് കിട്ടിയ സ്വത്തിനെ കൃഷി ചെയ്ത് മാനേജ് ചെയ്തൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഇതൊന്നും കൃഷി പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിലുള്ള 1-2 കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മുടെ റോൾ മോഡലായിട്ട് അവർ ചെയ്യുന്നത് നമ്മളും ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം കൃഷിക്ക് ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടെന്നും പ്രിസിഷൻ അഗ്രികൾച്ചറിൽ കൂടെ തന്നെ നമുക്ക് കൃഷിയെ വളരെ വ്യത്യസ്തമായ രീതിയിൽ, അതായത് ഓഫ് സീസണിലും സീസണിലുമായിട്ടൊക്കെ കൃഷി ചെയ്യാം,
1: മാർക്കറ്റ് ആദ്യം കാണണോ,
2: മാർക്കറ്റ് കണ്ട് കൃഷി ചെയ്യുന്ന രീതിയിൽ, അതാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി. മാർക്കറ്റിന് അധിഷ്ഠിതമായിട്ട് കൃഷിയെ കൊണ്ട് ട്രെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്, വൺ ഓഫ് ദ ടാർഗറ്റ് എന്ന് പറയുന്നതാണ്. 5% ആൾക്കാർ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിച്ചാൽ, വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ട് ഹൈ വാല്യൂ ക്രോപ്സ്, ഏതാണോ വില കിട്ടുന്നത്, എവിടെയാണോ വയ്ക്കാവുന്നത്, ആ ക്രോപ്പുകൾ കൃഷി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ വിജയകരമായിട്ട്, അതും നല്ല വിജയകരമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്.
1: അപ്പൊ നമ്മൾ ഈ റട്ടർ താങ്കളുടെ സ്റ്റാർട്ടപ്പ് മിഷനെ കുറിച്ച് സംസാരിച്ചാൽ, താങ്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏത് മേഖലയിലാണ് ഇന്റർവെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ റാട്ടാർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി അധിഷ്ഠിതമായിട്ട് കാർഷിക മേഖലയെ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ട് രീതിയിലാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ഡയറക്റ്റ് കർഷകരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ പേര് റാട്ടാർ ഗ്രീൻസ് എന്നാണ്. അപ്പോൾ ആ റാട്ടാർ ഗ്രീൻസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ആവശ്യമായിട്ടുള്ള ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള സർവീസസ് അവരുടെ ഫിംഗർ ടിപ്പിൽ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സെയിം ടൈമിൽ ഈ പറയുന്ന ഫാർമേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ റീജിയണൽ ഏരിയ ആണ്, ഇപ്പോൾ ഓരോ പഞ്ചായത്ത് താലൂക്ക് ബേസ്ഡായിട്ടും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഓരോ ഏരിയയിലും കർഷകരുടെ നമ്പർ ഓഫ് കർഷകരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് തന്നെ കർഷക ഫാമ പ്രൊഡ്യൂസർ കമ്പനികളും കൃഷിക്കൂട്ടങ്ങളും അങ്ങനെ ധാരാളം സിസ്റ്റം നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഈ ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള സർവീസുകളില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഓഫ്ലൈനിലാണ് ഇന്ന് കൂടുതലും ഈ കർഷകരെ നേരിടുന്നത്. അതിപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ VFPCയുടെ മാർക്കറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് കർഷക ചന്തകൾ, അവർ രാവിലെ കർഷകൻ കൊണ്ടുവരുന്ന സാധനമാണ് അവർക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് അവർ അറിയുന്നത് ഇത്ര ടൺ സാധനം ഇന്ന് ഈ മാർക്കറ്റിലേക്ക് വന്നു എന്നറിയുന്നത്. അപ്പോൾ എന്താണ് ആ മാർക്കറ്റിനെ സെല്ല് ചെയ്യാനായിട്ട് VFPCയുടെ ഈ മാർക്കറ്റ് നടത്തുന്ന ആൾക്കാർ ബാധ്യസ്ഥരാണ്. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിന് ഡിമാൻഡ് കുറയും. നോർമൽ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട്
1: സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ്,
2: അതെ, അപ്പോൾ സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി കർഷകന് വില കുറയും. അപ്പോൾ എന്തുകൊണ്ട് ഈ സാധനം മുൻകൂട്ടി നമുക്ക് അറിഞ്ഞുകൂടാ, എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വിറ്റുകൂടാ? തന്നെയല്ല, ഇവിടെ ഇപ്പം ബയേഴ്സ് വന്നിട്ടാണ് നമ്മൾ ഈ ചന്തകളിൽ നിന്ന് എടുക്കുന്നത്. അതിന് പകരം ഈ ബയേഴ്സിനെ നമുക്ക് എന്തുകൊണ്ട് ബാംഗ്ലൂരിലുള്ള ബയറെയോ മദ്രാസിലുള്ള ബയറെയോ നമുക്ക് അങ്ങോട്ട് റീച്ചുകൂടാ? അവരെന്തുകൊണ്ട് നമ്മുടെ സാധനങ്ങൾ, അപ്പം ഇവർ വരുമ്പോൾ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബയേഴ്സ്, ഇപ്പം നമുക്കറിയാം പല വലിയ മാർക്കറ്റുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബയേഴ്സ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പം പ്രൈസ് കുറയ്ക്കാൻ അവരങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഇന്ന് ഞാൻ വിളിച്ചാൽ നാളെ നീ വിളി എന്നുള്ളൊരു കൺസെപ്റ്റിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കർഷകനാണ് എൻ്റെ ഒപ്പം ഇതിനകത്തെല്ലാം നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ കർഷകന് തന്നെ ഇതിനെ നെഗോഷിയേറ്റ് ചെയ്ത് ഓപ്ഷൻ ചെയ്ത് വിൽക്കാനും വീട്ടിലിരുന്ന് തന്നെ അവന് മുൻകൂട്ടി വിൽക്കാനും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അവന് പ്രൊഡക്റ്റ് ചെയ്യുന്നത് നേരത്തെ ഈ മാർക്കറ്റിന് അറിയാനുള്ള സൊല്യൂഷനാണ് ഇന്ന് ഞങ്ങൾ ടെക്നോളജി അധിഷ്ഠിതമായിട്ട് ചെയ്തിരിക്കുന്നത്. അത് പ്രൊവാക്റ്റീവായിട്ട് നമുക്ക് കൃഷിയുടെ മാർക്കറ്റിനെ ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അത് അഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് ഈ ലോക്കൽ ഫാമ പ്രൊഡ്യൂസർ കമ്പനിക്കോ ലോക്കൽ കൃഷിക്കൂട്ടങ്ങൾക്കോ ഈ പറഞ്ഞ VFPCയുടെ മാർക്കറ്റുകൾക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവർക്ക് എല്ലാ കർഷകരുടെയും

0: എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എപ്പോൾ അവൈലബിൾ ആണ് എന്നൊക്കെ ഉള്ളത് അവർക്ക് കാണാൻ പറ്റും. അതനുസരിച്ച് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അവർക്ക് ഒന്നിൽ വാല്യൂ അഡീഷൻ ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് സെല് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യാം, ഇതെല്ലാം ചെയ്യാം.
1: കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും ഇവർ രണ്ടുപേരെയും തമ്മിൽ കൂട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്.
0: അത് തന്നെ കൂട്ടുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ ഇപ്പം നമുക്കറിയാം, ഒരു ഇ കൊമേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് കൺസ്യൂമറിനെ ബയറേയും സെല്ലറേയും കൂടി കണക്ട് ചെയ്യുന്നതാണ്. വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റൻസീവ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു അഗ്രി വാല്യൂ ചെയിൻ ആണ്. അഗ്രി വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഇപ്പം ഞങ്ങൾ സോയിൽ തൊട്ട് തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പം പുല്ലാട് കപ്പ എനിക്ക് വേണമെന്ന് തിരുവനന്തപുരം തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുത്തരുന്ന സാധനം പുല്ലാട് കപ്പയാണോ, ഇനി പുല്ലാട്ട് തന്നെ ചെയ്യുന്ന ആൾ ഈ പറയുന്ന ഓർഗാനിക്കായിട്ടുള്ള കൃഷി ചെയ്തിട്ടുള്ള ആൾ അതാണോ എന്നൊക്കെ കാണണമെങ്കിൽ ഇതിനൊരു ട്രേസബിലിറ്റി ഉണ്ടാകണം. അപ്പം ഞാൻ ഈ മണ്ണ് തൊട്ട് പരിശോധിച്ച ഒരു സിസ്റ്റം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ സാറിന് ഇത് മേടിക്കുന്ന സമയത്ത് ഞാൻ മേടിക്കുന്ന ഈ ചീനി പുല്ലാടിനുണ്ടായതാണെന്നും അത് ആ പ്രാക്ടീസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും സാറിന് കാണാൻ പറ്റുന്നു. അത് ട്രേസ് ചെയ്യാനുള്ള സിസ്റ്റം ഉൾപ്പെടെ ഞങ്ങളുടെ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളൊരു ഗുണം എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ റോയലിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമർ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാം. ഫാർമറിന് അവൻ്റെ പ്രൊഡക്ട്സുകൾ അവനെ ജിയോ ടാഗ് ചെയ്തിട്ട്, ഇപ്പം ഞങ്ങൾ ജിയോ ടാഗിങ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിൽ ഇതിനെ ബ്ലോക്ക് ചെയിൻ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ട്രേസബിലിറ്റി നമ്മൾ ടാമ്പർ പ്രൂഫ് ആയിട്ടാണ് ഈ ബ്ലോക്ക് ചെയിൻ ഒക്കെ ടെക്നോളജി അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുന്ന ഒരു സാധനം. അപ്പം ഒരു ജസ്റ്റ് ഒരു ഫയറേ സെല്ലറേയും കണക്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടെ അധികമായിട്ട് അതുണ്ട്. അതിനകത്ത് ഇതിൻ്റെ ക്വാളിറ്റി അഷുറൻസും ഈ കിട്ടുന്ന കസ്റ്റമറിൻ്റെ ആ ലോയൽറ്റിയും ഫാമേഴ്സിൻ്റെ ഇൻറ്റഗ്രേഷനും ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇത് നമ്മളൊരു പ്ലാറ്റ്ഫോം സർവീസാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞു, ഈ ഫാർമറിനെ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു ലോക്കലി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അത് ഫാമ പൊടിച്ച കമ്പനി ആയിരിക്കാം,
1: കൃഷിക്കൂട്ടങ്ങൾ
0: അവരാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഫാർമറിന് തന്നെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ അതുകൂടെ തന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രൈസ് കിട്ടും, അഥവാ ഇനി ഇവർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. കാരണം നമുക്ക് ഓരോ ഫാർമേഴ്സിന് അടുക്കൽ റീച്ച് ചെയ്തിട്ട് ഇൻഡിവിജ്വലി പഠിപ്പിക്കുക എന്ന് പറയുന്ന പ്രാക്ടിക്കലല്ല. കാരണം നമ്മൾ വി ആർ ടാർഗറ്റിംഗ് ഈ പറയുന്ന വലിയൊരു ഹ്യൂജ് ക്രൗഡിനെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാർട്ണർ ഇക്കോസിസ്റ്റമായിട്ടുള്ള ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനീസിനെയോ ഈ കൃഷിക്കൂട്ടങ്ങളെയോ ഈ പറയുന്ന കർഷക ചന്തകളെയോ ഒക്കെയാണ് നമ്മൾ ഈ ട്രെയിനിങ് ഫസ്റ്റ് ലെവലിൽ കൊടുക്കുന്നത്. അതിൽ കൂടെ നമ്മുടെ ഫാമേഴ്സിലേക്ക് റീച്ച് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ഇതെല്ലാം ഓപ്ഷണലാണ്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഈ സോയിലിൻ്റെ ഡേറ്റ ഇടുന്നത്, ഏത് പ്രാക്ടീസസാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഓപ്ഷണലായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഫാർമറിന് ഇത് എന്തുകൊണ്ട് ഇത് ഫില്ല് ചെയ്യണമെന്ന് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വില കിട്ടും,
1: ഒതന്റിസിറ്റി
0: വരും. അപ്പം ഫാർമറിന് ഈ പറയുന്ന ബെനിഫിറ്റുകളൊക്കെ കാണിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ഇന്ന് നമുക്ക് ഈ പ്രാക്ടീസുകളൊന്നും അവൈലബിൾ അല്ല, ഇന്ന് നിലവിലില്ലാത്തതാണ്. ഇപ്പോൾ ഒരു പുതിയ കൺസെപ്റ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഫാർമർ ഒരു ചെറിയ സമയം എടുക്കും, അത് നമുക്കറിയാം. പക്ഷെ ആ സമയം ആൾക്കാരെ കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഈ ഓർഗനൈസേഷനുകൾക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാം. കാരണം ഇവർക്കും ഇതിൻ്റെ ഒരു ചെറിയൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഈ മിഡിൽ മാനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇമ്പോർട്ടൻറ്റ് മിഡിൽ മാൻസിനെ നിലനിർത്തിക്കൊണ്ടാണ് അൺവാണ്ടഡ് മിഡിൽ മാൻസിനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ചെയ്തേക്കുന്നത്.
1: അപ്പം കർഷകരുടെ മാക്സിമം ബെനിഫിറ്റ്
0: കിട്ടും. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ ചക്കയും ഓരോ മരത്തിലെ റംബുത്താനെയും ക്വാളിറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇത് ട്രേഡേഴ്സിന് അവർക്കറിയാം. കാരണം അവർ കഴിഞ്ഞ നാളുകളായിട്ട് മരത്തിന്റെ ഫ്രൂട്ട് കൊണ്ടുപോകുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും ഒരു ബാധ്യതയില്ല എന്റെ വരുമാനം കൂട്ടിത്തരാനായിട്ട്. പക്ഷെ നമ്മുടെ കമ്പനി ചെയ്യുന്നത്, ഞങ്ങളുടെ പാർട്ണർ ഇക്കോസിസ്റ്റവുമായിട്ട് ചേർന്ന് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില തരുന്നത് മാത്രമല്ല, അടുത്ത വർഷം എങ്ങനെ ഇതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, എങ്ങനെ ഇതിന്റെ പെസ്റ്റ് ഡിസീസ് മാനേജ്മെന്റിനെ നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാം, നിങ്ങളുടെ സോയിലിന്റെ കണ്ടീഷൻ, സോയിൽ ഫെർട്ടിലിറ്റി എങ്ങനെ കൂട്ടാം, ഇതെല്ലാം നിങ്ങളെ ഗൈഡ് ചെയ്യാണ്. ബേസിക്കലി വി ആർ എ പാർട്ണർ വിത്ത് ഫാർമർ ആൻഡ് ആസ് വെൽ ആസ് ദ ഇക്കോസിസ്റ്റം പാർട്ണേഴ്സ്.
1: ഓക്കെ, ജാക്ക് ഫ്രൂട്ടിൽ താങ്കൾ തുടങ്ങിയപ്പം അവിടുത്തെ ഈ ചക്ക കൃഷി ചെയ്യുന്ന ചെറുകിട കർഷകർക്ക് അവർക്ക് വല്ലതും ചേഞ്ചസ് വന്നു?
0: നമ്മളത് ആദ്യം ചെയ്ത സമയത്ത് ഒരു ഫ്രീ ആപ്ലിക്കേഷനകത്തായിരുന്നു ഇത് ചെയ്തിരുന്നത്. 2023 അവസാനം നമുക്ക് IARI പുസാ കൃഷി ഡൽഹിയിലെ ഒരു ഗ്രാൻഡ് കിട്ടി. അപ്പോൾ ആ ഗ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചേറെ ട്രെയിനിങ്സും മീറ്റിംഗ്സും ഒക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പറഞ്ഞത് ഈ ആപ്ലിക്കേഷൻ ഫ്രീ റൺ ചെയ്യാൻ പാടില്ല, പെയ്ഡ് ഓപ്ഷനിലേക്ക് മാറണം. അങ്ങനെയാണ് ഞങ്ങൾ ഇത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ
1: കൊടുത്താലേ എൻ്റെ ഡിമാൻഡും കാണത്തുള്ളൂ.
0: തീർച്ചയായിട്ടും 19 കൃഷി വിജ്ഞാന കേന്ദ്ര ധാരാളം പേരെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പ്രത്യേകിച്ച് ജാക്ക് ഫ്രൂട്ട് അഗ്രിപ്രണേഴ്സിനെ കുറിച്ച്. അപ്പോൾ അവരിൽ ട്രെയിനിങ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് രണ്ട് പ്രശ്നമാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഒന്ന്, അവരുടെ റോ മെറ്റീരിയൽ അവർക്ക് വേണ്ടത് കറക്റ്റായിട്ട് കിട്ടണം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ളത് സിസ്റ്റമില്ല. ഈ രണ്ട് സിസ്റ്റത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു ആദ്യം ഞങ്ങൾ ചിന്തിച്ചത്. ഇപ്പം ഞങ്ങളൊരു ട്രീ വാല്യൂ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ആപ്ലിക്കേഷൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പം സാധാരണ ചക്കയിലേക്ക് എന്ത് വരുമാനം കിട്ടുമെന്ന് കർഷകന് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വന്ന് വെളിയിൽ നിന്നൊക്കെ വന്ന് ആൾക്കാർ ചോദിച്ചിട്ട് 500 രൂപ കൊടുക്കുമ്പോൾ മുഴുവൻ ചക്കയും പറിക്കാൻ ഇവരെ അനുവദിക്കും. പക്ഷേ ഈ മുഴുവൻ പറിക്കുന്ന 500 രൂപയ്ക്ക് പറിക്കുന്ന ചക്ക നമുക്കൊരു പക്ഷേ 20,000, 30,000, 40,000 ഒക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളതാണെന്ന് ഇവർക്കൊന്ന് തിരിച്ചറിവുണ്ടാക്കണം. അതിനൊരു ട്രീ വാല്യൂ കാൽക്കുലേറ്റർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ചക്കയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് പല സ്റ്റേജിലാണ് ഇത് ഇൻഡസ്ട്രി യൂസ് എന്ന് പറയുന്നത്. അതായത് തീരെ പൊട്ടി ചക്ക ആണ് ഈ വേഗൻ ഇൻഡസ്ട്രിക്കാർ ഉപയോഗിക്കുന്നത്. തൊട്ടടുത്ത സ്റ്റേജാണ് ചക്കപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് പേരും വെജിറ്റബിൾ ആയിട്ട് പോകുന്നുണ്ട്, ചക്കപ്പൊടിക്ക് പോകുന്നുണ്ട്, പഴുത്ത ചക്കയായിട്ട് പോകുന്നുണ്ട്, ചക്കപ്പൊടിക്കുണ്ടാക്കാനുള്ള

0: റോ മെറ്റീരിയൽ ആയിട്ട് വന്നിട്ട് ചക്കക്കുരു, അങ്ങനെ ഒത്തിരി ഡിഫറെൻ്റ് ഒരു ഇൻഡസ്ട്രി യൂസുണ്ട്. അപ്പോൾ ഈ ഓരോ യൂസിനെ അനുസരിച്ച് അതിൻ്റെ മെച്യൂരിറ്റി ടൈം അനുസരിച്ച് ഇത് ഹാർവസ്റ്റ് ചെയ്യാനായിട്ട് കർഷകൻ അറിയത്തില്ല. അപ്പോൾ ആ സ്റ്റേജ് അനുസരിച്ച് തന്നെ ഒരേപോലെ ചക്ക കിട്ടിയാൽ മാത്രമേ ഈ നമുക്ക് ഇൻഡസ്ട്രിക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ സാധനത്തെ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നോളജിയുടെ സപ്പോർട്ട് വേണം. ഇന്ന് സാധാരണ വില കിട്ടുന്ന കർഷകനൊരു നല്ല വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞങ്ങളത് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പം ജോയ്സ് റെഡ്ടയർ മാതിരിയുള്ള ഒരു സ്റ്റാർട്ടപ്പ് താങ്കൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ആശംസകളും. മുന്നോട്ട് ഇനിയും പോകട്ടെ, നമ്മുടെ കർഷകർക്ക് ഇത് ലാഭകരമാകട്ടെ എന്ന് നമ്മുടെ ഒരു ആശംസകളും ഉണ്ട്. വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: ഒരു സംരംഭം എപ്രകാരം തുടങ്ങണമെന്നും അത് എങ്ങനെ പരിപാലിക്കണമെന്നും അതിലുണ്ടാകാവുന്ന വെല്ലുവിളികളുമൊക്കെ ശ്രോതാക്കൾക്ക് ഇന്നത്തെ പരിപാടിയിലൂടെ വ്യക്തമായെന്ന് കരുതുന്നു. ഇതുവരെ നമ്മോട് വിശേഷങ്ങൾ പങ്കുവച്ചത് യുവ സംരംഭകനായ ശ്രീ ജോയ്സ് പി മാത്യു. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. ഇനി നമുക്ക് കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 3-4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ മുതൽ ഒക്ടോബർ 17 വരെ കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പാലിക്കുക. ഈ സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാൻ വിടുന്നത് ഒഴിവാക്കുക. കന്നുകാലികളെ ഉറപ്പുള്ള മേൽക്കൂരയുള്ള സുരക്ഷിതമായ തൊഴുത്തുകളിൽ പാർപ്പിക്കുക. തൊഴുത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിവാക്കുകയും കാലിത്തീറ്റ ഈർപ്പം തട്ടാതെ ഉണങ്ങിയ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യുക. കീടനാശിനി പ്രയോഗങ്ങളും വളപ്രയോഗങ്ങളും സാധ്യമെങ്കിൽ മഴയ്ക്ക് സാധ്യതയില്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രം നടത്തുക. കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ആവശ്യമായ നീർവാർച്ചാ സൌകര്യങ്ങൾ ഒരുക്കുകയും ചാലുകീറി വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉറപ്പാക്കുകയും ചെയ്യുക. ഇനി കാർഷിക നിർദ്ദേശങ്ങൾ. ചീര. നവംബർ മാസത്തിൽ വൈഗ ഇനം ചീര കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർഷകർ ഇപ്പോൾ വിത്തുകൾ ശേഖരിക്കേണ്ടതാണ്. തുലാവർഷം അവസാനിച്ച ശേഷം ചീരകൃഷിക്കായി തിരഞ്ഞെടുത്ത നിലത്തിൽ മണ്ണു പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ കുമ്മായം ചേർത്ത് നിലമൊരുക്കേണ്ടതാണ്. ചീരയിലെ ഇലപ്പുള്ളി രോഗബാധ കുറയ്ക്കുന്നതിനായി ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഉപയോഗിക്കാവുന്നതാണ്. ഇലപ്പുള്ളി രോഗബാധ കുറയ്ക്കുന്നതിനായി പച്ചചീരയും ചുവന്ന ചീരയും ഇടകലർത്തി കൃഷി ചെയ്യാവുന്നതാണ്. വെറ്റില. താഴ്ത്തിയ വെറ്റില കൊടികൾക്ക് ജൈവവളവും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകവും നൽകാവുന്നതാണ്. വെറ്റിലയിലെ ഇലപ്പുള്ളി രോഗബാധ തടയുന്നതിനായി ശുപാർശ ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കിയ 1% ബോർഡോ മിശ്രിതം ഇലകളിൽ തളിക്കാവുന്നതാണ്. ആവശ്യാനുസരണം ചെടികളുടെ ചുവട്ടിലും ഒഴിക്കാവുന്നതാണ്. ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയ്ക്ക് ഒക്ടോബർ ആദ്യവാരം വിത്തിട്ട് മുളപ്പിച്ച തൈകൾ നവംബർ ആദ്യവാരത്തോടെ പറിച്ചു നടാൻ പാകമാകും. തൈകൾ പറിച്ചു നടുന്നതിനായി ഉദ്ദേശിക്കുന്ന പ്രധാന കൃഷിയിടത്തിലെ നിലമൊരുക്കൽ ഇപ്പോൾ ആരംഭിക്കാവുന്നതാണ്. നല്ല നീർവാർച്ചയും ആവശ്യത്തിന് സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലം കൃഷിക്കായി തെരഞ്ഞെടുക്കുക. മണ്ണിന്റെ അമ്ലത കുറയ്ക്കുന്നതിനും കാൽസ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുമായി മണ്ണു പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമൊരുക്കുമ്പോൾ 1 സെന്റിന് 1 മുതൽ 2 കിലോഗ്രാം വരെ കുമ്മായം ചേർക്കാവുന്നതാണ്.
3: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്.

0: जो अंडमान में बना रही हैं, जो करीब करीब सिर्फ 40 मील है मलाका स्टेट से। तो आप
1: जी
0: देखिए कि आप कैसे पूरा देश में हर जगह पे पूरी देश की पूरी जो लैंड मास है वो कवर हो रहा है, जो भूमि है देश की सब जगह कहीं ना कहीं
1: बिल्कुल
0: मैरीटाइम डेवलपमेंट हो रही है, चौमुखी विकास लग रहा है मुझे।
1: जी बिल्कुल। कॉमोडोर जोशी, प्रोफेसर मिश्रा, बहुत बहुत धन्यवाद आपका इस कार्यक्रम में शामिल होने के लिए, और हमारी समुद्री अर्थव्यवस्था के समग्र विकास से देश के आर्थिक सशक्तिकरण पर प्रकाश डालने के लिए
2: धन्यवाद
0: जी, शुक्रिया।
3: विशेष श्रृंखला जनसेवा से देश सेवा के 27वें संस्करण में आप सुन रहे थे परिचर्चा, समुद्र, बंदरगाह और नई आर्थिक शक्ति। इसमें भाग ले रहे थे रक्षा विश्लेषक कोमोडोर केडी जोशी और रणनीतिक विश्लेषक प्रोफेसर राहुल मिश्रा। कार्यक्रम का संचालन कर रही थी सोनू सूद।
4: ആകാശവാണി ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ബോണസായി അനുവദിക്കാനും തീരുമാനം. നൂറ്റാണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബില്ലും മോട്ടോർ വാഹന നികുതി ഭേദഗതി ബില്ലും സഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. 53,428 കോടി രൂപ ചിലവിലാണ് ഇത് നടപ്പാക്കുകയെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സുമുതൽ 625 രൂപയുമായിരിക്കും. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചതായും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഭിന്നശേഷി പെൻഷനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ജനനം മുതലാക്കിയിട്ടുണ്ട്.
5: റെയിൽവേക്ക് കരീബ് 11,40,770 കർമ്മചാരിയോ കെ ലിയേ പെർഫോമൻസ് ലിങ്ക്ഡ് ബോണസ് 78 ദിനോ കാ ബോണസ് സാജ് ക്യാബിനറ്റ് നെ അപ്രൂവ് കിയ. യേ ദീപാവലി കാ ഉപഹാര ഹൈ റെയിൽവേ കെ സഭി കർമ്മഠ കർമ്മചാരിയോ കെ ലിയേ ജോ ദിൻ രാത് മെഹനത് കർത്തെ ഹൈ കരീബ് 2,009 കറോഡ് രൂപേ കാ ടോട്ടൽ ബോണസ് ഹൈ.
2: 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസായി നൽകുന്നതിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. IDBI ബാങ്കിന്റെ തന്ത്രപരമായ പുനഃസംഘടനയ്ക്കും കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഇതുവഴി ബാങ്കിലേക്ക് കൂടുതൽ മൂലധനം ലഭ്യമാക്കുമെന്നും പുതിയ ഘടനയിൽ കേന്ദ്ര സർക്കാരിനും LIC യ്ക്കുമായി 34% ഓഹരി പങ്കാളിത്തം ഉണ്ടായിരിക്കുമെന്നും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. നൂറ്റാണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിന്റെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. നാഗരികതയുടെ സ്വാധീനത്തെ ഭൂമിശാസ്ത്രപരമായ അതിർത്തി കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ലെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്രസിംഗ് ശെഖാവത്ത് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകൾ ഒപ്പുവച്ചതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി സാധ്യതകൾ ആഗോളതലത്തിൽ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
6: relationship with the US is very substantive. It's about trade, it's about defense partnership, it's our technology partnership, it's our critical minerals partnership, it's our people-to-people engagement, and we continue to engage with them on so many tracks. The US and India have a very, very

0: consequential relationship. And it's only going to get better. I don't think the rest of the world needs to worry about.
1: കാനഡയുമായി ക്രിയാത്മകമായ നയതന്ത്ര ബന്ധം ഉറപ്പുവരുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കനേഡിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ ഇന്തോ കാനഡ സഹകരണത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സിവിൽ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ഇവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സൌദി അറേബ്യൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കുമൊപ്പമാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുമായി റിയാദ് എംബസി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. റിയാദ് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവച്ചത് ഇന്ത്യൻ വിമാന കമ്പനികളെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തെ തുറമുഖ നഗരമായി മാറ്റാൻ ലക്ഷ്യമിടുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. വൈദ്യുതി പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു. ഇന്ത്യയിൽ 2015 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ക്ഷയരോഗ ബാധിതരുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായി ലോകാരോഗ്യ സംഘടന. ഇതേ കാലയളവിൽ ആഗോളതലത്തിൽ 12% കുറവ് മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നും ആഗോള ക്ഷയരോഗ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: ആഗോളതലത്തിൽ ക്ഷയരോഗ ചികിത്സാ കവറേജ് 78%, ഇന്ത്യയിൽ ഇത് 92%ത്തിലെത്തിക്കാനായതായി WHO റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രോഗനിർണയ പരിശോധനകൾ വിപുലീകരിച്ചതിന് പുറമെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടത്തിയ ക്ഷയരോഗ നിർമ്മാർജ്ജന ശ്രമങ്ങളും ഈ മുന്നേറ്റത്തിന് കാരണമായി. രാജ്യത്ത് ക്ഷയരോഗമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി 28 കോടിയിലധികം ആളുകളെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. 20 ലക്ഷത്തിലധികം പേർക്ക് പ്രതിരോധ ചികിത്സയും ഇതിന്റെ ഭാഗമായി നൽകി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതി വഴി എല്ലാ സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സ്വകാര്യ ആശുപത്രികളിലും സൌജന്യ പരിശോധനയും ചികിത്സയും ലഭ്യമാക്കിയിട്ടുണ്ട്. ക്ഷയരോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജനപങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് അഥവാ ജോഷ് പദ്ധതിക്കും കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി സംഗ്രഹാലയ പോലുള്ള പദ്ധതികൾ ജനജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി സംഗ്രഹാലയം രാജ്യത്തിന്റെ വികസനത്തിൽ ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാർ നൽകിയ സംഭാവനകളെ ജനങ്ങൾക്ക് മുന്നിൽ വിശദമാക്കുന്നു. 2 കെട്ടിടങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ഈ ആധുനിക ഡിജിറ്റൽ മ്യൂസിയം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചും ജനാധിപത്യ പാരമ്പര്യങ്ങളെക്കുറിച്ചും വികസനയാത്രയെക്കുറിച്ചും സന്ദർശകർക്ക് അറിവ് നൽകുന്നു. ഡൽഹി ജന്തർമന്ദിറിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കേസിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളായ സൌരവ് ദാസിനെയും അശുതോഷ് റാങ്കയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മറ്റൊരു നേതാവായ അജിങ്ക്യ ഷിൻഡെയെ വ്യക്തിഗത ജാമ്യത്തിൽ വിട്ടയച്ചു. CJP നേതാക്കളെ ഇന്നലെയാണ് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ നാളെയോടെ എത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റിൻഡീസ് നിലവിൽ 11ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എന്ന നിലയിലാണ്. ടോസ്

0: നേടിയ ഇന്ത്യ വെൻഡീസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണമടക്കം 85 മെഡലുകൾ നേടി ഇന്ത്യ 4-ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ബോണസായി അനുവദിക്കാനും തീരുമാനം. 100 ആണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബില്ലും മോട്ടോർ വാഹന നികുതി ഭേദഗതി ബില്ലും സഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ, സുജാത എന്നിവർ ആരംഭിച്ചത്.

ചലച്ചിത്രഗാനം പൂർണ്ണമാകുന്നു. ആകാശവാണി. പ്രതീക്ഷയുടെ തീരങ്ങൾ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയെക്കുറിച്ചുള്ള ചിത്രീകരണം.

0: തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം അകലെ കടലിലേക്ക് തുറന്നുകിടക്കുന്ന ഒരു തീരം. ഈ കടൽ ഒരുപാട് കാലമായി ഈ പ്രദേശത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മത്സ്യബന്ധനത്തിനും വ്യാപാരത്തിനും യാത്രകൾക്കും ഇന്ന് അതേ കടലിൽ മറ്റൊരു കാഴ്ച കൂടി കാണാം. കൂറ്റൻ കണ്ടെയ്നർ കപ്പലുകൾ, തീരത്തേക്ക് നീളുന്ന പുലിമുട്ടുകൾ, കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകളെ ഉയർത്തിയെടുക്കുന്ന വലിയ ക്രെയിനുകൾ. ഒരിക്കൽ മത്സ്യബന്ധന ഗ്രാമമായി അറിയപ്പെട്ടിരുന്ന വിഴിഞ്ഞം ഇന്ന് അന്താരാഷ്ട്ര കടൽ വ്യാപാര ഭൂപടത്തിൽ ഒരു പുതിയ സ്ഥാനം സ്വന്തമാക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വിഴിഞ്ഞം.
1: December 3 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിനു മുമ്പ് 2024 July തന്നെ ആദ്യത്തെ മദർ ഷിപ്പ് വിഴിഞ്ഞത്തെത്തിയിരുന്നു. വർഷങ്ങളായി നിർമ്മാണത്തിലായിരുന്ന ഒരു തുറമുഖം അന്നുമുതൽ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ ഭാഗമായി തുടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന പ്രത്യേകത അതിന്റെ സ്ഥാനം തന്നെയാണ്. അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് വളരെ അടുത്ത്, അതോടൊപ്പം സ്വാഭാവികമായ ആഴമുള്ള കടൽ, വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് അനുയോജ്യമായ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് വിഴിഞ്ഞത്തെ ഒരു പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമാക്കാനുള്ള അടിസ്ഥാന കാരണം.
0: വിഴിഞ്ഞത്തിന്റെ കഥയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്നത്തെ വലിയ കപ്പലുകൾ എത്തുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തീരത്തേക്ക് വിദേശത്ത് നിന്ന് കപ്പലുകൾ എത്തിയിരുന്നു. വ്യാപാരികൾ ഇവിടെ വന്നിരുന്നു. ഒരു കോട്ടയും തുറമുഖവും ഇവിടെ നിലനിന്നിരുന്നു. രാജാക്കന്മാർക്കായി ഈ പ്രദേശം പലപ്പോഴും യുദ്ധഭൂമിയായി മാറിയിരുന്നു. പ്രാചീന സംസ്കാരങ്ങളിൽ നിന്നുള്ള മൺപാത്രങ്ങളും നാണയങ്ങളും ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇന്നത്തെ വിഴിഞ്ഞത്തെ മനസ്സിലാക്കാൻ നമ്മൾ ഇനി കുറച്ച് പിന്നിലേക്ക് പോകണം, പുരാതന വിഴിഞ്ഞത്തിലേക്ക്.
1: പെരിപ്ലസ് ഓഫ് ദ എരിത്രിയൻ സീ. 1st century ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലവിലുണ്ടായിരുന്ന വ്യാപാര പാതകളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പുരാതന യാത്രാവിവരണമാണ്. അതിൽ കന്യാകുമാരിക്ക് വടക്കുള്ള ഒരു കടൽത്തീര പ്രദേശത്തെക്കുറിച്ച് പരാമർശമുണ്ട്. സ്വാഭാവികമായി ആഴമുള്ള കടലിനോട് ചേർന്ന ഒരു പ്രദേശം. ചരിത്രകാരന്മാരിൽ ചിലർ അതിനെ ബലിത എന്ന പുരാതന തുറമുഖവുമായി ബന്ധിപ്പിക്കുന്നു. ഈ ബലിത വിഴിഞ്ഞമാകാമെന്ന് ചില പഠനങ്ങൾ അഭിപ്രായപ്പെടുന്നു. ഇത് സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഏകാഭിപ്രായമില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, തെക്കൻ കേരളത്തിന്റെ ഈ തീരപ്രദേശം പുരാതന കാലത്ത് തന്നെ കടൽ വ്യാപാരത്തിന്റെ ഭാഗമായിരുന്നു.

0: 1990കളുടെ അവസാനത്തോടെ വിഴിഞ്ഞത്തിൽ പുരാവസ്തു ഗവേഷണം കൂടുതൽ സജീവമായി. തുടർന്ന് കേരള സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിവേഷണത്തിലും ഖനനങ്ങളിലും വിവിധ കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുക്കൾ കണ്ടെത്തി. പടിഞ്ഞാറൻ ഏഷ്യയുമായി ബന്ധമുള്ള പുരാതന മൺപാത്ര അവശിഷ്ടങ്ങൾ, ചൈനയിൽ നിന്നുള്ള മൺപാത്രങ്ങൾ, വിദേശ നാണയങ്ങൾ ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ വിഴിഞ്ഞം ദൂരദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരു വ്യാപാര തുറമുഖമായിരുന്നുവെന്ന് മനസ്സിലാക്കാം.
1: കടൽ വ്യാപാരം വളർന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള അധികാരത്തിനായുള്ള മത്സരവും വളരും. വിഴിഞ്ഞത്തിനും അതുതന്നെയാണ് സംഭവിച്ചത്. ആയി രാജാക്കന്മാരുടെ കാലത്ത് വിഴിഞ്ഞം ഒരു പ്രധാന രാഷ്ട്രീയ കേന്ദ്രമായിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു. കടലിനോട് ചേർന്നുള്ള ഈ കോട്ട പ്രദേശത്തിന്റെ സുരക്ഷയ്ക്കും നിയന്ത്രണത്തിനും പ്രധാനമായിരുന്നിരിക്കാം. പാണ്ഡ്യരും ചോളരും ഉൾപ്പെടെയുള്ള ശക്തികൾക്ക് വിഴിഞ്ഞം ഒരു പ്രധാന പ്രദേശമായിരുന്നു. പാണ്ഡ്യരാജാവായ നെടുംചടയന്റെ കാലത്തെ ശാസനത്തിൽ വിഴിഞ്ഞത്തിന്റെ കോട്ടയെക്കുറിച്ച് പരാമർശമുണ്ട്. പിന്നീട് ചോളരുടെ കാലത്തും വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള രേഖകൾ കാണാം. ചോളശാസനങ്ങളിൽ വിലിഞ്ചം, വിലിന്തം തുടങ്ങിയ പേരുകളിൽ വിഴിഞ്ഞം പ്രത്യക്ഷപ്പെടുന്നു. അതായത് കാലം മാറി, പേരുകൾ മാറി, ഭരണാധികാരികൾ മാറി, പക്ഷേ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം തുടർന്നു.
0: കാലം മാറി, രാജവംശങ്ങൾ മാറി, വ്യാപാര പാതകൾ മാറി, പുതിയ ശക്തികൾ കടലിലേക്കെത്തി. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, യൂറോപ്യൻ ശക്തികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാരത്തിൽ സ്വാധീനം വർദ്ധിപ്പിച്ചപ്പോൾ വിഴിഞ്ഞവും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. 17ാം നൂറ്റാണ്ടിൽ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിഴിഞ്ഞത്ത് ആരംഭിച്ചു. 1644 തിരുവിതാംകൂർ രാജാവിന്റെ അനുമതിയോടെ ഇംഗ്ലീഷുകാർ ഇവിടെ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിക്കാൻ അനുവാദം ലഭിച്ചതായി രേഖകളുണ്ട്. പിന്നീട് 1764 വിഴിഞ്ഞത്ത് ഇംഗ്ലീഷുകാർക്ക് കൊടിമരം സ്ഥാപിക്കാനും അനുമതി ലഭിച്ചു. ഒരു വ്യാപാര കമ്പനി പതുക്കെ രാഷ്ട്രീയ ശക്തിയായി മാറുന്ന കാലമായിരുന്നു അത്.
1: അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായി കടൽ വ്യാപാരവുമായി ബന്ധപ്പെട്ടു കിടന്ന വിഴിഞ്ഞം പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടന്നു. രാജാക്കന്മാരുടെ കാലം അസ്തമിച്ചു. യൂറോപ്യൻ ശക്തികളുടെ കാലം വന്നു. പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായി. കേരളം രൂപം കൊണ്ടു. വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും പുതിയ രൂപത്തിൽ തുടങ്ങി. ഈ തവണ ലക്ഷ്യം ഒരു കോട്ടയോ രാജ്യമോ സംരക്ഷിക്കുക എന്നതായിരുന്നില്ല, ഒരു ആധുനിക തുറമുഖം നിർമ്മിക്കുക എന്നതായിരുന്നു. അങ്ങനെ പുരാതന തുറമുഖത്തിന്റെ കഥ പതുക്കെ ആധുനിക മത്സ്യബന്ധന തുറമുഖത്തിന്റെ കഥയിലേക്ക് മാറി.
0: തലമുറകളായി മത്സ്യബന്ധനമായിരുന്നു വിഴിഞ്ഞത്തെ പല കുടുംബങ്ങളുടെയും പ്രധാന ഉപജീവനം. കടൽ എപ്പോൾ ശാന്തമാകും, എപ്പോൾ പ്രക്ഷുബ്ധമാകും, ഏത് കാലത്ത് ഏത് മത്സ്യം ലഭിക്കും, ഇതെല്ലാം ഇവിടത്തുകാർക്ക് മനപാഠമായിരുന്നു. പുരാതന തുറമുഖത്തിന്റെ ഓർമ്മകൾ മങ്ങിപ്പോയ കാലത്തും വിഴിഞ്ഞം ഒരു മത്സ്യബന്ധന തീരമായി തുടർന്നു. പിന്നീട് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ വിഴിഞ്ഞത്തിന്റെ തുറമുഖ സാധ്യതയെക്കുറിച്ച് വീണ്ടും ഭരണതലത്തിൽ ചർച്ചകൾ ആരംഭിച്ചു. മത്സ്യബന്ധനത്തിനും ചെറുകിട കടൽ വ്യാപാരത്തിനും അനുയോജ്യമായ ഒരു തുറമുഖം എന്ന ആശയം മുന്നോട്ട് വന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് തുറമുഖ വികസനത്തെക്കുറിച്ചുള്ള ഗൗരവമായ നീക്കങ്ങൾ ആരംഭിച്ചത്. അന്നത്തെ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി.
1: തുറമുഖ പദ്ധതിക്കായി വലിയ തുക അനുവദിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചതോടെ ആ പദ്ധതി മുന്നോട്ടു പോയില്ല. എന്നാൽ ആശയം അവിടെ അവസാനിച്ചില്ല. 1955 മുതൽ 1957 വരെയുള്ള കാലയളവിൽ നടത്തിയ വിദഗ്ധ പഠനങ്ങളും വിഴിഞ്ഞത്തിന്റെ തുറമുഖ സാധ്യത ചൂണ്ടിക്കാട്ടി.

0: മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണം മുന്നോട്ടു പോകുമ്പോൾ തീരപ്രദേശത്തെ പല കുടുംബങ്ങൾക്കും സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് മാറേണ്ട സാഹചര്യമുണ്ടായി. 1971 ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു. പിന്നീട് പുനരധിവാസത്തിനായി പ്രത്യേകം ഉദ്യോഗസ്ഥരെയും നിയമിച്ചു. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ അത്ര എളുപ്പമായിരുന്നില്ല. പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങളും ആശങ്കകളും ഉയർന്നു. കാരണം ഭൂമി എന്നത് ഇവിടെ വെറുമൊരു സ്വത്ത് മാത്രമായിരുന്നില്ല. ഒരു വശത്ത് കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു തുറമുഖം ലഭിക്കുമ്പോൾ മറുവശത്ത് ആ വികസനത്തിനായി സ്വന്തം ഭൂമിയും ജീവനോപാധിയും മാറേണ്ടി വരുന്ന മനുഷ്യർ. വിഴിഞ്ഞത്തിന്റെ കടൽത്തീരം ഒരു മത്സ്യബന്ധന കേന്ദ്രം എന്ന നിലയിൽ മാത്രം തുടരേണ്ടതില്ല എന്ന ചിന്തയും പതുക്കെ ശക്തമായി. 1990 വിഴിഞ്ഞത്തെ ഒരു അന്താരാഷ്ട്ര തുറമുഖമാക്കാനുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി.
1: വിഴിഞ്ഞത്തിന്റെ സ്വാഭാവിക ആഴവും അന്താരാഷ്ട്ര കപ്പൽപാതയോടുള്ള സാമീപ്യവും വലിയ ചരക്ക് കപ്പലുകൾക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും വീണ്ടും വീണ്ടും പദ്ധതിയുടെ സാധ്യത മുന്നിലെത്തിച്ചു. വർഷങ്ങൾ കടന്നു, പുതിയ പഠനങ്ങൾ നടന്നു, പുതിയ പദ്ധതികൾ വന്നു, ചർച്ചകൾ നടന്നു. അവസാനം വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ ബഹുമുഖ തുറമുഖമായി വികസിപ്പിക്കാനുള്ള പദ്ധതി പുതിയ ഘട്ടത്തിലേക്ക് കടന്നു.
0: 2015 ഡിസംബർ 5 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ ബഹുമുഖ തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടു. സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതിയായിരുന്നു ഇത്. തുറമുഖത്തിന്റെ നിർമ്മാണവും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അദാനി പോർട്സ് പദ്ധതി ഏറ്റെടുത്തു. ഇതോടെ പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഴിഞ്ഞം തുറമുഖ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന നിർണായക ഘട്ടത്തിലെത്തി. കടലിൽ വലിയൊരു തുറമുഖം നിർമ്മിക്കുക എന്നത് സാങ്കേതികമായും സാമ്പത്തികമായും വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് വലിയ ചരക്ക് കപ്പലുകൾക്ക് നേരിട്ട് എത്താൻ കഴിയുന്ന ആഴക്കടൽ തുറമുഖം നിർമ്മിക്കുമ്പോൾ കടലിന്റെ സ്വഭാവം, തിരമാല, കാറ്റ്, കടൽത്തട്ടിന്റെ ഘടന, കല്ലുകളുടെ ലഭ്യത, നിർമ്മാണ സാമഗ്രികളുടെ നീക്കം എല്ലാം പരിഗണിക്കണം. ഇതെല്ലാം നടക്കുമ്പോൾ തീരത്തിന്റെ മറുവശത്ത് സാധാരണക്കാരുടെ ജീവിതവും തുടരുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി, വള്ളങ്ങൾ തീരത്തേക്ക് മടങ്ങി വന്നു. പുതിയ തുറമുഖ നിർമ്മാണവും പഴയ രീതിയിലെ മത്സ്യബന്ധന പ്രവർത്തനങ്ങളും ഒരേ തീരത്ത് ഒരേ സമയം നിലനിന്നു.
1: ഒരു കാലത്ത് മത്സ്യബന്ധന വള്ളങ്ങൾ പ്രധാനമായിരുന്ന കടൽ തീരത്ത് വലിയ കപ്പലുകൾക്കായി ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. അതിനിടയിൽ ലോകത്തിന്റെ കടൽ വ്യാപാര രംഗത്തും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. കപ്പലുകളുടെ വലിപ്പം വർദ്ധിച്ചു. ഒരു കപ്പലിൽ 1000 കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന കാലമായി. ഇത്തരം വലിയ കപ്പലുകൾക്ക് അനുയോജ്യമായ ആഴവും അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് സമീപമുള്ള സ്ഥാനവുമുള്ള തുറമുഖങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു.
2: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് വെച്ചാൽ മദർ പോർട്ടുകൾ ആയിട്ട് ഇന്ത്യയിൽ വേറെ പോർട്ടുകൾ ഇല്ല.
3: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ മുൻ MD അദീല അബ്ദുള്ള,
2: 23 to 25 വരെയൊക്കെയാണ് ശരാശരി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. ഡ്രജി അത് തന്നെ നാച്ചുറലി ഇത്ര ഡെപ്ത് ഉള്ള ഒരു പോർട്ട് ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിൽ മദർഷിപ്സിന് വരാൻ പറ്റുമെന്ന് മാത്രമല്ല, ഒരു യുദ്ധ സാഹചര്യത്തിൽ പോലും നമ്മുടെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു പോർട്ട് കൂടിയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ. തുടക്കത്തില് ഇതിന്റെ കംപ്ലീഷൻ സമയം വരെ വിഴിഞ്ഞം പ്രോജക്ടിന്റെ MD ആയി നിൽക്കാൻ കഴിഞ്ഞത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ബേസിക്കലി ഞാനും കാണുന്നത്. നമുക്കറിയാം ഇപ്പൊ അവിടെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെയുള്ള റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി മാത്രമേ ഇതിന്റെ ഒരു എക്കണോമിക് ബെനിഫിറ്റ്സ് തിരുവനന്തപുരം ജില്ലയ്ക്ക് വരികയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ നിയമം വരെയുള്ള റെയിൽ കണക്ടിവിറ്റി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയേണ്ടതുണ്ട്. കൂടാതെ തന്നെ റോഡ് കണക്ടിവിറ്റി ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത നാഷണൽ ഹൈവേയുടെ സഹായത്തോടുകൂടി നമ്മുടെ അവിടെയുള്ള ക്ലോർ ലീഫ് എക്സ്ചേഞ്ചും കൂടാതെ ഔട്ടർ റിംഗ് റോഡും ഒക്കെ വലിയ രീതിയിൽ തന്നെ വരുന്നുണ്ട്. അതിന് ഗവൺമെന്റ് എല്ലാവിധ സഹായ വിവരണങ്ങളും അതിനുവേണ്ടി കൊടുക്കുന്നുണ്ട്. ഔട്ടർ റിംഗ് റോഡ് ഉടനടി തന്നെ അത് യാഥാർത്ഥ്യമായി മാറും. ഇവിടെ റോഡ് റെയിൽ കണക്ടിവിറ്റി നന്നായെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ക്രൂയിസ് ടെർമിനലും കൂടെ ആയി ഇതിന്റെ ഒരു ടൂറിസം പൊട്ടൻഷ്യലും കൂടെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ. കൂടാതെ കൂടുതൽ ഡെക്കുകളിലേക്ക് വ്യാപിപ്പിക്കാനും കൂടുതൽ എക്സ്പാൻഷനും വിഴിഞ്ഞത്തിന് ഇനിയും സാധ്യതകളുണ്ട്. അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോർട്ടാണ്. ഡ്രെഡ്ജിംഗ് ഒന്നും ആവശ്യമില്ലാതെ ഒരു വലിയ ഷിപ്പിന് കയറാനുള്ള ഒരു ഡെപ്ത് ഉള്ള ഒരു പോർട്ടാണ്. അതുപോലെ തന്നെ ഓർമ്മിക്കേണ്ട ഒരു വിഭാഗമാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളത്. ലോകത്തിലെ തന്നെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ മത്സ്യത്തൊഴിലാളികളാണ് ശ്രീലങ്കൻ ഭാഗത്തുള്ളതും സൗത്ത് കേരള സൗത്ത് തമിഴ്നാട് ഭാഗത്തുള്ളതും. ഈ ആളുകളുടെ ഉപജീവന മാർഗത്തിന്റെ വലിയൊരു ഏരിയയാണ് ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അവർ വിട്ടുതന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞാം തുറമുഖത്തിനുള്ള ഒരു ആശംസയും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാതെ നമുക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല.
1: എന്നാൽ പദ്ധതി മുന്നോട്ടു പോകുമ്പോഴും കാലതാമസങ്ങളും വെല്ലുവിളികളും ഉണ്ടായിരുന്നു. വർഷങ്ങളോളം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ കാത്തിരുന്ന ദിവസമെത്തി.
0: രണ്ടായിരത്തി 2024 ജൂലൈയിൽ വിഴിഞ്ഞം കടലിൽ ആദ്യത്തെ വലിയ ചരക്ക് കപ്പൽ എത്തി. അത് ഒരു കപ്പലിന്റെ വരവ് മാത്രമായിരുന്നില്ല, പതിറ്റാണ്ടുകളായി മുന്നോട്ട് നീങ്ങിയ ഒരു പദ്ധതിയുടെ പരീക്ഷണഘട്ടം യാഥാർത്ഥ്യമായ നിമിഷമായിരുന്നു അത്. തുടർന്ന് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു. കപ്പലുകളിൽ കണ്ടെയ്നറുകൾ എത്തി. തുറമുഖത്തിന്റെ പ്രവർത്തനശേഷി പരിശോധിക്കപ്പെട്ടു. ഒടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായി.
1: ഒരു തുറമുഖം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നത് അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴാണ്. വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയുടെ ചരക്കുമാറ്റ ശേഷി വർദ്ധിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നത്. എന്താണ് ചരക്കുമാറ്റം? ലളിതമായി പറഞ്ഞാൽ ഒരു വലിയ ചരക്കുകപ്പലിലെത്തുന്ന കണ്ടെയ്നറുകൾ ഇറക്കി അവയിൽ ചിലത് മറ്റൊരു ചെറുകപ്പലിലേക്ക് മാറ്റി തുടർന്നുള്ള യാത്രയ്ക്കായി അയക്കുന്നതാണ് ചരക്കുമാറ്റം. ലോകത്തിലെ എല്ലാ തുറമുഖങ്ങളിലേക്കും വലിയ കപ്പലുകൾ നേരിട്ട് പോകണമെന്നില്ല. പ്രധാന തുറമുഖങ്ങളിൽ ചരക്കുകൾ ഇറക്കി അവിടെ നിന്ന് ചെറിയതോ മറ്റു റൂട്ടുകളിൽ സർവീസ് നടത്തുന്നതോ ആയ ചെറുകപ്പലുകളിലൂടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. വിഴിഞ്ഞം ഇത്തരമൊരു പ്രധാന കേന്ദ്രമായി വളരാനാണ് ലക്ഷ്യമിടുന്നത്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു.
4: സാധ്യോ ഇസ് സീ പോർട്ട് കോ 8,800 കറോഡ് റുപ്പീസ് കി ലാഗത് സേ തയ്യാർ കിയാ ഗയാ ഹൈ അഭി ഇസ് ട്രാൻസ്ഷിപ്മെന്റ് ഹബ് കി ജോ ക്ഷമത ഹൈ വോ ഭി ആനെ വാലേ സമയ മേ ബഡ്കർ കെ 3 ഗുണി ഹോ ജായേഗി യഹാ ദുനിയാ കെ ബഡേ മാൽവാഹക് ജഹാജ് ആസാനി സേ ആ സകേംഗേ അഭി തക് ഭാരത് കാ 75% ട്രാൻസ്ഷിപ്മെന്റ് ഭാരത് കെ ബാഹർ കെ പോർട്ട് പർ ഹോതാ ഥാ ഇസ്സേ देश को बहुत बड़ा रेवेन्यू लॉस होता आया है. ये परिस्थिति अब बदलने जा रही है. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विलिंगजम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा.
0: വിഴിഞ്ഞത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിവർഷം 10 ലക്ഷം 20 ഫുട് എക്വിവാലന്റ് TEU കൈകാര്യം ചെയ്യാനുള്ള രൂപകൽപ്പനാ ശേഷിയായിരുന്നു ഉണ്ടായിരുന്നത്. TEU എന്നത് കണ്ടെയ്നർ ഗതാഗതത്തിൽ ഉപയോഗിക്കുന്ന അളവുകോലാണ്. സാധാരണ 20 അടി നീളമുള്ള ഒരു കണ്ടെയ്നറിന് തുല്യമായ അളവിനെയാണ് ഒരു TEU എന്ന് പറയുന്നത്. അതിനാൽ TEU എന്നത് കണ്ടെയ്നറുകളുടെ എണ്ണം മാത്രമല്ല അവയുടെ വലിപ്പം കണക്കിലെടുത്തുള്ള ചരക്ക് നീക്ക അളവുകോൽ കൂടിയാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സാമ്പത്തിക അവലോകനം 2025 പ്രകാരം 2025 നവംബർ 30 വരെ വിഴിഞ്ഞം തുറമുഖം 611 കപ്പലുകളിലൂടെ 1,13,13,609 TEU കൈകാര്യം ചെയ്തിരുന്നു. ഇത് ആദ്യഘട്ടത്തിൽ

0: രൂപകൽപ്പന ചെയ്ത ശേഷിയേക്കാൾ കൂടുതലായിരുന്നു.
1: വിഴിഞ്ഞത്തിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത വളരെ വലിയ ചരക്ക് കപ്പലുകളെ സ്വീകരിക്കാൻ കഴിയുന്ന ആഴമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. 2024 സെപ്റ്റംബറിൽ 24,116 TEU ശേഷിയുള്ള MSC ക്ലൗഡ് ഗിരാർദത്ത് എന്ന വലിയ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞത്തെത്തിയിരുന്നു. വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യാനുള്ള തുറമുഖത്തിന്റെ ശേഷി വ്യക്തമാക്കുന്ന സംഭവമായിരുന്നു അത്.
0: ജനുവരിയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന രണ്ടാം ഘട്ടം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഈ വികസനത്തിലൂടെ പ്രതിവർഷ ശേഷി 30 ലക്ഷം TEU ആയി ഉയർത്താനാണ് പദ്ധതി. കൂടുതൽ ഓട്ടോമേഷൻ സംവിധാനങ്ങളും പ്രവർത്തനക്ഷമതയിലെ മെച്ചപ്പെടുത്തലുകളും വഴി ദീർഘകാലത്ത് 57 ലക്ഷം TEU വരെ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയും അധികൃതർ മുന്നോട്ട് വച്ചിട്ടുണ്ട്.
1: കൂടുതൽ നീളമുള്ള ചരക്ക് കപ്പൽ താവളം, അധിക കണ്ടെയ്നർ യാർഡുകൾ, ക്രെയിനുകൾ തുടങ്ങിയ സൌകര്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്നു. പദ്ധതിയുടെ പൂർത്തീകരണ ലക്ഷ്യം 2028 ഡിസംബറാണ്. എന്നാൽ തുറമുഖത്തിന്റെ വളർച്ച കടലിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചരക്കുകൾ തുറമുഖത്തെത്തിക്കുകയും അവിടെ നിന്ന് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുകയും വേണം. അതിന് റോഡ്, റെയിൽ, സംഭരണശാലകൾ, ചരക്കുനീക്ക സ്ഥാപനങ്ങൾ എന്നിവ തമ്മിലുള്ള ബന്ധം ശക്തമാകണം. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 10.77 കിലോമീറ്റർ റെയിൽപാതയ്ക്കും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വലിയൊരു ഭാഗം ഭൂഗർഭപാതയായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. റെയിൽ ബന്ധം പൂർത്തിയാകുന്നതോടെ ചരക്കുകൾ കരമാർഗം നീക്കുന്നതിനുള്ള കൂടുതൽ സാധ്യതകൾ തുറക്കും. ഒരു തുറമുഖം വളരുമ്പോൾ അതിനോട് ചേർന്ന് പല മേഖലകൾക്കും പ്രവർത്തന സാധ്യതകളുണ്ടാകാം.
0: ഒരു തുറമുഖം വളരുമ്പോൾ കപ്പലുകളുടെ എണ്ണവും ചരക്കുകളുടെ അളവും മാത്രമല്ല, അതിനൊപ്പം വളരേണ്ടത് ഒരു നാടിന്റെ സാമ്പത്തിക സാധ്യതകളും ജനങ്ങളുടെ ജീവിത നിലവാരവുമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന് മുന്നിൽ തുറക്കുന്നത് വലിയ സാധ്യതകളാണ്. ചരക്കുനീക്കം, സംഭരണം, ഗതാഗതം, കപ്പൽ സേവനങ്ങൾ, സാങ്കേതിക സഹായം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ രൂപപ്പെടാം. തുറമുഖത്തെ ആശ്രയിച്ച് മറ്റ് വ്യവസായങ്ങളും സേവന മേഖലകളും വളരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തുറമുഖം പ്രവർത്തനമാരംഭിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ നേട്ടങ്ങളെല്ലാം സ്വാഭാവികമായി ജനങ്ങളിലേക്ക് എത്തണമെന്നില്ല. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലനം ലഭിച്ച തൊഴിലാളികൾ, പ്രാദേശിക സംരംഭങ്ങൾക്ക് പിന്തുണ, തൊഴിൽ അവസരങ്ങളിലേക്കുള്ള നാട്ടുകാരുടെ പ്രവേശം, ഇതെല്ലാം പ്രധാനമാണ്.
2: ഭാരതത്തിലെ ഏറ്റവും പുതുതായിട്ട് വന്ന നമ്മുടെ വിഴിഞ്ഞം തുറമുഖം നമ്മുടെ രാജ്യത്ത് ഓൾറെഡി ഉള്ള ഏതാണ്ട് 200 വരുന്ന മേജർ നോൺ മേജർ തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പ്രത്യേകതകൾ ഇതിനുണ്ട്.
3: വിഴിഞ്ഞം പോർട്ട് CEO ശ്രീകുമാർ കെ നായർ:
2: ഒരു പക്ഷേ നമ്മുടെ വിഴിഞ്ഞം മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് 100 ആഗോള തുറമുഖങ്ങളിലേക്ക്, 50 സ്ഥിതി ചെയ്യുന്ന 6 ഭൂഖണ്ഡങ്ങളിൽ സ്പ്രെഡായിട്ടുള്ള 100 തുറമുഖങ്ങളുമായിട്ട് നേരിട്ട് സർവീസുള്ള ഏക ഇന്ത്യൻ തുറമുഖം ഇന്ന് വിഴിഞ്ഞമാണ്. അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വിഴിഞ്ഞം ആഗോള സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിലെ ഒരു കണ്ണിയായി മാറിക്കഴിഞ്ഞു. ട്രാൻസ്കോണ്ടിനെന്റൽ കപ്പലുകൾ സൗത്ത് ചൈന സീയിലെ ചൈനീസ് തുറമുഖങ്ങളിൽ നിന്നാരംഭിച്ച് സിംഗപ്പൂർ വഴി മലേഷ്യൻ തുറമുഖങ്ങളെ തൊട്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വന്ന് നമ്മുടെ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിട്ട് അതിന്റെ തുടർ യാത്രയിൽ യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു യാഥാസ്ഥിതിവിശേഷമാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കാണുന്നത്. അപ്പം ഈ ഒരു പ്രത്യേകത വിഴിഞ്ഞത്തിന് മാത്രം സ്വന്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുവഴി നമ്മുടെ നാടിന് എന്താ ഗുണം? കാരണം ഇന്ന് നടക്കുന്നത് ഏതാണ്ട് 100% ട്രാൻസ്ഷിപ്മെന്റ് ആണ്. ലോകത്തിന്റെ ഏതോ ഭാഗത്തു നിന്നുള്ള കണ്ടെയ്നറുകൾ മറ്റ് ഭാഗങ്ങളിലേക്ക് ചലിക്കുന്നതിനിടയ്ക്കുള്ള ഒരു ഇടത്താവളം മാത്രമാണ് ഇന്ന് വിഴിഞ്ഞം. എന്നാൽ അടുത്ത ഒരു 2 ഈ സ്ഥിതി പൂർണ്ണമായിട്ടും മാറുകയാണ്. ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ നീക്കത്തിന് ഉപരിയായിട്ട് തുറമുഖത്തിന്റെ ഗേറ്റുകൾ തുറന്ന് ചരക്കുള്ളിലേക്കും പുറത്തേക്കും നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം വൈകാതെ ഉണ്ട്.

0: ഇവിടെ ആവശ്യമായിട്ട് വരും. വേറൊന്ന് കപ്പലിൽ ഇന്ധനം നിറയ്ക്കുന്ന ബങ്കറിംഗ് സർവീസസ്. സോ രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞെങ്കിലും ഈ മേഖല വളരെയധികം സാധ്യതകളാണ് നമ്മുടെ നാടിന് തുറന്നു തരുന്നത്. രണ്ടാമത്തത്, നിലവിലുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഉപരിയായിട്ട് തുറമുഖത്തിന്റെ വാതിലുകൾ തുറന്ന് ഉള്ളിലേക്കും പുറത്തേക്കും ചരക്ക് നീങ്ങുന്ന എക്സിം കാർഗോ നീക്കം ഉണ്ടാകുമ്പോൾ നിരവധിയായ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ അനിവാര്യമായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട്. ഉദാഹരണത്തിന് MT കണ്ടെയ്നർ യാർഡ്സ്, കണ്ടെയ്നർ റിപ്പയർ യാർഡ്സ്, കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷൻസ്, മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്സ്, ഇങ്ങനെ നിരവധിയായ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉറപ്പായിട്ടും അടുത്ത 2 വർഷത്തിൽ ഇവിടെ ഉയർന്നു വരുന്നതാണ്. ഇനി ഇതിനേക്കാൾ എല്ലാം ഉപരി നമ്മുടെ കേരളം പ്രധാനമായിട്ടും ഒരു സർവീസസ് സെക്ടറിൽ ഊന്നിയുള്ള സമ്പദ്ഘടനയാണ്. മോസ്റ്റ്ലി ടൂറിസം അല്ലെങ്കിൽ IT തുടങ്ങിയ മേഖലകളിലാണ് നമ്മുടെ ഊന്നൽ ഇന്നുള്ളത്. ഇതിനെയൊക്കെ മറികടന്ന് കേരളത്തിൽ ഒരു വ്യാവസായിക സംസ്കാരം വളർത്തിയെടുക്കുവാനായിട്ട് നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖം നമുക്ക് സാധ്യതകൾ തുറന്നു തരികയാണ്. ആഗോള വിപണിയിലേക്ക് എന്തുൽപ്പന്നവും ചുരുങ്ങിയ ചെലവിൽ ഉൽപ്പാദിപ്പിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ലോക വിപണിയിൽ എത്തിക്കാനായിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആണ് ഇന്ന് വിഴിഞ്ഞം തുറമുഖം. ഈ സാധ്യതകൾ വിനിയോഗിച്ച് തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും ധാരാളം വ്യാവസായിക സംരംഭങ്ങൾ വരാനായിട്ടുള്ള സാധ്യത തെളിയുകയാണ്. ഇതുവഴി നിരവധിയായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് തൊഴിലവസരങ്ങൾ നമ്മുടെ യുവാക്കളെ തേടിയെത്തും. നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് മൊത്തത്തിൽ ഒരു മാറ്റമുണ്ടാകും. അതോടൊപ്പം തന്നെ സംസ്ഥാന ഖജനാവിലേക്ക് ടാക്സ് റവന്യൂവും ലഭിക്കാനായിട്ടുള്ള സാധ്യതകളാണ് തെളിയുന്നത്.
1: ഇതിനൊപ്പം തീരത്തിന്റെ പരിസ്ഥിതിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കടലിന്റെ സ്വാഭാവിക ഒഴുക്ക്, തീരശോഷണം, മത്സ്യസമ്പത്ത്, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും തുടരണം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളും ശക്തമാകണം. വിഴിഞ്ഞം ഇന്നൊരു തുറമുഖം മാത്രമല്ല, അത് ചരിത്രവും അധ്വാനവും പ്രതീക്ഷയും ഒരുമിച്ച് ചേരുന്ന ഒരു തീരമാണ്. ലോകത്തിന്റെ സമുദ്ര ഭൂപടത്തിൽ കൂടുതൽ വ്യക്തമായി അടയാളപ്പെടാനൊരുങ്ങുന്ന ഒരു പ്രദേശം.

പ്രതീക്ഷയുടെ തീരങ്ങൾ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന അഖിൽ വി മൂർത്തി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സൗമ്യ ജെ വി, നിർവഹണ സഹായം അനുജ ഭാസ്കർ, നിർവഹണം ഐശ്വര്യ.

ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പിഎം സുരക്ഷാ ബീമാ യോജന. നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ എല്ലായ്പ്പോഴും കഴിയില്ല. എന്നാൽ അപകടം മൂലം ഒരു കുടുംബത്തിനുണ്ടാകാവുന്ന സാമ്പത്തിക ആഘാതം കുറയ്ക്കാൻ മുൻകരുതലുകൾ എടുക്കാൻ കഴിയും. അത്തരമൊരു മുൻകരുതലാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. 2015 മെയ് 9 ആരംഭിച്ച ഈ പദ്ധതി ഒരു വർഷത്തേക്കുള്ള വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. ഓരോ വർഷവും പുതുക്കാവുന്ന ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അപകടത്തെ തുടർന്നുള്ള മരണത്തിനും സ്ഥിരമായ വൈകല്യത്തിനും സാമ്പത്തിക പരിരക്ഷ നൽകുക എന്നതാണ്. 18 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ വ്യക്തിഗത അക്കൌണ്ടുള്ളവർക്ക് PMSBY ചേരാം. ഒരാൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൌണ്ടുകളുണ്ടെങ്കിലും പദ്ധതിയിൽ ഒരു അക്കൌണ്ട് വഴി മാത്രമേ അംഗമാകാൻ കഴിയൂ. ഈ പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ കുറഞ്ഞ പ്രീമിയമാണ്. ഒരു അംഗത്തിന് ഒരു വർഷത്തേക്ക് വെറും 20 രൂപയാണ് ഇതിന്റെ വാർഷിക പ്രീമിയം. അംഗത്തിന്റെ സമ്മതത്തോടെ ഈ തുക ബാങ്ക് അക്കൌണ്ടിൽ നിന്നോ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടിൽ നിന്നോ ഓട്ടോ ഡെബിറ്റ് സംവിധാനത്തിലൂടെ ഈടാക്കുന്നു. പദ്ധതിയുടെ ഇൻഷുറൻസ് പരിരക്ഷ സാധാരണയായി ജൂൺ 1 മുതൽ അടുത്ത വർഷം മെയ് 31 വരെ ഒരു വർഷത്തേക്കാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. PMSBY ഒരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. അതായത് അപകടം മൂലമുണ്ടാകുന്ന മരണത്തിനും കണ്ണുകൾ, കൈകൾ, കാലുകൾ മുതലായവയ്ക്കുണ്ടാവുന്ന സ്ഥിരമായ അംഗപരിമിതിക്കുമാണ് പരിരക്ഷ ലഭിക്കുക. അപകടത്തെ തുടർന്നുണ്ടാകുന്ന മരണത്തിന് 2 ലക്ഷം രൂപ ലഭിക്കും. എന്നാൽ സാധാരണ ആശുപത്രി ചെലവുകൾ തിരിച്ചു നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയല്ല ഇത്. അപകടത്തെ തുടർന്നുള്ള ആശുപത്രി വാസത്തിനുള്ള ചെലവ് ഇതിൽ പ്രത്യേകം ലഭിക്കുന്നതല്ല. ഒരു വർഷത്തേക്ക് വെറും 20 രൂപ എന്ന ചെറിയ തുകയിലൂടെ ലഭിക്കുന്ന ഈ അപകട ഇൻഷുറൻസ് പരിരക്ഷ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഇൻഷുറൻസ് എടുത്താൽ മാത്രം കാര്യം അവസാനിക്കുന്നില്ല. നോമിനിയുടെ വിവരങ്ങൾ ശരിയായി നൽകുകയും ബാങ്ക് അക്കൌണ്ടിൽ ആവശ്യമായ ബാലൻസ് നിലനിർത്തുകയും ഓരോ വർഷവും പദ്ധതിയുടെ പുതുക്കൽ ഉറപ്പാക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അക്കൌണ്ട് അടച്ചുപൂട്ടുകയോ പ്രീമിയം ഈടാക്കാൻ ആവശ്യമായ തുക അക്കൌണ്ടിൽ ഇല്ലാതിരിക്കുകയോ ചെയ്താൽ ഇൻഷുറൻസ് പരിരക്ഷ അവസാനിക്കുകയോ ബാധിക്കപ്പെടുകയോ ചെയ്യാം. അംഗത്തിന് 70 വയസ്സ് പൂർത്തിയാകുമ്പോഴും പരിരക്ഷ അവസാനിക്കും. അപകടം സംഭവിച്ചാൽ ക്ലെയിം നടപടിക്രമവും പ്രധാനമാണ്. അപകടത്തിന്റെ സ്വഭാവമനുസരിച്ച് ആവശ്യമായ രേഖകൾ സമർപ്പിക്കണം. റോഡ്, റെയിൽ, വാഹന അപകടങ്ങൾ, മുങ്ങിമരണം, കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട മരണം തുടങ്ങിയ സാഹചര്യങ്ങളിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ആശുപത്രി രേഖകൾ പോലുള്ള തെളിവുകൾ ആവശ്യമായി വരാം. മരണപ്പെട്ട അംഗത്തിന്റെ നോമിനിക്കാണ് സാധാരണയായി മരണാനുകൂല്യം ലഭിക്കുക. നോമിനേഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നിയമപരമായ അവകാശികൾക്ക് ക്ലെയിം ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്. ഇൻഷുറൻസ് എന്നത് വലിയ വരുമാനമുള്ളവർക്ക് മാത്രമുള്ള ഒന്നല്ല. സാമ്പത്തിക സുരക്ഷ ഓരോ കുടുംബത്തിനും ആവശ്യമാണ്. അതുകൊണ്ട് അർഹരായവർ സ്വന്തം ബാങ്കുമായോ പോസ്റ്റ് ഓഫീസുമായോ ബന്ധപ്പെട്ട് PMSBY നിലവിലെ വ്യവസ്ഥകൾ മനസ്സിലാക്കുകയും പദ്ധതിയിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആവശ്യമായ സമ്മതം നൽകുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാം. ചെറിയൊരു വാർഷിക പ്രീമിയം, അപ്രതീക്ഷിതമായ അപകട സാഹചര്യത്തിൽ വലിയൊരു സാമ്പത്തിക പിന്തുണ. ഇതുവരെ കേട്ടത് PM സുരക്ഷാ ബീമാ യോജന. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സുമുതൽ 625 രൂപയും ആയിരിക്കുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുന്നതിനുവേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രായപരിധി ജനനം മുതൽ ബാധകമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസായി നൽകുന്നതിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. IDBI ബാങ്കിന്റെ പുനഃസംഘടനയ്ക്കും അംഗീകാരമായി. കേരളത്തെ തുറമുഖ നഗരമായി മാറ്റാൻ ലക്ഷ്യമിടുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി CP ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. വൈദ്യുതി പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സിവിൽ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ഇവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സൌദി അറേബ്യൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കുമൊപ്പമാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുമായി റിയാദ് എംബസി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. റിയാദ് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവച്ചത് ഇന്ത്യൻ വിമാന കമ്പനികളെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. ബാങ്ക് പെൻഷൻകാരെ ലക്ഷ്യമാക്കി പുതിയ സൈബർ തട്ടിപ്പ് സജീവമാകുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി സമർപ്പിക്കാമെന്ന വ്യാജേനയാണ് തട്ടിപ്പുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യാജ പരസ്യങ്ങളും ലിങ്കുകളും പ്രചരിക്കുന്നുണ്ട്. ബാങ്കിന്റെ ഔദ്യോഗിക പേരും ചിഹ്നവും ദുരുപയോഗം ചെയ്ത് വിശ്വാസം നേടിയെടുക്കുന്ന തട്ടിപ്പുകാർ തുടർന്ന് വ്യാജ മൊബൈൽ ആപ്ലിക്കേഷനായ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചാണ് അക്കൌണ്ടുകളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നത്. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കമ്മന നവോദയ LP സ്കൂളിൽ നാളെ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം ഉച്ചതിരിഞ്ഞായിരിക്കും സംസ്കാരം. ശബരിമലയിൽ അരവണ നിർമ്മാണം ഇന്ന് രാവിലെ മുതൽ പുനരാരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്ലാന്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ മാസം 20 ശേഷം പ്ലാന്റ് പൂർണ്ണ ഉൽപാദനശേഷി കൈവരിക്കുന്നതോടെ പ്രതിദിനം 3 ലക്ഷത്തിലധികം ടിൻ അരവണ ഉൽപാദിപ്പിക്കാനാകും. കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രഥമ സർഗ കേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ചലച്ചിത്ര നടൻ പ്രേം നസീറിന്റെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാൻ മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗത്തിൽ തീരുമാനം. ഡിസംബർ 11 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ

0: പ്രേം നസീറിന് ആദരമർപ്പിച്ചുകൊണ്ടായിരിക്കും ആഘോഷങ്ങളുടെ തുടക്കം. 2027 ഏപ്രിൽ 7-ന് അദ്ദേഹത്തിന്റെ 100-ാം ജന്മദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികളോടെയാവും ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാവുക. സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരമായ കേരള പുരസ്കാര സമർപ്പണം ഈ മാസം 22-ന് ലോക്ഭവനിൽ നടക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ പുരസ്കാരം സമ്മാനിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. എന്നും എപ്പോഴും എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ, രാജലക്ഷ്മി എന്നിവർ ആലപിച്ചത്.

0: Canada. In Maharashtra declares 305 talukas drought hit, announces initial aid of 5,000 rupees for each farmer before Diwali. India's Anand Kumar Vail Kumar wins silver medal in men's 1,000 meter sprint at World Skating Games in Paraguay. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഗ്രീൻ ഹൈഡ്രജൻ, ഭാവിയിലെ ഊർജ്ജസ്രോതസ്, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അധ്യാപിക കെ രാജം.
2: നമ്മുടെ ഭാവിയിലെ ഊർജ പ്രതിസന്ധി ഒഴിവാക്കാനുള്ള ഒരു ഊർജ്ജസ്രോതസ്സിനെ പരിചയപ്പെടാം. അതാണ് ഹരിത ഹൈഡ്രജൻ അഥവാ ഗ്രീൻ ഹൈഡ്രജൻ. ഗ്രീൻ ഹൈഡ്രജൻ ഭാവിയിലെ ഊർജ മേഖലയിൽ വലിയ സാധ്യതകൾ തുറക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. എന്നാൽ അതുമാത്രം നമ്മുടെ എല്ലാ ഊർജ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല. ശാസ്ത്രം നമുക്ക് പുതിയ വഴികൾ കാണിച്ചു തരും. ആ വഴികൾ പരിസ്ഥിതിക്കും സമൂഹത്തിനും പ്രയോജനകരമാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് നമ്മുടെ ശാസ്ത്രീയ മനോഭാവമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഊർജത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ വൈദ്യുതി, ഇന്ധനം, ചൂട് എന്നിവയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും വാഹനങ്ങൾ ഓടിക്കാനും വ്യവസായം നടത്താനും ഊർജം കൂടിയേ തീരൂ. എന്നാൽ ഇന്ന് ലോകം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയുണ്ട്. അത് ഊർജത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കുമ്പോൾ പരിസ്ഥിതിയെ മലിനമാക്കാതെ എങ്ങനെ ഊർജം ഉൽപ്പാദിപ്പിക്കാം എന്നതാണ്. കൽക്കരി, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ പുറത്തുവരുന്നു. ഇവ ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ സാഹചര്യത്തിൽ ലോകം പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു ശുദ്ധ ഊർജ സാങ്കേതിക വിദ്യയാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഇന്ന് ഗ്രീൻ ഹൈഡ്രജൻ്റെ ശാസ്ത്രവും പ്രാധാന്യവും ഭാവിയിലെ സാധ്യതകളും നമുക്ക് പരിചയപ്പെടാം. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. അറ്റോമിക നമ്പർ 1 പ്രതീകം H എന്നതുമാണ്. ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകമാണ്. എന്നാൽ സാധാരണയായി ജലം പോലുള്ള സംയുക്തങ്ങളിലാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജനെ പ്രധാന ഊർജവാഹകമായി ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാന ആശയം. കുട്ടികളെ, ഗ്രീൻ ഹൈഡ്രജൻ എന്ന പേര് കേൾക്കുമ്പോൾ പച്ച നിറത്തിലുള്ള ഹൈഡ്രജൻ വാതകമാണെന്ന് കരുതരുത്. ഇവിടെ ഗ്രീൻ എന്നത് പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പാദന രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. ജലത്തെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് എന്ന പ്രക്രിയയിലൂടെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കാം. ഈ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി, സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി തുടങ്ങി പുനരുപയോഗിക്കുന്ന ഊർജസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജനെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നു. അതാ ഒരു കുട്ടിയുടെ സംശയം. ശരിയാണ്, ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മറ്റു നിറത്തിലുള്ള ഹൈഡ്രജനും ഉണ്ടാകുമോ? ഉണ്ട്. ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയും അതുമായി ബന്ധപ്പെട്ട കാർബൺ പുറന്തള്ളലും വ്യക്തമാക്കാൻ വിവിധ നിറപ്പേരുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവ യഥാർത്ഥത്തിൽ വാതകത്തിൻ്റെ നിറങ്ങളല്ല. ഗ്രേ ഹൈഡ്രജൻ. പ്രകൃതിവാതകം പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് സാധാരണയായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രക്രിയയിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. ബ്ലൂ ഹൈഡ്രജൻ. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോൾ പുറത്തുവരുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത് സംഭരിക്കാനും

സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി ഉപയോഗിച്ചുള്ള ജലവൈദ്യുത വിഘടനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഓർക്കുക, ഹൈഡ്രജന്റെ ഉൽപ്പാദന രീതി, ഊർജ സ്രോതസ്, കാർബൺ പുറന്തള്ളൽ എന്നിവയാണ് പ്രധാനപ്പെട്ടത്. ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ജലത്തിൻ്റെ രാസസൂത്രം H2O എന്നാണ്. ഒരു ജലതന്മാത്രയിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവുമുണ്ട്. ജലത്തിലൂടെ അനുയോജ്യമായ വൈദ്യുത പ്രവാഹം കടത്തിവിടുമ്പോൾ ജലതന്മാത്രകൾ വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കുന്നു. ഈ പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ്. ഈ പ്രക്രിയയിൽ സൗരോർജം എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് നോക്കാം. സൗരപാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ച് ഇലക്ട്രോലൈസറുകൾ പ്രവർത്തിപ്പിക്കാം. ഇലക്ട്രോലൈസറാണ് ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കുന്നത്. ഇങ്ങനെ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ പിന്നീട് ആവശ്യാനുസരണം ഉപയോഗിക്കാനായി സംഭരിച്ചു വയ്ക്കാം. അതായത്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജത്തെ ഹൈഡ്രജന്റെ രൂപത്തിൽ സംഭരിക്കാനുള്ള ഒരു മാർഗമാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഇനി നമുക്ക് ചിന്തിക്കാം, ഗ്രീൻ ഹൈഡ്രജൻ ഭാവിയിലെ ഊർജ സ്രോതസ്സായി പരിഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമതായി, ഇതിൻ്റെ ഉൽപ്പാദനത്തിൽ പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി ഉപയോഗിക്കാം. അതുവഴി ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയും. രണ്ടാമതായി, ഹൈഡ്രജനെ സംഭരിച്ചു വയ്ക്കാനും മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാനും കഴിയും. സൗരോർജവും കാറ്റിൽ നിന്നുള്ള ഊർജവും എല്ലായ്പ്പോഴും ഒരേ അളവിൽ ലഭിക്കണമെന്നില്ല. ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയുടെ ഒരു ഭാഗം ഹൈഡ്രജന്റെ രൂപത്തിൽ സംഭരിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ പ്രയോജനകരമാണ്. ഗ്രീൻ ഹൈഡ്രജൻ പെട്രോളിയം ഡീസലിനും പകരമാകുമോ? ഇല്ല, ചില മേഖലകളിൽ പകരമായി ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ എല്ലായിടത്തും പെട്രോളിനും ഡീസലിനും പകരമാകുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. ചെലവ്, സംഭരണം, സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവ പരിഗണിച്ചാണ് ഉപയോഗം തീരുമാനിക്കേണ്ടത്. ഭാവിയിൽ കൂടുതൽ കാര്യക്ഷമമായ ഇലക്ട്രോലൈസറുകൾ, ചെലവ് കുറഞ്ഞ കാറ്റലിസ്റ്റുകൾ, സുരക്ഷിതമായ ഹൈഡ്രജൻ സംഭരണ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവശാസ്ത്രജ്ഞന്മാർക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളെ, നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തിൽ ഗ്രീൻ ഹൈഡ്രജന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഗതാഗത മേഖലയിൽ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ, ബസ്സുകൾ, ട്രക്കുകൾ, ചില ഭാരവാഹനങ്ങൾ എന്നിവയ്ക്ക് വൈദ്യുതി നൽകാൻ ഹൈഡ്രജൻ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ദീർഘദൂര ചരക്കു നീക്കത്തിൽ ചില ഹൈഡ്രജൻ ട്രക്കുകൾക്ക് പ്രയോജനം ലഭിക്കും. എന്നാൽ ഏതു വാഹനമാണ് ഏറ്റവും അനുയോജ്യമെന്നത് ചെലവ്, ഇന്ധന ലഭ്യത, യാത്രാദൂരം, കാര്യക്ഷമത തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഉരുക്ക് നിർമ്മാണം, ഇരുമ്പയിരിൽ നിന്ന് ഓക്സിജൻ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ഹൈഡ്രജൻ ഉപയോഗിക്കാം. ചില പ്രവർത്തനങ്ങളിൽ ഇരുമ്പയിരിലെ ഇരുമ്പ് ഓക്സൈഡ് ഹൈഡ്രജനുമായി പ്രതിപ്രവർത്തിച്ച് ഇരുമ്പും ജലവും രൂപപ്പെടുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ സാധിക്കും. രാസവള നിർമ്മാണം, കൃഷിക്കാവശ്യമായ അമോണിയ നിർമ്മാണത്തിൽ ഹൈഡ്രജൻ പ്രധാന അസംസ്കൃത വസ്തുവാണ്. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ NH3 രൂപപ്പെടുന്നു. ഈ പ്രക്രിയയെ ഹാബർ പ്രക്രിയ അഥവാ ഹാബർ പ്രോസസ് എന്ന് വിളിക്കുന്നു. അമോണിയ ഉപയോഗിച്ചാണ് പല നൈട്രജൻ വളങ്ങളും നിർമ്മിക്കുന്നത്. അതിനാൽ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള അമോണിയ നിർമ്മാണം കാർഷിക മേഖലയിലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ സഹായിച്ചേക്കും. കപ്പൽ ഗതാഗതവും വ്യോമഗതാഗതവും,

0: സൂര്യപ്രകാശം കൂടുതലുള്ള സമയത്ത് അധികമായി ലഭിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാം. ആവശ്യമുള്ളപ്പോൾ ഫ്യുവൽ സെൽ വഴി ഉൽപ്പാദിപ്പിക്കുവാനും കഴിയും. കേരളത്തിൽ ഗ്രീൻ ഹൈഡ്രജന്റെ സാധ്യതകൾ പഠിക്കുകയും ശുദ്ധഗതാഗതം, വ്യവസായങ്ങൾ, ഊർജ സംഭരണം തുടങ്ങിയ മേഖലകളിൽ അതിന്റെ ഉപയോഗം വിലയിരുത്തുകയും ചെയ്യാം. നമ്മുടെ സ്കൂളുകളിൽ ഈ വിഷയത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നോക്കിയാലോ? അത് ശാസ്ത്രം പഠിക്കുന്നത് പരീക്ഷയ്ക്കു വേണ്ടി മാത്രമല്ല, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുമാണ്. സ്കൂളുകളിൽ സൗരോർജത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സെമിനാറുകൾ സംഘടിപ്പിക്കാം, ഊർജ സംരക്ഷണ ക്ലബ്ബുകൾ രൂപീകരിക്കാം, പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളെക്കുറിച്ച് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാം, ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലിന്റെ പ്രവർത്തനം മാതൃകയിലൂടെയും ചിത്രത്തിന്റെ സഹായത്തോടും സ്ലൈഡ് പ്രസന്റേഷൻ വഴിയും മനസ്സിലാക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ലോകം ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിൽ രസതന്ത്രം, ഭൗതിക ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പരിസ്ഥിതി ശാസ്ത്രം എന്നീ മേഖലകൾക്ക് നിർണായകമായ പങ്കുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രോലൈസറുകൾ, ഹൈഡ്രജനെ വൈദ്യുതിയാക്കി മാറ്റുന്ന ഫ്യുവൽ സെല്ലുകൾ, സുരക്ഷിതമായ സംഭരണ സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ശാസ്ത്രത്തിന്റെ സംഭാവനകളാണ്. ഭാവിയിൽ ഈ മേഖലയിൽ ഗവേഷണം നടത്താനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും നമ്മുടെ കുട്ടികൾക്ക് കഴിയും. പ്രകൃതി വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാനും മലിനീകരണം കുറയ്ക്കാനും ഭാവി തലമുറയ്ക്കായി ഭൂമിയെ സംരക്ഷിക്കാനും നാം പഠിക്കണം. ഇന്ത്യയും ഗ്രീൻ ഹൈഡ്രജനും. ഇന്ത്യയിൽ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുക, പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, വ്യവസായങ്ങളിലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക, ഗവേഷണം, സാങ്കേതികവിദ്യ, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ ശുദ്ധമായ ഊർജമാറ്റത്തിന് സഹായിക്കുക. ഗ്രീൻ ഹൈഡ്രജൻ പോലുള്ള സാങ്കേതിക വിദ്യകളിൽ കുട്ടികളെ നിങ്ങളുടെ പങ്ക് എന്താണെന്ന് അറിയണ്ടേ? അതെ, വലിയ ശാസ്ത്രീയ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് ചെറിയ ശീലങ്ങളിൽ നിന്നാണ്. അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കാതിരിക്കുക, സാധ്യമാകുന്നിടത്ത് പുനരുപയോഗ ഊർജത്തെക്കുറിച്ച് പഠിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുറയ്ക്കുക, പരിസ്ഥിതി സൗഹൃദമായ വിദ്യകളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ശാസ്ത്രവും ഉത്തരവാദിത്വമുള്ള സാങ്കേതിക വിദ്യയും ചേർന്നാൽ മാത്രമേ സുസ്ഥിരമായ ഭാവി സൃഷ്ടിക്കാൻ കഴിയൂ. ശുദ്ധമായ ഊർജം, സുരക്ഷിതമായ പരിസ്ഥിതി, സുസ്ഥിരമായ ഭാവി, അതാണ് നമ്മുടെ ലക്ഷ്യം.
1: ഗ്രീൻ ഹൈഡ്രജൻ ഭാവിയിലെ ഊർജ സ്രോതസ്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക കെ രാജൻ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി നവരാത്രി സംഗീതോത്സവം മൂന്നാം ദിവസം. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരിയിൽ

ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഘടം, തിരുണക്കര രതീഷ്, മുഖർ ശംഖ്. ഇന്നത്തെ മുഖ്യകൃതി ദേവി പാവനെ, രാഗം സാവേരി, ആദിതാളം.

അല്ലേ? ഇത്രയും കിടക്കത് ഇത്രയും കിടക്കത് ദിനം ദിനം

തകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടക

0: Bene.
1: Tadi kita kemana?

0: ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, തിരുനക്കര രതീഷ് മുഖർശങ്ക്. നവരാത്രി സംഗീതോത്സവം നാലാം ദിവസമായ നാളെ അമൃത വെങ്കടേഷ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. നാളത്തെ മുഖ്യകൃതി ഭാരതീ മാമാവ, രാഗം തോടി, ആദിതാളം. ഇന്നത്തെ കച്ചേരിയുടെ പൂർണ്ണരൂപം തിരുവനന്തപുരം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. ആകാശവാണി സുഭാഷിതം, ജയശ്രീ കുറിശ്ശേരി അവതരിപ്പിച്ചത്.
1: നാം എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് സമയമില്ല, സമയമില്ല എന്ന്. ചെറിയ തലമുറ മുതൽ മുതിർന്നവർ വരെ ഈ പല്ലവി ആവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ ഈ സമൂഹത്തിൽ തന്നെ ഒരു ദിവസം വളരെ കൂടുതൽ പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യരെയും നാം കാണുകയും അറിയുകയും ചെയ്യുന്നു. അവരിൽ നിന്നും

0: ഈ സമയമില്ലായ്മയുടെ പരാതി ഉണ്ടാകുന്നില്ല. എല്ലാവർക്കും കിട്ടുന്നത് 24 മണിക്കൂറാണ് താനും. ഇതെങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ സാധനങ്ങൾ വളരെ ക്രമമായി ചിട്ടയോടെ അടുക്കി വെക്കുമ്പോൾ ഒരു ചെറിയ സ്ഥലത്ത് വളരെ കൂടുതൽ സാധനങ്ങൾ വെക്കാൻ സാധിക്കും. അതിനുദാഹരണമാണ് നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു നിശ്ചിത തൂക്കം മാത്രം കൊണ്ടുപോകാൻ കഴിയുന്ന പെട്ടിയിലോ കാർട്ടനിലോ ഒക്കെ അവർക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ളതും പ്രിയപ്പെട്ടതുമായ വസ്തുക്കൾ വളരെ സൂക്ഷ്മതയോടെ അടുക്കി വെക്കുമ്പോൾ എത്ര കൂടുതൽ സാധനങ്ങളാണ് അതിൽ കൊള്ളിക്കാൻ കഴിയുന്നത്. അതേസമയം അതേ സാധനങ്ങൾ ചിട്ടയില്ലാതെ വെറുതെ പെട്ടിയിലേക്ക് എടുത്തിടുകയാണെങ്കിൽ അതിൻ്റെ പകുതി സാധനങ്ങൾ പോലും അതിൽ കൊള്ളിക്കാൻ കഴിയില്ല. സമയത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് കിട്ടുന്ന സമയം വളരെ ചിട്ടയായി ഉപയോഗിക്കാൻ ശീലിക്കുന്ന പക്ഷം സമയമില്ല എന്ന പരാതി ഒരു പരിധിവരെ ഒഴിവാക്കാം. അവർക്കും ഉദ്ദേശകാര്യം മുഴുവനും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സമയം പാഴാക്കിയില്ലല്ലോ എന്ന കാര്യത്തിൽ സംതൃപ്തി തോന്നുകയും ചെയ്യും. ചെയ്യേണ്ട പല പ്രവർത്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പല്ലവി കൂടിയാണ് സമയമില്ലായ്മ. സമയക്രമം പാലിക്കുന്നതിന് ഏറ്റവും പ്രധാനം അലസതയെ അകറ്റുകയാണ്. മനസ്സിന് ആലസ്യം ബാധിച്ചാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കർമ്മങ്ങൾ പോലും ചെയ്യാൻ തോന്നില്ല. എന്നാൽ നിരർത്ഥകമായ, അനാവശ്യമായ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തികളിൽ മുഴുകുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൊബൈൽ ഫോൺ ഉപയോഗം. ശരിയായി നിയന്ത്രിച്ച് ഉപയോഗിച്ചാൽ ഏറ്റവും ഉപയോഗമുള്ള ഒരു വസ്തുവാണിത്. എന്നാൽ ഇതിൻ്റെ നിരന്തരമായ ഉപയോഗം മൂലം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ഇല്ലാതാക്കുന്നുവെന്ന് മാത്രമല്ല, നമ്മുടെ സമയം മുഴുവൻ അപഹരിക്കപ്പെടുകയും ചെയ്യും. മാത്രവുമല്ല, ഇത് കാണുന്ന കൊച്ചു കുട്ടികൾ പോലും വേഗത്തിൽ ഇതിൽ ആകൃഷ്ടരാകുകയും അടിമകളാകുകയും ചെയ്യുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും ആവശ്യമായത് മനസ്സിനെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ്. പണത്തിൻ്റെ കാര്യത്തിലെന്ന പോലെ സമയം ചിലവഴിക്കുമ്പോഴും അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്ന് വേർതിരിക്കാം. നമുക്ക് കിട്ടുന്ന 24 മണിക്കൂർ എത്രത്തോളം ഫലപ്രദമായി ചിലവഴിക്കണം എന്ന് നാം തീരുമാനിക്കണം. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ളവർക്ക് ഇത് ബാധകമാണ്. എന്നിട്ട് ആ പ്രവർത്തികൾ നല്ല ചിന്തകളോടുകൂടി വളരെ സൂക്ഷ്മമായും ക്രമമായും ചിട്ടയോടും കൂടി ചെയ്ത് ശീലിച്ചാൽ ധാരാളം പ്രവർത്തികൾ ചെയ്യാൻ കഴിയും. ചെയ്യുന്ന പ്രവർത്തികൾ എപ്പോഴും ധാർമ്മികമായിരിക്കാൻ ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ ആത്മസംതൃപ്തിയും ആത്മബലവും വർദ്ധിപ്പിക്കും. ജീവിതഘട്ടത്തിൻ്റെ ഏതവസ്ഥയിലും കർമ്മനിരതരായിരിക്കുക എന്നത് സമയം പാഴാകാതിരിക്കാൻ സഹായിക്കും. കായികമോ മാനസികമോ ആയ ഉന്മേഷം തരുന്ന ഏതെങ്കിലും വിനോദങ്ങൾ കൂടി ശീലിച്ചെടുത്താൽ നമ്മുടെ 24 മണിക്കൂർ കൂടുതൽ ഫലപ്രദവും ഉല്ലാസപ്രദവുമാക്കാം. തികച്ചും യാന്ത്രികമായി ചെയ്യേണ്ട ഗാർഹിക ജോലികൾ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ശീലിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ അലസത തീർത്തും മാറിക്കിട്ടും. അതിന് പണ്ടുമുതൽ കേട്ടുവരുന്നൊരു പ്രതിവിധിയുണ്ട്: നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യുക. ആ ഒരു മനോഭാവവും നിർബന്ധവും വളർത്തിയെടുത്താൽ തന്നെ സമയക്രമീകരണത്തിന് ഒരു നല്ല രൂപം കിട്ടും. ആ സമയത്ത് തന്നെ ഉപയോഗപ്രദവും വിജ്ഞാനപ്രദവുമായ റേഡിയോ പരിപാടികളോ പോഡ്കാസ്റ്റുകളോ കേൾക്കാൻ ശീലിച്ചാൽ നമുക്ക് സമയം കുറച്ചുകൂടി ലാഭിക്കാൻ കഴിയും. അത് മാനസികോല്ലാസത്തിനും വിശ്രമത്തിനുമുള്ള സമയം ലഭ്യമാക്കി തരികയും ചെയ്യുമെന്ന് മാത്രമല്ല, ഒരു കാര്യത്തിന് അവസാന നിമിഷം തിരക്കിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ള അബദ്ധങ്ങളും മറവികളും ഒഴിവാക്കാനുമാകും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ജയശ്രീ കുറുശ്ശേരി. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ
2: ആകാശവാണി. The Union Cabinet has approved the continuation of the National Social Assistance Program for 5 years from 2026-27 to 2030-31 with an outlay of 53,428 crore rupees. Information and Broadcasting Minister Ashwini Vaishnaw made the announcement while briefing the media after the Union Cabinet meeting chaired by Prime Minister Narendra Modi in New Delhi today. The approval also includes renaming of the scheme and its sub-schemes, along with revisions to the eligibility criteria, coverage and rates of assistance for disability pension beneficiaries. The National Social Assistance Program has been renamed.

വെരി ഹെവി റെയിൻഫാൾ ഓവർ ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഡൽഹി, കേരളം, മാഹി, തമിഴ്നാടു ആൻഡ് പുതുച്ചേരി ടുഡേ. ദ വെദർ ഏജൻസി ഹാസ് ഫോർകാസ്റ്റ് ഹെവി റെയിൻഫാൾ ഇൻ കോസ്റ്റൽ ആന്ധ്രാപ്രദേശ് ആൻഡ് സൗത്ത് ഇന്റീരിയർ കർണാടക ടുഡേ. ഇൻ മെൻസ് ക്രിക്കറ്റ്, വെസ്റ്റ് ഇൻഡീസ് ഡിഫീറ്റഡ് ഇന്ത്യ ബൈ 24 റൺസ് ഇൻ ദ ഫോർത്ത് ടി20 ഇന്റർനാഷണൽ ഇൻ ഹൈദരാബാദ് ലാസ്റ്റ് നൈറ്റ്. ആൻഡ് ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് ദിസ് ന്യൂസ് ബുള്ളറ്റിൻ.